ശ്രോതാക്കളെ, ഏവർക്കും നല്ല നമസ്കാരം. ഇത് കരുണാസായി റേഡിയോ 91.2 FM. ശുഭകരമായൊരു നല്ല ദിനം ആശംസിച്ചുകൊണ്ട് ആരംഭിക്കുന്നു പ്രഭാത ശബ്ദം. സുതാര്യ സുന്ദരമായ സംഭവ വികാസങ്ങൾ കൊണ്ട് വിശാലവും മധുരോദാരവുമായിരിക്കട്ടെ ഈ ദിനം. സൗഹൃദത്തിന്റെ ചെമ്മനീർ പൂക്കൾ വിരിയട്ടെ. സ്നേഹത്തിന്റെ സംഗീതം ഭൂമിയാകെ പരക്കട്ടെ. കരുണാസായി റേഡിയോയിൽ കേൾക്കാം പ്രഭാത ശബ്ദം. പ്രഭാത ശബ്ദത്തിൽ ആദ്യം പ്രഭാതഗീതം.

0: ഈ ദിനത്തിന്റെ സൗഭാഗ്യ സമൃദ്ധിയിൽ അനുഭവാത്മകമായി നിൽക്കുമ്പോൾ ചെവിയോർത്തു നോക്കൂ. ചരിത്രത്തിന്റെ കുതിരക്കുളമ്പടി ഒച്ചകൾ കലണ്ടറിന്റെ കറുപ്പും ചുവപ്പും കളങ്ങളിലൂടെ പുറകോട്ടൊന്ന് പാഞ്ഞു പോകുമ്പോൾ കാണുന്ന കാഴ്ചകൾ എത്ര, സംഭവങ്ങൾ എത്ര! വീണുപോയ സാമ്രാജ്യങ്ങൾ, ഉയർത്തെണീറ്റ ഭരണവംശങ്ങൾ, പടഹധ്വനികൾ, ശംഖനാദങ്ങൾ, ജയഭേരികൾ, നിലവിളി ഒച്ചകൾ, ശാസ്ത്രത്തിന്റെ കുതിപ്പുകൾ, എത്രയെത്ര യുറേക്കകൾ! പ്രഭാത ശബ്ദത്തിൽ ഇനി കേൾക്കാം ടൈം ട്രാവലർ.
1: ടൈം ട്രാവലർ
2: പ്രിയ ശ്രോതാക്കളെ, ടൈം ട്രാവലർ ഇന്ന് സഞ്ചരിക്കുന്നത് ആഗസ്റ്റ് 17-ന്റെ തട്ടകത്തിലൂടെയാണ്. 1889 ആഗസ്റ്റ് 17, മലയാളത്തിലെ ലക്ഷണമൊത്ത ആദ്യത്തെ സാമൂഹിക നോവൽ ഇന്ദുലേഖ ഒ ചന്തുമേനോൻ എഴുതി പൂർത്തിയാക്കിയിരിക്കുന്നു. 1945 ആഗസ്റ്റ് 17, മഹാത്മാഗാന്ധിയുമായുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ മൂലം 1939 ആഗസ്റ്റിൽ അഖിലേന്ത്യാ കോൺഗ്രസ് പ്രസിഡന്റ് സ്ഥാനം രാജിവെച്ച സുഭാഷ് ചന്ദ്രബോസ് രണ്ടാം ലോക മഹായുദ്ധം ആരംഭിച്ചതോടെ അച്ചുതണ്ട് ശക്തികൾക്കൊപ്പം ചേർന്ന് ബ്രിട്ടീഷുകാർക്കെതിരെ സായുധ പോരാട്ടം നടത്തുക എന്ന ലക്ഷ്യത്തോടെ ഇന്ത്യ വിട്ടു. 1941 ഏപ്രിലിൽ ബെർലിനിൽ എത്തിച്ചേർന്ന ബോസ് യൂറോപ്പിലെ പ്രവാസി വിപ്ലവകാരികളിൽ

ഒരു വിഭാഗത്തെ സംഘടിപ്പിച്ച് ബെർലിൻ കേന്ദ്രമാക്കി ഫ്രീ ഇന്ത്യ സെന്റർ സ്ഥാപിച്ച് ഒരു ഇന്ത്യൻ സേന രൂപീകരിക്കാനുള്ള നീക്കങ്ങൾ ആരംഭിച്ചു. ഏഷ്യൻ രാജ്യങ്ങളിൽ യുദ്ധം വ്യാപിച്ചതോടെ 1943 ഫെബ്രുവരിയിൽ ബെർലിനിൽ നിന്ന് സിംഗപ്പൂരിലെത്തുകയും ഇന്ത്യൻ നാഷണൽ ആർമി രൂപീകരിച്ച് യുദ്ധ മുന്നണിയിലേക്ക് നീങ്ങുകയും ചെയ്തു. ചലോ ഡൽഹി മുദ്രാവാക്യമുയർത്തി 1945 ജനുവരിയിൽ INA ഭടന്മാർ ബർമ്മയിൽ പ്രവേശിച്ചു. എന്നാൽ അപ്പോഴേക്കും അച്ചുതണ്ട് ശക്തികൾക്ക് യൂറോപ്പിലും ഏഷ്യയിലും കനത്ത തിരിച്ചടികൾ കിട്ടിത്തുടങ്ങിയിരുന്നു. 24 April ബ്രിട്ടീഷ് സൈന്യം ബർമ്മയിൽ എത്തിയതറിഞ്ഞ് ബോസും സൈന്യവും റംഗൂണിൽ നിന്ന് ബാങ്കോങ്ങിലേക്ക് യാത്ര തിരിച്ചു. 14 May ബാങ്കോങ്ങിലെത്തിയ ആ സംഘത്തെ കാത്തിരുന്നത് ഹിറ്റ്ലറുടെ ആത്മഹത്യയെ തുടർന്ന് ജർമ്മൻ പട്ടാളം ഒരാഴ്ചയ്ക്ക് മുമ്പ് കീഴടങ്ങി എന്ന വാർത്തയാണ്. 7 July മലായിലെത്തിയ ബോസിന് ക്യാപ്റ്റൻ ലക്ഷ്മിയിൽ നിന്ന് കിട്ടിയ വാർത്ത ജപ്പാനും കീഴടങ്ങി എന്നുള്ളതാണ്. ഇനി എന്ത് എന്ന പ്രശ്നവുമായി 12 August നേതാജി സിംഗപ്പൂരിലെത്തി. താത്കാലിക മന്ത്രിസഭയിലെ അംഗങ്ങളുമായി ഭാവി പ്രവർത്തന പരിപാടികൾ ചർച്ച ചെയ്തു. മരണം വരെ പോരാടുക എന്ന ഉറച്ച നിലപാടാണ് ഇന്ത്യൻ നാഷണൽ ആർമി ഭടന്മാർ സ്വീകരിച്ചത്. നേതാജി ഒളിവിൽ പോയി ആവശ്യമായ ഒരുക്കങ്ങൾ നടത്തണമെന്നും അതിനായി റഷ്യൻ അധിനിവേശ പ്രദേശമായ മഞ്ചൂരിയയിലേക്ക് അദ്ദേഹം പോകണമെന്നും സഹപ്രവർത്തകർ നിർബന്ധിച്ചു. നേതാജി ആ നിർദ്ദേശത്തിന് വഴങ്ങി. 15 August നേതാജി സുഭാഷ് ചന്ദ്രബോസ് INA സേനാനികൾക്ക് അവസാനത്തെ സന്ദേശം നൽകി. ഡൽഹിയിലേക്കുള്ള പാതകൾ പലതാണ്, എങ്കിലും നമ്മുടെ ലക്ഷ്യം എപ്പോഴും ഡൽഹി തന്നെ. ഇന്ത്യ സ്വതന്ത്രയാവുക തന്നെ ചെയ്യും, അധികം വൈകാതെ. അടുത്ത ദിവസം ജപ്പാന്റെ ഒരു ബോംബർ വിമാനത്തിൽ ബോസ്, കേണൽ ഹബീബുർ റഹ്മാൻ, SA അയ്യർ, പ്രീതം സിംഗ് എന്നിവർക്കൊപ്പം സിംഗപ്പൂരിൽ നിന്ന് യാത്ര തിരിച്ചു. അജ്ഞാത ഭാവിയിലേക്ക് ഒരു സാഹസിക സംരംഭം എന്ന് ബോസ് ആ യാത്രയെ വിശേഷിപ്പിച്ചു. അന്നുച്ചതിരിഞ്ഞ് വിമാനം ബാങ്കോങ്ങിലെത്തി. 17 August നേതാജിയും കേണൽ റഹ്മാനും ഒരു ചെറിയ വിമാനത്തിൽ സൈഗോണിലേക്ക് പുറപ്പെട്ടു. അത് ആ ദേശീയ സമരനായകന്റെ അന്ത്യയാത്രയായി ഭവിക്കുകയാണുണ്ടായത്. 5:45 പറന്നുയർന്ന വിമാനം തായ്പേക്കടുത്ത് തകർന്നു വീണു. ഗുരുതരമായ പരിക്കേറ്റ അദ്ദേഹത്തെ വൈകാതെ തന്നെ തായ്പേയിലെ സൈനിക ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും 8 AM നേതാജി അന്ത്യശ്വാസം വലിച്ചു. മരിക്കും മുമ്പ് അടുത്തുണ്ടായിരുന്ന കേണൽ റഹ്മാനോട് അദ്ദേഹം ഇങ്ങനെ പറഞ്ഞു: എന്റെ അന്ത്യം അടുത്തു. നിങ്ങൾ ഇന്ത്യയിൽ മടങ്ങിച്ചെല്ലുമ്പോൾ എന്റെ മാതൃഭൂമിയുടെ മോചനത്തിനുവേണ്ടി അന്ത്യം വരെ ഞാൻ പൊരുതുകയായിരുന്നു എന്ന് ജനങ്ങളോട് പറയുക. അവർ ആ സമരം തുടരട്ടെ. ഏറെ താമസിയാതെ ഇന്ത്യ സ്വതന്ത്രയാകുമെന്ന് എനിക്ക് തീർച്ചയുണ്ട്. ഇനി ഇന്ത്യയെ അടിമയാക്കി വെച്ചുകൊണ്ടിരിക്കാൻ ആർക്കും സാധ്യമല്ല. 22 August ജപ്പാൻ റേഡിയോ നേതാജിയുടെ മരണവാർത്ത ലോകത്തെ അറിയിച്ചു. 6 September കേണൽ റഹ്മാൻ ടോക്കിയോയിലെത്തിച്ച നേതാജിയുടെ ചിതാഭസ്മം 14 September സുനിഗാമി ജില്ലയിലെ രംഗോജി ബുദ്ധക്ഷേത്രത്തിൽ ആചാര ബഹുമതികളോടെ സംസ്കരിച്ചു. നേതാജി മരിച്ചിട്ടില്ല എന്ന മുറവിളി 10 years ഇന്ത്യയിൽ മുഴങ്ങിക്കൊണ്ടിരുന്നു. ഇന്നും അങ്ങനെ വിശ്വസിക്കുന്ന ആരാധകർ ആ മഹാത്മാവിനുണ്ട്.

0: പ്രഭാത ശബ്ദത്തിൽ ഇനി തളിരില.
1: ടൈം ട്രാവലർ.
2: പ്രിയ ശ്രോതാക്കളെ, ടൈം ട്രാവലർ ഇപ്പോഴുള്ളത് മെയ് 30-ന്റെ തട്ടകത്തിലാണ്. 1922 മെയ് 30 അമേരിക്കൻ ഐക്യനാടുകളിലെ ദേശീയ സ്മാരകങ്ങളിൽ പ്രമുഖമായ വാഷിംഗ്ടൺ DC അതിമനോഹരമായ ലിങ്കൺ മെമ്മോറിയൽ ദേ രാഷ്ട്രത്തിന് സമർപ്പിക്കപ്പെട്ടിരിക്കുന്നു.

സൗമ്യവും ശാന്തവുമായി ചില പാട്ടുകൾ നമ്മുടെ ഹൃദയത്തിൽ തൊടും. ഇളങ്കാറ്റ് വീശുന്ന ഒരു കടൽ തീരത്തിരിക്കുന്നത് പോലെ ഹൃദ്യമായ പാട്ടുകൾ, ലളിതമായ ഗാനധാര. പ്രഭാത ശബ്ദത്തിൽ ഇനി ഒരു ലളിത ഗാനം.

0: പ്രഭാത ശബ്ദത്തിൽ ഇനി പ്രകാശ ചിന്തകൾ.
1: കരഞ്ഞാലും മരിക്കും, ചിരിച്ചാലും മരിക്കും. എന്നാൽ പിന്നെ ചിരിച്ചൂടെ? ചിരിക്കാം ചിരിക്കാം, ചിരിച്ചുകൊണ്ടിരിക്കാം. ചിരിയുടെ അമിട്ടിന് തിരി കൊളുത്താം. ഒരു പഴയകാല ചലച്ചിത്ര ഗാനത്തിന്റെ വരികളാണ് മുകളിൽ ഉദ്ധരിച്ചത്. എല്ലാവരും മരിക്കുമെന്നറിയാമെങ്കിലും എപ്പോഴും ചിരിക്കാൻ എത്ര പേർക്ക് കഴിയും? സന്തോഷിക്കണമെന്നാണ് എല്ലാവരുടെയും ആഗ്രഹം. പക്ഷേ അത് യാഥാർത്ഥ്യമാകുന്നില്ല എന്നതാണ് ബഹുഭൂരിപക്ഷത്തിന്റെയും സങ്കടം. ആനന്ദം പോലെ ഇത്രയും ക്രിയാത്മകമായ ഒരു വൈകാരിക ഭാവമില്ല എന്നതാണ് വാസ്തവം. യഥാർത്ഥത്തിൽ സന്തോഷം നൽകുന്നത് എന്താണ് എന്ന് നിർവചിക്കുക പ്രയാസമാണ്. സന്തോഷം രണ്ടു തരത്തിലുണ്ട്. ഒന്ന്, ഒരു വ്യക്തിയുടെ ആകമാനമായ ജീവിത വളർച്ചയിൽ അടിസ്ഥാനപ്പെട്ടത്. മറ്റൊന്ന്, താത്കാലികമായ സംതൃപ്തി നൽകുന്ന സന്തോഷം. രണ്ടാമത്തേത് സെന്റിമെന്റെന്നും ആദ്യത്തേത് ആഴമായ വികാരമെന്നും നിർവചിക്കാം. മറ്റൊരാളോടുള്ള ഇഷ്ടം, താൽപര്യം, സ്നേഹവും അവയിലൂടെ ലഭ്യമാകുന്ന സന്തോഷവും സെന്റിമെന്റ്സിന്റെ ഗണത്തിൽപ്പെടുത്താം. തകർന്ന മാനസികാവസ്ഥയിൽ കഴിയുന്ന വ്യക്തിയും ചില കാര്യങ്ങൾ കാണുമ്പോൾ സന്തോഷം പ്രകടിപ്പിക്കാം. ഇത് അല്പനേരത്തേക്കുള്ള സംതൃപ്തിയോ ഇഷ്ടമോ കൊണ്ടാണ്. ഇതും സെന്റിമെന്റിന്റെ കൂട്ടത്തിലാണ്. മാനസികാരോഗ്യം നിലനിർത്തുന്ന ശുഭചിന്തകളുള്ള വ്യക്തികൾ നിലനിൽക്കുന്ന സന്തോഷത്തെ ഗൌരവമായി കാണുന്നവരാണ്. ഇങ്ങനെയുള്ളവരുടെ മാനസിക സന്തോഷം ചില ആഗ്രഹ പൂർത്തീകരണമല്ല, പകരം പ്രസാദാത്മകമായ സമീപനങ്ങളുടെയും ജീവിത രീതിയിലൂടെയും തുടരുന്നതാണ്. ഓരോ വ്യക്തിയെ സംബന്ധിച്ചും സന്തോഷത്തിന്റെ അളവുകോൽ വ്യത്യസ്തമായിരിക്കും. വ്യക്തി സന്തോഷവാനാണോ എന്ന് തീരുമാനിക്കുന്നത് ഈ അളവുകോലാണ്. ഒരു വീട്ടിൽ എല്ലാവരും പ്രശ്നങ്ങളിൽ ആയിരിക്കുമ്പോൾ ഒരാൾ മാത്രം സന്തോഷവാനായിരിക്കുന്നുവെങ്കിൽ അയാളുടെ സന്തോഷത്തിന്റെ അളവുകോൽ വിഭിന്നമാണ്. വളരെ താഴ്ന്ന നിലയിലുള്ള സന്തോഷമാപിനെ സൂക്ഷിക്കുന്നവർക്ക് ദുഃഖിക്കാൻ പ്രത്യേകിച്ച് കാരണങ്ങളൊന്നും വേണ്ട. ഓരോ കൊച്ചു ജീവിതാനുഭവങ്ങളും അവർക്ക് അസംതൃപ്തി നൽകുന്നതും സന്തോഷം കെടുത്തിക്കളയുന്നതുമായിരിക്കും. ഇത് കേൾക്കുമ്പോൾ മറ്റുള്ളവർ അതിനെ നിസാരമെന്ന് തള്ളിക്കളഞ്ഞേക്കാം. അത് മറ്റുള്ളവരുടെ സന്തോഷത്തിന്റെ അടിസ്ഥാന രേഖ ഉയരെയാണ് എന്നതിനാലാണ്. സമ്പത്തും ധാരാളം ജീവിത സൗകര്യങ്ങളും ഉള്ളവർ സംഘർഷങ്ങളിലും നിരാശതയിലുമായിരിക്കുകയും തെരുവോരങ്ങളിൽ കഴിയുന്നവർ സന്തോഷമുള്ളവരായിരിക്കുകയും ചെയ്യുന്നതിന്റെ കാരണം ഇതാണ്. സന്തോഷത്തിന്റെ അളവുകോൽ പെട്ടെന്നുയരുന്നത് മറ്റൊരു പ്രത്യേകതയാണ്. മാരകമായൊരു രോഗം വന്ന് കൃത്യമായ ചികിത്സയിലൂടെ സുഖം പ്രാപിച്ചാലുണ്ടാവുന്ന സന്തോഷം രോഗം വരാത്തൊരു സാധാരണ വ്യക്തിയുടെ സന്തോഷത്തേക്കാൾ പതിന്മടങ്ങായിരിക്കും. താരതമ്യപ്പെടുത്തലുകൾ സന്തോഷത്തിന്റെ അളവുകോൽ മാറ്റി നിശ്ചയിക്കുന്ന ഘടകമാണ്. തങ്ങളേക്കാൾ കഷ്ടത്തിൽ കഴിയുന്നവരുമായി താരതമ്യപ്പെടുത്തുമ്പോൾ സന്തോഷം അധികരിക്കുന്നത് ഇതുകൊണ്ടാണ്. തങ്ങളേക്കാൾ സാമൂഹ്യ നിലയിൽ ഉയർന്നവരെ താരതമ്യം ചെയ്യുന്നവർ എപ്പോഴും അസംതൃപ്തരും സന്തോഷമില്ലാത്തവരുമായിരിക്കും. ശരിയായ സ്വാതന്ത്ര്യം പ്രാപിക്കുന്നവനാണ് ഏറ്റവും സന്തോഷവാൻ എന്നാണ് ബുദ്ധൻ പറയുന്നത്. അഗാധമായൊരു ചങ്ങലയാൽ നമ്മുടെ ബോധം ബന്ധിക്കപ്പെട്ടിരിക്കുകയാണ്. നമ്മുടെ സഹജ വാസനകളും നാം ആർജിക്കുന്ന ശീലങ്ങളും എല്ലാം അവബോധത്തിലാണ് നിലനിൽക്കുന്നത്. എല്ലാ മതങ്ങളും പഠിപ്പിക്കുന്നത് സ്വാതന്ത്ര്യമാണെങ്കിലും മനുഷ്യൻ സ്വതന്ത്രനാവാൻ മതത്തിന്റെ ഘടനകൾ ഒരിക്കലും സമ്മതിക്കില്ല. ബോധത്തിന്റെ സ്വാതന്ത്ര്യം പ്രാപിക്കുന്നവനെ മതം അതിൽ നിന്ന് തന്നെ നിഷ്കാസനം ചെയ്യും. നാം എപ്പോഴും ബന്ധനങ്ങളിലാണ്. അതുകൊണ്ട് തന്നെ മനസ്സ് തുറന്ന് ആഹ്ലാദിക്കാൻ കഴിയാതെ പോകുന്നു. ഓരോ ദിനവും ബന്ധനങ്ങളിലേക്ക് മടങ്ങുന്നു. അതിൽ തന്നെ പാർക്കുന്നു, അതിൽ രമിക്കുന്നു, അതിൽ താൽക്കാലിക സന്തോഷം കണ്ടെത്തുന്നു. അല്ലാത്തതെല്ലാം നമ്മെ ഭയപ്പെടുത്തുന്നു. അത്തരത്തിൽ നമ്മുടെ ബോധതലം രൂപപ്പെട്ടിരിക്കുന്നു. നാലു ഭിത്തികൾക്കുള്ളിൽ പൂട്ടിയിട്ട വീടിനുള്ളിൽ നാം സുഖമായി ഉറങ്ങുന്നു, സ്വയം ബന്ധിതരായി. വഴിയോരത്ത് സുഖമായി ഉറങ്ങുവാൻ കഴിയുന്നവൻ സാക്ഷാൽ സ്വതന്ത്രനാണ്. തിരഞ്ഞെടുപ്പുകൾ ഒന്നും സ്വതന്ത്രമായി നടത്തുവാൻ നമുക്ക് കഴിയുന്നില്ല. നമ്മുടെ ഭക്ഷണം പോലും നമുക്ക് തിരഞ്ഞെടുക്കുവാനാകുന്നില്ല. സംസ്കാരം നിർവഹിച്ചു തന്നതോ ബഹുരാഷ്ട്ര കമ്പനികൾ അടിച്ചേൽപ്പിക്കുന്നതോ ആയ ഭക്ഷണം നാം കഴിക്കുന്നു. ഇവയിലെല്ലാം നാം താൽക്കാലിക സന്തോഷം കണ്ടെത്തുന്നു. പക്ഷേ ഇവയൊന്നും ശരിയായ സന്തോഷത്തിലേക്ക് നമ്മെ എത്തിക്കുന്നില്ല. ബോധത്തിന്റെ സ്വാതന്ത്ര്യം പ്രാപിച്ചവൻ ബുദ്ധനാണ്. ധ്യാനമാണ് ആഹ്ലാദത്തിന്റെ പരമവഴി. ഇന്ദ്രിയങ്ങളുടെ ആധിപത്യം സ്വയം ഏറ്റെടുക്കുമ്പോൾ ധ്യാനം ആരംഭിക്കുന്നു. അല്പസമയം നിശബ്ദനായിരിക്കൂ. നിങ്ങളുടെ മനസ്സ് വല്ലാതെ വാചാലമാകുന്നത് കാണാം. അല്പനേരം ചലനമില്ലാതെ ഇരിക്കൂ. നിങ്ങളുടെ കാലിലൂടെ ഒരു ഉറുമ്പെഴയുന്നതായി അനുഭവപ്പെടും. അല്പനേരം കണ്ണടച്ചിരിക്കൂ. നിങ്ങൾ ഇതുവരെയും കാണാത്ത ഒരുപാട് കാഴ്ചകൾ തെളിഞ്ഞു വരുന്നത് കാണാം. ശ്വാസോച്ഛ്വാസം നിയന്ത്രിക്കുവാൻ നിങ്ങൾ ശ്രമിക്കൂ. അല്പം കഴിയുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഭക്ഷണത്തിന്റെ ഗന്ധം നിങ്ങളുടെ നാസാരന്ധ്രങ്ങളിലേക്ക് അടിച്ചു കയറുന്നത് കാണാം. അതോടൊപ്പം നിങ്ങളുടെ നാവിലെ രസമുഗുളങ്ങളെ അത് ഉദ്ദീപിപ്പിക്കുകയും ചെയ്യും. ചുരുക്കത്തിൽ, നിങ്ങളുടെ ഇന്ദ്രിയങ്ങളുടെ സർവ്വനിയന്ത്രണവും നിങ്ങൾക്ക് നഷ്ടമാകും. ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കുവാൻ സാധിക്കുമ്പോൾ ധ്യാനം ആരംഭിച്ചു കഴിഞ്ഞു. അവയിൽ നിങ്ങൾ എത്ര അളവിൽ വിജയിക്കുന്നുവോ അത്രമാത്രം നിങ്ങൾക്ക് ആഹ്ലാദം അനുഭവിക്കുവാൻ സാധിക്കും. ധ്യാനത്തിൽ നാം പരാജയപ്പെടുന്നതുകൊണ്ടാണ് നമ്മുടെ ആഹ്ലാദം നിലനിൽക്കാത്തത്. ഒരുവന്റെ സാഹചര്യങ്ങളോ പരിതസ്ഥിതിയോ സാമ്പത്തിക നിലയോ ശാരീരിക പ്രത്യേകതകളോ അല്ല സന്തോഷത്തിന്റെ അളവ് തീരുമാനിക്കുന്നത്. ഇവയോടൊക്കെ ഒരു വ്യക്തി എത്രമാത്രം പറ്റിച്ചേർന്നിരിക്കുന്നു എന്നതാണ്. എന്ത് നമ്മുടെ ബലമാണെന്ന് നാം കരുതുന്നുവോ അത് നമ്മുടെ ബലഹീനതയാണ് എന്ന് പറയുന്നത് അതുകൊണ്ടാണ്. ബലമെന്ന് കരുതിയിരുന്നത് നഷ്ടമാകുമ്പോൾ അഥവാ നഷ്ടപ്പെടുമോ എന്ന് ഭയക്കുമ്പോൾ നാം ബലഹീനരാകും. ശരീര സൗന്ദര്യത്തിൽ ആശ്രയിക്കുന്ന വ്യക്തിക്ക് അത് സന്തോഷമല്ല നൽകുന്നത്, ഭയമാണ്, ചിലപ്പോൾ സങ്കടവും. ധനത്തിലോ മറ്റ് ഭൗതിക സാഹചര്യങ്ങളിലോ ആശ്രയിക്കുന്ന എല്ലാവരുടെയും സ്ഥിതി ഇതാണ്. അവർക്ക് ശരിയായി സന്തോഷിക്കുവാൻ സാധിക്കില്ല. 1006 കണ്ടുപിടുത്തങ്ങൾ നടത്തിയ തോമസ് ആൽവ എഡിസന്റെ പരീക്ഷണശാല ഒരു രാത്രി അഗ്നിക്കിരയായപ്പോൾ എഡിസൺ തന്റെ മകനോട് പറഞ്ഞത്, നീ ഓടിപ്പോയി അമ്മയെ വിളിച്ചുകൊണ്ട് വരിക, ഇതിലും സുന്ദരമായൊരു കാഴ്ച ഇനി ലഭിക്കില്ല എന്നാണ്. സ്വന്തം അധ്വാനം മുഴുവൻ തകർന്നടിഞ്ഞപ്പോൾ അത് ആഹ്ലാദ അവസരമാക്കണമെങ്കിൽ ബുദ്ധനെ പോലെ ചിന്തിക്കുന്നവർക്ക് മാത്രമേ സാധിക്കൂ. ഭൗതിക സാഹചര്യങ്ങളുടെ അടിമകളായി എല്ലാ വീഴ്ചകൾക്കും അവയെ കുറ്റം പറഞ്ഞ് സ്വയം ശരിയായി ജീവിക്കാതെ കടന്നു പോകുന്നവർ സ്വയം സന്തോഷിക്കുന്നില്ല എന്നതാണ് വാസ്തവം. ആവർത്തനം വിരസതയുണ്ടാക്കും. ആദ്യമായി ഒരു പൂന്തോട്ടം സന്ദർശിക്കുമ്പോൾ അത് നമ്മെ ആഹ്ലാദിപ്പിക്കും. അവിടേക്ക് വീണ്ടും വീണ്ടും പോകുമ്പോൾ ആഹ്ലാദം നഷ്ടപ്പെടുക മാത്രമല്ല, വിരസതയും തുടർന്ന് വെറുപ്പിലേക്കും അത് വഴിമാറും. അധികമായാൽ അമൃതം വിഷം എന്ന പഴഞ്ചൊല്ല് മലയാളത്തിലുള്ളത് അതിനാലാണ്. ആവർത്തിക്കപ്പെടുന്നതിൽ പുതുമ നിറച്ചുകൊണ്ട് ആവർത്തനങ്ങളെ ക്രിയാത്മകമാക്കാം. ഓരോ യാത്രകളും ഓരോ പുതിയ കാര്യത്തിനു വേണ്ടിയാണെങ്കിൽ അത് ആഹ്ലാദദായകമായിരിക്കും. ലക്ഷ്യം നേടുവാനുള്ള വാഞ്ചയും അങ്ങനെ തന്നെയാണ്. ഒരു ലക്ഷ്യം നേടിക്കഴിയുമ്പോൾ അടുത്തത് ഉടനെ തന്നെ ആരംഭിച്ചാൽ മാത്രമേ ആഹ്ലാദമുള്ളൂ. ശരിക്കും ലക്ഷ്യമല്ല ആഹ്ലാദം നൽകുന്നത്, യാത്രയും യാത്രയുടെ അനുഭവങ്ങളുമാണ്. നമ്മുടെ മനോഭാവങ്ങളാണ് ആഹ്ലാദം നിശ്ചയിക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട ഘടകം. എല്ലാ മനോഭാവങ്ങളും രൂപപ്പെടുന്നതിനു പിന്നിൽ ഒരു പ്രത്യയശാസ്ത്രമുണ്ടായിരിക്കും. എല്ലാ പ്രത്യയശാസ്ത്രങ്ങളും സ്വീകരിക്കുന്നതിനു പിന്നിൽ ഒരു സംസ്കൃതിയും അത് ഉരുവാക്കുന്ന മൂല്യബോധവും ഉണ്ടായിരിക്കും. ഒരു പനിനീർ പുഷ്പം ഒരാളെ സന്തോഷിപ്പിക്കുന്നുവെങ്കിൽ അതിന്റെ പിന്നിൽ സൗന്ദര്യബോധത്തിന്റെയും പ്രണയത്തിന്റെയും നിത്യതയുടെയും പ്രത്യയശാസ്ത്രങ്ങൾ ഉണ്ടായിരിക്കും.
0: ഒരു കപ്പ് ചായ അല്ലെങ്കിൽ ഒരു കോഫി, പിന്നെ പാട്ടും സല്ലാപവുമായി റേഡിയോയുടെ കൂട്ട് ഒരു പ്രഭാതം ആരംഭിക്കുകയാണ്. മനസ്സൊന്നുഷാറാകാൻ ചായക്കൊപ്പം ചന്തമുള്ളൊരു പാട്ട്.

ചാർത്തുകളിലൂടെ മിന്നിമറഞ്ഞ് ഇടതൂർന്ന് താഴെ വീഴാതെ പൂവാങ്കുരുന്നുകളിൽ ഇറ്റു നിൽക്കുന്ന സൂര്യബിംബങ്ങൾ, പ്രഭാതത്തിന്റെ നനുത്ത വെട്ടങ്ങൾ. പ്രഭാത ശബ്ദത്തിൽ ഇനി ഗുഡ് മോർണിംഗ്. ഒരു ആംഗലേയ ഗീതം കേൾക്കാം.

0: നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് സബിത ആനന്ദ്. പ്രധാന വാർത്തകൾ. 12-ാമത് ബ്രിക്സ് പരിസ്ഥിതി പ്രവർത്തക സമിതി യോഗങ്ങൾക്ക് ഇന്ന് ന്യൂഡൽഹിയിൽ തുടക്കം. ദേശീയ അനുഭവ പുരസ്കാരങ്ങൾ ഇന്ന് ന്യൂഡൽഹിയിൽ സമ്മാനിക്കും. ഐശ്വര്യത്തിന്റെയും സമൃദ്ധിയുടെയും പ്രതീക്ഷകളുമായി ഇന്ന് ചിങ്ങമൊന്ന്. കർഷക ദിനാഘോഷം എറണാകുളത്ത് മുഖ്യമന്ത്രി വി ഡി സതീശൻ ഉദ്ഘാടനം ചെയ്യും. വിഴിഞ്ഞം രാജ്യാന്തര തുറമുഖത്ത് സമ്പൂർണ്ണ കയറ്റുമതി ഇറക്കുമതി പ്രവർത്തനങ്ങൾക്ക് നാളെ തുടക്കം. BWF ബാഡ്മിന്റൺ ലോക ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യൻ താരങ്ങൾ ഇന്ന് മത്സരത്തിനിറങ്ങും. വാർത്തകൾ വിശദമായി. 12-ാമത് ബ്രിക്സ് പരിസ്ഥിതി പ്രവർത്തക സമിതി യോഗങ്ങൾക്ക് ഇന്ന് ന്യൂഡൽഹിയിൽ തുടക്കം. പരിസ്ഥിതി പ്രവർത്തക സമിതിയുടെയും കാലാവസ്ഥാ വ്യതിയാനം, സുസ്ഥിര വികസനം എന്നിവ കൈകാര്യം ചെയ്യുന്ന മുതിർന്ന ഉദ്യോഗസ്ഥരുടെയും യോഗം ഇന്ന് ചേരും. നാളെ ചേരുന്ന മന്ത്രിതല യോഗത്തിൽ കേന്ദ്ര പരിസ്ഥിതി മന്ത്രി ഭൂപേന്ദ്ര യാദവ് അധ്യക്ഷനാകും. ഡെസ്ക് റിപ്പോർട്ട്.
1: അംഗരാജ്യങ്ങളിലെ മന്ത്രിമാർ, മുതിർന്ന ഉദ്യോഗസ്ഥർ, നയരൂപകർത്താക്കൾ, വിദഗ്ധർ എന്നിവർക്ക് സുപ്രധാന ചർച്ചകളിലേർപ്പെടാനും സമവായം രൂപീകരിക്കാനും പരിസ്ഥിതി സഹകരണം ശക്തിപ്പെടുത്താനും ബ്രിക്സ് യോഗം വേദിയൊരുക്കും. ഇന്നത്തെ മുതിർന്ന ഉദ്യോഗസ്ഥരുടെ യോഗത്തിൽ ഉദ്ഘാടന സെഷന് ശേഷം ബ്രിക്സ് പരിസ്ഥിതി പ്രവർത്തക സമിതി, കാലാവസ്ഥാ വ്യതിയാനവും സുസ്ഥിര വികസനവും സംബന്ധിച്ച സമ്പർക്ക സമിതി എന്നിവയുടെ മുൻഗണനാ വിഷയങ്ങളിൽ ചർച്ചകൾ നടത്തും. നാളെ അന്തിമരേഖ സംബന്ധിച്ച മന്ത്രിതല ചർച്ചകൾ പരിസ്ഥിതി സഹകരണത്തിനും സുസ്ഥിര വികസനത്തിനും ബ്രിക്സ് അംഗരാജ്യങ്ങളുടെ കൂട്ടായ പ്രതിബദ്ധതയിലൂന്നി പ്രമേയാധിഷ്ഠിത ചർച്ചകൾ എന്നിവ സംഘടിപ്പിക്കും.
0: വിദ്യാർത്ഥികൾ മയക്കുമരുന്ന്, ലഹരി വസ്തുക്കളുടെ ദുരുപയോഗം എന്നിവയിൽ നിന്ന് വിട്ടുനിൽക്കണമെന്നും പകരം അച്ചടക്കം, ലക്ഷ്യം, മികവ് എന്നിവ തിരഞ്ഞെടുക്കണമെന്നും ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ പറഞ്ഞു. ചെന്നൈ കുട്ടംകുലത്തൂരിലെ SRM ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജിയുടെ 22-ാമത് ബിരുദദാന ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു ഉപരാഷ്ട്രപതി. ഭരണഘടനാ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കാനും രാജ്യത്തിന്റെ പുരോഗതിക്കും സുരക്ഷയ്ക്കും സമൃദ്ധിക്കും സംഭാവന നൽകാനും അദ്ദേഹം യുവജനങ്ങളോട് ആഹ്വാനം ചെയ്തു. 2014 മുതൽ ഉന്നത വിദ്യാഭ്യാസ മേഖലയിലുണ്ടായ രാജ്യത്തിന്റെ വളർച്ചയെയും അതിൽ സ്ത്രീകളുടെ വർദ്ധിച്ചുവരുന്ന പങ്കാളിത്തത്തെയും ഉപരാഷ്ട്രപതി പ്രശംസിച്ചു. ദേശീയ അനുഭവ

പുരസ്കാരങ്ങൾ കേന്ദ്ര സഹമന്ത്രി ഡോക്ടർ ജിതേന്ദ്ര സിംഗ് ഇന്ന് ന്യൂഡൽഹിയിൽ സമ്മാനിക്കും. രാഷ്ട്ര നിർമ്മാണത്തിൽ നിർണായക സംഭാവനകൾ നൽകിയ വിരമിച്ച 15 പേർക്കാണ് ഈ വർഷത്തെ ദേശീയ അനുഭവ പുരസ്കാരം നൽകുക. പെൻഷൻ മിത്ര ഹാൻഡ്ബുക്കിന്റെയും രാജ്യവ്യാപകമായ ഡിജിറ്റൽ ലൈഫ് സർട്ടിഫിക്കറ്റ് 5 ക്യാമ്പയിന്റെ മാർഗരേഖകളുടെ പ്രകാശനവും ചടങ്ങിൽ നടത്തും. പെൻഷൻ വിതരണം ചെയ്യുന്ന 17 ബാങ്കുകൾ വിരമിക്കുന്ന ജീവനക്കാർക്കായി തയ്യാറാക്കിയ ഉൽപ്പന്നങ്ങളും സേവനങ്ങളും ചടങ്ങിൽ പ്രദർശിപ്പിക്കും. രാജ്യത്തെ റെയിൽവേ ശൃംഖലയിലെ കുടിവെള്ള ഗുണനിലവാരം കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ് അവലോകനം ചെയ്തു. യാത്രക്കാർക്ക് സുരക്ഷിതവും ശുദ്ധവുമായ കുടിവെള്ളം ഉറപ്പാക്കാൻ അടിയന്തര നടപടികൾ സ്വീകരിക്കാൻ അദ്ദേഹം ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകി. കുടിവെള്ള ഗുണനിലവാരം സംബന്ധിച്ച CAG റിപ്പോർട്ടിനെ തുടർന്നാണ് നടപടി. 20,000 സ്ഥലങ്ങളിൽ വാട്ടർ കൂളറുകൾ ഉൾപ്പെടെ പുതിയ ടാങ്ക് ടു ടാപ്പ് കുടിവെള്ള ശുദ്ധീകരണ നിരീക്ഷണ സംവിധാനം സ്ഥാപിക്കുമെന്ന് റെയിൽവേ മന്ത്രാലയം അറിയിച്ചു. രാജ്യത്തെ ആദ്യ വെർച്വൽ മൃഗശാല മധ്യപ്രദേശിലെ ഇൻഡോറിൽ ആരംഭിച്ചു. മധ്യപ്രദേശ് മുഖ്യമന്ത്രി ഡോക്ടർ മോഹൻ യാദവ് ഉദ്ഘാടനം ചെയ്തു. 14D സിനിമാ തിയേറ്റർ, വെർച്വൽ ജംഗിൾ സഫാരി, ജലധാര, അക്വേറിയം എന്നിവയെല്ലാം മൃഗശാലയിൽ സജ്ജീകരിച്ചിട്ടുണ്ട്. സാങ്കേതിക വിദ്യയിലൂടെ വന്യജീവികളെയും പ്രകൃതിയെയും കുറിച്ച് പഠിക്കാൻ കുട്ടികളെയും വിനോദസഞ്ചാരികളെയും ഈ പുതിയ സൌകര്യങ്ങൾ സഹായിക്കും. ഐശ്വര്യത്തിന്റെയും സമൃദ്ധിയുടെയും പ്രതീക്ഷകളുമായി ഇന്ന് ചിങ്ങം 1. കർക്കിടക കെടുതി കഴിഞ്ഞ് പിറക്കുന്ന ചിങ്ങം ഉത്സവങ്ങളുടെയും ആഘോഷങ്ങളുടെയും വർണ്ണപ്പൊലിമകൾ നിറഞ്ഞ മാസമാണ്. കാർഷിക സമൃദ്ധിയുടെ അടയാളമായി ഇന്ന് കർഷക ദിനമായും ആഘോഷിക്കുന്നു. കർഷകരുടെ കഠിനാധ്വാനത്തെ ആദരിക്കാനും കൃഷിയുടെ പ്രാധാന്യം ഓർമ്മിപ്പിക്കാനുമായി 1968 മുതലാണ് ചിങ്ങം 1 സംസ്ഥാനത്ത് കർഷക ദിനമായി ആചരിക്കുന്നത്. മുഖ്യമന്ത്രി VD സതീശൻ എറണാകുളത്ത് ദിനാഘോഷം ഉദ്ഘാടനം ചെയ്യും. കർഷക പുരസ്കാരങ്ങളും ചടങ്ങിൽ വിതരണം ചെയ്യും. UGC നെറ്റ് പരീക്ഷയുടെ ഇംഗ്ലീഷ്, കൊമേഴ്സ്, സോഷ്യോളജി എന്നീ വിഷയങ്ങളിൽ പിശകുകൾ ഉണ്ടെന്ന പരാതിയെ തുടർന്ന് നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി പുനഃപരീക്ഷ പ്രഖ്യാപിച്ചു. അടുത്ത മാസം 9-ഉം 10-ഉം രാവിലെയും ഉച്ചയ്ക്കുമായാണ് പരീക്ഷകൾ ക്രമീകരിച്ചിരിക്കുന്നത്. പിശകുകൾ അന്വേഷിക്കാൻ NTA രൂപീകരിച്ചിരുന്ന കമ്മിറ്റിയാണ് കുറ്റമറ്റ രീതിയിൽ ഈ 3 പേപ്പറുകളും പുനഃപരീക്ഷ നടത്തണമെന്ന് ശുപാർശ ചെയ്തത്. ഓണം പോലെ ഉത്സവ അവസരങ്ങളിൽ വിലക്കയറ്റ നിയന്ത്രണത്തിന് ഓണച്ചന്തകൾ അനിവാര്യമാണെന്ന് മന്ത്രി ഷിബു ബേബി ജോൺ പറഞ്ഞു. സഹകരണ കൺസ്യൂമർ ഫെഡിന്റെ ഓണച്ചന്തയുടെ ജില്ലാതല ഉദ്ഘാടനം പന്മന സർവീസ് സഹകരണ ബാങ്ക് അക്കണത്തിൽ നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. സാധാരണക്കാർക്ക് മിതമായ നിരക്കിൽ ഓണത്തിന് സാധനങ്ങൾ ലഭ്യമാക്കാനും പൊതുവിപണിയിലെ വില നിയന്ത്രണത്തിനും ഇത്തരം ഇടപെടലുകൾ സഹായകമാണെന്നും മന്ത്രി അറിയിച്ചു. സംസ്ഥാനത്തെ സ്കൂളുകളിൽ ഈ വർഷത്തെ ഓണാഘോഷ ദിനമായ August 21 കുട്ടികളുടെ ആഗ്രഹപ്രകാരം യൂണിഫോം അല്ലാത്ത ഇഷ്ടവസ്ത്രങ്ങൾ ധരിക്കാൻ അനുമതി. ഇതു സംബന്ധിച്ച നിർദ്ദേശം നൽകാൻ മന്ത്രി N. ഷംസുദ്ദീൻ പൊതുവിദ്യാഭ്യാസ ഡയറക്ടറെ ചുമതലപ്പെടുത്തി. വിവിധ വെബ്സൈറ്റുകളിൽ ക്യാപ്ചർ പരിശോധനയുടെ മറവിൽ പുതിയ സൈബർ കുറ്റങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നതായി കേരള പോലീസ് മുന്നറിയിപ്പ് നൽകി. യഥാർത്ഥ ക്യാപ്ചർ പരിശോധനയ്ക്ക് പിന്നാലെ തെറ്റിദ്ധരിപ്പിക്കുന്ന നിർദ്ദേശങ്ങൾ നൽകി ഉപയോക്താവിന്റെ വിവരങ്ങൾ തട്ടിയെടുക്കുകയും സാമ്പത്തിക തട്ടിപ്പ് നടത്തുകയുമാണ് രീതി. ഇത്തരം സംശയങ്ങളുണ്ടായാൽ ഉടൻ സൈബർ പോലീസ് സ്റ്റേഷനുമായി ബന്ധപ്പെടണമെന്ന് പോലീസ് അറിയിച്ചു. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. വിഴിഞ്ഞം രാജ്യാന്തര തുറമുഖത്ത് സമ്പൂർണ്ണ കയറ്റുമതി ഇറക്കുമതി പ്രവർത്തനങ്ങൾക്ക് നാളെ തുടക്കമാകും. രാവിലെ മുഖ്യമന്ത്രി VD സതീശൻ ആദ്യ കയറ്റുമതി കണ്ടെയ്നർ ഫ്ളാഗ് ഓഫ് ചെയ്യും. കേന്ദ്രമന്ത്രി സർബാനന്ദ സോനോവാൾ മുഖ്യാതിഥിയാകും. തുറമുഖ അധിഷ്ഠിത വ്യവസായ ലോജിസ്റ്റിക് വികസന പദ്ധതിയായ മിഷൻ സമുദ്രിയും ചടങ്ങിൽ പ്രഖ്യാപിക്കും. ന്യൂഡൽഹിയിലെ ഇന്ദിരാഗാന്ധി ഇൻഡോർ സ്റ്റേഡിയത്തിൽ BWF ബാഡ്മിന്റൺ ലോക ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യൻ താരങ്ങൾ ഇന്ന് മത്സരത്തിനിറങ്ങും. വനിതാ സിംഗിൾസിൽ മുൻ ലോക ചാമ്പ്യനും 9 സീഡുമായ PV സിന്ധു അയർലൻഡിന്റെ സോഫിയ നോബിളിനെ നേരിടും. വനിതാ ഡബിൾസിൽ ട്രീസ ജോളി ഗായത്രി ഗോപിചന്ദ് സഖ്യം ആദ്യ റൌണ്ടിൽ സ്പെയിനിന്റെ പൌള ലോപ്പസ് ലൂസിയ റോഡ്രിഗസ് സഖ്യത്തെ നേരിടും. വൈകിട്ട് പുരുഷ സിംഗിൾസ് മത്സരത്തിൽ ഇന്ത്യൻ താരം ആയുഷ് ഷെട്ടി ലോക 1 നമ്പർ താരവും നിലവിലെ ചാമ്പ്യനുമായ ചൈനയുടെ ഷിയുക്യുയെ നേരിടും. FIH പുരുഷ ഹോക്കി 2 പൂൾ D മത്സരത്തിൽ ഇന്ത്യ ഇന്ന് ഇംഗ്ലണ്ടിനെ നേരിടും. നെതർലൻഡ്സിലെ ആംസ്റ്റർവീനിലെ വാഗ്നർ ഹോക്കി സ്റ്റേഡിയത്തിലാണ് മത്സരം. വനിതാ ഹോക്കിയിൽ ഇന്ത്യ ചൈന മത്സരത്തിൽ ഇരു ടീമുകളും 2 ഗോളുകൾ വീതം നേടി സമനിലയിലായി. ശ്രീലങ്കയിലെ ഗാലെ ഇന്റർനാഷണൽ സ്റ്റേഡിയത്തിൽ നടക്കുന്ന പുരുഷ ക്രിക്കറ്റ് പരമ്പരയിലെ ആദ്യ ടെസ്റ്റ് മത്സരത്തിന്റെ 3 ദിനമായ ഇന്ന് ഇന്ത്യ 9 വിക്കറ്റിന് 460 റൺസ് എന്ന നിലയിൽ 1 ഇന്നിംഗ്സ് പുനരാരംഭിക്കും. കനത്ത മഴ കാരണം ആദ്യ 2 സെഷനുകളുടെ കളി നേരത്തെ ഉപേക്ഷിച്ചിരുന്നു. ഈ മാസം 23 കൊളംബോയിലാണ് പരമ്പരയിലെ 2 അവസാനത്തെയും ടെസ്റ്റ്. KCL സീസൺ 3 ഔദ്യോഗിക ടീം ലോഞ്ചിംഗ് ഇന്ന് തിരുവനന്തപുരത്ത് സംഘടിപ്പിക്കും.
കോവളത്തെ ചടങ്ങിൽ മന്ത്രി പി സി വിഷ്ണുനാഥും ഇന്ത്യൻ ക്രിക്കറ്റ് താരം സഞ്ജു സാംസണും മുഖ്യാതിഥികളാകും. മൂന്നാം സീസണിൽ മാറ്റുരയ്ക്കുന്ന 6 ഫ്രാഞ്ചൈസികളെയും ചടങ്ങിൽ ഔദ്യോഗികമായി അവതരിപ്പിക്കും. കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ലാബ് ടെസ്റ്റുകൾക്ക് ഫീസ് ഏർപ്പെടുത്തിയ ഗവൺമെന്റിന്റെ തീരുമാനം സ്വകാര്യ ആശുപത്രികളെ സഹായിക്കാനാണെന്ന് പി എ മുഹമ്മദ് റിയാസ് എം എൽ എ പറഞ്ഞു. ഇതിന് ഇരയാകുന്നത് സാധാരണക്കാരാണെന്നും പരിശോധനകൾ ഇനിയും സൌജന്യമായി തുടരണമെന്നും അദ്ദേഹം പറഞ്ഞു. മാറിക്കൊണ്ടിരിക്കുന്ന ലോകത്ത് ഭരണഘടനാ മൂല്യങ്ങളും പാരിസ്ഥിതിക ഉത്തരവാദിത്തങ്ങളും വ്യക്തിഗത മികവും ഉയർത്തിപ്പിടിച്ച് വിദ്യാർത്ഥികൾ രാഷ്ട്രനിർമ്മാണത്തിൽ പങ്കാളികളാകണമെന്ന് കേരള ഹൈക്കോടതി ജഡ്ജി ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ പറഞ്ഞു. കോഴിക്കോട് എൻ ഐ ടിയിൽ പുതുതായി പ്രവേശനം നേടിയ ബിരുദാനന്തര ബിരുദ പി എച്ച് ഡി വിദ്യാർത്ഥികളുടെ ഓറിയന്റേഷൻ പ്രോഗ്രാമിൽ മുഖ്യാതിഥിയായി സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സംഗീതം മറ്റെല്ലാ കലകൾക്കും മേലെയാണെന്ന് സംവിധായകനും ഗാനരചയിതാവുമായ ശ്രീകുമാരൻ തമ്പി പറഞ്ഞു. ശ്രീകണ്ഠേശ്വര ക്ഷേത്രയോഗം നൽകുന്ന ഈ വർഷത്തെ നാദശ്രീ പുരസ്കാരം ചലച്ചിത്ര പിന്നണി ഗായിക കെ എസ് ചിത്രയ്ക്ക് സമ്മാനിക്കുന്ന ചടങ്ങ് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. പ്രശസ്ത വാദ്യകലാകാരൻ മട്ടന്നൂർ ശങ്കരൻകുട്ടിമാരാർ പ്രശസ്തിപത്രവും ക്ഷേത്രയോഗം പ്രസിഡന്റ് പി വി ചന്ദ്രൻ പുരസ്കാരവും സമ്മാനിച്ചു. വന്ദേമാതരത്തെ അവഹേളിച്ചു എന്നാരോപിച്ച് യുവമോർച്ച കോഴിക്കോട് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പന്തം കൊളുത്തി പ്രകടനവും പ്രതിഷേധവും സംഘടിപ്പിച്ചു. പാളയത്ത് നിന്ന് ആരംഭിച്ച പ്രകടനം കിഡ്സൺ കോർണറിൽ സമാപിച്ചു. കോഴിക്കോട് ജില്ലാ കോടതി സമുച്ചയത്തിൽ പ്രത്യേക എസ് സി എസ് ടി കോടതി സ്ഥാപിക്കണമെന്ന് ഓൾ ഇന്ത്യ ലോയേഴ്സ് യൂണിയൻ കോഴിക്കോട് സിറ്റി കമ്മിറ്റി യൂണിറ്റ് സമ്മേളനം ആവശ്യപ്പെട്ടു. കോഴിക്കോട് ജില്ലാ ലൈബ്രറി കൌൺസിൽ പ്രസിഡന്റ് കെ എം രാധാകൃഷ്ണൻ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. രാമായണത്തിന്റെ സന്ദേശം പാഠ്യപദ്ധതിയിൽ ഉൾപ്പെടുത്തുന്നതിന് നടപടികൾ സ്വീകരിക്കാൻ ആവശ്യമായ സമ്മർദ്ദം ചെലുത്തുവാൻ വിദ്യാഭ്യാസ മേഖലയിൽ പ്രവർത്തിക്കുന്നവർ തയ്യാറാകണമെന്ന് പ്രമുഖ സാഹിത്യകാരനും ഗുരുവായൂരപ്പൻ കോളേജ് മലയാള ഗവേഷണ വിഭാഗം അധ്യക്ഷനുമായ പ്രൊഫസർ ശ്രീശൈലം ഉണ്ണികൃഷ്ണൻ പറഞ്ഞു. ദക്ഷിണ കേരള ജംഇയ്യത്തുൽ ഉലമയുടെ കീഴിലെ വർക്കല ജാമിയ മയ്യാനിയ ക്യാമ്പസിൽ ഒരു മാസമായി നടന്നുവരുന്ന ബുഖാരി മജ്ലിസ് സമാപിച്ചു. പ്രഗത്ഭ പണ്ഡിതനും സൂഫിവര്യനുമായ അതിരാം പട്ടണം കെ ടി മുഹമ്മദ് കുട്ടി ഹസ്രത് അറ്റാശേരി പ്രാർത്ഥനാ സംഗമത്തിന് നേതൃത്വം നൽകി. പ്രധാന വാർത്തകൾ വീണ്ടും. 12th ബ്രിക്സ് പരിസ്ഥിതി പ്രവർത്തക സമിതി യോഗങ്ങൾക്ക് ഇന്ന് ന്യൂഡൽഹിയിൽ തുടക്കം. ദേശീയ അനുഭവ പുരസ്കാരങ്ങൾ ഇന്ന് ന്യൂഡൽഹിയിൽ സമ്മാനിക്കും. ഐശ്വര്യത്തിന്റെയും സമൃദ്ധിയുടെയും പ്രതീക്ഷകളുമായി ഇന്ന് ചിങ്ങമൊന്ന്. കർഷക ദിനാഘോഷം എറണാകുളത്ത് മുഖ്യമന്ത്രി വി ഡി സതീശൻ ഉദ്ഘാടനം ചെയ്യും. വിഴിഞ്ഞം രാജ്യാന്തര തുറമുഖത്ത് സമ്പൂർണ്ണ കയറ്റുമതി ഇറക്കുമതി പ്രവർത്തനങ്ങൾക്ക് നാളെ തുടക്കം. ബി ഡബ്ല്യു എഫ് ബാഡ്മിന്റൺ ലോക ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യൻ താരങ്ങൾ ഇന്ന് മത്സരത്തിനിറങ്ങും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 7:20.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസൈ റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ, ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം, കരുണാസൈ റേഡിയോ 91.2 FM.

0: കാർഷിക സമൃദ്ധിയുടെയും അറിവിന്റെയും വാതിലുകൾ തുറക്കുന്നു. മിത്രനികേതനിൽ പ്രകൃതി കാർഷിക മേളയും പ്രദർശനവും. ആധുനിക ഡ്രോണുകളും കാർഷിക യന്ത്രങ്ങളും മുതൽ ജൈവ ഉൽപ്പന്നങ്ങളും മൂല്യവർദ്ധിത വിഭവങ്ങളും വരെ ഒരു കുടക്കീഴിൽ. AI കൃഷിരീതികൾ, കൂൺ വളർത്തൽ, ബേക്കറി, തേനീച്ച വളർത്തൽ എന്നിവയിൽ സൗജന്യ പരിശീലനങ്ങൾ. കൂടാതെ വൈകുന്നേരങ്ങളിൽ സാംസ്കാരിക സന്ധ്യയും ഗാനമേളയും നാടകവും. ഓഗസ്റ്റ് 1 മുതൽ 18 വരെ മിത്രനികേതനിൽ വച്ച് ഏവർക്കും സ്വാഗതം.
1: സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം 7 മണി.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസൈ റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ, ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം, കരുണാസൈ റേഡിയോ 91.2 FM.

0: നമസ്തേ ഓണത്തിലേക്ക് എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും ഹൃദ്യമായ സ്വാഗതം. അത്തം തുടങ്ങി പത്താം നാൾ തിരുവോണം, പൂക്കളങ്ങളുടെ ഉത്സവം, പൂവിളികൾ ഉയരുന്ന നാളുകൾ, ആഘോഷത്തിന്റെ സന്തോഷത്തിന്റെ ആർത്തുലസിക്കേണ്ട നാളുകൾ. എങ്ങാനൊരു ഊഞ്ഞാൽപ്പാട്ടുയരുന്നുവോ പ്രതീക്ഷകളുടെ പൊൻപുല്ലരികൾ, ചിങ്ങമാസത്തിന്റെ ചന്ദ്രോദയങ്ങൾ. ഇന്ന് ചിത്തിര, ഓണനാളിന്റെ രണ്ടാം ദിനം. നമസ്തേ ഓണത്തിൽ കേൾക്കാം ചിത്രനാളിന്റെ വിശേഷങ്ങൾ. അത്തംപത്തിന് തിരുവോണം, മലയാളിയുടെ മഹത്തായ ഉത്സവം. ഐതിഹ്യങ്ങൾക്കും കഥകൾക്കുമപ്പുറം കൂട്ടായ്മയുടെയും ബന്ധുത്വങ്ങളുടെയും സൗഹൃദങ്ങളുടെയും ഉത്സവം. പൂക്കളുടെ ഉത്സവം, പൂക്കളങ്ങൾക്ക് വേണ്ടിയുള്ള മത്സരം, ആഘോഷങ്ങൾ. അത്തം മുതൽ തിരുവോണം വരെയുള്ള 10 നാളുകൾ ഓരോ നക്ഷത്രങ്ങൾക്കുമനുസരിച്ചും വിന്യസിക്കേണ്ട പുഷ്പാലങ്കാരങ്ങൾ. ഓരോ നാളിനുമുണ്ട് അതിൻ്റെതായ പ്രത്യേകതകൾ. കേൾക്കാം കരുണാസായി റേഡിയോയിൽ അത്തം മുതൽ തിരുവോണം വരെയുള്ള ഓരോ നാളിലും നാൾ വിശേഷങ്ങൾ. ഇന്ന് ചിത്തിര. ചിത്തിരനാളിന്റെ പ്രത്യേകതകളെക്കുറിച്ച് നമ്മളോട് സംസാരിക്കുന്നത് കരുണാസായി റേഡിയോയുടെ പ്രിയ ശ്രോതാവ് അനാമിക തനുജ.
1: ഓണാഘോഷങ്ങളുടെ രണ്ടാം നാളായ ചിത്തിര പിറക്കുമ്പോൾ ഗൃഹാങ്കണങ്ങളിലെ പൂക്കളത്തിന് വിസ്തൃതിയും വർണ്ണവൈവിധ്യവും വർദ്ധിക്കുന്നു. അത്തനാളിലെ ഒറ്റവരി തുമ്പപ്പൂക്കളത്തോടൊപ്പം പച്ചപ്പിന്റെയും ആരോഗ്യത്തിന്റെയും പ്രതീകമായ തുളസി കൂടി ചേരുമ്പോൾ പൂക്കളം 2 നിരകളായി വികസിക്കുന്നു. കാണം വിറ്റും ഓണമുണ്ണണം എന്ന ഐതിഹാസിക പ്രമാണത്തിന് അടിവരയിട്ട് മാവേലി നാടുവാണിയിടും കാലത്തെ സുവർണ ഓർമ്മകളെ തിരിച്ചു പിടിച്ചുകൊണ്ട് വീടും പരിസരവും അതിശുദ്ധമായി തൂത്തു തുടച്ച് വൃത്തിയാക്കുന്ന ദിവസമാണിത്. ജ്യോതിശാസ്ത്രപരമായി അന്തരീക്ഷത്തിലെ കാന്തിക വലയങ്ങളിൽ വരുന്ന കാലാനുസൃതമായ മാറ്റങ്ങളും പ്രകൃതിയിലെ സൂര്യപ്രകാശത്തിന്റെ ലഭ്യതയും ഈ ദിനങ്ങളിൽ കൃത്യമായ ജൈവതാളക്രമം പാലിക്കുന്നു. ഐശ്വര്യത്തിന്റെയും നന്മയുടെയും കാറ്റ് വീശിത്തുടങ്ങുന്ന ഈ വേളയിൽ പ്രകൃതി പോലും മഞ്ഞച്ചായം പൂശി ഓണത്തെ വരവേൽക്കാൻ പൂർണമായി തയ്യാറെടുക്കുന്നു. വീടുകളുടെ ചുവരുകൾ പുതുമണമുള്ള ചാണകം മെഴുകി മിനുക്കുന്നതും ഉമ്മറപ്പടിയിൽ വിളക്കുകൾ തെളിയുന്നതും ഈ ദിവസത്തിന്റെ ഗ്രാമീണ ഭംഗി വിളിച്ചോതുന്നു. ഈ ദിനത്തിൽ വീടുകൾക്ക് ചുറ്റുമുള്ള പുല്ലും കാടുകളും വെട്ടി വെടുപ്പാക്കി ചുറ്റുപാടുകൾ മനോഹരമാക്കുന്നു. കുളിരുള്ള രാവിലകളിൽ പ്രകൃതിയുടെ മാറുപിളർന്നു വരുന്ന സൂര്യരശ്മികൾ ഓണരാവുകളുടെ വരവിനെ കൂടുതൽ പ്രകാശമാനമാക്കുന്നു. കുടുംബത്തിലെ അംഗങ്ങളെല്ലാം ഒത്തുകൂടി വീട് മോടിപിടിപ്പിക്കുവാനുള്ള കൂട്ടായ പരിശ്രമങ്ങൾക്ക് ഈ ദിവസം തുടക്കമിടുന്നു. പഴയകാലത്തിന്റെ നന്മകൾ ഓർമ്മിപ്പിച്ചുകൊണ്ട് കാരണവന്മാർ കുട്ടികൾക്ക് ഓണത്തിന്റെ ചരിത്രങ്ങൾ പറഞ്ഞു നൽകുന്ന സന്ധ്യകളാണ് ചിത്തിരനാളിന്റെ മറ്റൊരു പ്രത്യേകത. കുട്ടിക്കാലത്ത് ചിത്തിരനാളിൽ വീടുമുറ്റവും അടിച്ചുവാരി വൃത്തിയാക്കിയതും തുമ്പയോടൊപ്പം പച്ചപ്പുള്ള തുളസിയിലയും കൂടി പറിച്ചെടുത്ത് പൂക്കളത്തിൽ 2-ാം നിര തീർത്തതുമായ ആ പഴയ സായാഹ്നങ്ങളുടെ സ്നേഹഗന്ധം ഇന്നും മനസ്സിൽ മായാതെയുണ്ട്.

0: എത്ര വസന്തങ്ങൾ പടിയിറങ്ങിപ്പോയാലും കാലത്തിന്റെ കൽപ്പടവുകളേറി ഋതുക്കൾ എത്ര മാറിമറിഞ്ഞാലും എന്റെ ഭാഷ അതെന്റെ രക്തമാകുന്നു, പ്രാണനാകുന്നു. എന്റെ നദിയിലും എന്റെ സൂര്യനിലും ഞാൻ ചവിട്ടി നിൽക്കും ഈ മണ്ണിലും മനസ്സിന്റെ കാണാപ്പുറങ്ങളിലും മിടിക്കുന്നത് എന്റെ ഭാഷയുടെ ഹൃദയം. ഞാൻ കിനാവ് കാണുന്ന എന്റെ മലയാളം, ഞാൻ കണ്ണീരുതിർക്കുന്നത് എന്റെ ഭാഷയിൽ, ചിരിക്കുന്നത് എന്റെ ഭാഷയിൽ, എന്റെ ഭാഷ എന്റെ ആത്മാവ്. നമസ്തേ ഓണത്തിൽ ഇനി കേൾക്കാം ശ്രേഷ്ഠ മലയാളം.
1: ശ്രേഷ്ഠ മലയാളം.

പ്രിയ ശ്രോതാക്കളെ, ശ്രേഷ്ഠ മലയാളത്തിൽ ഇന്ന് വഞ്ചി പാട്ടുകളെ കുറിച്ച് കേൾക്കാം. വള്ളംകളിക്കായി പാടിയിരുന്ന വള്ളപ്പാട്ടുകളുടെ രാഗതാളങ്ങളെ ആശ്രയിച്ച് നിലനിന്നിരുന്ന സാഹിത്യ രൂപമാണ് വഞ്ചിപ്പാട്ട്. മത്സ്യബന്ധനവും തോണിതൊഴിലും ജീവിതവൃത്തിയായി സ്വീകരിച്ചിരുന്നവരും ഏതെങ്കിലും തരത്തിൽ തോണിയാത്രയുമായി ബന്ധപ്പെട്ടിരുന്നവരും യാത്രാക്ലേശത്തിലുണ്ടാകുന്ന ആയാസം കുറയ്ക്കുന്നതിന് വേണ്ടി ഉപയോഗിച്ചിരുന്നവയായിരുന്നു വള്ളപ്പാട്ടുകൾ എന്ന നാടോടി ഗാനങ്ങൾ. ജലോത്സവത്തിലും മറ്റും കളിവള്ളം തുഴയുന്നവർക്ക് വേണ്ടി പാട്ടുകൾ പാടിക്കൊടുക്കുകയും മറ്റുള്ളവർ താളം പിടിച്ചുകൊണ്ട് ഏറ്റുപാടുകയും ചെയ്യുന്ന നദോന്നത വൃത്തത്തിലുള്ള പാട്ടുകളെയാണ് സാഹിത്യത്തിൽ വഞ്ചിപ്പാട്ടുകൾ എന്ന് പറയുന്നത്. രാമപുരത്ത് വാര്യരുടെ കുചേലവൃത്തം വഞ്ചിപ്പാട്ടാണ് ഈ പ്രസ്ഥാനത്തിൽ ലബ്ധ പ്രതിഷ്ഠ നേടിയ കൃതി. അതുകൊണ്ട് തന്നെ വഞ്ചിപ്പാട്ടിന്റെ ഉപജ്ഞാതാവ് രാമപുരത്ത് വാര്യരാണെന്ന് അഭിപ്രായമുണ്ട്. വഞ്ചിപ്പാട്ടിനെ ഭക്തിയുടെ സാന്ദ്രഭാവത്തിലേക്ക് തിരിച്ചുവിട്ടതും വള്ളംകളി എന്ന ക്ഷേത്രാനുഷ്ഠാനത്തിൽ ഭക്തിക്ക് പ്രാമുഖ്യം നേടിക്കൊടുത്തതും രാമപുരത്ത് വാര്യരുടെ കുചേലവൃത്തം വഞ്ചിപ്പാട്ടാണ്. സുദാമാചരിതം എന്ന പേരിൽ ഭാഗവത പ്രസിദ്ധമായ കഥയാണ് കുചേലവൃത്തത്തിലെ പ്രമേയം. കുചേലൻ ശ്രീകൃഷ്ണനെ കാണാൻ പോകുന്നതും ക്ലേശത്തിൽ നിന്ന് ഭഗവത് കാരുണ്യത്തോടെ രക്ഷ നേടുന്നതുമാണ് കുചേലവൃത്തം വഞ്ചിപ്പാട്ടിന്റെ ഇതിവൃത്തം. മികച്ച കാവ്യഭംഗി പുലർത്തുന്ന കൃതിയാണിത്. കുചേലവൃത്തത്തിന് പുറമെ വ്യാസോൽപത്തി, നളചരിതം, കിരാതം, നൃഗമോക്ഷം എന്നിവയും വഞ്ചിപ്പാട്ടുകളാണ്. കിരാതം വഞ്ചിപ്പാട്ട് കുഞ്ചൻ നമ്പ്യാരുടേതാണെന്നും കരുതപ്പെടുന്നു. തപതീ സംവരണവും ഷഷ്ടിപൂർത്തി മംഗളവും വള്ളത്തോളിന്റെ വഞ്ചിപ്പാട്ടുകളാണ്. വൈക്കം സത്യഗ്രഹ കാലത്ത് സത്യഗ്രഹികൾക്ക് പാടി നടക്കാനായി ഫലപ്രാപ്തി എന്നൊരു വഞ്ചിപ്പാട്ടും വള്ളത്തോൾ എഴുതിയിട്ടുണ്ട്. വഞ്ചിപ്പാട്ടിന്റെ രീതിയിൽ വള്ളത്തോൾ എഴുതിയ പോരാ പോരാ നാളിൽ നാളിൽ എന്ന് തുടങ്ങുന്ന ദേശഭക്തി ഗാനം പ്രസിദ്ധമാണ്. കുമാരനാശാന്റെ കരുണ വഞ്ചിപ്പാട്ട് വൃത്തത്തിലാണ് രചിച്ചിരിക്കുന്നത്. വയലാർ രാമവർമ്മ എഴുതി ഈണമിട്ട കുട്ടനാടൻ പുഞ്ചയിലെ എന്ന ഗാനത്തിന് പരമ്പരാഗത വഞ്ചിപ്പാട്ടിനുള്ള അത്ര തന്നെ അംഗീകാരവും ലഭിച്ചിട്ടുണ്ട്.

പ്രാവിന്റെ കുറുകലിലും മുളന്തണ്ടിന്റെ മൂളലിലും കടലിന്റെ ആത്മഹർഷങ്ങളിലും അടരുന്ന നിന്റെ കണ്ണുനീർ തുള്ളികളിലും കാറ്റിന്റെ കമനീയമായ തണുത്ത സ്പർശങ്ങളിലും ഞാനൊരു പാട്ട് കേൾക്കുന്നു. പാട്ട് പാലാഴിയായി ഒഴുകുന്ന ഈ ഹരിതഭൂമിയിൽ ജന്മം എത്ര സഫലം. പാട്ട് എന്റെ ഹൃദയ നൊമ്പരങ്ങളെ അലിയിച്ചു കളയുന്നു. പണ്ടെങ്ങോ ഞാൻ അനുഭവിച്ച മറക്കാനാകാത്ത ഹൃദ്യതകളിലേക്ക് അതെന്നെ കൂട്ടിക്കൊണ്ടുപോകുന്നു.

വിഷാദത്തിന്റെ ഏകാന്ത ഗഹ്വരങ്ങളിൽ നിന്നും ജീവിതത്തിന്റെ സജീവമായ പ്രകാശഗോപുരങ്ങളിലേക്ക് അത് എന്നെയും കൊണ്ട് ഒരു ദീപക് പക്ഷിയെ പോലെ ചിറകിലേറ്റിപ്പോകുന്നു. പാട്ട് എന്റെ പ്രാണനിൽ പണ്ടേ അലിഞ്ഞതോ അതോ പ്രാണൻ പാട്ടായി പരിണയിച്ചതോ? അന്തരംഗ താളഹൃദ്യതയിലേക്ക് ആലിപ്പഴങ്ങൾ അലിയുന്നതുപോലെ എന്നെയും അലിയിച്ചു ചേർക്കുന്ന പാട്ടിന്റെ പട്ടുറുമാലുകൾ. നമസ്തേ ഓണത്തിൽ ഇനി കേൾക്കാം ജേക്കബിന്റെ സ്വർഗരാജ്യം എന്ന ചലച്ചിത്രത്തിൽ നിന്ന് ഒരു ഓണപ്പാട്ട്.

0: നോക്കൂ, പൂമുറ്റത്ത് ഓണം വിരുന്നു വന്നു നിൽക്കുന്നു. അത്തം നാളിന്റെ സുഖദ സുന്ദരമായ സ്പർശം. കരുണാസായി റേഡിയോയുടെ ശ്രോതാവ് ഓണത്തെ എതിരേറ്റ് സംസാരിക്കുന്നു.
1: ഞാൻ അശ്വതി, ഞാനൊരു വീട്ടമ്മയാണ്. സാധാരണ ഓണമെന്ന് പറയുമ്പോൾ ഞങ്ങൾ യാത്ര പോവുകയാണ് പതിവ്. ഇത്തവണ അതിൽ നിന്ന് മാറി വീട്ടിൽ സദ്യയൊക്കെ ഒരുക്കി ആഘോഷിക്കണമെന്നാണ് വിചാരിക്കുന്നത്. എല്ലാ കരുണാസായി ശ്രോതാക്കൾക്കും സന്തോഷത്തോടെ ഓണം ആഘോഷിക്കാൻ കഴിയട്ടെ. എൻ്റെ ഓണാശംസകൾ അറിയിക്കുന്നു. എനിക്കിന്ന് കേൾക്കാൻ ഇഷ്ടമുള്ളൊരു ഓണപ്പാട്ടെന്ന് പറയുന്നത് ഹൃദയപൂത്താലം.

0: പ്രധാന വാർത്തകൾ. അറിവ്, നൈപുണ്യം, നൂതനാശയം എന്നിവയെ രാഷ്ട്രനിർമ്മാണത്തിനായി വിനിയോഗിക്കണമെന്ന് ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ. 12-ാമത് ബ്രിക്സ് പരിസ്ഥിതി മന്ത്രിമാരുടെ യോഗം നാളെ ന്യൂഡൽഹിയിൽ നടക്കും. കേന്ദ്രമന്ത്രി ഭൂപേന്ദർ യാദവ് അധ്യക്ഷത വഹിക്കും. യു ജി സി നെറ്റ് 3 വിഷയങ്ങളുടെ പുനഃപരീക്ഷ സെപ്റ്റംബർ 9-10 തീയതികളിൽ നടക്കുമെന്ന് നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി. വിഴിഞ്ഞം തുറമുഖത്തിന്റെ സമ്പൂർണ്ണ കയറ്റുമതി ഇറക്കുമതി പ്രവർത്തനങ്ങൾക്ക് നാളെ തുടക്കമാകും. കേന്ദ്രമന്ത്രി സർബാനന്ദ സോനോവാൾ മുഖ്യ അതിഥിയാകും. റഷ്യ യുക്രൈൻ മിസൈൽ ഡ്രോൺ ആക്രമണങ്ങളിൽ ഇരു രാജ്യങ്ങളിലുമായി 11 പേർ കൊല്ലപ്പെട്ടു. ബി ഡബ്ല്യു എഫ് ബാഡ്മിന്റൺ ലോക ചാമ്പ്യൻഷിപ്പിന് ഇന്ന് തുടക്കം. ഇന്ത്യയുടെ പി വി സിന്ധു ഇന്നിറങ്ങും. വാർത്തകൾ വിശദമായി. അറിവ്, നൈപുണ്യം, നൂതനാശയം എന്നിവയെ രാഷ്ട്രനിർമ്മാണത്തിനായി വിനിയോഗിക്കണമെന്ന് ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ. വികസിത ഭാരതമെന്ന ലക്ഷ്യത്തിലേക്കുള്ള രാജ്യത്തിന്റെ പ്രയാണത്തിൽ യുവാക്കൾക്ക് സുപ്രധാന പങ്കുവഹിക്കാനുണ്ടെന്ന് ചെന്നൈയിൽ എസ് ആർ എം ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് ആന്റ് ടെക്നോളജിയുടെ 22-ാമത് ബിരുദദാന ചടങ്ങിൽ ഉപരാഷ്ട്രപതി പറഞ്ഞു. 2047-ഓടെ ഇന്ത്യയെ സമ്പൂർണ്ണ വികസിത രാഷ്ട്രമാക്കി മാറ്റുക എന്ന ലക്ഷ്യം കൈവരിക്കുന്നതിന് യുവാക്കൾ, ദരിദ്രർ, സ്ത്രീകൾ, കർഷകർ എന്നിവരെ ശാക്തീകരിക്കേണ്ടത് അനിവാര്യമെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. രാജസ്ഥാനിലെ അൽവറിൽ വിവിധ വികസന പദ്ധതികളുടെ തറക്കല്ലിടലും ഉദ്ഘാടനവും നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. കർഷകരുടെ ക്ഷേമത്തിനായി സർക്കാർ നിരവധി പദ്ധതികൾ ആവിഷ്കരിച്ചിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു.
1: കിസാനോക്കിസാൻ സമ്മാൻ നിധി, പശുപാലകോക്കേലിയെ 500 കരോഡ് കി ഡേരി കി വ്യവസായ, യുവാനോക്കോ നോക്കരി ഓർ മാതാവോക്കേലിയെ ബഹനോക്കേലിയെ സരസ് ഡേരി കാ എക്സ്റ്റൻഷൻ കാ കാം ആജ് സർക്കാർ നേ കിയ.
0: ചോദ്യപേപ്പറുകളിലുണ്ടായ പിശകുകളെക്കുറിച്ചുള്ള പരാതിയെ തുടർന്ന് യു ജി സി നെറ്റ് പരീക്ഷയിലെ ഇംഗ്ലീഷ്, കൊമേഴ്സ്, സോഷ്യോളജി എന്നീ വിഷയങ്ങളുടെ പുനഃപരീക്ഷ സെപ്റ്റംബർ 9-10 തീയതികളിൽ നടക്കുമെന്ന് നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി. രാവിലെ 9 മുതൽ 12 വരെ ആദ്യ ഷിഫ്റ്റിൽ ഇംഗ്ലീഷ് പരീക്ഷയും അതേ ദിവസം ഉച്ചയ്ക്ക് 3 മുതൽ വൈകുന്നേരം 6 വരെ 2-ാമത്തെ ഷിഫ്റ്റിൽ കൊമേഴ്സ് പരീക്ഷയും നടക്കും. സോഷ്യോളജി പരീക്ഷ സെപ്റ്റംബർ 10 രാവിലെ 9 മുതൽ 12 വരെ ആദ്യ ഷിഫ്റ്റിൽ നടക്കും. പിശകുകൾ പരിശോധിക്കുന്നതിനായി എൻ ടി എ നിയോഗിച്ച സമിതിയുടെ ശുപാർശയെ തുടർന്നാണ് 3 വിഷയങ്ങളുടെയും പുനഃപരീക്ഷ പ്രഖ്യാപിച്ചത്. 12-ാമത് ബ്രിക്സ് പരിസ്ഥിതി മന്ത്രിമാരുടെ യോഗം നാളെ ന്യൂഡൽഹിയിൽ നടക്കും. കേന്ദ്രമന്ത്രി ഭൂപേന്ദർ യാദവ് യോഗത്തിൽ അധ്യക്ഷത വഹിക്കും. പ്രതിരോധശേഷി, നവീകരണം, സഹകരണം, സുസ്ഥിരത എന്നിവ കെട്ടിപ്പടുക്കൽ എന്ന ഇന്ത്യയുടെ ബ്രിക്സ് അധ്യക്ഷതയുടെ പ്രധാന പ്രമേയത്തിന് കീഴിലാണ് പരിപാടികൾ സംഘടിപ്പിക്കുന്നത്. പരിസ്ഥിതി വർക്കിംഗ് ഗ്രൂപ്പ്, കാലാവസ്ഥാ വ്യതിയാനം, സുസ്ഥിര വികസനം എന്നിവ കൈകാര്യം ചെയ്യുന്ന മുതിർന്ന ഉദ്യോഗസ്ഥരുടെ യോഗം ഇന്ന് ചേരും. രാഷ്ട്രനിർമ്മാണത്തിൽ നിർണായക സംഭാവനകൾ നൽകിയവർക്കുള്ള ഈ വർഷത്തെ ദേശീയ അനുഭവ പുരസ്കാരം ഇന്ന് സമ്മാനിക്കും. ന്യൂഡൽഹിയിൽ നടക്കുന്ന ചടങ്ങിൽ കേന്ദ്ര സഹമന്ത്രി ജിതേന്ദ്ര സിംഗ് പുരസ്കാരം കൈമാറും. പെൻഷൻ മിത്ര ഹാൻഡ്ബുക്കിന്റെയും രാജ്യവ്യാപകമായ ഡിജിറ്റൽ ലൈഫ് സർട്ടിഫിക്കറ്റ് മാർഗരേഖകളുടെയും പ്രകാശനവും ഉണ്ടാകും. വിശാഖപട്ടണത്തേക്കും തിരിച്ചുമുള്ള എയർ ഇന്ത്യയുടെ എല്ലാ വിമാനങ്ങളും ഇന്ന് മുതൽ ഭോഗാപുരത്തെ പുതിയ അല്ലൂരി സീതാരാമരാജു അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്ന് പ്രവർത്തിക്കുമെന്ന് എയർ ഇന്ത്യ. നിലവിലുള്ള വി ടി സെഡ് എന്ന വിമാനത്താവള കോഡ് തന്നെയാകും ഇതിനും ഉപയോഗിക്കുക. ഭോഗാപുരത്തിനും ഡൽഹിക്കും ഇടയിൽ ആഴ്ചയിൽ 14 വിമാന സർവീസുകൾ തുടരുമെന്നും എയർ ഇന്ത്യ വാർത്താക്കുറിപ്പിൽ വ്യക്തമാക്കി. 2027 സെൻസസിനായുള്ള സെൽഫ് എന്യൂമറേഷൻ ജമ്മുകാശ്മീരിലെ ചില ഇടങ്ങളിലും ലഡാക്കിലും ഇന്ന് ആരംഭിക്കും. ഓഗസ്റ്റ് 31 വരെയാണ് സമയപരിധി.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും എ ആർ ന്യൂസ് അണ്ടർസ്കോർ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് എ ആർ ന്യൂസ് അണ്ടർസ്കോർ ടി വി എം എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
0: രാജ്യത്തെ ഏറ്റവും സുപ്രധാന വാണിജ്യ കവാടമായി വിഴിഞ്ഞം തുറമുഖം മാറുന്നതിന് ഔദ്യോഗിക തുടക്കം കുറിച്ച് സമ്പൂർണ്ണ കയറ്റുമതി ഇറക്കുമതി എക്സിം പ്രവർത്തനങ്ങൾക്ക് നാളെ തുടക്കമാകും. വിശദാംശങ്ങളിലേക്ക്.
3: മുഖ്യമന്ത്രി വി ഡി സതീശൻ ആദ്യ കയറ്റുമതി കണ്ടെയ്നർ ഫ്ളാഗ് ഓഫ് ചെയ്യും. കേന്ദ്രമന്ത്രി സർബാനന്ദ സോനോവാൾ മുഖ്യ അതിഥിയാകും. തുറമുഖ അധിഷ്ഠിത വ്യവസായ ലോജിസ്റ്റിക് വികസന പദ്ധതിയായ മിഷൻ സമുദ്രയും സംസ്ഥാന സർക്കാർ ചടങ്ങിൽ പ്രഖ്യാപിക്കും. ആഗോള ഷിപ്പിംഗ് കമ്പനികൾ, ലോജിസ്റ്റിക് സ്ഥാപനങ്ങൾ, കയറ്റുമതിക്കാർ, നിക്ഷേപകർ, വ്യവസായ പ്രമുഖർ എന്നിവർ പങ്കെടുക്കുന്ന സമ്മേളനത്തിൽ കേരളത്തിന്റെ മാരിടൈം സാമ്പത്തിക വികസന കാഴ്ചപ്പാട് അവതരിപ്പിക്കുന്നതോടൊപ്പം മിഷൻ സമുദ്ര ഔദ്യോഗികമായി പ്രഖ്യാപിക്കും. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: ഐശ്വര്യത്തിന്റെയും സമൃദ്ധിയുടെയും പൊന്നോണക്കാലത്തിന് തുടക്കം കുറിച്ച് ഇന്ന് ചിങ്ങമൊന്ന്. കാർഷിക സമൃദ്ധിയുടെ അടയാളമായി ഇന്ന് മലയാളി കർഷക ദിനവും ആഘോഷിക്കുന്നു. സംസ്ഥാന കർഷക ദിനാഘോഷം മുഖ്യമന്ത്രി വി ഡി സതീശൻ ഇന്ന് എറണാകുളത്ത് ഉദ്ഘാടനം ചെയ്യും. സംസ്ഥാന കർഷക പുരസ്കാരങ്ങളും വിതരണം ചെയ്യും. ഓണവിപണികൾ സജീവമാകുന്നതോടെ ഓണത്തെ ആഘോഷപൂർവ്വം എതിരേൽക്കാനുള്ള ഒരുക്കത്തിലാണ് വീടുകളും നാടും. ഓണം വാരാഘോഷത്തിനിറങ്ങിയ തലസ്ഥാന നഗരി. വാരാഘോഷത്തിന്റെ ഭാഗമായുള്ള ഫെസ്റ്റിവൽ ഓഫീസ് ഉദ്ഘാടനം നാളെ മന്ത്രി പി സി വിഷ്ണുനാഥ് നിർവഹിക്കും. ഈ മാസം 24 മുതൽ 30 വരെ വൈവിധ്യമാർന്ന സാംസ്കാരിക പരിപാടികളാണ് നഗരത്തിൽ സംഘടിപ്പിക്കുക. ഓണാഘോഷങ്ങളുടെ ഭാഗമായി ആകാശവാണി തിരുവനന്തപുരം നിലയം ഇന്ന് തിരുവനന്തപുരത്ത് ശ്രാവണ സംഗീതിക അവതരിപ്പിക്കും. വിമൻസ് കോളേജ് സംഗീത വിഭാഗത്തിന്റെ സഹകരണത്തോടെ സംഘടിപ്പിക്കുന്ന പരിപാടി രാവിലെ 10 മണിക്ക് സംഗീതജ്ഞ ലളിത ഗോപാലൻ നായർ ഉദ്ഘാടനം ചെയ്യും. ആകാശവാണി തിരുവനന്തപുരം നിലയ മേധാവി എ ജി ബൈജു, പ്രോഗ്രാം മേധാവി പി എ ബിജു, വിമൻസ് കോളേജ് പ്രിൻസിപ്പൽ ചിത്ര ത്രിവിക്രമൻ നായർ തുടങ്ങിയവർ പങ്കെടുക്കും. ചിങ്ങമാസ പൂജകൾക്കായി ശബരിമല ക്ഷേത്രം നട തുറന്നു. ശബരിമല ഉൾക്കഴകം, പമ്പ, മേൽശാന്തിമാർ എന്നിവരെ തിരഞ്ഞെടുക്കുന്നതിനുള്ള നറുക്കെടുപ്പ് ഇന്ന് നടക്കും. പടിപൂജ ഉൾപ്പെടെയുള്ള എല്ലാ വിശേഷാൽ പൂജകളും ഇന്ന് മുതൽ നടക്കും. ചിങ്ങമാസ പൂജ പൂർത്തിയാക്കി 21 നട അടച്ചാൽ ഓണപൂജകൾക്കായി ഈ മാസം 24 നട വീണ്ടും തുറക്കും. 4 ദിനങ്ങളിൽ ഭക്തർക്ക് ഓണസദ്യയും നൽകും. റഷ്യ യുക്രൈൻ മിസൈൽ ഡ്രോൺ ആക്രമണങ്ങളിൽ ഇന്നലെ ഇരു രാജ്യങ്ങളിലുമായി 11 പേർ കൊല്ലപ്പെട്ടു. നിരവധി വീടുകൾക്കും റെയിൽവേ സ്റ്റേഷനും കേടുപാട് സംഭവിച്ചു. ഗസ വെടിനിർത്തൽ ചർച്ചകളുടെ ഭാഗമായി US പ്രതിനിധി ജാരേഡ് കുഷ്നർ ഹമാസ് തലവനുമായി കൂടിക്കാഴ്ച നടത്തി. ഇസ്രായേൽ പ്രധാനമന്ത്രിയുമായും അദ്ദേഹം കൂടിക്കാഴ്ച നടത്തും. ഗസയിൽ ഹമാസ് ആയുധം വച്ചൊഴിയാനും പലസ്തീനിൽ നിന്ന് ഇസ്രായേൽ പിന്മാറാനുമുള്ള പുതിയ 15-ഇന മാർഗരേഖ സംരക്ഷിക്കുക എന്നതാണ് ചർച്ചകളുടെ പ്രധാന ലക്ഷ്യം. സിംബാബ്വേയിലെ കരിബ തടാകത്തിൽ ബോട്ട് മറിഞ്ഞുണ്ടായ അപകടത്തിൽ മരിച്ചവരുടെ എണ്ണം 84. 90 പേർക്ക് മാത്രം സഞ്ചരിക്കാൻ അനുമതിയുള്ള ബോട്ടിൽ 153 യാത്രക്കാരാണ് ഉണ്ടായിരുന്നത്. BWEF ബാഡ്മിന്റൺ ലോക ചാമ്പ്യൻഷിപ്പിന് ഇന്ന് ന്യൂഡൽഹിയിൽ തുടക്കമാകും. വനിതാ സിംഗിൾസിൽ ഇന്ത്യയുടെ പി വി സിന്ധു അയർലൻഡിന്റെ സോഫിയ നോബിളിനെ നേരിടും. വനിതാ ഡബിൾസിൽ ട്രീസ ജോളി ഗായത്രി ഗോപീചന്ദ് സഖ്യം ആദ്യ റൌണ്ടിൽ സ്പെയിൻ താരങ്ങളെ നേരിടും. വൈകുന്നേരം നടക്കുന്ന പുരുഷ സിംഗിൾസ് മത്സരത്തിൽ ഇന്ത്യൻ താരം ആയുഷ് ഷെട്ടി ലോക 1-ാം നമ്പർ താരവും നിലവിലെ ചാമ്പ്യനുമായ ചൈനയുടെ ഷി യു ക്യുയെ നേരിടും. നെതർലാൻഡ്സിൽ നടക്കുന്ന വനിതാ ഹോക്കി ലോകകപ്പിൽ ഇന്ത്യ ചൈന മത്സരം സമനിലയിൽ. ഇരു ടീമും 2 ഗോൾ വീതം നേടി. ശ്രീലങ്കയിലെ ഗാലയിൽ നടക്കുന്ന ഇന്ത്യ ശ്രീലങ്ക ആദ്യ ടെസ്റ്റിന്റെ 3-ാം ദിവസമായ ഇന്ന് ഇന്ത്യ 1-ാം ഇന്നിംഗ്സ് പുനരാരംഭിക്കും. ഇന്നലെ 2-ാം ദിനം കളി അവസാനിക്കുമ്പോൾ ഇന്ത്യ 9 വിക്കറ്റിന് 460 റൺസ് എന്ന നിലയിലാണ്. പരമ്പരയിലെ 2-ാമത്തെയും അവസാനത്തെയും ടെസ്റ്റ് മത്സരം ഈ മാസം 23-ന് കൊളംബോയിൽ ആരംഭിക്കും. ബംഗ്ലാദേശിൽ നിന്നുള്ളതാണെന്ന് തെറ്റിദ്ധരിപ്പിച്ച് ഇന്ത്യയിലേക്ക് അടയ്ക്ക ഇറക്കുമതി ചെയ്തിരുന്ന സംഘത്തെ ഡയറക്ടറേറ്റ് ഓഫ് റവന്യൂ ഇന്റലിജൻസ് പിടികൂടി. സൌത്ത് ഏഷ്യൻ ഫ്രീ ട്രേഡ് ഏരിയ കരാറിന് കീഴിലുള്ള സൌജന്യ കസ്റ്റംസ് തീരുവ ആനുകൂല്യങ്ങൾ അനധികൃതമായി കൈപ്പറ്റുകയായിരുന്നു സംഘത്തിന്റെ ലക്ഷ്യം. കേസിൽ ഇതുവരെ 2,500 കോടി രൂപയിലധികം റവന്യൂ നഷ്ടം സംഭവിച്ചതായി ധനമന്ത്രാലയം വ്യക്തമാക്കി. സംഭവവുമായി ബന്ധപ്പെട്ട് 9 പേർ അറസ്റ്റിലായിട്ടുണ്ട്. ഇന്ത്യയും നേപ്പാളും തമ്മിലുള്ള സൈനിക സഹകരണം ശക്തമാക്കുന്നതിന്റെ ഭാഗമായി കരസേനാ മേധാവി ജനറൽ ധീരജ് സേഠ് 3 ദിവസത്തെ ഔദ്യോഗിക സന്ദർശനത്തിനായി നേപ്പാളിലെത്തി. ഇരു രാജ്യങ്ങൾക്കും പൊതുതാൽപര്യമുള്ള

0: വിഷയങ്ങളിൽ നേപ്പാൾ കരസേനാ മേധാവിയുമായി അദ്ദേഹം ചർച്ച നടത്തും. നാളെ പശ്ചിമബംഗാളിലെ ഗംഗാസമതല മേഖലയിലും ഒഡീഷയിലും അതിശക്തമായ മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ചുവപ്പ് ജാഗ്രത പ്രഖ്യാപിച്ചു. അരുണാചൽ പ്രദേശ്, ഛത്തീസ്ഗഡ്, ഝാർഖണ്ഡ്, ഉത്തർപ്രദേശ്, കിഴക്കൻ മധ്യപ്രദേശ്, ഹിമാചൽ പ്രദേശ്, ജമ്മുകാശ്മീർ, ലഡാക്ക്, ഉത്തരാഖണ്ഡ് എന്നിവിടങ്ങളിലും അടുത്ത രണ്ട് ദിവസങ്ങളിൽ സമാന കാലാവസ്ഥ അനുഭവപ്പെടുമെന്ന് മുന്നറിയിപ്പുണ്ട്. ലക്ഷദ്വീപിൽ വെള്ളിയാഴ്ച റബി ഉൽ അവൽ മാസപ്പിറവി ദൃശ്യമായതോടെ നബിദിന ആഘോഷങ്ങൾക്ക് തുടക്കമായി. വിവിധ ദ്വീപുകളിൽ ഖാസിമാർ, മദ്രസ കമ്മിറ്റികൾ, സന്നദ്ധ സംഘടനകൾ എന്നിവരുടെ നേതൃത്വത്തിൽ നിരവധി പേർ പങ്കെടുത്ത ഘോഷയാത്രകൾ സംഘടിപ്പിച്ചു. തുടർന്നുള്ള 12 ദിവസങ്ങളിൽ ഓരോ ദ്വീപുകളിലും വിപുലമായ പരിപാടികൾ നടക്കും. പശ്ചിമബംഗാളിലെ ഇന്ത്യ നേപ്പാൾ അതിർത്തിയിൽ രേഖകളില്ലാത്ത കൊണ്ടുവന്ന സ്വർണവും വെള്ളിയുമായി രണ്ട് നേപ്പാൾ സ്വദേശികളെ ഉദ്യോഗസ്ഥർ പിടികൂടി. സിലിഗുരിയിലെ പതിവ് പരിശോധനയ്ക്കിടയിലാണ് നേപ്പാളിൽ നിന്ന് ഇന്ത്യയിലേക്ക് വരികയായിരുന്ന കാർ പിടിച്ചെടുത്തത്. പ്രധാന വാർത്തകൾ വീണ്ടും. അറിവ്, നൈപുണ്യം, നൂതനാശയം എന്നിവയെ രാഷ്ട്രനിർമ്മാണത്തിനായി വിനിയോഗിക്കണമെന്ന് ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ. 12th ബ്രിക്സ് പരിസ്ഥിതി മന്ത്രിമാരുടെ യോഗം നാളെ ന്യൂഡൽഹിയിൽ നടക്കും. കേന്ദ്രമന്ത്രി ഭൂപേന്ദ്ര യാദവ് അധ്യക്ഷത വഹിക്കും. UGC നെറ്റ് 3 വിഷയങ്ങളുടെ പുനഃപരീക്ഷ September 9-10 തീയതികളിൽ നടക്കുമെന്ന് നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി. വിഴിഞ്ഞം തുറമുഖത്തിന്റെ സമ്പൂർണ്ണ കയറ്റുമതി ഇറക്കുമതി പ്രവർത്തനങ്ങൾക്ക് നാളെ തുടക്കമാകും. കേന്ദ്രമന്ത്രി സർബാനന്ദ സോനോവാൾ മുഖ്യാതിഥിയാകും. റഷ്യ യുക്രൈൻ മിസൈൽ ഡ്രോൺ ആക്രമണങ്ങളിൽ ഇരു രാജ്യങ്ങളിലുമായി 11 പേർ കൊല്ലപ്പെട്ടു. BWF ബാഡ്മിന്റൺ ലോക ചാമ്പ്യൻഷിപ്പിന് ഇന്ന് തുടക്കം. ഇന്ത്യയുടെ PV സിന്ധു ഇന്നിറങ്ങും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.
1: ജീവിത പാഠങ്ങളുടെ ശ്രവ്യ ആവിഷ്കാരം കരുണാസൈ റേഡിയോ 91.2 FM.

അടുക്കള. അടുക്കളയിലേക്ക് സ്വാഗതം. ലോകത്തിലെ ഏറ്റവും വലിയ ശക്തികളിൽ ഒന്നാണ് അറിവ്. എന്നാൽ എല്ലാ അറിവും മനുഷ്യനെ യുക്തിചിന്തകനാക്കണമെന്നില്ല. ഒരു വ്യക്തിക്ക് ഭൗതിക ശാസ്ത്രം, രസതന്ത്രം, ജീവശാസ്ത്രം എന്നിവയെക്കുറിച്ച് ആഴത്തിലുള്ള അറിവുണ്ടായിരിക്കാം. നിരവധി ബിരുദങ്ങളും ഗവേഷണങ്ങളും നേടിയിരിക്കാം. എന്നിട്ടും അയാൾ അന്ധവിശ്വാസങ്ങളിലും വ്യാജശാസ്ത്രത്തിലും അശാസ്ത്രീയമായ ചികിത്സകളിലും വിശ്വസിക്കുന്ന ഒരാളായിരിക്കും. മറുവശത്ത് വലിയ അക്കാദമിക് യോഗ്യതകളൊന്നുമില്ലാത്ത ഒരാൾ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ചിന്തിക്കുകയും അസാധാരണമായ അവകാശവാദങ്ങളെ ചോദ്യം ചെയ്യുകയും ചെയ്യാം. ഈ വൈരുദ്ധ്യം നമ്മെ ഒരു പ്രധാന സത്യത്തിലേക്ക് നയിക്കുന്നു. ശാസ്ത്രജ്ഞാനവും ശാസ്ത്രബോധവും ഒന്നല്ല. ഇന്ത്യൻ ഭരണഘടനയുടെ അനുച്ഛേദം 51A(h) ഓരോ പൗരന്റെയും അടിസ്ഥാന കടമകളിൽ ഒന്നായി ശാസ്ത്രീയ മനോഭാവവും മാനവികതയും അന്വേഷണ പരിഷ്കരണ മനോഭാവവും വളർത്തിയെടുക്കുക എന്ന കാര്യം പ്രത്യേകം പരാമർശിക്കുന്നു. ഇത് കേവലം ശാസ്ത്രം പഠിക്കാനുള്ള ആഹ്വാനമല്ല, ശാസ്ത്രീയമായി ചിന്തിക്കാനുള്ള ഒരു ജീവിത രീതിയിലേക്കുള്ള ക്ഷണമാണ്. ശാസ്ത്രജ്ഞാനം എന്നത് നിരീക്ഷണത്തിലൂടെയും പരീക്ഷണങ്ങളിലൂടെയും ഗവേഷണങ്ങളിലൂടെയും മനുഷ്യൻ സമ്പാദിച്ച അറിവുകളുടെ ശേഖരമാണ്. പാഠപുസ്തകങ്ങളിലും ക്ലാസ് മുറികളിലും സർവകലാശാലകളിലും നാം പഠിക്കുന്ന നിയമങ്ങളും സിദ്ധാന്തങ്ങളും സമവാക്യങ്ങളും കണ്ടെത്തലുകളും ഇതിന്റെ ഭാഗമാണ്. ഭൂമി സൂര്യനെ ചുറ്റുന്നു. ഗുരുത്വാകർഷണ നിയമം ന്യൂട്ടൺ വിശദീകരിച്ചു. DNA ജനിതക വിവരങ്ങളുടെ വാഹകനാണ്. വാക്സിനുകൾ രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്നു തുടങ്ങിയ വസ്തുതകൾ അറിയുന്നത് ശാസ്ത്രജ്ഞാനമാണ്. ഈ അറിവ് പരീക്ഷകളിൽ ഉയർന്ന മാർക്ക് നേടാനും മത്സര പരീക്ഷകളിൽ വിജയിക്കാനും ഗവേഷണം നടത്താനും സഹായിക്കും. പക്ഷേ ഇതുകൊണ്ട് മാത്രം ഒരാൾ ശാസ്ത്രീയമായി ചിന്തിക്കുന്ന വ്യക്തിയാകണം എന്നില്ല. ശാസ്ത്രബോധം എന്നത് വിവരങ്ങൾ മനഃപ്പാഠമാക്കാനുള്ള കഴിവല്ല. തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ചിന്തിക്കാനും ചോദ്യങ്ങൾ ചോദിക്കാനും അസാധാരണമായ അവകാശവാദങ്ങളെ വിമർശനാത്മകമായി വിലയിരുത്താനുമുള്ള മനോഭാവമാണ്.

വാർത്ത കേട്ടാൽ ഉടനെ വിശ്വസിക്കാതെ. ഇതിന് തെളിവെന്താണ്? ഈ അവകാശവാദം പരിശോധിക്കപ്പെട്ടിട്ടുണ്ടോ? ഇതിന് മറ്റൊരു വിശദീകരണം ഉണ്ടാകുമോ എന്ന് ചോദിക്കാൻ പ്രേരിപ്പിക്കുന്ന ചിന്താരീതിയാണ് ശാസ്ത്രബോധം. അതായത്, ശാസ്ത്രബോധം ഒരു വിഷയത്തെക്കുറിച്ചുള്ള അറിവിനേക്കാൾ അറിവ് സമ്പാദിക്കുന്ന രീതിയെക്കുറിച്ചുള്ള ബോധമാണ്. ശാസ്ത്രബോധം എങ്ങനെ രൂപപ്പെടുന്നു എന്നതിന് സൈക്കിൾ ഓടിക്കാൻ പഠിക്കുന്ന അനുഭവം നല്ലൊരു ഉദാഹരണമാണ്. ആദ്യമായി സൈക്കിൾ ഓടിക്കാൻ പഠിക്കുമ്പോൾ ഓരോ ചലനവും നാം ബോധപൂർവ്വം നിയന്ത്രിക്കുന്നു. ബാലൻസ് തെറ്റാതിരിക്കാൻ ഹാൻഡിൽ തിരിക്കണം, ബ്രേക്ക് അമർത്തണം, പെഡൽ ചവിട്ടണം, എല്ലാം പ്രത്യേകം ശ്രദ്ധിച്ചാണ് ചെയ്യുന്നത്. എന്നാൽ കുറച്ചു കാലം കഴിഞ്ഞാൽ ഇതൊന്നും ആലോചിക്കേണ്ടി വരില്ല. ശരീരവും തലച്ചോറും അതിനെ സ്വാഭാവികമായി ഏറ്റെടുക്കുന്നു. ബാലൻസ് ചെയ്യുന്നത് ഒരു ശീലമായി മാറുന്നു. ശാസ്ത്രബോധവും ഇതുപോലെയാണ്. ആദ്യം തെളിവുകൾ പരിശോധിക്കാനും ചോദ്യങ്ങൾ ചോദിക്കാനും നാം ബോധപൂർവം ശ്രമിക്കുന്നു. പിന്നീടത് നമ്മുടെ സ്വഭാവത്തിന്റെ ഭാഗമായി മാറുന്നു. അപ്പോൾ ഏതൊരു അവകാശവാദവും കേട്ടാലും മനസ്സ് സ്വാഭാവികമായി തെളിവുകൾ തേടാൻ തുടങ്ങും. ചരിത്രം പരിശോധിച്ചാൽ നിരവധി ശാസ്ത്രജ്ഞരും വിദ്യാഭ്യാസമുള്ളവരും പോലും വ്യക്തിപരമായ വിശ്വാസങ്ങളിൽ അശാസ്ത്രീയമായ സമീപനങ്ങൾ സ്വീകരിച്ചിട്ടുള്ളതായി കാണാം. കാരണം അറിവും വിശ്വാസവും മനുഷ്യ മസ്തിഷ്കത്തിൽ ഒരേ രീതിയിലല്ല പ്രവർത്തിക്കുന്നത്. നാഡീശാസ്ത്രം പറയുന്നത് മനുഷ്യന്റെ തീരുമാനങ്ങളിൽ യുക്തിയേക്കാൾ വികാരങ്ങൾക്കും സാമൂഹിക സ്വാധീനങ്ങൾക്കും വലിയ പങ്കുണ്ടെന്നാണ്. ഭയം, പ്രതീക്ഷ, സുരക്ഷിതത്വ ബോധം, കൂട്ടത്തിന്റെ സ്വാധീനം എന്നിവ പലപ്പോഴും ശാസ്ത്രീയ അറിവിനേക്കാൾ ശക്തമായി പ്രവർത്തിക്കും. അതുകൊണ്ടാണ് ശാസ്ത്രബോധം ഒരു വിവരശേഖരമല്ലാതെ ഒരു മാനസിക പരിശീലനം കൂടിയാകുന്നത്. ഇന്ന് മനുഷ്യരാശി വിവരങ്ങളുടെ കുറവിലല്ല ജീവിക്കുന്നത്, വിവരങ്ങളുടെ പ്രളയത്തിലാണ് ജീവിക്കുന്നത്. സോഷ്യൽ മീഡിയ തുറന്നാൽ ആരോഗ്യ ഉപദേശങ്ങളും സാമ്പത്തിക നിക്ഷേപ നിർദ്ദേശങ്ങളും അത്ഭുത ചികിത്സകളും ജ്യോതിഷ പ്രവചനങ്ങളും ഗൂഢാലോചനാ സിദ്ധാന്തങ്ങളും ഒരുപോലെ പ്രത്യക്ഷപ്പെടുന്നു. കൃത്രിമ ബുദ്ധിയുടെ സഹായത്തോടെ നിർമ്മിക്കുന്ന ചിത്രങ്ങളും വീഡിയോകളും ഈ സാഹചര്യത്തെ കൂടുതൽ സങ്കീർണമാക്കുന്നു. ഇവിടെയാണ് ശാസ്ത്രബോധത്തിന്റെ പ്രാധാന്യം വർദ്ധിക്കുന്നത്. ഒരു സന്ദേശം വൈറലായി എന്നതുകൊണ്ട് അത് ശരിയാകണമെന്നില്ല. ലക്ഷക്കണക്കിന് ആളുകൾ പങ്കുവച്ചു എന്നതുകൊണ്ട് അത് തെളിവാകുന്നില്ല. ഒരാൾ ആത്മവിശ്വാസത്തോടെ സംസാരിക്കുന്നു എന്നതുകൊണ്ട് അയാൾ പറയുന്നത് സത്യമാകണമെന്നില്ല. സത്യത്തെ ജനപ്രീതി നിർണയിക്കില്ല, തെളിവുകളാണ് നിർണയിക്കുക.

നമ്മുടെ മസ്തിഷ്കം സ്വാഭാവികമായി അർത്ഥങ്ങൾ തേടുന്ന ഒരു സംവിധാനമാണ്. യാദൃശ്ചിക സംഭവങ്ങൾക്കിടയിൽ പോലും ബന്ധം കണ്ടെത്താൻ അത് ശ്രമിക്കും. ഇതിന് പിന്നിൽ പാറ്റേൺ റിക്കഗ്നീഷൻ, കൺഫർമേഷൻ ബയസ് തുടങ്ങിയ മനഃശാസ്ത്രപരമായ പ്രവണതകളുണ്ട്. ഒരു ദിവസം ഒരു പ്രത്യേക നിറത്തിലുള്ള ഷർട്ട് ധരിച്ച് അഭിമുഖത്തിന് പോയി ജോലി ലഭിച്ചാൽ ആ ഷർട്ടാണ് ഭാഗ്യം കൊണ്ടുവരുന്നത് എന്ന് വിശ്വസിക്കാൻ മനസ്സ് തയ്യാറാകും. യഥാർത്ഥ കാരണം യോഗ്യതയും തയ്യാറെടുപ്പുമാണെങ്കിലും യാദർശികതയെ കാരണമായി തെറ്റിദ്ധരിക്കുന്ന പ്രവണത മനുഷ്യരുണ്ട്. ഇതേ മനഃശാസ്ത്രമാണ് ഭാഗ്യവസ്തുക്കളും അത്ഭുത ചികിത്സകളും ജ്യോതിഷ പ്രവചനങ്ങളും വ്യാജ അവകാശവാദങ്ങളും വളരാൻ സഹായിക്കുന്നത്. ചോദ്യം ചെയ്യാനുള്ള ധൈര്യമാണ് ശാസ്ത്രബോധം. ശാസ്ത്രബോധമുള്ള ഒരാൾ എല്ലാം നിഷേധിക്കുന്ന ആളല്ല, അതുപോലെ എല്ലാം ഉടനെ വിശ്വസിക്കുന്ന ആളുമല്ല. ഓരോ കാര്യത്തെ സംബന്ധിച്ചും ഇതിന് വിശ്വസനീയമായ തെളിവുണ്ടോ, ഇത് മറ്റുള്ളവർക്ക് ആവർത്തിച്ചു തെളിയിക്കാൻ കഴിയുമോ, ഈ അവകാശവാദം തെറ്റാണെന്ന് തെളിയിക്കാനുള്ള സാധ്യതയുണ്ടോ, ഇതിന് ശാസ്ത്രീയമായ മറ്റൊരു വിശദീകരണമുണ്ടോ എന്നീ ചോദ്യങ്ങൾ ചോദിക്കുന്നതിലൂടെ മാത്രമാണ് സത്യത്തോട് കൂടുതൽ അടുക്കാൻ കഴിയുന്നത്. ശാസ്ത്രബോധമുള്ള ഒരു സമൂഹം അഭ്യൂഹങ്ങൾക്ക് പിന്നിലോടില്ല, രോഗങ്ങളെ ചികിത്സിക്കാൻ വ്യാജ വൈദ്യരെ ആശ്രയിക്കില്ല. ജാതിയും മതവും ലിംഗവും അടിസ്ഥാനമാക്കിയുള്ള അന്ധവിശ്വാസങ്ങളെ യുക്തിയുടെ വെളിച്ചത്തിൽ പരിശോധിക്കും. അത്തരം സമൂഹത്തിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ പോലും തെളിവുകളുടെ അടിസ്ഥാനത്തിലായിരിക്കും, വികാരങ്ങളുടെ അടിസ്ഥാനത്തിലല്ല. അതുകൊണ്ട് തന്നെ ശാസ്ത്രബോധം ശാസ്ത്രത്തിനു വേണ്ടി മാത്രമുള്ള ഒന്നല്ല, ജനാധിപത്യത്തിനും പൊതുജന ആരോഗ്യത്തിനും സാമൂഹിക നീതിക്കും മനുഷ്യ പുരോഗതിക്കും അത്യന്താപേക്ഷിതമായ ഒരു പൗരഗുണമാണ്. ശാസ്ത്രജ്ഞാനം തലച്ചോറിൽ സൂക്ഷിക്കുന്ന വിവരങ്ങളാണ്, ശാസ്ത്രബോധം ജീവിതത്തെ നയിക്കുന്ന ചിന്താരീതിയാണ്. ഒന്ന് നമുക്ക് ഉത്തരങ്ങൾ നൽകുന്നു, മറ്റൊന്ന് ശരിയായ ചോദ്യങ്ങൾ ചോദിക്കാൻ പഠിപ്പിക്കുന്നു. ഒന്ന് പരീക്ഷയിൽ വിജയിക്കാൻ സഹായിക്കുന്നു, മറ്റൊന്ന് ജീവിതത്തിൽ തെറ്റായ വിശ്വാസങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ സഹായിക്കുന്നു. അതിനാൽ വിദ്യാഭ്യാസത്തിന്റെ യഥാർത്ഥ ലക്ഷ്യം കൂടുതൽ വിവരങ്ങൾ തലച്ചോറിൽ നിറയ്ക്കുക മാത്രമാകരുത്, ആ വികാരങ്ങളെ യുക്തിയോടെയും തെളിവുകളോടെയും വിമർശനാത്മകമായി ഉപയോഗിക്കാൻ കഴിയുന്ന പൗരന്മാരെ വളർത്തിയെടുക്കുക എന്നതായിരിക്കണം. കാരണം ശാസ്ത്രജ്ഞാനം മനുഷ്യനെ വിവര

സമ്പന്നനാക്കും. എന്നാൽ ശാസ്ത്രബോധമാണ് മനുഷ്യനെ സ്വതന്ത്രമായി ചിന്തിക്കാൻ പ്രാപ്തനാക്കുന്നത്. നേരം ഒരുപാടായി, അടുക്കളയിൽ നിന്നിറങ്ങാനുള്ള സമയമായി. മറ്റൊരു വിഷയവുമായി നാളെ വീണ്ടും കേൾക്കാം.

0: ഇടർന്നൊരു ചെമ്പനിൽ മുകുളമായി നീ എൻ്റെ മുന്നിൽ നിന്നു.
1: അടുക്കള അവതരണം ഗായത്രി ദേവി.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

കഠിന ദുഃഖത്തിന്റെ കവിത എഴുതുവാൻ കഴിയും എനിക്ക് അഭിശപ്ത രാത്രിയിൽ, നീലതാരങ്ങൾ വിറയ്ക്കുന്ന രാത്രിയിൽ ഏകാന്ത സഞ്ചാരിയായി വന്ന വനഗായകൻ ഗന്ധർവഗാനങ്ങൾ ഏറ്റുപാടുന്നു സ്വച്ഛന്ദമായി തരുഛായകളിൽ മാരുതൻ. ഞാനൊരു അശാന്ത ഗവേഷകൻ, മൗനകാന്താരത്തിലെ കാന്ത ദർശനം സകലതും മൂകഗ്രസ്തം. ഓർമ്മയിൽ കെട്ടുപോകുന്നു വീടിന്റെ ഛായാപടം, അച്ഛൻ അഗ്നിയിൽ അമ്മ ഹിമശയ്യയിൽ, അറിവിന്റെ കാളകൂടം തിന്നതെന്റെ സഹോദരൻ. കവിതകൾ ആത്മാവിനെ തൊടുന്നു, അത് ജീവിതത്തെ പരിപ്രേക്ഷ്യപ്പെടുത്തുന്നു. കവിതയില്ലാതെ ഈ ലോകം ധന്യമാകുന്നതെങ്ങനെ? വരിക ശ്യാമനാവികൻ, നിന്റെ പുതിയ കപ്പലിൽ എനിക്ക് കൂടി ഒരിടമൊരുക്കുക. കേൾക്കാം ഒരു ഓണക്കവിത.

0: വാക്ക് എന്തൊരു അത്ഭുത ശക്തിയാണ്. വാക്കുകൾ നമ്മെ ഉണർത്തുന്നു, താരാട്ടിലൂടെ അത് നമ്മെ പാടിയുറക്കുന്നു. വാക്കുകളുടെ പ്രകാശം, വർണ്ണങ്ങളുടെ സംഗീതം, ചിന്തകളുടെ നക്ഷത്രങ്ങൾ. ചിലപ്പോൾ അത് നിലാവ് പോലെ സൗമ്യം, മറ്റു ചിലപ്പോൾ അത് സൗരതേജസ്സിനേക്കാൾ തിളക്കം, ചിന്തകളുടെ നവരത്ന ശോഭ. കേൾക്കാം നമസ്തേ ഓണത്തിൽ, ഇനി തളിരില.
1: ആധുനിക ദൂരദർശിനികൾ ഉപയോഗിച്ച് ജ്യോതിശാസ്ത്രജ്ഞന്മാർക്ക് പ്രകാശവർഷങ്ങൾക്കപ്പുറത്ത് സ്ഥിതി ചെയ്യുന്ന നക്ഷത്രജാലങ്ങളെക്കുറിച്ച് പഠിക്കാൻ സാധിച്ചു. നക്ഷത്രങ്ങളിലെ ബ്ലാക്ക് ഹോൾ പ്രതിഭാസത്തെക്കുറിച്ച് സ്റ്റീഫൻ ഹോക്കിൻസിനെ പോലുള്ളവർ ഗവേഷണങ്ങൾ നടത്തി. പ്രപഞ്ചത്തിന്റെ വലിപ്പത്തെക്കുറിച്ചുള്ള അവബോധം ശരിക്കും മനുഷ്യബുദ്ധിയിൽ ഒതുങ്ങുന്ന തരത്തിലുള്ള പഠനങ്ങളും ഗവേഷണങ്ങളുമായിരുന്നു അവ. പ്രപഞ്ചത്തിന്റെ വലിപ്പത്തെക്കുറിച്ചുള്ള അവബോധം ശരിക്കും മനുഷ്യബുദ്ധിയിൽ ഒതുങ്ങുന്ന തരത്തിലുള്ള പഠനങ്ങളും ഗവേഷണങ്ങളുമായിരുന്നു. ദൃശ്യപ്രപഞ്ചത്തെക്കാൾ എത്രയോ വലുതാണ് ഈശ്വര നിർമ്മിതമായ പ്രപഞ്ചം എന്ന വിശ്വാസം അതോടെ തകരുവാൻ തുടങ്ങി. പ്രപഞ്ചത്തെക്കുറിച്ച് അത്രയ്ക്ക് അറിഞ്ഞുകൂടാതിരുന്ന കാലങ്ങളിൽ വിശ്വാസത്തിൽ അധിഷ്ഠിതമായി രൂപപ്പെട്ട ഒന്നായിരുന്നു പ്രപഞ്ചമെന്നത് ഈശ്വര നിർമ്മിതമാണ് എന്നത്. അത്ഭുത പ്രപഞ്ചത്തെയും അതിലുള്ള സർവചരാചരങ്ങളെയും സൃഷ്ടിച്ചത് ആകാശങ്ങളിലിരിക്കും ദൈവമാണെന്നത് വെറും വിശ്വാസമാണെന്നും അതിൽ യുക്തിചിന്ത ലെവലേഷൻ പോലുമില്ലെന്നും ഇത്തരം ഗവേഷണങ്ങളിലൂടെ തെളിഞ്ഞു. സൂര്യചന്ദ്രാദികൾ ഉൾപ്പെട്ട സൗരയൂഥങ്ങൾ പോലെ അനേകം സൗരയൂഥങ്ങളുണ്ട് ഈ പ്രപഞ്ചത്തിൽ എന്ന കണ്ടുപിടുത്തങ്ങളും വിശ്വാസങ്ങളെ ചോദ്യം ചെയ്യാൻ കരുത്തുള്ളവയായിരുന്നു. ശാസ്ത്രബോധം മനുഷ്യന് പകർന്നു നൽകിയത് പുതിയൊരു അവബോധമായിരുന്നു. സങ്കല്പങ്ങളിലും വിശ്വാസങ്ങളിലും കെട്ടിപ്പൊക്കിയുണ്ടാക്കിയ പലതും ഉടഞ്ഞു വീണേ തീരൂ എന്നായി. പ്രപഞ്ചമെന്നത് ആരാലും സൃഷ്ടിക്കപ്പെട്ടതല്ല എന്നതും അതിവിടെയുള്ളതാണെന്നും യുവതലമുറ മനസ്സിലാക്കുന്നു. തലച്ചോറിലെ രാസഘടനകൾ, സന്തോഷത്തിന്റെ ഇരിപ്പിടം, സങ്കടമുണ്ടാകുന്നതിനുള്ള കാരണങ്ങൾ എന്നു തുടങ്ങി ഒരു കാലത്ത് ഒരു ധാരണയുമില്ലാതിരുന്ന പലതിനും ഇന്നും വ്യക്തമായ ഉത്തരമുണ്ട്, ശാസ്ത്രീയമായ വിശദീകരണങ്ങളുണ്ട്. അവയൊന്നും സാക്ഷിമൊഴികളുടെ അടിസ്ഥാനത്തിലുള്ളതല്ല, തെളിവുകളുടെ അടിസ്ഥാനത്തിൽ വിശദീകരിക്കപ്പെടുന്നവയാണ്. എന്നാൽ ശാസ്ത്രീയമായ ചുവടുവയ്പ്പുകളിൽ എത്തിച്ചേരുന്നതിന് ശാസ്ത്രജ്ഞന്മാർ ഭാവനകളെ ആശ്രയിക്കാറുമുണ്ട്. ആശയങ്ങളുടെ വിഭാവനയാണല്ലോ പലപ്പോഴും പ്രായോഗികതയിൽ എത്തിച്ചേരുന്നത്. ശാസ്ത്രീയമായ വസ്തുതകളുടെ തന്നെ ചുവട് പിടിച്ചുകൊണ്ട് തങ്ങൾ വിഭാവനം ചെയ്ത സാങ്കല്പിക സിദ്ധാന്തത്തിലേക്ക് ചെന്നുചേരാനുള്ള ദർശനശക്തിയാണ് അമേരിക്കൻ ശാസ്ത്രജ്ഞന്മാരെ ചന്ദ്രനിൽ എത്തിച്ചതെന്ന് മറന്നുപോവരുത്. മാനുഷിക ശക്തിയുടെ പരിമിതിയിൽ ഒതുങ്ങിക്കൂടുകയും വേറെന്തോ ശക്തിയാണ് നയിക്കുന്നതെന്ന് വിശ്വസിക്കുകയും ചെയ്യുന്നവർക്ക് ഭാവനയുടെ ചിറകിലേറി ശാസ്ത്രത്തിന്റെ തട്ടകത്തിൽ എത്താനാവില്ല. പരമ്പരാഗതമായ ആരാധനകളിൽ നിന്നും ആചാരാനുഷ്ഠാനങ്ങളിൽ നിന്നും അന്ധവിശ്വാസങ്ങളുടെ മതിൽക്കെട്ടുകളിൽ നിന്നും പുറത്തുവരാതെ ഇതൊന്നും സാധ്യമാവുകയുമില്ല. നമ്മൾ സ്വയം നിർമ്മിച്ചിട്ടുള്ള പരിമിതിയുടെ മതിൽക്കെട്ടുകൾ നമ്മൾ തന്നെ മറികടന്നേ തീരൂ. അല്ലാതെ ഇനിയും പഴയ ഓലക്കെട്ടുകളാണ് ജീവിതമെന്ന് കരുതുന്ന പക്ഷം നാട് കൂടുതൽ അവികസിതമായിക്കൊണ്ടേയിരിക്കും. മറന്നുപോകരുത്.

വിടരുന്നത് കാണാനാകുമോ? ഓരോ ദളങ്ങളായി മെല്ലെ മെല്ലെ വിടരുന്നത് ഇല്ല തന്നെ. അത്രയേറെ അതിസൂക്ഷ്മവും അങ്ങേയറ്റം സമ്മോഹനവുമായ ഒരു ചലനമായിരിക്കുന്നു അത്. അതുപോലെ ഹൃദ്യമായ ചലനമായാണ് ഒരു പാട്ടിന്റെ പിറവിയും. വാക്ക് വരിയായി, വരികൾ പല്ലവികളായി, പിന്നെ അനുപല്ലവികളായി മെല്ലെ മെല്ലെ വിടർന്നു വരുന്ന പാട്ടിന്റെ പൂക്കൾ, വാക്കുകളുടെ രാസസംവേദനങ്ങൾ, ഹൃദയത്തിന്റെ രാഗതടാകങ്ങളിൽ പാട്ടിന്റെ പ്രണയഹംസങ്ങൾ, എത്രയെത്ര എഴുത്തുകാർ, എത്രയെത്ര വർണ്ണനകൾ! അഭയദേവും തിരുനയനാർ കുറിച്ചിയും പി ഭാസ്കരനും വയലാറും ശ്രീകുമാരൻ തമ്പിയും ഒ എൻ വിയും ഉവച്ചൽ ഖാദറും, അങ്ങനെ നീളുന്ന നിര. ഗിരീഷ് പുത്തഞ്ചേരിയും കൈതപ്രവും അൻവർ അലിയും റഫീഖ് അഹമ്മദും, ഇനിയുമുണ്ടാകും വാക്കുകൾ കൊണ്ട് വിസ്മയം തീർക്കുന്ന ഗാ

0: കൊട്ടകയിൽ ഏറ്റവും മുന്നിൽ നിലത്തിരുന്ന് കണ്ടു തുടങ്ങിയ കൗതുകമാണ്. തറട്ടിക്കറ്റ് എന്ന് കൂട്ടുകാർ കളിയാക്കി വിളിച്ചിട്ടും തീർന്നില്ല ആ കൗതുകം. പോക്കറ്റ് മണി ഒട്ടുമില്ലാതിരുന്ന കൗമാരം, കോളേജ് കാലം, എന്നിട്ടും കണ്ടുതീർത്ത ചലച്ചിത്രങ്ങൾ, മനസ്സിലെന്നും മാഞ്ഞു പോകാതെ നിൽക്കുന്ന എത്രയെത്ര ചിത്രങ്ങൾ. പിറവി, രേവതിക്കൊരു പാവക്കുട്ടി, കബനി നദി ചുവന്നപ്പോൾ, കൊടിയേറ്റം, ഉത്സവ പിറ്റേന്ന്, വാസ്തുഹാര, കഥാവശേഷൻ, ഒരു ചെറു പുഞ്ചിരി, തൂവാനത്തുമ്പികൾ, ഇരകൾ, നിദ്ര, അമ്മയറിയാൻ, അങ്ങനെ മറക്കാനാകാത്ത എത്രയെത്ര ചലച്ചിത്രങ്ങൾ. അങ്ങനെ ഓർമ്മയുടെ തിരുവരങ്ങുകളിൽ നിന്ന് മാഞ്ഞുപോകാത്ത വിധം എഴുതിപ്പിടിപ്പിച്ച കഥകൾ, തിരക്കഥകൾ, ചിന്തിപ്പിച്ച്, ചിരിപ്പിച്ച്, കരയിപ്പിച്ച്, വിസ്മയിപ്പിച്ച്, ഹരം കൊള്ളിച്ച് എഴുതി തയ്യാറാക്കിയ തിരക്കഥകൾ. നമസ്തേ ഓണത്തിൽ ഇനി കേൾക്കാം ഒരു ചലച്ചിത്ര ഭാഷ്യം.
1: ഗുഡ് മോർണിംഗ്.
2: പ്രോഗ്രാം നടത്താൻ ഹോൾ കിട്ടില്ലാന്ന്.
1: അതെങ്ങനെ, നമ്മൾ അഡ്വാൻസ് കൊടുത്തല്ലേ?
3: ഒരു വാക്കാലുള്ള ഉറപ്പുണ്ടായിരുന്നുള്ളൂ. നമ്മൾ സ്ഥിരം പ്രോഗ്രാം ചെയ്യുന്നതുകൊണ്ട് അവർ അഡ്വാൻസ് ഒന്നും വാങ്ങിയിട്ടുണ്ടായിരുന്നില്ല. എന്നിട്ടിപ്പോ അവരുടെ ഡേറ്റ് ശ്രദ്ധിക്കാതെ ഹോൾ വേറെ പാർട്ടി കൊടുത്തു.
1: അതെന്നെ ഇടപെടാ, ഞാൻ ഒന്ന് പോയി സംസാരിച്ചിട്ടുണ്ട്.
4: സംസാരിച്ചിട്ടൊന്ന് ഒരു കാര്യമില്ല. ഈ എപ്സം ഗ്രൂപ്പ് വന്ന് അഡ്വാൻസും കൊടുത്ത് എഗ്രിമെന്റ് സൈൻ ചെയ്തിട്ടാ പോയിരിക്കുന്നത്.
2: അയ്യോ, ഇനിയിപ്പോ എന്താ ചെയ്യാ?
1: ഹാള് മാത്രമല്ലേ മാറി തരില്ലാന്ന് പറഞ്ഞിട്ടുള്ളൂ. ഈ പ്രൊമൈസസ് നമുക്ക് യൂസ് ചെയ്യുന്നതിന് കുഴപ്പമൊന്നുമില്ലല്ലോ.
5: ഇല്ലില്ല, എന്താ പ്ലാൻ?
1: എടാ, ഇൻഡോർ ഓഡിറ്റോറിയത്തിൽ പ്ലാൻ ചെയ്ത എല്ലാ പ്രോഗ്രാംസും നമ്മൾ ഔട്ട്ഡോറിൽ ചെയ്യും. 4 മണിക്കൂറുണ്ട് നമ്മുടെ കയ്യിൽ. യൂത്ത് വിംഗിലെ പിള്ളേരോട് വരാൻ പറ. നമ്മുടെ അസോസിയേഷന്റെ ചരിത്രത്തിലെ ബെസ്റ്റ്
5: ഓണാഘോഷമായിരിക്കും.
1: അതൊക്കെ ചത്തുപോകും.

0: നീതിയും ന്യായവും എന്ന പരിപാടിയിൽ നിന്ന് ആമീൻ എന്നതിനെ കുറിച്ച് കേൾക്കാം. സിവിൽ കോടതികളുടെ തദ്ദേശീയ അന്വേഷണ വസ്തുസ്ഥിതി പരിശോധന നിർവഹണ ഉദ്യോഗസ്ഥനായി നിയമിക്കപ്പെടുന്ന ജില്ലാതല ഉദ്യോഗസ്ഥനെയാണ് ആമീൻ എന്ന് പറയുന്നത്. അറബി വാക്കിൽ നിന്നാണ് ഇത് ഉത്ഭവിക്കുന്നത്. ജില്ലാതലത്തിൽ സിവിൽ കോടതി നടപടികളെ സഹായിക്കുന്നതിനും അവയ്ക്കാവശ്യമായ വിവരങ്ങൾ അന്വേഷിച്ച് സമർപ്പിക്കുന്നതിനും അവയുടെ തീർപ്പുകളും ഉത്തരവുകളും നിർവഹിക്കുന്നതിനും വേണ്ടിയാണ് ആമീൻമാർ നിയോഗിക്കപ്പെടുന്നത്. തീർപ്പുകൾക്ക് കോടതി ഭാഷയിൽ ഡിക്രി എന്നാണ് പറയുന്നത്. കോടതി വ്യവഹാരങ്ങളുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങളുടെ ഭാഗമായി ഏൽപ്പിക്കപ്പെടുന്ന അന്വേഷണങ്ങൾ കോടതിക്ക് വേണ്ടി നടത്തുക, തൽസംബന്ധമായ കണക്കുകൾ തിട്ടപ്പെടുത്തുക, കോടതി ആവശ്യപ്പെടുന്ന തദ്ദേശീയമായ വസ്തുസ്ഥിതി പരിശോധനകൾ നടത്തുക, കോടതി വ്യവഹാര വിധേയമായ ഭൂമി, വസ്തുവകകൾ, കെട്ടിടങ്ങൾ മുതലായവയുടെ കൈകാര്യകർത്തൃത്വവും കൈമാറ്റവും നടത്തുക, കോടതി വ്യവഹാര ഭാഗമായി സ്ഥാവര ജംഗമങ്ങൾ വിൽപ്പന നടത്തുക, കോടതി ചെലവുകളുടെ പര്യാപ്തത ഉറപ്പുവരുത്തുക എന്നിവയെല്ലാം ആമീന്റെ ഔദ്യോഗിക കൃത്യങ്ങളാണ്. കോടതി തീർപ്പുകളും ഉത്തരവുകളും നടപ്പിലാക്കുന്നതും ആമീനാണ്. ആമീനിന്റെ കൃത്യനിർവഹണ ചെലവുകൾ ഉൾപ്പെടെയുള്ളവ കോടതി ചെലവിന്റെ ഭാഗമായി കണക്കാക്കി കക്ഷികളിൽ നിന്നാണ് ഈടാക്കുന്നത്. 1856 ബ്രിട്ടീഷ് പാർലമെന്റ് രൂപപ്പെടുത്തി പ്രാബല്യത്തിൽ വരുത്തിയ സിവിൽ കോർട്ട് നിയമപ്രകാരമാണ് ആമീനെ നിയോഗിച്ചു തുടങ്ങുന്നത്. ചരിത്രപരമായി അവലോകനം ചെയ്താൽ മനസ്സിലാകുന്നത് നികുതി സ്ഥാപനങ്ങളിലും സിവിൽ വ്യവഹാര പ്രക്രിയകളിലും നടമാടിയ വിവേചനവും പക്ഷപാതിത്വവും അഴിമതിയും അനീതിയും തടയുന്നതിനു വേണ്ടിയാണ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ആമീനിനെ നിയോഗിച്ചത് എന്ന് കാണാം.
1: നീതിയും ന്യായവും തയ്യാറാക്കിയത് LR മധുജൻ. അവതരണം, സാങ്കേതിക നിർവഹണം വിഷ്ണു മോഹൻ.

0: ഒരു കഥ അല്ലെങ്കിൽ ഒരു കവിത, അത് വായിക്കുമ്പോഴുണ്ടാകുന്ന മനോവിചാരങ്ങളെ എങ്ങനെയാണ് അളക്കാനാവുന്നത്? അനുഭൂതി അളക്കാൻ ആർക്കാണ് കഴിയുക? സ്നേഹത്തിന്റെ മുഖങ്ങൾ വായിച്ചപ്പോൾ, മാപ്പ് വായിച്ചപ്പോൾ, നഷ്ടപ്പെട്ട നീലാംബരി വായിച്ചപ്പോൾ, ഷിനിലാലിന്റെ ഗരിസപ്പ വായിച്ചപ്പോൾ അനുഭവവേദ്യമായ അനുഭൂതി അളക്കാൻ ആവതില്ല തന്നെ. അതുണ്ടാക്കുന്ന അനുരണനങ്ങൾ പകർത്താൻ കഴിയുന്ന ഗ്രാഫുകൾ ഞാൻ എവിടെയാണ് തിരയേണ്ടത്? കാലമേ അത് നിന്റെ ഹൃത്തുടുപ്പിൽ നിത്യസ്പന്ദനങ്ങളായി നിലനിന്നുകൊള്ളട്ടെ. കേൾക്കാം കരുണാസായി റേഡിയോയിൽ ഇനി സാഹിത്യകലയുടെ മാനസോദ്യാനത്തിൽ വിരിഞ്ഞ ഒരു അക്ഷരതാമര.
1: ചുരവും കടന്ന് വയനാടിനെ പറ്റി ആദ്യമായി അറിഞ്ഞത് അമ്മച്ചിയിൽ നിന്നായിരുന്നു. എനിക്ക് രണ്ടോ രണ്ടരയോ വയസ്സുള്ളപ്പോഴാണ് അമ്മച്ചിയും അത്തയും വയനാട്ടിലേക്ക് പോയത്. എന്നെ അപ്പൂപ്പന്റെയും അമ്മൂമ്മയുടെയും അടുത്താക്കിയിട്ടായിരുന്നു ആ യാത്ര. അത് നാട് കാണാനുള്ള യാത്രയായിരുന്നില്ല, ജീവിതയാത്രയായിരുന്നു. ജീവിതത്തിലെ ചില നിർണായക നിമിഷങ്ങളിൽ എടുക്കുന്ന പൊട്ടത്തരം നിറഞ്ഞതോ ശരിയായതോ ആയ തീരുമാനങ്ങൾ. വയനാട്ടിൽ പോയി ജീവിതം കെട്ടിപ്പടുക്കാം എന്ന പ്രതീക്ഷയിലായിരുന്നു അമ്മച്ചിയും അത്തയും. ഏതായാലും അവരെ സംബന്ധിച്ച് ആ യാത്ര പൊട്ടത്തരം നിറഞ്ഞത് തന്നെയായിരുന്നു എന്നാണ് അനുഭവം പറഞ്ഞത്. എന്നാലും അവിടേക്കുള്ള സാധാരണ ബസ്സിലെ യാത്രയും അവിടുത്തെ കാലാവസ്ഥയും ഒക്കെ കുഞ്ഞുനാളിലെ എന്റെ മനസ്സിൽ സ്ഥാനം പിടിച്ചു. ഇടുക്കിയിലെ ഒരു കൊച്ചു ഗ്രാമത്തിലിരുന്ന് വയനാടിനെ പറ്റി കേൾക്കുമ്പോഴൊക്കെ എന്തെങ്കിലും പോകണം പോകണം എന്ന് മോഹിച്ചു. മോഹത്തിനൊപ്പം ഞാനും വളർന്നു. വയനാട്ടിൽ നിന്ന് ഒരു കൂട്ടുകാരനെ കിട്ടി. ചുരം എന്നാൽ കൂട്ടുകാരന്റെ കത്തുകളായിരുന്നു. ചുരം കയറിയാലുള്ളതും അതിലുണ്ടായിരുന്നു. ഓരോ തവണയും കത്തിലെ വരികൾ എന്നെ മോഹിപ്പിച്ചു. 9 മുടുപ്പിൻ വളവുകൾ, കാട്, മഞ്ഞിനിടയിൽ ചെമ്പ്ര, എടയ്ക്കൽ. ചുരം കയറാൻ വല്ലാതെ കൊതിച്ചു. പക്ഷേ ആദ്യ യാത്ര രാത്രിയായിരുന്നു, ഉറക്കമായിരുന്നു. പാണ്ഡിമുല്ലയുടെ വാടിയ മണമായിരുന്നു ഞങ്ങൾക്ക് ചുറ്റും. ഉറക്കമായിരുന്നിട്ടും അവനെങ്ങനെ അറിഞ്ഞെന്നറിയില്ല. ചുരമെത്തിയപ്പോൾ വിളിച്ചുണർത്തി. ഒന്നും മനസ്സിലായില്ല. ചുറ്റുമിരുട്ടു മാത്രം. എന്താണ് ചുരമെന്ന് അറിഞ്ഞതേയില്ല. ആ യാത്ര വയനാട്ടിൽ സ്ഥിര ജീവിതത്തിനുള്ളതായിരുന്നു. അതെന്റെ വിവാഹയാത്രയായിരുന്നു. പിന്നീട് പലപ്പോഴും ചുരമിറങ്ങി യാത്ര ചെയ്തിട്ടുണ്ട്. അപ്പോഴാണ് ചുരത്തിന്റെ ഭംഗി അറിയുന്നത്. കടും പച്ചയുടെ ലോകം മുന്നിൽ, ഇടയ്ക്ക് മഞ്ഞ്, അതൊരു മേഘക്കെട്ടുപോലെ തൊട്ടടുത്ത മലയുടെ തുഞ്ചത്തിരിക്കുകയാവും. പ്രത്യേകിച്ച് എടുത്തു പറയാവുന്ന രൂപമില്ലാതെ തെന്നിപ്പറക്കും മറ്റൊരിക്കൽ. ചെമ്മരിയാട്ടിൻ പറ്റത്തെ പോലെ വേറൊരിക്കൽ. ചില സമയത്ത് ചുറ്റുമുള്ള എല്ലാത്തിനെയും മറച്ചുകൊണ്ട് കോട മൂടിക്കിടക്കുന്നു. പകലും വാഹനങ്ങൾ ലൈറ്റിട്ടു പോകും. പല മടക്കുകളായി താഴോട്ട് 1000 മലകൾ. ദൂരേ ദൂരേക്ക് പോകുന്തോറും ആ മലകൾ പതുക്കെ പതുക്കെ കടും പച്ചയിൽ നിന്ന് നീലിമ ഏറ്റുവാങ്ങും. മലകളുടെ അറ്റം എവിടെ എത്തുന്നുവെന്ന് അറിയാനേ ആവില്ല. അതങ്ങ് ദൂരെ കടലിൽ വിലയം പ്രാപിക്കുന്നുവോ ആകാശത്തെ തൊട്ടുനിൽക്കുന്നുവോ എന്തോ. രാത്രികാലങ്ങളിലെ യാത്രയിൽ ചുരത്തിന് മുകളിൽ നിന്ന് നോക്കിയാൽ ആകാശം താഴോട്ടിറങ്ങി വന്നു എന്ന് തോന്നും. നക്ഷത്രങ്ങളെല്ലാം താഴെ തിളങ്ങുന്നു. ആകാശയാത്ര ചെയ്യുന്ന യാത്രികയാകുന്നു അപ്പോൾ. തിളങ്ങുന്ന നക്ഷത്രങ്ങളെ മുഴുവനും താഴ്വരയിലേക്ക് ഇറങ്ങിച്ചെന്നാൽ കയ്യിൽ കിട്ടുമെന്നും ഓരോന്നിനെയും പെറുക്കിയെടുത്ത് സഞ്ചിയിൽ ഇടണമെന്നുമൊക്കെ ഓർക്കും. പക്ഷേ ആ താഴാകാശത്തെ നോക്കുമ്പോലെ മേലാകാശത്തേക്ക് നോക്കിയാലോ? അവിടെയും ഇരിക്കുന്നു നക്ഷത്രങ്ങൾ. താഴെ കാണുന്ന നക്ഷത്രങ്ങൾ വീടുകളുടെ വെളിച്ചമാണെന്ന് അറിയാതെയല്ല, പക്ഷേ അത് നക്ഷത്രങ്ങളായേ തോന്നും. ആ തോന്നലാണ് അപ്പോഴത്തെ ശരി. പകലൊക്കെ ചുരത്തിലൂടെ പോകുമ്പോൾ ഒരുപാട് കുഞ്ഞുകുഞ്ഞു പാറപ്പൂക്കൾ, കൊച്ചരുവികളും വെള്ളച്ചാട്ടവും. മഴക്കാലത്താണ് ചുരത്തിലൂടെ യാത്ര ചെയ്യാൻ എനിക്കേറെ ഇഷ്ടം. മഴക്കാലം മാത്രം തരുന്നതാണ് ഈ അരുവിയും നീരൊഴുക്കുകളും ചുവപ്പും വയലറ്റും നീലയും കുഞ്ഞുകുഞ്ഞു പൂക്കളുമൊക്കെ. കാട്ടിൽ പടർപ്പൻ മരങ്ങളും വള്ളികളും. ബസ്സിൽ നിന്നിറങ്ങി ആ കാട്ടിലൂടങ്ങ് നടക്കാൻ തോന്നും. എന്നെങ്കിലും ഒരിക്കൽ കർക്കടകത്തിൽ മഴ നനഞ്ഞ് ചുരം കയറണം. അതിന്റെ സ്വപ്നമാണ്. വേനലിൽ ഇല കൊഴിഞ്ഞ മരങ്ങൾക്കും നീർച്ചാലുണങ്ങിയ പാടുകൾക്കുമിടയിൽ ചുരം വെയിൽ കത്തി നിൽക്കും. പല ഋതുക്കളിൽ ചുരമിറങ്ങിയും കയറിയും കാഴ്ചകൾ കണ്ടിരിക്കുന്നു.
0: നമസ്തേ ഓണത്തിൽ ഇനി കേൾക്കാം പെൺപാട്ട്. ചലച്ചിത്ര പിന്നണി ഗായികമാർ പാടിയ രണ്ട് ഓണപ്പാട്ടുകൾ.

0: താൻ ആഗ്രഹിച്ചത് നടക്കണം, ആഗ്രഹിച്ചത് കിട്ടണം, അല്ലെങ്കിൽ അക്രമാസക്തമാകും എന്നത് മാനസികമായ അനാരോഗ്യത്തിന്റെ ലക്ഷണമാണ്. സാമൂഹികമായ അനാരോഗ്യത്തിലേക്ക് അത് വഴിതെളിക്കും. ഒരാളെ ഇഷ്ടപ്പെടാനുള്ള അവകാശം ആർക്കുമുണ്ട്? താൻ ഇഷ്ടപ്പെടുന്ന ആൾ തന്നെയും ഇഷ്ടപ്പെടണമെന്ന് ആഗ്രഹിക്കുന്നതിലും തെറ്റില്ല. എന്നാൽ താൻ ഇഷ്ടപ്പെടുന്ന ആൾ തന്നെയും ഇഷ്ടപ്പെട്ടേ തീരൂ എന്ന് ബന്ധം പിടിക്കുന്നത് വൈകാരിക അടിമത്തമാണ്, മാനസിക ആരോഗ്യക്കുറവാണ്. ഈ വൈകാരിക അടിമത്തം കൊലപാതകത്തിലേക്കും ആത്മഹത്യയിലേക്കും നയിച്ചു എന്ന് വരും. എനിക്കു നിന്നെ ഇഷ്ടമാണ്, ഞാൻ നിന്നെ വിവാഹം കഴിച്ചോട്ടെ എന്ന് ചോദിക്കുമ്പോൾ അതെ എന്ന് തന്നെ ഉത്തരം കിട്ടണം എന്ന് ശഠിക്കുന്നത് ശരിയായ വളർച്ചയില്ലായ്മ കൊണ്ടാണ്. അങ്ങനെ ശഠിക്കുന്ന വ്യക്തിയുടെ ശരീരമേ വളർന്നിട്ടുള്ളൂ, മനസ്സ് വളർന്നിട്ടില്ല. മസ്തിഷ്കത്തിലെ ബൗദ്ധിക ഘടകങ്ങൾ നേരാംവണ്ണം വളർച്ച പ്രാപിക്കാത്ത ഇക്കൂട്ടർ വൈകാരികമായി അടിമകളായി മാറും. യുക്തിപരമായി ചിന്തിക്കാനോ മറ്റുള്ളവരെക്കുറിച്ച് ചിന്തിക്കാനോ ഇവർക്ക് സാധിച്ചില്ല എന്ന് വരും. ലഹരിയും കൂട്ടുകെട്ടും ഇതര സുഖഭോഗങ്ങളുമായി കഴിയാൻ ഇവർ തൽപരരാകും. മറ്റുള്ളവരുടെ ഇഷ്ടങ്ങളോ ഇഷ്ടക്കേടുകളോ മനസ്സിലാക്കാനുള്ള സാമാന്യ ബോധം ഇവർക്ക് കണ്ടെന്നു വരില്ല. സ്വന്തം താൽപര്യങ്ങൾ നടപ്പിലാക്കാൻ എന്തും ചെയ്യാൻ ഇവർ പ്രേരിപ്പിക്കപ്പെടും. അതിന്റെ ഭവിഷ്യത്തുകളെക്കുറിച്ചുള്ള ബോധം ഇവർക്കുണ്ടാവുകയുമില്ല. കേവലം വൈകാരികമായി മാത്രം പെരുമാറുന്ന തരത്തിലുള്ള വൈകാരിക അടിമത്തം. ഇത്തരത്തിലുള്ളവരുടെ സ്വതന്ത്രമായ സാന്നിധ്യം സാമൂഹിക അനാരോഗ്യത്തിന് കാരണമാവും. കുറ്റകൃത്യങ്ങളിൽ വ്യാപൃതരാകാൻ പ്രേരണയുള്ള ഇവർക്ക് ശിക്ഷകളും ജാമ്യവും എന്ന വ്യവസ്ഥിതിയാണ് നിലവിലുള്ളത്. കാര്യമറിയാതെ പൊതുപ്രവർത്തകരിൽ ചിലരെങ്കിലും ഇവർക്ക് വേണ്ടി വാദിക്കുകയും ഇവരെ പിന്തുണയ്ക്കുകയും ചെയ്യാറുണ്ട്. അത് ഇവരിലെ കുറ്റകൃത്യങ്ങളെ പിന്തുണയ്ക്കലായി മാറും. എന്നുവെച്ച് ഇവരെ ഒറ്റപ്പെടുത്തണമെന്നല്ല പറഞ്ഞു വരുന്നത്, ശിക്ഷയോടൊപ്പം ശിക്ഷണവും ആവശ്യമാണ്. മാനസിക ആരോഗ്യം വർദ്ധിപ്പിക്കുന്ന തരത്തിലുള്ള പുനരധിവാസം ശിക്ഷയോടൊപ്പം നടപ്പിലാക്കേണ്ടതായിട്ടുണ്ട്. അതായത് വൈകാരിക അടിമത്തത്തിൽ നിന്ന് മോചിപ്പിക്കേണ്ടതുണ്ട്. ബൗദ്ധിക തലത്തിലേക്ക് കുറച്ചെങ്കിലും ഉയർത്തിക്കൊണ്ടുവരേണ്ടതുണ്ട്. വൈകാരിക അടിമത്തമുള്ള വ്യക്തികൾ സാമൂഹിക ക്രമങ്ങളെ അട്ടിമറിക്കും. പണ്ട് നാട്ടിൽ ചട്ടമ്പികൾ ഉണ്ടായിരുന്നു. പഠിപ്പോ വിവരമോ ഇല്ലാത്ത വികാരങ്ങൾക്ക് അടിമകളായ ഇവർ നാടിനെ വിറപ്പിച്ചു നിർത്തിയിരുന്നു, ഭീഷണിപ്പെടുത്തി പണം പിടുങ്ങിയിരുന്നു. അത്തരം ചട്ടമ്പികൾ ആ നാടിനെ നാണം കെടുത്തിയിരുന്നു. ആളുകൾ ഭയന്നും വെറുത്തും ജീവിച്ചിരുന്നു. ചട്ടമ്പികളെ മുൻനിർത്തി ആളുകളെ ചൂഷണം ചെയ്ത ചില ജന്മികളും പൊതുപ്രവർത്തകരും അന്നുമുണ്ടായിരുന്നു, ഇന്നുമുണ്ട്. ഇത്തരം പ്രവണതകൾ സാമൂഹിക അനാരോഗ്യത്തിന് കാരണമായി തീരും. അതുകൊണ്ട് തന്നെ സാമൂഹിക പ്രവർത്തകർ എന്തിന്റെ പേരിലായാലും ഇവരെ ശിക്ഷകളിൽ നിന്ന് മുക്തമാക്കാൻ ശ്രമിക്കരുത്. നിയമം ശിക്ഷാ നടപടികൾ നോക്കട്ടെ. അതുകഴിഞ്ഞ് ശിക്ഷണത്തിന് പരിശീലനത്തിന് ഇവരെ വിധേയരാക്കാൻ പൊതുപ്രവർത്തകർ തയ്യാറാകണം. ആക്ടിവിറ്റി കേന്ദ്രങ്ങളിലും ഇത്തരക്കാർക്ക് പരിശീലനം നൽകണം. ഓർക്കുക, വൈകാരിക അടിമത്തം രോഗമാണ്. അതിന് മനഃശാസ്ത്രപരമായ ചികിത്സയും പരിശീലനവുമാണ് വേണ്ടത്. ശിക്ഷയും ശിക്ഷണവും സമാന്തരമായി സമന്വയിക്കപ്പെടുന്ന രീതികളാണ് അനിവാര്യം. അല്ലാത്ത പക്ഷം സമൂഹത്തിൽ ഭയം വളരും, വിശ്വാസം കുറയും, രാഷ്ട്ര പുരോഗമനത്തിന് അത് തടസ്സമായി മാറും. ആരോഗ്യമുള്ള സമൂഹത്തിനു മാത്രമേ ഒരു വികസിത രാജ്യം വിഭാവന ചെയ്യാനാവൂ. ഭയമില്ലാത്ത ആളുകൾക്ക് മാത്രമേ ആരോഗ്യമുള്ള ഒരു സമൂഹം സൃഷ്ടിക്കാനാവൂ. ഭയമില്ലാത്ത മനസ്സുണ്ടെങ്കിലേ ശിരസുയർന്നു നിൽക്കൂ എന്ന് ടാഗോർ. ഗുണ്ടകളും ക്രിമിനലുകളുമില്ലാത്ത ഒരു സമൂഹം വികസിത രാജ്യത്തിന്റെ സാംസ്കാരികതയുടെ കൊടിയടയാളമായിരിക്കും എന്ന് മാത്രം ഓർക്കുക.
1: മാനസം തയ്യാറാക്കി അവതരിപ്പിച്ചത് LR മധുജൻ. സാങ്കേതിക നിർവഹണം വിഷ്ണു മോഹൻ.

ആഗ്രഹം അനിയ. ഉച്ചസ്ഥായി ഉന്മത്തവുമായ സംഗീതം ഹൃദയതാളങ്ങളെ ഹൃദ്യമാക്കുന്നുവെങ്കിൽ ആ സംഗീതത്തിന്റെ ഉറവിടം റഹ്മാന്റെ ആത്മഹൃദയത്തിൽ നിന്നായിരിക്കും. കേൾക്കാം റഹ്മാനിയ.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസൈ റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ, ജീവിത പാഠങ്ങളുടെ ശ്രവ്യ ആവിഷ്കാരം, കരുണാസൈ റേഡിയോ 91.2 FM.

0: നമസ്തേ ഓണത്തിൽ ഇനി കേൾക്കാം തിരശീല. ആദ്യകാല ചലച്ചിത്രങ്ങളെ കുറിച്ച് ഒരു ഓർമ്മപ്പെടുത്തൽ.
1: ടി വാസുദേവൻ നിർമ്മിച്ച് എം എസ് മണി സംവിധാനം ചെയ്ത ചിത്രമായിരുന്നു പുതിയ ആകാശം പുതിയ ഭൂമി. ചിത്രത്തിന്റെ കഥയും സംഭാഷണവും തോപ്പിൽ ഭാസി. ആർ ബി എസ് മണി കലാസംവിധാനം നിർവഹിച്ചു. പി ഭാസ്കരന്റെ ഗാനങ്ങൾക്ക് എം ബി ശ്രീനിവാസൻ ഈണം പകർന്നു. ഉദയഭാനു, കെ എസ് ജോർജ്, മെഹബൂബ്, പി സുശീല, പി ലീല, റാണി, കവിയൂർ രേവമ്മ എന്നിവരായിരുന്നു ഗായകർ. 1962 ഏപ്രിൽ 14 തീയതി ചിത്രം പ്രദർശനത്തിനെത്തി. സത്യൻ, കൊട്ടാരക്കര ശ്രീധരൻ നായർ, കോട്ടയം ചെല്ലപ്പൻ, മുത്തയ്യ, എസ് പി പിള്ള, ബഹദൂർ, തോപ്പിൽ കൃഷ്ണപിള്ള, കെടാമംഗലം സദാനന്ദൻ, നാണുക്കുട്ടൻ, കുണ്ടറ ഭാസി, ശ്രീനാരായണ പിള്ള, ബി എസ് സരോജ, അടൂർ ഭവാനി, പി കെ ലീല, ടി ജെ ജോസഫ്, രാഗിണി, സാന്റോ കൃഷ്ണൻ എന്നിവരായിരുന്നു അഭിനേതാക്കൾ. ഭാസിയുടെ നാടകത്തിന്റെ ചലച്ചിത്ര രൂപമായിരുന്നു പുതിയ ആകാശം പുതിയ ഭൂമി. 10 പാട്ടുകളായിരുന്നു പുതിയ ആകാശം പുതിയ ഭൂമി എന്ന ചലച്ചിത്രത്തിൽ ഉണ്ടായിരുന്നത്. തിരശീലയിൽ ഇപ്പോൾ കേൾക്കാം പുതിയ ആകാശം പുതിയ ഭൂമി എന്ന ചിത്രത്തിൽ നിന്നും ഒരു ഗാനം.

പാരമ്പര്യത്തൽ ബന്ധിതവും പാരമ്പര്യ വഴിക്ക് സംക്രമണം ചെയ്യപ്പെട്ടതുമായ പാരമ്പര്യ സംസ്കാരം, നാടൻ സംസ്കാരം, അവയിൽ നിന്ന് പിറവിയെടുത്ത വാമൊഴിക്കലകൾ, നിത്യജീവിതാനുഭവങ്ങൾ, സംഭവങ്ങൾ, അവയെല്ലാം ഇഴുകിച്ചേർന്ന സംസ്കാര പൈതൃക ഗീതികൾ, നാടൻ പാട്ടുകൾ, വാക്മയ സംസ്കാരത്തിന്റെ തനി പകർപ്പുകൾ, നിസർഗജമായ സൗന്ദര്യം അവയെ ശാശ്വതമാക്കുന്നു. കാലമെത്ര കഴിഞ്ഞാലും കടലാസിലേക്ക് പകരേണ്ടതില്ലാത്ത ജീവിതഗാഥകൾ, നാടൻ പാട്ടുകൾ, ജീവിതത്തിന്റെ സർവരംഗങ്ങളുമായും ബന്ധപ്പെട്ടിരിക്കുന്ന പാട്ടുകൾ അതാതുകാലത്തെ ജീവിതത്തെ പ്രതിഫലിച്ചു കാട്ടുന്നു. നമസ്തേ ഓണത്തിൽ ഇനി കേൾക്കാം ഒരു നാടൻ പാട്ട്.

നമസ്തേ ഓണത്തിൽ ഇനി ഓണ പ്രശ്നോത്തരിയാണ്. ഇന്നത്തെ ചോദ്യം ശ്രദ്ധിക്കുക. ചോദ്യം: അത്തച്ചമ്മയുമായി ബന്ധപ്പെട്ടിരിക്കുന്ന പ്രശസ്തമായ സ്ഥലം ഏതാണ്? ചോദ്യം ഒരിക്കൽ കൂടി: അത്തച്ചമ്മയുമായി ബന്ധപ്പെട്ടിരിക്കുന്ന പ്രശസ്തമായ സ്ഥലം ഏതാണ്?

0: സ്വാസ്ഥ്യം, പ്രത്യേക പോഷകാഹാര പരിപാടി.
1: ബാല്യം ഊർജസ്വലമാക്കാം. പോഷകക്കുറവ് ഇന്ന് കുട്ടികൾ മുതൽ മുതിർന്നവരിൽ വരെ കണ്ടുവരുന്ന ഒരു പ്രശ്നമാണ്. പല ആളുകളെയും വ്യത്യസ്തമായിട്ടാണിത് ബാധിക്കുന്നത്. ഇത് പരിഹരിക്കുന്നതിൽ വേണ്ടത്ര ശ്രദ്ധ കൊടുക്കുന്നില്ലെങ്കിൽ അത് ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾക്കും ചിലതരം രോഗങ്ങൾ പിടിപെടുന്നതിനുമുള്ള സാധ്യതയ്ക്കും ഇടയാക്കും. പോഷകങ്ങളുടെ കുറവ് ശരീരത്തിന്റെ ഉത്തമ വളർച്ചയെ വിപരീതമായി ബാധിക്കുന്ന ഒരു ഘടകമാണ്. ദേശീയ കുടുംബാരോഗ്യ സർവേകൾ വ്യക്തമാക്കുന്നത് കേരളത്തിൽ 5 വയസ്സിനു താഴെ ഭാരക്കുറവുള്ള കുട്ടികൾ 19.7%. മുൻവർഷങ്ങളിൽ ഇത് 16.1% മുതിർന്നവരിൽ 10% പേർ ഭാരക്കുറവെന്ന വിഭാഗത്തിൽ പെടുന്നുണ്ട്. ശരിയായ ഭാരമില്ലായ്മ മാത്രമല്ല പോഷകക്കുറവിനെ കാണിക്കുന്നത് എങ്കിലും വയസ്സിനും പൊക്കത്തിനും അനുസൃതമായ ഭാരമില്ലായ്മ പോഷകക്കുറവിന്റെ ഒരു അടിസ്ഥാന ബിന്ദു തന്നെയാണ്. കുട്ടികളിലെ പോഷകാഹാരക്കുറവ് കാലേകൂട്ടി തിരിച്ചറിഞ്ഞ് പരിഹാരമാർഗങ്ങൾ തേടേണ്ടത് അവരുടെ മുന്നോട്ടുള്ള വളർച്ചയ്ക്ക് അത്യാവശ്യമാണ്. തൂക്കക്കുറവ്, പ്രായത്തിനനുസരിച്ചുള്ള വളർച്ചയില്ലായ്മ, ക്ഷീണം, ഭക്ഷണത്തോടുള്ള വിരക്തി, പഠനകാര്യങ്ങളിലെ ശ്രദ്ധക്കുറവ്, ഒന്നിനോടും താൽപ്പര്യമില്ലായ്മ, സ്ഥിരമായ ഉത്സാഹക്കുറവ് എന്നിവ പോഷകാഹാരവുമായി ബന്ധപ്പെട്ട് കുട്ടികളിൽ കണ്ടുവരുന്ന ചില ലക്ഷണങ്ങളാണ്. പെട്ടെന്ന് ദേഷ്യം വരിക, ഉത്കണ്ഠ, അനാവശ്യമായ കരച്ചിൽ, വാശി എന്നീ സ്വഭാവ വൈകല്യങ്ങളും ശ്രദ്ധിക്കപ്പെടേണ്ടതുണ്ട്. അടിക്കടി വരുന്ന അസുഖങ്ങൾ, അവ മാറാനെടുക്കുന്ന കാലതാമസം, എപ്പോഴും തണുത്തിരിക്കുന്ന ശരീരം, വിളർച്ച, തൊലിയുടെയും മുടിയുടെയും നിറവ്യത്യാസം, വരണ്ട തൊലിപ്പുറം, മുടികൊഴിച്ചിൽ എന്നിവയും പോഷകാഹാരക്കുറവ് മൂലം കണ്ടുവരുന്നു. ചെറിയ മുറിവ് പോലും ഉണങ്ങാൻ കാലതാമസം പിടിക്കുക, പൊടിഞ്ഞുപോകുന്ന പല്ലുകൾ, പൊട്ടിപ്പോകുന്ന നഖം, കാലുകളിലെ വളവ്, പുറത്തേക്ക് ഉന്തി നിൽക്കുന്ന വാരിയെല്ലുകൾ, വീർത്ത വയർ എന്നിവയും പോഷകാഹാരക്കുറവിലേക്ക് വിരൽ ചൂണ്ടുന്നുണ്ട്. വായയുടെ അരികിൽ രൂപപ്പെടുന്ന വ്രണങ്ങൾ, കാഴ്ചക്കുറവ്, രാത്രിയിലെ കാഴ്ചമങ്ങൽ, ശ്വാസഗതിക്കുണ്ടാകുന്ന തടസ്സം, സന്ധികളിലും പേശികളിലും അകാരണമായി ഉണ്ടാകുന്ന വേദന എന്നിവ പല രോഗങ്ങൾക്കും മുന്നോടിയായി കാണപ്പെടുന്നുണ്ടെങ്കിലും പോഷകക്കുറവും ഇത്തരം ലക്ഷണങ്ങൾ കാണിക്കുന്നു. പോഷക സമ്പന്നമായ ഭക്ഷണം ഉറപ്പുവരുത്തിയിട്ടും ഇത്തരം ലക്ഷണങ്ങളിൽ കാര്യമായ മാറ്റം നിരീക്ഷിക്കപ്പെടുന്നില്ല എങ്കിൽ ആരോഗ്യ കേന്ദ്രവുമായി ബന്ധപ്പെട്ട് തുടർ പരിശോധനയും വിദഗ്ധ അഭിപ്രായവും തേടേണ്ടതാണ്. പോഷകക്കുറവ് നികത്താൻ ഭക്ഷണക്രമം സമീകൃതമായിരിക്കണം. ആയതിനാൽ ദിവസവും സമീകൃതമായ ഭക്ഷണശൈലി ശീലമാക്കേണ്ടതാണ്. ഇതിനായി ധാന്യങ്ങൾ, പച്ചക്കറികൾ, പഴങ്ങൾ, ഇലക്കറികൾ, പാലും പാലുൽപ്പന്നങ്ങളും നിത്യേന ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തേണ്ടതുണ്ട്. മാംസാഹാരികൾ ഇവയോടൊപ്പം മീൻ, ഇറച്ചി, മുട്ട ഇവയിലേതെങ്കിലും ദിനവും ഉൾപ്പെടുത്തുക. പോഷകാഹാരക്കുറവ് നിരീക്ഷിക്കപ്പെട്ട കുട്ടികൾക്ക് ചെറിയ മീനുകൾ 4-5 ദിവസം വരെയെങ്കിലും നൽകുന്നത് പ്രോട്ടീനും ആരോഗ്യകരമായ കൊഴുപ്പും പ്രദാനം ചെയ്യുന്നതിനോടൊപ്പം കാൽസ്യവും അയണും കൂടി ഉറപ്പാക്കുന്നു. ഇഡ്ഡലി, ദോശ, ചപ്പാത്തി ഇവയുടെ മാവിൽ ഇലക്കറികൾ ചേർത്ത് നമുക്ക് ഭക്ഷണം തയ്യാറാക്കാം. പുട്ട് തയ്യാറാക്കുമ്പോൾ ഇലക്കറിയും പച്ചക്കറിയും ഇടയ്ക്കിടയ്ക്ക് ചേർത്ത് ആവിയിൽ പുഴുങ്ങാം. തോരൻ പാകം ചെയ്യുമ്പോൾ ഇലക്കറിയും പച്ചക്കറിയും മുളപ്പിച്ച പയറും ഒക്കെ ഒന്നിച്ച് ചേർത്ത് തയ്യാറാക്കാം. പ്രഭാത ഭക്ഷണം പാകം ചെയ്യുമ്പോൾ 1 സ്പൂൺ കുവരവ് അല്ലെങ്കിൽ റാഗിപ്പൊടി, 1 പിടി ചീരയോ മുരിങ്ങയിലയോ ഒക്കെ ചേർത്ത് കൊടുക്കുക. ഇത്തരത്തിൽ പാചകരീതിയിൽ വരുത്തുന്ന ചില മാറ്റങ്ങൾ സമ്പുഷ്ടമായ ഒരു ഭക്ഷണക്രമം പ്രദാനം ചെയ്യുന്നു. ബേക്കറി പലഹാരങ്ങൾക്ക് പകരം അവൽ, ശർക്കര, തേങ്ങ ചേർന്ന മിശ്രിതം, റാഗി കൊണ്ടുള്ള ഇലയപ്പം, ഇലയട, എള്ളുണ്ട, വേവിച്ച നിലക്കടല എന്നിവ കൊടുക്കാം. ഇടനേരങ്ങളിൽ പഴവർഗ്ഗങ്ങളുടെ കൂടെ പാലും ഓട്സ് പോലുള്ള ധാന്യങ്ങളും ചേർത്ത് സ്മൂത്തി രൂപത്തിൽ തയ്യാറാക്കി കൊടുക്കാം. എന്നാലോ കുട്ടികൾ ഇത്തരം ഭക്ഷണങ്ങളോട് പലപ്പോഴും വിമുഖത കാണിക്കാറുണ്ട്. പഠിച്ചതേ പാടൂ എന്ന ചൊല്ലാണ് ഇവിടെ ഓർമ്മ വരുന്നത്. കുട്ടികളിൽ കാണുന്ന പല ശീലങ്ങൾക്കും ശാഠ്യങ്ങൾക്കും നമ്മൾ രക്ഷിതാക്കൾക്കും ഉത്തരവാദിത്വമുണ്ട് എന്ന വസ്തുത മറക്കരുത്. തേങ്ങാപ്പാലും ശർക്കരപ്പാവും ക്യാരറ്റും ചേർത്ത് കുറുക്കിയ പായസം പോഷക സമൃദ്ധമാണ്. കഞ്ഞിയിലും മറ്റു കറികളിലും തേങ്ങാപ്പാൽ ചേർത്ത് കഴിക്കുന്നത് രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്നതിന് കാരണമാകുന്നു. കൊഴുപ്പടങ്ങിയ പാലും തൈരും കുഞ്ഞിന് നൽകാം. മറ്റാരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നില്ല എങ്കിൽ വളർച്ചയ്ക്ക് സഹായിക്കുന്ന അധിക കൊഴുപ്പടങ്ങിയ ഈ ഭക്ഷണം കുട്ടികൾക്ക് ഉത്തമമാണ്. തൂക്കക്കുറവും ക്ഷീണവും കാണിക്കുന്ന കുട്ടികൾക്ക് നേന്ത്രപ്പഴം നെയ്യ് ചേർത്ത് കൊടുക്കുന്നതും നല്ലതാണ്. ഇതോടൊപ്പം ശുദ്ധജലവും നാരുകൾ അടങ്ങിയ ഭക്ഷണവും പ്രധാനമാണ്. പോഷകക്കുറവ് നികത്തുന്നതിനായി സമീകൃതമായ ഒരു ഭക്ഷണശീലത്തോടൊപ്പം ശുചിത്വ ശീലങ്ങൾക്കും പ്രാധാന്യം നൽകണം. ഊർജസ്വലമായ ഒരു ബാല്യത്തിനായി പോഷക സമൃദ്ധമായ സമീകൃത ആഹാരം സ്നേഹം ചാലിച്ച് നമുക്ക് പാകം ചെയ്യാം.
0: സ്വാസ്ഥ്യം തയ്യാറാക്കി അവതരിപ്പിച്ചത് ഹോമിയോപ്പതി കൺസൾട്ടന്റ് ഡോക്ടർ ഹരിപ്രിയ.

കണ്ണിന്റെ കലയാണ് നാടകം. ചാക്ഷുഷ യജ്ഞം, കണ്ണുകളെ ആവാഹിക്കുന്ന യജ്ഞമാണ് നാടകമെന്ന് ആചാര്യലക്ഷണം. ക്രിയാവൈചിത്രത്തിൽ നിന്ന് ക്രിയാ ഐക്യത്തിലേക്കും ഭാവവൈചിത്രത്തിൽ നിന്ന് ഭാവ ഐക്യത്തിലേക്കും ചെന്നെത്തി പ്രേക്ഷകന്റെ വികാരങ്ങളെ വിമലീകരിക്കുന്ന കലയുടെ ഔന്നിത്യം. അവനവൻ കടമ്പ, പുരാവൃത്തം, മതിലേരിക്കന്നി, അഗ്നിവർണൻ, പാലാട്ടുകോമൻ, മരപ്പാലം, സോവിയറ്റ് കടവ്, മാടൻ മോക്ഷം, ആത്മാവിന്റെ അകത്തളങ്ങളിൽ കൊളുത്തി വലിച്ച എത്രയെത്ര നാടകങ്ങൾ. ഉമ്മാച്ചു, വിശറയ്ക്ക് കാറ്റുവേണ്ട, അശ്വമേധം വിഷസർപ്പങ്ങൾക്ക് വിളക്ക് വയ്ക്കരുത്, ഉത്സവ പറമ്പുകളിലിരുന്ന് കണ്ട നാടകങ്ങൾ, അടുത്ത ബെല്ലിന് നാടകം തുടങ്ങുമെന്ന അറിയിപ്പ് തലച്ചോറിൽ ഇന്നും മുഴങ്ങുന്ന പോലെ, അവതരണ ഗാനത്തോടെ തിരശീല ഉയരുകയായി. നമസ്തേ ഓണത്തിൽ ഇനി കേൾക്കാം ഒരു നാടകഗാനം.

മരങ്ങൾക്കിടയിലൂടെ ഊർന്നു വീഴുന്ന വെളിച്ചത്തിന്റെ നൂലുകൾ എട്ടുകാലുള്ള ഒരു ചിത്രശലഭമാകുമോ നീ? എങ്കിൽ ഞാൻ നിറങ്ങൾ തുന്നിച്ചേർത്ത് ചിറകുകൾ വച്ച് ഒരു എട്ടുകാലിയാകാം. ശലഭകാലിയാകുന്ന പ്രണയം കാലത്തിന് എന്റെയും നിന്റെയും വക ഒരു സ്വർണവല. മാനം നിറയെ ചെമ്പരത്തി, ഭൂമിയിൽ കള്ളിമുള്ളിന്റെ പൂവുകൾ. ഞാൻ നിനക്ക് രക്തത്തിൽ നിന്ന് വിടർന്ന വെളുത്ത പൂക്കൾ തരുന്നു. നീ ഗ്രീഷ്മത്തിന്റെ ചൂടുള്ള ഒരു താമരയിതൻ, ഞാനിപ്പോൾ ഒരവസാദശില. നീ സദാ പരിണമിച്ചുകൊണ്ടേയിരിക്കുന്ന ഒരു കായാന്തരിതശില. പ്രണയം പെയ്തിറങ്ങുന്നു മഴയായി, മഞ്ഞായി, നിലാവായി, വേൽപൂക്കളായി. നമസ്തേ ഓണത്തിൽ ഇനി കേൾക്കാം ഒരു പ്രണയഗാനം.

0: പ്രിയ ശ്രോതാക്കളെ, ഇന്ന് നമസ്തേ ഓണത്തിൽ ചോദിച്ച പ്രശ്നോത്തരിയുടെ ഉത്തരം തൃപ്പൂണിത്തുറ എന്നാണ്. പ്രിയ ശ്രോതാക്കളെ, ഒരു പകൽ പൂത്തിരിക്കുന്നു, ഹൃദ്യമായ ഒരു ദിനം. നവോന്മേഷത്തോടെ ഈ ദിനം കർമ്മപൂരിതമായിരിക്കട്ടെ. അധ്വാനത്തെക്കാൾ വലിയ മഹത്വം ഒന്നും വേറെയില്ല. ജീവിതത്തെക്കാൾ വലിയ യാഥാർത്ഥ്യവും വേറെയില്ല. മതത്തെക്കാൾ വലുതായി ജീവിതത്തെയും വിശ്വാസത്തെക്കാൾ വലുതായി യുക്തിയെയും അന്ധവിശ്വാസങ്ങളെക്കാൾ അനാചാരങ്ങളെക്കാൾ വലുതായി ശാസ്ത്രത്തെയും ഹൃദയത്തിലേറ്റാം. മനസ്സ് നിറയെ സ്നേഹത്തിന്റെ മാമ്പൂക്കൾ വിരിയട്ടെ. സജീവമായ ഒരു പകൽ ഒരിക്കൽ കൂടി ആശംസിച്ചുകൊണ്ട് നമസ്തേ ഓണത്തിന്റെ ഇന്നത്തെ അധ്യായം ഇവിടെ പൂർണ്ണമാകുന്നു. ഇതുവരെ നിങ്ങളോടൊപ്പം ഉണ്ടായിരുന്നത് ആതിര ബി രവീന്ദ്രൻ.
1: സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം 10 മണി.
2: കാർഷിക സമൃദ്ധിയുടെയും അറിവിന്റെയും വാതിലുകൾ തുറക്കുന്നു. മിത്രനികേതനിൽ പ്രകൃതി കാർഷിക മേളയും പ്രദർശനവും. ആധുനിക ഡ്രോണുകളും കാർഷിക യന്ത്രങ്ങളും മുതൽ ജൈവ ഉൽപ്പന്നങ്ങളും മൂല്യവർദ്ധിത വിഭവങ്ങളും ഒരേ കുടക്കീഴിൽ. AI കൃഷിരീതികൾ, കോൺ വളർത്തൽ, ബേക്കറി, തേനീച്ച വളർത്തൽ എന്നിവയിൽ സൗജന്യ പരിശീലനങ്ങൾ. കൂടാതെ വൈകുന്നേരങ്ങളിൽ സാംസ്കാരിക സന്ധ്യയും ഗാനമേളയും നാടകവും. ഓഗസ്റ്റ് 18 മുതൽ 20 വരെ മിത്രനികേതനിൽ ഏവർക്കും സ്വാഗതം.
3: ഇത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.
4: ഇന്ന് ചിത്തിരദിനത്തിൽ ഇഷ്ടഗാനങ്ങളുമായി ശ്രോതാക്കളോടൊപ്പം ചേരുന്നു വിശ്വദർശിനി TTA കോളേജിലെ വിദ്യാർത്ഥികൾ.

ഹായ്, എന്റെ പേര് പാർവതിയസ്. എന്റെ സ്ഥലം വെള്ളനാട്. നമ്മൾ എല്ലാ കൊല്ലവും ഓണം ആഘോഷിക്കുന്നെങ്കിലും കുട്ടിക്കാലത്തെ ഓർമ്മയ്ക്ക് ഒരു മാന്ത്രികതയുണ്ട്. ഒരാഴ്ച മുന്നേ തുടങ്ങുന്നതാണ് നമ്മുടെ ഒരുക്കങ്ങളൊക്കെ. ഓരോ വെക്കേഷൻ വരുമ്പോഴും നമ്മൾ കാത്തിരിക്കും, നമ്മുടെ ചീച്ചിമാരും ചേട്ടന്മാരും ഒക്കെ ആയിട്ട് ഒരു കുടുംബ വീട്ടിൽ ഒത്തുകൂടാനും ഓണസദ്യ ഒന്നിച്ചിരുന്ന് കഴിക്കാനും. അതില് ഉപ്പേരി മുതൽ പായസം വരെയുള്ള നമ്മുടെ മനസ്സും വയറും ഒരുപോലെ നിറയ്ക്കുന്ന ഓണസദ്യ, അതിന് പിന്നിൽ പ്രവർത്തിക്കുന്ന വീട്ടുകാരുടെ പത്രപ്പാടുകൾ, ഇതൊക്കെ നമ്മുടെ ഒരനുഭവമാണ്. അതുപോലെ തന്നെ നമ്മൾ കൂട്ടുകാരുമായിട്ട് ഒന്നിച്ച് കളിക്കുന്ന ഓണക്കളികൾ, ഉറികളി, സുന്ദരിക്ക് പൊട്ടുതൊടൽ, കസേരകളി, അങ്ങനെ ഒത്തിരി ഓർമ്മകളാണ് നമുക്ക് കുട്ടിക്കാലം നമുക്ക് നൽകുന്നത്. അതുകൊണ്ട് തന്നെ ഇത്തവണത്തെ ഓണത്തിന് എന്റെ കുട്ടിക്കാലത്തെ തൊട്ടുണർത്തുന്ന ഒരു പാട്ടാണ് ഞാൻ കേൾക്കാൻ ആഗ്രഹിക്കുന്നത്. തിരുവോണം സിനിമയിലെ തിരുവോണ പുലരിതൻ തിരുമുൽക്കാഴ്ച വാങ്ങാൻ എന്ന് തുടങ്ങുന്ന ഗാനം കേൾക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അത് ഞാൻ വിശ്വദർശിനിയിലെ എല്ലാവർക്കും എന്റെ കുടുംബത്തിനും ഡെഡിക്കേറ്റ് ചെയ്യുന്നു.

ഹായ്, എൻ്റെ പേര് ഗായത്രി. ഞാൻ ഇവിടെ വിശ്വദർശിനി കോളേജ് ടി ടി ഐ സ്റ്റുഡൻ്റാണ്. ഞാൻ ആര്യനാടെന്ന് വരുന്നു. എനിക്കിഷ്ടപ്പെട്ട സോങ് എന്ന് പറഞ്ഞാൽ തുടരും ഫിലിമിലെ മിഴിയോരം നനയുകയായി. ഞാൻ ഫിലിം സെലക്ട് ചെയ്യാൻ കാരണം എനിക്ക് ഫാമിലിയെ ഓർമ്മ വരും പാട്ട് കേൾക്കുമ്പോൾ. ഈ സോങ് ഞാൻ കോളേജിൽ എല്ലാവർക്കും വേണ്ടിയിട്ടും ഫാമിലിക്ക് വേണ്ടിയിട്ടും ഡെഡിക്കേറ്റ് ചെയ്യും.

ഹായ്, എൻ്റെ പേര് ഗ്രീഷ്മ. എൻ്റെ സ്ഥലം വട്ടിയൂർക്കാവ്. ഞാൻ വിശ്വദർശിനി ടി ടി എയിലെ രണ്ടാം വർഷ അധ്യാപക വിദ്യാർത്ഥിയാണ്. നരൻ സിനിമയിലെ മിന്നടി മിന്നടി മിന്നാമിന്നിങ് എന്ന സോങ്ങാണ് ഞാൻ ഡെഡിക്കേറ്റ് ചെയ്യുന്നത്. എൻ്റെ മകന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ സോങ് ഡെഡിക്കേറ്റ് ചെയ്യുന്നത്. കാരണം അവൻ ജനിച്ചത് മുതൽ അവനിപ്പോൾ 4 വയസ്സുണ്ട്. അവൻ ഈ ഒരു പ്രായം വരെയും എന്നും അവൻ രാത്രിയിൽ ഉറങ്ങാൻ നേരത്ത് ഈ ഒരു പാട്ടാണ് അവന് ഏറ്റവും കൂടുതൽ അവന് ഇഷ്ടവും അവൻ ഏറ്റവും കൂടുതൽ കേട്ടുറങ്ങുന്നത് ഈ ഒരു പാട്ടാണ്. എൻ്റെ മോൻ ഈ പാട്ട് ഞാൻ ഡെഡിക്കേറ്റ് ചെയ്യുന്നു.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

ഹലോ, നമസ്കാരം. എന്റെ പേര് അമൃത. ഞാൻ വിശ്വദർശിനി ടി ടി ഐയിലെ അധ്യാപക വിദ്യാർത്ഥിനിയാണ്. എന്റെ സ്ഥലം വെള്ളനാടാണ്. അപ്പോൾ ഞാൻ ഒരിക്കൽ വെള്ളനാട് കരുണാസായിൽ വന്നിട്ടുണ്ട്. അപ്പോൾ വന്ന സമയത്ത് അവിടെ ഈ FM അതിലെ പാട്ടുകളും ഒത്തിരി കേൾക്കുന്ന കുറേ ആൾക്കാരെ കണ്ടു. അവിടെ ഒരു പുതിയ ജീവിതത്തിൽ ഒത്തിരി പ്രതീക്ഷകളോടുകൂടി കുറച്ച് നാളത്തേക്ക് താമസിക്കുന്ന കുറേ മനുഷ്യരെ കണ്ടു. ഒപ്പം അവരെക്കാൾ പ്രതീക്ഷയോടുകൂടി അവരോടൊപ്പം കൂട്ടിരിക്കുന്ന കുറച്ച് ആൾക്കാരെയും കണ്ടിരുന്നു. തീർച്ചയായിട്ടും ഞാൻ ഒരു പാട്ട് ഞാൻ ഡെഡിക്കേറ്റ് ചെയ്യുന്നത് അവർക്ക് വേണ്ടിയിട്ടാണ്. കാരണം അവരാണല്ലോ ഇതിൻ്റെ സ്ഥിരം ശ്രോതാക്കൾ. അവർക്കല്ലാതെ വേറെ ആർക്കാണ് ഞാൻ ഈ പാട്ട് ഡെഡിക്കേറ്റ് ചെയ്യുക? അപ്പോൾ അവർക്കായിട്ട് ഞാൻ എടുക്കുന്ന പാട്ട് എന്ന് പറയുന്നത് ജോണി ജോണി എസ് അപ്പ എന്ന് പറഞ്ഞിട്ടുള്ള മൂവിയിലെ കണ്ണീരിൽ മുങ്ങിയിടല്ലേ എന്ന് പറയുന്ന ഒരു സോങ് ആണ്. ഈ പാട്ട് പല ഇമോഷനായിട്ട് നമുക്ക് കണക്ട് ചെയ്ത് മനസ്സിലാക്കാം. പക്ഷെ ഞാനത് ഫീൽ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പുതിയ പ്രതീക്ഷയോടുകൂടി, വിഷമിച്ചൊന്നും ഇരിക്കാണ്ട് ഒരു പുതിയ എന്താണ് പ്രതീക്ഷയോടുകൂടി ജീവിതം നോക്കിക്കാണുക എന്നുള്ളൊരു കാര്യമാണ്.

എൻ്റെ പേര് ബിസ്മയ. ഞാൻ വിശ്വദർശിനി ടി ടി എല്ലിലെ രണ്ടാം വർഷ വിദ്യാർത്ഥിയാണ്. ഞാൻ വരുന്നത് കല്ലാമത്ത് നിന്നാണ്. ഞാൻ എൻ്റെ അമ്മയ്ക്ക് വേണ്ടിയാണ് ഈ പാട്ട് ഡെഡിക്കേറ്റ് ചെയ്യുന്നത്. കാരണം അമ്മയുടെ ഇഷ്ടങ്ങളെല്ലാം മറന്ന് നമുക്ക് വേണ്ടി ചെയ്യണത് ഞാൻ പലപ്പോഴും കണ്ടിട്ടുണ്ട്. ഒരിക്കലും സ്വന്തം ഇഷ്ടം തുറന്ന് പറയാറില്ല. അപ്പം എൻ്റെ അമ്മയ്ക്ക് വേണ്ടി ഞാൻ ഡെഡിക്കേറ്റ് ചെയ്യുന്നത് കാണാ കൺമണി സിനിമയിലെ മുത്തേ മുത്തേ സോങ്ങാണ്.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസൈ റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ, ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം കരുണാസൈ റേഡിയോ 91.2 FM.

ഹായ്, എൻ്റെ പേര് സംജന അസ്രാജ്. ഞാൻ കാട്ടാക്കട നിന്നാണ് വരുന്നത്. ഞാൻ വിശ്വദർശിനി ടി ടി ഐയിലെ ഒരു സ്റ്റുഡൻ്റ് ആണ്. ഞാൻ കേട്ടത് മുതലേ എനിക്ക് ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു സോങ് ആണ് ഭാസ്കർ ദി റാസ്കൽ സിനിമയിലെ ഐ ലവ് യു മമ്മി എന്നുള്ളത്. കാരണം ഞാനിത് ഡെഡിക്കേറ്റ് ചെയ്യുന്ന എൻ്റെ അമ്മയ്ക്ക് വേണ്ടിയിട്ടാണ്. എൻ്റെ അമ്മ എപ്പോഴും എൻ്റെ ഒരു ബെസ്റ്റ് ഫ്രണ്ടാണ്. എനിക്ക് എപ്പോഴും മോട്ടിവേഷൻ കിട്ടുന്ന എൻ്റെ അമ്മയെന്നാണ്. ഇപ്പം എന്ത് മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ പോലും എന്നെ ഒരു ജഡ്ജ്മെൻറ്റും ഇല്ലാണ്ട് എല്ലാം പറഞ്ഞ് മനസ്സിലാക്കി തരുന്ന എൻ്റെ അമ്മയാണ്. അപ്പം അമ്മയ്ക്ക് വേണ്ടിയിട്ട് ഞാൻ ഈ പാട്ട് ഡെഡിക്കേറ്റ് ചെയ്യും.

ഹായ്, എൻ്റെ പേര് തൻസീല. ഞാൻ വരുന്നത് ആലമുക്കിൽ നിന്നാണ്. ഞാൻ വിശ്വദർശിനി ടീറ്റയിലെ ഒരു സ്റ്റുഡൻ്റ് ആണ്. എൻ്റെ ഫാമിലിക്കും എൻ്റെ ഫിയാൻസിക്കും വേണ്ടിയാണ് ഈ സോങ് ഡെഡിക്കേറ്റ് ചെയ്യുന്നത്. അമ്പിളി മൂവിയിലെ ആരാധിക.

0: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.
1: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് വിശ്വദർശിനി TTA കോളേജിലെ വിദ്യാർത്ഥികൾ അവതരിപ്പിക്കുന്ന ഇഷ്ടഗാനങ്ങൾ.

ഹായ്, എൻ്റെ പേര് രേവതി. ഞാൻ വിശ്വദർശിനി ടി ടി എയിലാണ് പഠിക്കുന്നത്. എൻ്റെ വീട് ആയർനാടാണ്. ഞാൻ ഡെഡിക്കേറ്റ് ചെയ്യുന്നത് എൻ്റെ ഫാമിലിക്കാണ്. ഉങ്ങുവാന കോണിലെന്ന് പറയുന്ന പാട്ടാണ്.

എൻ്റെ പേര് നിരഞ്ജന വി എസ് എന്നാണ്. ഞാൻ വെള്ളനാട് നിന്നാണ് വരുന്നത്. എനിക്ക് ഓണത്തിനെ പറ്റി പറയുമ്പോൾ എൻ്റെ 10 ക്ലാസ് വരെയുള്ള കൂട്ടുകാരെയാണ് എനിക്ക് ഓർമ്മ വരുന്നത്. കാരണം 10 ക്ലാസ്സിലൊക്കെ എനിക്ക് നല്ല കുറേ പ്രോഗ്രാംസ് ഒക്കെ ഉണ്ടായിരുന്നു. അതിൽ ഞാൻ എനിക്ക് ഓർമ്മയുള്ള വെച്ചാൽ ഞാൻ കസേര കളിക്ക് ആദ്യം ഫസ്റ്റ് അടിച്ചൊരു, അപ്പോൾ അതിൻ്റെ പാട്ട് എനിക്ക് എൻ്റെ കൂട്ടുകാരോട് ആഘോഷിച്ചതാണ് എനിക്ക് ഡെഡിക്കേറ്റ് ചെയ്യേണ്ടത്. എൻ്റെ കൂട്ടുകാർക്കാണ് എനിക്ക് ഡെഡിക്കേറ്റ് ചെയ്യേണ്ടത്. തിരുവാവണി രാവ് ജേക്കബിൻ്റെ സ്വർഗരാജ്യത്ത് എന്നുള്ള സിനിമയാണ്.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

0: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ, ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.
1: കരുണാസായി റേഡിയോ ടൈം ചെയ്യാം, ടൈം ചെയ്യാം.
2: സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം 11 മണി. ഇത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ, ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

0: ഒറ്റക്കമ്പി നാദം.
1: ഒറ്റക്കമ്പി നാദത്തിൽ ഇന്ന് സുരഭി ലക്ഷ്മി അഭിനയിച്ച ചലച്ചിത്രങ്ങളിലെ വിശേഷങ്ങൾ കേൾക്കാം. ഭരതനാട്യ നർത്തനകലയിൽ BA ബിരുദം, തിയേറ്റർ കലാവതരണത്തിൽ MPhil ബിരുദം, കലാവതരണത്തിൽ ഗവേഷക, കേരള സംഗീത നാടക അക്കാദമി അവാർഡ്, അബുദാബി തിയേറ്റർ ഫെസ്റ്റിവൽ അവാർഡ്, മികച്ച നടിക്കുള്ള വയലാർ രാമവർമ്മ അവാർഡ്, മികച്ച നടിക്കുള്ള സബർമതി ഷോർട്ട് ഫിലിം അവാർഡ്, മികച്ച നടിക്കുള്ള പത്മരാജൻ പുരസ്കാരം, മികച്ച നാടക നടിക്കുള്ള സംഗീത നാടക അവാർഡ്, മികച്ച രണ്ടാമത് നടിക്കുള്ള കേരള ഫിലിം ക്രിറ്റിക്സ് അവാർഡ്, കേരള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം, മികച്ച നടിക്കുള്ള ദേശീയ പുരസ്കാരം എന്നിങ്ങനെ അർഹതപ്പെട്ട പുരസ്കാരങ്ങളെല്ലാം നേടിയ മികച്ച പ്രതിഭാശാലിയായ അഭിനേത്രി സുരഭി ലക്ഷ്മി, അഭിനയകലയുടെ ഔന്നത്യങ്ങളിൽ നിൽക്കുന്ന വ്യക്തിത്വം.

സുരഭി ലക്ഷ്മി ജനതതിക്ക് ഏറെ പ്രിയങ്കരിയായത് എം ഐ ടി മൂസ എന്ന പരമ്പരയിലൂടെയാണ്. 2005 ജയരാജ് സംവിധാനം ചെയ്ത ബൈ ദി പീപ്പിളിൽ നളിനി എന്ന കഥാപാത്രത്തെ സുരഭി ലക്ഷ്മി അവതരിപ്പിച്ചു. പ്രേക്ഷക ശ്രദ്ധ പിടിച്ചുപറ്റി. പഠിത്തത്തിൽ ഏറെ താല്പര്യമുള്ള നളിനി തുടർ പഠനത്തിന് വേണ്ടി ഒരു വായ്പ തരപ്പെടുത്താൻ ശ്രമിച്ചുവെങ്കിലും മാനേജർ വായ്പ അനുവദിച്ചില്ല. ഇതിൽ മനംനൊന്ത് കോളേജ് കെട്ടിടത്തിന് മുകളിൽ നിന്ന് താഴേക്ക് ചാടി ആത്മഹത്യ ചെയ്യുന്നു. ബൈ ദി പീപ്പിളിലെ സുരഭിയുടെ കഥാപാത്രം നളിനി മറക്കാൻ പറ്റാത്ത അനുഭവമായി.

0: ഒറ്റക്കമ്പി നാദം.
1: ജയരാജിന്റെ ദ ട്രെയിനിൽ അല്ലുവിന്റെ മദറായി സുരഭി ശ്രദ്ധ നേടി. കമലിന്റെ സ്വപ്ന സഞ്ചാരിണിയിലെ രാധ, ടി കെ രാജീവ്കുമാറിന്റെ തത്സമയം ഒരു പെൺകുട്ടിയിലെ ജെനി, പി ബാലചന്ദ്രന്റെ ഇവൻ മേഘരോപൻ എന്ന ചിത്രത്തിലെ കൗസല്യ, ലാൽജോസിന്റെ അയാളും ഞാനും തമ്മിൽ എന്ന ചിത്രത്തിലെ മരണപ്പെട്ട കുട്ടികളുടെ അമ്മ, അങ്ങനെ അഭിനന്ദനാർഹമായ അഭിനയം കാഴ്ചവെച്ച എത്രയോ മുഹൂർത്തങ്ങൾ സുരഭിയുടെ അഭിനയ ജീവിതത്തിലുണ്ട്.

കോഴിക്കോടിന്റെ തനത് സംസ്കാരത്തിൽ ഇഴചേർന്ന ഭാഷ അനായാസേന സ്വതസിദ്ധമായ രീതിയിൽ കൈകാര്യം ചെയ്ത സുരഭി മോഡുലേഷനിലും ശൈലിയിലും ശ്രദ്ധിച്ചുകൊണ്ട് കഥാപാത്രത്തിന്റെ ദേശ സംസ്കാരങ്ങളിലേക്ക് പരിണമിക്കുന്ന കാഴ്ചകൾ അവരുടെ ചലച്ചിത്രങ്ങളിൽ ദർശിക്കാവുന്നതാണ്. അഭ്യാസത്തിലൂടെ ആർജിച്ചതല്ല എന്നതുകൊണ്ട് തന്നെ സുരഭിയുടെ അഭിനയം പ്രതിഭയുടെ തിളക്കത്താൽ അദ്വിതീയമായി നിൽക്കുന്നു.

നായികാവേഷങ്ങൾ മാത്രമേ ചെയ്യൂ എന്ന് ഒരു അഭിനേത്രി നിർബന്ധം പിടിക്കാൻ പാടില്ല എന്ന് സുരഭിക്ക് അറിയാമായിരുന്നു. അതുകൊണ്ട് തന്നെ ചലച്ചിത്ര ആവിഷ്കാരത്തിന്റെ വിജയത്തിന് ഉപകഥാപാത്രങ്ങളുടെ പ്രാധാന്യത്തെക്കുറിച്ചും അവർ ബോധവതിയായിരുന്നു. അതിനാൽ തന്നെ അവർ ഏറ്റെടുത്ത എല്ലാ കഥാപാത്രങ്ങളും ജീവസുറ്റു നിൽക്കാൻ ആവശ്യമായ ഊർജം അഭിനയത്തിലൂടെ പകർന്നുകൊടുത്തു. എല്ലാ കഥാപാത്രങ്ങളോടും നീതി പുലർത്തുകയും വ്യത്യസ്തമായ തിരശീലയിൽ പകർത്തുകയും ചെയ്തു.

0: ഒറ്റക്കമ്പി നാദം.
1: ലിൻസൺ ആന്റണിയുടെ ഹൗസ്ഫുൾ എന്ന ചിത്രത്തിലെ പോലീസ് ഓഫീസറിന്റെ വേഷം സുരഭിയുടെ കരിയറിലെ വ്യത്യസ്തമായ ഒരു കഥാപാത്രമായിരുന്നു. 2013-14 വർഷങ്ങളിൽ ടി വി ചന്ദ്രന്റെ ചലച്ചിത്രമടക്കം 12 ചിത്രങ്ങൾ സുരഭിയെ തേടിയെത്തി. ചലച്ചിത്രത്തിൽ മുഖ്യമായ വേഷങ്ങൾ സുരഭി ചെയ്യുമ്പോഴും നാടകത്തിന്റെ തട്ടകത്തിൽ നിന്ന് അവർ പാദങ്ങൾ പിൻവലിച്ചിരുന്നില്ല. സുവർണ തിയേറ്റേഴ്സിന്റെ യക്ഷിക്കഥകളും നാട്ടുവർത്തമാനങ്ങളും എന്ന നാടകത്തിലെ അഭിനയത്തിനും ബോംബെ ടൈലേഴ്സിലെ അഭിനയത്തിനും കേരള സംഗീത നാടക അക്കാദമി പുരസ്കാരം ലഭിച്ചു. അബുദാബി ഫെസ്റ്റിവലിലും മികച്ച നടിക്കുള്ള പുരസ്കാരം ലഭിച്ചു.

അനിൽ തോമസിന്റെ സംവിധാനത്തിൽ പിറന്ന ലളിത സുന്ദരമായ ചലച്ചിത്രമായിരുന്നു മിന്നാ മിനുങ്ങ്. സുരഭിലക്ഷ്മിയായിരുന്നു കേന്ദ്ര കഥാപാത്രത്തെ അവതരിപ്പിച്ചത്. പൂർണമായും ഒരു സ്ത്രീ കേന്ദ്രീകൃത ചലച്ചിത്രമായിരുന്നു അത്. മനോജ് രാംസിംഗിന്റെ രചനയായിരുന്നു. ഒരു മധ്യവയസ്കയായ അമ്മയുടെ റോളിലാണ് സുരഭി എത്തിയത്. കഥാപാത്രത്തിന് പേരില്ല എന്നതാണ് പ്രത്യേകത. കാരണം അതുപോലെ ആയിരങ്ങൾ ഇവിടെയുണ്ട് എന്നതാണ് യാഥാർത്ഥ്യം. ഔസിപ്പച്ചന്റെ പശ്ചാത്തല സംഗീതം 2017 ദേശീയ പുരസ്കാരം മിന്നാമിനുങ്ങിലെ അഭിനയത്തിന് സുരഭിലക്ഷ്മിക്ക് ലഭിച്ചു. എന്നാൽ ആ ചിത്രം അന്ന് സംസ്ഥാന പുരസ്കാര സമിതി ശ്രദ്ധിച്ചുപോലുമില്ല. അതെന്തുകൊണ്ടാണെന്ന് ഇന്നും ആർക്കും അറിയില്ല. സിംഗിൾ പാരന്റിംഗ് അനുഭവിക്കുന്ന യാതനകളും ന്യൂ ജനറേഷനിൽ ചിലരെങ്കിലും കാണിക്കുന്ന പ്രതിബദ്ധതയില്ലായ്മയുമൊക്കെ അതിലളിതമായി തിരശീലയിൽ അനിൽ തോമസ് പകർത്തി.

2021 ഹരികുമാർ സംവിധാനം ചെയ്ത ജ്വാലാമുഖി എന്ന ചിത്രത്തിലെ മികച്ച അഭിനയത്തിന് മികച്ച നടിക്കുള്ള ഫിലിം ക്രിട്ടിക്സ് പുരസ്കാരം സുരഭിക്കായിരുന്നു. ആണും പെണ്ണും, വെള്ളം, ഊൾഫ് എന്നീ ചിത്രങ്ങളിലെ അഭിനയത്തിനും സുരഭിക്ക് പുരസ്കാരം ലഭിച്ചു. എന്ന് നിന്റെ മൊയ്തീൻ, ഉട്ട്യോപ്പയിലെ രാജാവ്, തീവണ്ടി, ചാച്ചാജി എന്നീ ചിത്രങ്ങളിലും സുരഭി ശ്രദ്ധേയമായ വേഷങ്ങൾ ചെയ്തു. അഭിനയത്തിന്റെ സൂക്ഷ്മഭാവങ്ങൾ പോലും കഥാപാത്രത്തിന്റെ സ്വഭാവം അറിഞ്ഞ് പകരുന്നതിന് പ്രത്യേക ശ്രദ്ധ കൊടുക്കാറുള്ള അഭിനേത്രിയാണ് സുരഭി. നിറയെ തത്തകളുള്ള മരം, പ്രകാശം പരത്തുന്ന ഒരു പെൺകുട്ടി, സ്വർഗം തുറക്കുന്ന സമയം, അവൾ, പ്രമദവനം എന്നീ ചിത്രങ്ങളിലെ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചത് സുരഭി ലക്ഷ്മിയായിരുന്നു. പത്മ എന്ന ചലച്ചിത്രത്തിലും പ്രധാന വേഷം സുരഭിയാണ് ചെയ്തത്. വളരെയേറെ വ്യത്യസ്തമായ വേഷമാണ് പത്മയിൽ സുരഭി യാഥാർത്ഥ്യമാക്കിയത്. ശരിക്കും അവർ പത്മയായി. ചെറിയ ചെറിയ വേഷങ്ങളിലൂടെ എത്തുകയും ഒടുവിൽ ഈ കഥാപാത്രം സുരഭി ചെയ്താലേ ശരിയാവൂ എന്ന അവസ്ഥയിലേക്ക് ഉയരുകയും ചെയ്ത അഭിനേത്രി, ദേശീയ പുരസ്കാര ജേതാവ്, ഏറെ പ്രകാശമുള്ള ഒരു മിന്നാമിനുങ്ങ്.

0: ഒറ്റക്കമ്പി നാദം അവതരണം സ്മിത സുരേഷ്. തയ്യാറാക്കിയത് എല്ലാർ മധുജൻ. സാങ്കേതിക നിർവഹണം അഭി സ്റ്റീഫൻ.
1: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്തു കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

0: സായി റേഡിയോ സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം 12 മണി.
1: മിത്ര അഗ്രിഫെസ്റ്റ് 2026 ഓഗസ്റ്റ് 18 മുതൽ 20 വരെ മിത്രനികേതൻ ക്യാമ്പസിൽ വെച്ച് കർഷകർക്ക്, കൃഷിയെ സ്നേഹിക്കുന്നവർക്ക് പുതിയ സാങ്കേതിക കൃഷി രീതികൾ പരിചയപ്പെടുത്തുന്നതിനും ഒരു കാർഷിക സൗഹൃദ കൂട്ടായ്മ. മഹത്തായ ഈ കാർഷികോത്സവത്തിൽ പങ്കുചേരുന്നതിനും സ്റ്റാളുകൾ സംവിധാനപ്പെടുത്തുന്നതിനും താല്പര്യമുള്ളവരെ ക്ഷണിക്കുന്നു. വിളിക്കേണ്ട നമ്പർ 9444671529.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസൈ റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ, ജീവിത പാഠങ്ങളുടെ ശ്രവ്യ ആവിഷ്കാരം, കരുണാസൈ റേഡിയോ 91.2 FM.

അടുക്കള. അടുക്കളയിലേക്ക് സ്വാഗതം. ലോകത്തിലെ ഏറ്റവും വലിയ ശക്തികളിൽ ഒന്നാണ് അറിവ്. എന്നാൽ എല്ലാ അറിവും മനുഷ്യനെ യുക്തിചിന്തകനാക്കണമെന്നില്ല. ഒരു വ്യക്തിക്ക് ഭൗതികശാസ്ത്രം, രസതന്ത്രം, ജീവശാസ്ത്രം എന്നിവയെക്കുറിച്ച് ആഴത്തിലുള്ള അറിവുണ്ടായിരിക്കാം. നിരവധി ബിരുദങ്ങളും ഗവേഷണങ്ങളും നേടിയിരിക്കാം. എന്നിട്ടും അയാൾ അന്ധവിശ്വാസങ്ങളിലും വ്യാജശാസ്ത്രത്തിലും അശാസ്ത്രീയമായ ചികിത്സകളിലും വിശ്വസിക്കുന്ന ഒരാളായിരിക്കും. മറുവശത്ത് വലിയ അക്കാദമിക് യോഗ്യതകളൊന്നുമില്ലാത്ത ഒരാൾ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ചിന്തിക്കുകയും അസാധാരണമായ അവകാശവാദങ്ങളെ ചോദ്യം ചെയ്യുകയും ചെയ്യാം. ഈ വൈരുദ്ധ്യം നമ്മെ ഒരു പ്രധാന സത്യത്തിലേക്ക് നയിക്കുന്നു. ശാസ്ത്രജ്ഞാനവും ശാസ്ത്രബോധവും ഒന്നല്ല. ഇന്ത്യൻ ഭരണഘടനയുടെ അനുച്ഛേദം 51A(h) ഓരോ പൗരന്റെയും അടിസ്ഥാന കടമകളിൽ ഒന്നായി ശാസ്ത്രീയ മനോഭാവവും മാനവികതയും അന്വേഷണ പരിഷ്കരണ മനോഭാവവും വളർത്തിയെടുക്കുക എന്ന കാര്യം പ്രത്യേകം പരാമർശിക്കുന്നു. ഇത് കേവലം ശാസ്ത്രം പഠിക്കാനുള്ള ആഹ്വാനമല്ല, ശാസ്ത്രീയമായി ചിന്തിക്കാനുള്ള ഒരു ജീവിത രീതിയിലേക്കുള്ള ക്ഷണമാണ്. ശാസ്ത്രജ്ഞാനം എന്നത് നിരീക്ഷണത്തിലൂടെയും പരീക്ഷണങ്ങളിലൂടെയും ഗവേഷണങ്ങളിലൂടെയും മനുഷ്യൻ സമ്പാദിച്ച അറിവുകളുടെ ശേഖരമാണ്. പാഠപുസ്തകങ്ങളിലും ക്ലാസ് മുറികളിലും സർവകലാശാലകളിലും നാം പഠിക്കുന്ന നിയമങ്ങളും സിദ്ധാന്തങ്ങളും സമവാക്യങ്ങളും കണ്ടെത്തലുകളും ഇതിന്റെ ഭാഗമാണ്. ഭൂമി സൂര്യനെ ചുറ്റുന്നു. ഗുരുത്വാകർഷണ നിയമം ന്യൂട്ടൺ വിശദീകരിച്ചു. DNA ജനിതക വിവരങ്ങളുടെ വാഹകനാണ്. വാക്സിനുകൾ രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്നു തുടങ്ങിയ വസ്തുതകൾ അറിയുന്നത് ശാസ്ത്രജ്ഞാനമാണ്. ഈ അറിവ് പരീക്ഷകളിൽ ഉയർന്ന മാർക്ക് നേടാനും മത്സര പരീക്ഷകളിൽ വിജയിക്കാനും ഗവേഷണം നടത്താനും സഹായിക്കും. പക്ഷേ ഇതുകൊണ്ട് മാത്രം ഒരാൾ ശാസ്ത്രീയമായി ചിന്തിക്കുന്ന വ്യക്തിയാകണം എന്നില്ല. ശാസ്ത്രബോധം എന്നത് വിവരങ്ങൾ മനഃപ്പാഠമാക്കാനുള്ള കഴിവല്ല. തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ചിന്തിക്കാനും ചോദ്യങ്ങൾ ചോദിക്കാനും അസാധാരണമായ അവകാശവാദങ്ങളെ വിമർശനാത്മകമായി വിലയിരുത്താനുമുള്ള മനോഭാവമാണ്.

ഒരു വാർത്ത കേട്ടാൽ ഉടനെ വിശ്വസിക്കാതെ. ഇതിന് തെളിവെന്താണ്? ഈ അവകാശവാദം പരിശോധിക്കപ്പെട്ടിട്ടുണ്ടോ? ഇതിന് മറ്റൊരു വിശദീകരണം ഉണ്ടാകുമോ എന്ന് ചോദിക്കാൻ പ്രേരിപ്പിക്കുന്ന ചിന്താരീതിയാണ് ശാസ്ത്രബോധം. അതായത്, ശാസ്ത്രബോധം ഒരു വിഷയത്തെക്കുറിച്ചുള്ള അറിവിനേക്കാൾ അറിവ് സമ്പാദിക്കുന്ന രീതിയെക്കുറിച്ചുള്ള ബോധമാണ്. ശാസ്ത്രബോധം എങ്ങനെ രൂപപ്പെടുന്നു എന്നതിന് സൈക്കിൾ ഓടിക്കാൻ പഠിക്കുന്ന അനുഭവം നല്ലൊരു ഉദാഹരണമാണ്. ആദ്യമായി സൈക്കിൾ ഓടിക്കാൻ പഠിക്കുമ്പോൾ ഓരോ ചലനവും നാം ബോധപൂർവം നിയന്ത്രിക്കുന്നു. ബാലൻസ് തെറ്റാതിരിക്കാൻ ഹാൻഡിൽ തിരിക്കണം, ബ്രേക്ക് അമർത്തണം, പെഡൽ ചവിട്ടണം, എല്ലാം പ്രത്യേകം ശ്രദ്ധിച്ചാണ് ചെയ്യുന്നത്. എന്നാൽ കുറച്ചു കാലം കഴിഞ്ഞാൽ ഇതൊന്നും ആലോചിക്കേണ്ടി വരില്ല. ശരീരവും തലച്ചോറും അതിനെ സ്വാഭാവികമായി ഏറ്റെടുക്കുന്നു. ബാലൻസ് ചെയ്യുന്നത് ഒരു ശീലമായി മാറുന്നു. ശാസ്ത്രബോധവും ഇതുപോലെയാണ്. ആദ്യം തെളിവുകൾ പരിശോധിക്കാനും ചോദ്യങ്ങൾ ചോദിക്കാനും നാം ബോധപൂർവം ശ്രമിക്കുന്നു. പിന്നീടത് നമ്മുടെ സ്വഭാവത്തിന്റെ ഭാഗമായി മാറുന്നു. അപ്പോൾ ഏതൊരു അവകാശവാദവും കേട്ടാലും മനസ്സ് സ്വാഭാവികമായി തെളിവുകൾ തേടാൻ തുടങ്ങും. ചരിത്രം പരിശോധിച്ചാൽ നിരവധി ശാസ്ത്രജ്ഞരും വിദ്യാഭ്യാസമുള്ളവരും പോലും വ്യക്തിപരമായ വിശ്വാസങ്ങളിൽ അശാസ്ത്രീയമായ സമീപനങ്ങൾ സ്വീകരിച്ചിട്ടുള്ളതായി കാണാം. കാരണം അറിവും വിശ്വാസവും മനുഷ്യ മസ്തിഷ്കത്തിൽ ഒരേ രീതിയിലല്ല പ്രവർത്തിക്കുന്നത്. നാഡീശാസ്ത്രം പറയുന്നത് മനുഷ്യന്റെ തീരുമാനങ്ങളിൽ യുക്തിയേക്കാൾ വികാരങ്ങൾക്കും സാമൂഹിക സ്വാധീനങ്ങൾക്കും വലിയ പങ്കുണ്ടെന്നാണ്. ഭയം, പ്രതീക്ഷ, സുരക്ഷിതത്വ ബോധം, കൂട്ടത്തിന്റെ സ്വാധീനം എന്നിവ പലപ്പോഴും ശാസ്ത്രീയ അറിവിനേക്കാൾ ശക്തമായി പ്രവർത്തിക്കും. അതുകൊണ്ടാണ് ശാസ്ത്രബോധം ഒരു വിവരശേഖരമല്ലാതെ ഒരു മാനസിക പരിശീലനം കൂടിയാകുന്നത്. ഇന്ന് മനുഷ്യരാശി വിവരങ്ങളുടെ കുറവിലല്ല ജീവിക്കുന്നത്, വിവരങ്ങളുടെ പ്രളയത്തിലാണ് ജീവിക്കുന്നത്. സോഷ്യൽ മീഡിയ തുറന്നാൽ ആരോഗ്യ ഉപദേശങ്ങളും സാമ്പത്തിക നിക്ഷേപ നിർദ്ദേശങ്ങളും അത്ഭുത ചികിത്സകളും ജ്യോതിഷ പ്രവചനങ്ങളും ഗൂഢാലോചനാ സിദ്ധാന്തങ്ങളും ഒരുപോലെ പ്രത്യക്ഷപ്പെടുന്നു. കൃത്രിമ ബുദ്ധിയുടെ സഹായത്തോടെ നിർമ്മിക്കുന്ന ചിത്രങ്ങളും വീഡിയോകളും ഈ സാഹചര്യത്തെ കൂടുതൽ സങ്കീർണമാക്കുന്നു. ഇവിടെയാണ് ശാസ്ത്രബോധത്തിന്റെ പ്രാധാന്യം വർദ്ധിക്കുന്നത്. ഒരു സന്ദേശം വൈറലായി എന്നതുകൊണ്ട് അത് ശരിയാകണമെന്നില്ല. ലക്ഷക്കണക്കിന് ആളുകൾ പങ്കുവച്ചു എന്നതുകൊണ്ട് അത് തെളിവാകുന്നില്ല. ഒരാൾ ആത്മവിശ്വാസത്തോടെ സംസാരിക്കുന്നു എന്നതുകൊണ്ട് അയാൾ പറയുന്നത് സത്യമാകണമെന്നില്ല. സത്യത്തെ ജനപ്രീതി നിർണയിക്കില്ല, തെളിവുകളാണ് നിർണയിക്കുക.

നമ്മുടെ മസ്തിഷ്കം സ്വാഭാവികമായി അർത്ഥങ്ങൾ തേടുന്ന ഒരു സംവിധാനമാണ്. യാദർശിക സംഭവങ്ങൾക്കിടയിൽ പോലും ബന്ധം കണ്ടെത്താൻ അത് ശ്രമിക്കും. ഇതിന് പിന്നിൽ പാറ്റേൺ റിക്കഗ്നീഷൻ, കൺഫർമേഷൻ ബയസ് തുടങ്ങിയ മനഃശാസ്ത്രപരമായ പ്രവണതകളുണ്ട്. ഒരു ദിവസം ഒരു പ്രത്യേക നിറത്തിലുള്ള ഷർട്ട് ധരിച്ച് അഭിമുഖത്തിന് പോയി ജോലി ലഭിച്ചാൽ ആ ഷർട്ടാണ് ഭാഗ്യം കൊണ്ടുവരുന്നത് എന്ന് വിശ്വസിക്കാൻ മനസ്സ് തയ്യാറാകും. യഥാർത്ഥ കാരണം യോഗ്യതയും തയ്യാറെടുപ്പുമാണെങ്കിലും യാദർശികതയെ കാരണമായി തെറ്റിദ്ധരിക്കുന്ന പ്രവണത മനുഷ്യരുണ്ട്. ഇതേ മനഃശാസ്ത്രമാണ് ഭാഗ്യവസ്തുക്കളും അത്ഭുത ചികിത്സകളും ജ്യോതിഷ പ്രവചനങ്ങളും വ്യാജ അവകാശവാദങ്ങളും വളരാൻ സഹായിക്കുന്നത്. ചോദ്യം ചെയ്യാനുള്ള ധൈര്യമാണ് ശാസ്ത്രബോധം. ശാസ്ത്രബോധമുള്ള ഒരാൾ എല്ലാം നിഷേധിക്കുന്ന ആളല്ല,

അതുപോലെ എല്ലാം ഉടനെ വിശ്വസിക്കുന്ന ആളുമല്ല. ഓരോ കാര്യത്തെ സംബന്ധിച്ചും ഇതിന് വിശ്വസനീയമായ തെളിവുണ്ടോ, ഇത് മറ്റുള്ളവർക്ക് ആവർത്തിച്ച് തെളിയിക്കാൻ കഴിയുമോ, ഈ അവകാശവാദം തെറ്റാണെന്ന് തെളിയിക്കാനുള്ള സാധ്യതയുണ്ടോ, ഇതിന് ശാസ്ത്രീയമായ മറ്റൊരു വിശദീകരണമുണ്ടോ എന്നീ ചോദ്യങ്ങൾ ചോദിക്കുന്നതിലൂടെ മാത്രമാണ് സത്യത്തോട് കൂടുതൽ അടുക്കാൻ കഴിയുന്നത്. ശാസ്ത്രബോധമുള്ള ഒരു സമൂഹം അഭ്യൂഹങ്ങൾക്ക് പിന്നിലോടില്ല, രോഗങ്ങളെ ചികിത്സിക്കാൻ വ്യാജ വൈദ്യരെ ആശ്രയിക്കില്ല. ജാതിയും മതവും ലിംഗവും അടിസ്ഥാനമാക്കിയുള്ള അന്ധവിശ്വാസങ്ങളെ യുക്തിയുടെ വെളിച്ചത്തിൽ പരിശോധിക്കും. അത്തരം സമൂഹത്തിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ പോലും തെളിവുകളുടെ അടിസ്ഥാനത്തിലായിരിക്കും, വികാരങ്ങളുടെ അടിസ്ഥാനത്തിലല്ല. അതുകൊണ്ട് തന്നെ ശാസ്ത്രബോധം ശാസ്ത്രത്തിനു വേണ്ടി മാത്രമുള്ള ഒന്നല്ല, ജനാധിപത്യത്തിനും പൊതുജന ആരോഗ്യത്തിനും സാമൂഹിക നീതിക്കും മനുഷ്യ പുരോഗതിക്കും അത്യന്താപേക്ഷിതമായ ഒരു പൗരഗുണമാണ്. ശാസ്ത്രജ്ഞാനം തലച്ചോറിൽ സൂക്ഷിക്കുന്ന വിവരങ്ങളാണ്, ശാസ്ത്രബോധം ജീവിതത്തെ നയിക്കുന്ന ചിന്താരീതിയാണ്. ഒന്ന് നമുക്ക് ഉത്തരങ്ങൾ നൽകുന്നു, മറ്റൊന്ന് ശരിയായ ചോദ്യങ്ങൾ ചോദിക്കാൻ പഠിപ്പിക്കുന്നു. ഒന്ന് പരീക്ഷയിൽ വിജയിക്കാൻ സഹായിക്കുന്നു, മറ്റൊന്ന് ജീവിതത്തിൽ തെറ്റായ വിശ്വാസങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ സഹായിക്കുന്നു. അതിനാൽ വിദ്യാഭ്യാസത്തിന്റെ യഥാർത്ഥ ലക്ഷ്യം കൂടുതൽ വിവരങ്ങൾ തലച്ചോറിൽ നിറയ്ക്കുക മാത്രമാകരുത്, ആ വികാരങ്ങളെ യുക്തിയോടെയും തെളിവുകളോടെയും വിമർശനാത്മകമായി ഉപയോഗിക്കാൻ കഴിയുന്ന പൗരന്മാരെ വളർത്തിയെടുക്കുക എന്നതായിരിക്കണം. കാരണം ശാസ്ത്രജ്ഞാനം മനുഷ്യനെ വിവരസമ്പന്നനാക്കും, എന്നാൽ ശാസ്ത്രബോധമാണ് മനുഷ്യനെ സ്വതന്ത്രമായി ചിന്തിക്കാൻ പ്രാപ്തനാക്കുന്നത്. നേരം ഒരുപാടായി, അടുക്കളയിൽ നിന്നിറങ്ങാനുള്ള സമയമായി. മറ്റൊരു വിഷയവുമായി നാളെ വീണ്ടും കേൾക്കാം.

0: ഇത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം. അത്തം പത്തിന് തിരുവോണം, മലയാളിയുടെ മഹത്തായ ഉത്സവം. ഐതിഹ്യങ്ങൾക്കും കഥകൾക്കുമപ്പുറം കൂട്ടായ്മയുടെയും ബന്ധുത്വങ്ങളുടെയും സൗഹൃദങ്ങളുടെയും ഉത്സവം. പൂക്കളുടെ ഉത്സവം, പൂക്കളങ്ങൾക്ക് വേണ്ടിയുള്ള മത്സരം, ആഘോഷങ്ങൾ. അത്തം മുതൽ തിരുവോണം വരെയുള്ള 10 നാളുകൾ, ഓരോ നക്ഷത്രങ്ങൾക്കുമനുസരിച്ച് വിന്യസിക്കേണ്ട പുഷ്പാലങ്കാരങ്ങൾ. ഓരോ നാളിനുമുണ്ട് അതിൻ്റെതായ പ്രത്യേകതകൾ. കേൾക്കാം കരുണാസായി റേഡിയോയിൽ അത്തം മുതൽ തിരുവോണം വരെയുള്ള ഓരോ നാളിലും നാൾ വിശേഷങ്ങൾ. ഇന്ന് ചിത്തിര. കേൾക്കാം ചിത്തിര നാളിന്റെ വിശേഷങ്ങൾ.
1: ഓണാഘോഷങ്ങളുടെ 2-ാം നാളായ ചിത്തിര പിറക്കുമ്പോൾ ഗൃഹാങ്കണങ്ങളിലെ പൂക്കളത്തിന് വിസ്തൃതിയും വർണ്ണവൈവിധ്യവും വർദ്ധിക്കുന്നു. അത്തനാളിലെ ഒറ്റവരി തുമ്പപ്പൂക്കളത്തോടൊപ്പം പച്ചപ്പിന്റെയും ആരോഗ്യത്തിന്റെയും പ്രതീകമായ തുളസി കൂടി ചേരുമ്പോൾ പൂക്കളം 2 നിരകളായി വികസിക്കുന്നു. കാണം വിറ്റും ഓണമുണ്ണണം എന്ന ഐതിഹാസിക പ്രമാണത്തിന് അടിവരയിട്ട് മാവേലി നാടുവാണിയുടെ കാലത്തെ സുവർണ ഓർമ്മകളെ തിരിച്ചു പിടിച്ചുകൊണ്ട് വീടും പരിസരവും അതിശുദ്ധമായി തൂത്തു തുടച്ച് വൃത്തിയാക്കുന്ന ദിവസമാണിത്. ജ്യോതിശാസ്ത്രപരമായി അന്തരീക്ഷത്തിലെ കാന്തിക വലയങ്ങളിൽ വരുന്ന കാലാനുസൃതമായ മാറ്റങ്ങളും പ്രകൃതിയിലെ സൂര്യപ്രകാശത്തിന്റെ ലഭ്യതയും ഈ ദിനങ്ങളിൽ കൃത്യമായ ജൈവതാളക്രമം പാലിക്കുന്നു. ഐശ്വര്യത്തിന്റെയും നന്മയുടെയും കാറ്റ് വീശിത്തുടങ്ങുന്ന ഈ വേളയിൽ പ്രകൃതി പോലും മഞ്ഞച്ചായം പൂശി ഓണത്തെ വരവേൽക്കാൻ പൂർണമായി തയ്യാറെടുക്കുന്നു. വീടുകളുടെ ചുവരുകൾ പുതുമണമുള്ള ചാണകം മെഴുകി മിനുക്കുന്നതും ഉമ്മറപ്പടിയിൽ വിളക്കുകൾ തെളിയുന്നതും ഈ ദിവസത്തിന്റെ ഗ്രാമീണ ഭംഗി വിളിച്ചോതുന്നു. ഈ ദിനത്തിൽ വീടുകൾക്ക് ചുറ്റുമുള്ള പുല്ലും കാടുകളും വെട്ടി വെടുപ്പാക്കി ചുറ്റുപാടുകൾ മനോഹരമാക്കുന്നു. കുളിരുള്ള രാവിലകളിൽ പ്രകൃതിയുടെ മാറുപിളർന്നു വരുന്ന സൂര്യരശ്മികൾ ഓണരാവുകളുടെ വരവിനെ കൂടുതൽ പ്രകാശമാനമാക്കുന്നു. കുടുംബത്തിലെ അംഗങ്ങളെല്ലാം ഒത്തുകൂടി വീട് മോടിപിടിപ്പിക്കുവാനുള്ള കൂട്ടായ പരിശ്രമങ്ങൾക്ക് ഈ ദിവസം തുടക്കമിടുന്നു. പഴയ കാലത്തിന്റെ നന്മകൾ ഓർമ്മിപ്പിച്ചുകൊണ്ട് കാരണവന്മാർ കുട്ടികൾക്ക് ഓണത്തിന്റെ ചരിത്രങ്ങൾ പറഞ്ഞു നൽകുന്ന സന്ധ്യകളാണ് ചിത്തിരനാളിന്റെ മറ്റൊരു പ്രത്യേകത. കുട്ടിക്കാലത്ത് ചിത്തിരനാളിൽ വീടുമുറ്റവും അടിച്ചുവാരി വൃത്തിയാക്കിയതും തുമ്പയോടൊപ്പം പച്ചപ്പുള്ള തുളസിയിലയും കൂടി പറിച്ചെടുത്ത് പൂക്കളത്തിൽ 2-ാം നിര തീർത്തതുമായ ആ പഴയ സായാഹ്നങ്ങളുടെ സ്നേഹഗന്ധം ഇന്നും മനസ്സിൽ മായാതെയുണ്ട്.
2: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

0: നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ഉദയൻ കിളിയന്നൂർ. പ്രധാന വാർത്തകൾ. ഇന്ത്യ ആതിഥേയത്വം വഹിക്കുന്ന 12-ാമത് ബ്രിക്സ് പരിസ്ഥിതി മന്ത്രിമാരുടെ യോഗം നാളെ ന്യൂഡൽഹിയിൽ. വിഴിഞ്ഞം തുറമുഖത്ത് സമ്പൂർണ്ണ കയറ്റുമതി ഇറക്കുമതി പ്രവർത്തനങ്ങൾ നാളെ ആരംഭിക്കും. ആദ്യ കയറ്റുമതി കണ്ടെയ്നർ മുഖ്യമന്ത്രി വി ഡി സതീശൻ ഫ്ളാഗ് ഓഫ് ചെയ്യും. കേന്ദ്രമന്ത്രി സർബാനന്ദ സോനോവാൾ മുഖ്യാതിഥിയാകും. ഓണക്കാലത്തോടനുബന്ധിച്ച് സംസ്ഥാനത്ത് ശക്തമായ സുരക്ഷാ പരിശോധനകൾ ഉറപ്പുവരുത്തുമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. 16 കോച്ചുകളുമായുള്ള ബംഗളൂരു എറണാകുളം വന്ദേഭാരത് ട്രെയിൻ സർവീസ് ഇന്നു മുതൽ. കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി എറണാകുളത്ത് ഫ്ളാഗ് ഓഫ് ചെയ്യും. ഇന്ന് ചിങ്ങം 1. ഐശ്വര്യത്തിന്റെയും സമൃദ്ധിയുടെയും പൊന്നോണക്കാലത്തിന് തുടക്കമായി. ഓണത്തെ വരവേൽക്കാനൊരുങ്ങി കേരളക്കര. FIH ഹോക്കി ലോകകപ്പ് പൂൾ ഡിയിലെ 2-ാം മത്സരത്തിൽ ഇന്ത്യൻ പുരുഷ ടീം ഇന്ന് ഇംഗ്ലണ്ടിനെ നേരിടും. വാർത്തകൾ വിശദമായി. 12-ാമത് ബ്രിക്സ് പരിസ്ഥിതി മന്ത്രിമാരുടെ യോഗം നാളെ ന്യൂഡൽഹിയിൽ നടക്കും. കേന്ദ്രമന്ത്രി ഭൂപേന്ദ്ര യാദവ് യോഗത്തിൽ അധ്യക്ഷത വഹിക്കും. ഇതിനു മുന്നോടിയായി പരിസ്ഥിതി പ്രവർത്തക സമിതിയുടെയും കാലാവസ്ഥ വ്യതിയാനവും സുസ്ഥിര വികസനവും സംബന്ധിച്ച സമ്പർക്ക സമിതിയുടെയും മുതിർന്ന ഉദ്യോഗസ്ഥരുടെ യോഗം ഇന്ന് ചേരുന്നുണ്ട്. രാജ്യത്തെ ഏറ്റവും സുപ്രധാന വാണിജ്യ കവാടമായി വിഴിഞ്ഞം തുറമുഖം മാറുന്നതിന് ഔദ്യോഗിക തുടക്കം കുറിച്ച് സമ്പൂർണ്ണ കയറ്റുമതി ഇറക്കുമതി പ്രവർത്തനങ്ങൾക്ക് നാളെ തുടക്കമാകും. മുഖ്യമന്ത്രി വി ഡി സതീശൻ ആദ്യ കയറ്റുമതി കണ്ടെയ്നർ ഫ്ളാഗ് ഓഫ് ചെയ്യും. കേന്ദ്രമന്ത്രി സർബാനന്ദ സോനോവാൾ മുഖ്യാതിഥിയാകും. തുറമുഖ അധിഷ്ഠിത വ്യവസായ ലോജിസ്റ്റിക്സ് വികസന പദ്ധതിയായ മിഷൻ സമുദ്രയും സംസ്ഥാന സർക്കാർ ചടങ്ങിൽ പ്രഖ്യാപിക്കും. ഓണക്കാലത്തോടനുബന്ധിച്ച് സംസ്ഥാനത്ത് ശക്തമായ സുരക്ഷാ പരിശോധനകൾ ഉറപ്പുവരുത്തുമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. തൂഫാൻ പദ്ധതിയുടെ നിർവഹണത്തിൽ വീഴ്ച വരുത്തുന്ന പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ കർശനമായ നടപടികൾ സ്വീകരിക്കുമെന്നും മന്ത്രി പറഞ്ഞു. സ്റ്റേഷൻ ഹൌസ് ഓഫീസർമാരുടെ സ്ഥലം മാറ്റവുമായി ബന്ധപ്പെട്ട് യാതൊരുവിധ ആശയക്കുഴപ്പങ്ങളും നിലവിലില്ലെന്നും ശ്രീ രമേശ് ചെന്നിത്തല അറിയിച്ചു. കേരളത്തിൽ 16 കോച്ചുകളുമായി വന്ദേഭാരത് ട്രെയിൻ സർവീസ് ഇന്നു മുതൽ ആരംഭിക്കും. ബംഗളൂരു എറണാകുളം വന്ദേഭാരത് രാവിലെ 5:10 പുറപ്പെട്ട് ഉച്ചയ്ക്ക് 1:50 എറണാകുളത്തെത്തും. തിരികെയുള്ള സർവീസ് ഉച്ചയ്ക്ക് 2:20 പുറപ്പെട്ട് രാത്രി 11 ബംഗളൂരുവിലെത്തും. നിലവിൽ 8 കോച്ചുകളുമായിട്ടാണ് വന്ദേഭാരത് സർവീസ് നടത്തുന്നത്. ഐശ്വര്യത്തിന്റെയും സമൃദ്ധിയുടെയും പൊന്നോണക്കാലത്തിന് തുടക്കം കുറിച്ച് ഇന്ന് ചിങ്ങം 1. ഓരോ മലയാളിക്കും പുതുവർഷ പിറവിയാണ് പൊന്നിൻ ചിങ്ങം. കൊല്ലവർഷത്തിലെ ആദ്യ മാസമായ ചിങ്ങത്തിലെ ആദ്യ ദിനം കേരളത്തിന് കർഷക ദിനം കൂടിയാണ്. ഓണവിപണികൾ സജീവമാകുന്നതോടെ ഓണത്തെ ആഘോഷപൂർവ്വം എതിരേൽക്കാനുള്ള ഒരുക്കത്തിലാണ് നാട്. കർഷകർക്ക് പൂർണ്ണ പിന്തുണ നൽകുകയാണ് സർക്കാരിന്റെ പ്രഖ്യാപിത നയമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. സംസ്ഥാന കർഷക ദിനാഘോഷവും കർഷക അവാർഡ് വിതരണവും എറണാകുളത്ത് നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. ഭൂനിയമങ്ങളിൽ ആവശ്യമായ ഭേദഗതി വരുത്തുമെന്നും ഭൂപരിഷ്കരണം 2-ാം ഘട്ടം ആരംഭിക്കുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു.
1: നമുക്കറിയാം, ലോകത്തെല്ലായിടത്തും കർഷകർ വലിയ പ്രതിസന്ധികളിലൂടെ കടന്നു പോവുകയാണ്. കാലാവസ്ഥാ മാറ്റം കാർഷിക കലണ്ടറിന്റെ തന്നെ താളം തെറ്റിച്ചിരിക്കുകയാണ്. നമുക്ക് നമ്മുടെ സംസ്ഥാനത്ത് കാർഷിക വൃത്തി തിരിച്ചു കൊണ്ടുവരാൻ, കർഷകരെ പ്രോത്സാഹിപ്പിക്കാൻ ഉള്ള ശക്തമായ നടപടികളുമായി നമ്മൾ മുന്നോട്ട് പോകണം. ഈ ഗവൺമെന്റിന്റെ പ്രഖ്യാപിത നയം അത് തന്നെയാണ്. കർഷകർക്ക് പൂർണ്ണമായ പിന്തുണ കൊടുക്കുക, അവരെ പ്രയാസത്തിലാക്കാതിരിക്കുക.
0: കർഷകരെ വന്യജീവി ആക്രമണങ്ങളിൽ നിന്ന് രക്ഷിക്കാനുള്ള നടപടികളും അവരുടെ ഉൽപ്പന്നങ്ങൾക്ക് ന്യായമായ വില ലഭിക്കാനുള്ള അവസരങ്ങളും സർക്കാർ ഒരുക്കുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. കർഷക ദിനത്തിന്റെ ഭാഗമായി തിരുവനന്തപുരം നഗരസഭാ അങ്കണത്തിൽ വൃക്ഷത്തൈ നട്ടു. കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ സാന്നിധ്യത്തിൽ മേയർ വി രാജേഷാണ് വൃക്ഷത്തൈ നട്ടത്. നഗരസഭാ ജീവനക്കാർക്ക് വൃക്ഷത്തൈകൾ വിതരണം ചെയ്തു. കർഷക ദിനത്തിൽ കർഷകർക്കായി നെൽവിത്ത് ഒരുക്കാനുള്ള തീരുമാനവുമായി പാലക്കാട് ജില്ലയിലെ കണ്ണാടി പഞ്ചായത്ത്. കണ്ണാടി എന്ന ബ്രാൻഡിലാണ് നെൽവിത്ത് തയ്യാറാക്കി കർഷകർക്ക് നൽകുക. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി പാലക്കാട് ജില്ലാ പ്രതിനിധി ഫൈസൽ അലിമുത്ത്.
2: ഇത്തവണ 2-ാം വിള മുതൽ ഇതിനായി പഞ്ചായത്തിലെ പാടശേഖരങ്ങളിൽ വിത്ത് വിതയ്ക്കും. ആദ്യം സ്വന്തം പഞ്ചായത്തിലെ കർഷകർക്ക് വിത്ത് ലഭ്യമാക്കും. തുടർന്ന് ആവശ്യക്കാർക്കെല്ലാം സബ്സിഡി നിരക്കിൽ നെൽവിത്ത് ലഭ്യമാക്കുന്ന പദ്ധതിയാണ് പഞ്ചായത്ത് ആവിഷ്കരിച്ചിരിക്കുന്നത്. പാലക്കാട് ജില്ലയിൽ ഏറ്റവും കൂടുതൽ നെല്ലുൽപ്പാദിപ്പിക്കുന്ന പഞ്ചായത്തുകളിൽ ഒന്നാണ് കണ്ണാടി. പഞ്ചായത്തിൽ 29 പാടശേഖരങ്ങളും 3000-ത്തോളം കർഷകരും ഏകദേശം 3000 ഏക്കർ നെൽകൃഷിയുമാണ് ഉള്ളത്.
0: സംസ്ഥാന സർക്കാർ ജീവനക്കാർക്കും എയ്ഡഡ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ ജീവനക്കാർക്കും ഫുൾ ടൈം കണ്ടിജന്റ് ജീവനക്കാർക്കും മറ്റ് വിഭാഗങ്ങളിലുള്ള ജീവനക്കാർക്കുമുള്ള ബോണസും പ്രത്യേക ഉത്സവബദ്ധയും അഡ്വാൻസും ഇന്നു മുതൽ വിതരണം ചെയ്യും. 4500 രൂപയാണ് ബോണസായി ലഭിക്കുക. ബോണസിന് അർഹതയില്ലാത്തവർക്ക് പ്രത്യേക ഉത്സവ ബദ്ധയായി 3000 രൂപ ലഭിക്കും. സർവീസ് പെൻഷൻകാരുടെ പ്രത്യേക ഉത്സവ ബദ്ധ 1250 രൂപയാണ്. ഓണം വാരാഘോഷത്തിനൊരുങ്ങി തലസ്ഥാന നഗരി. വാരാഘോഷത്തിന്റെ ഭാഗമായുള്ള ഫെസ്റ്റിവൽ ഓഫീസ് ഉദ്ഘാടനം നാളെ മന്ത്രി പി സി വിശ്വനാഥ് നിർവഹിക്കും. ഈ മാസം 24 മുതൽ 30 വരെ വൈവിധ്യമാർന്ന സാംസ്കാരിക പരിപാടികളാണ് നഗരത്തിൽ സംഘടിപ്പിക്കുക. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
0: ഓണത്തോടനുബന്ധിച്ച് ആകാശവാണി തിരുവനന്തപുരം നിലയം ശ്രാവണ സംഗീതിക സംഗീത കച്ചേരി സംഘടിപ്പിച്ചു. തിരുവനന്തപുരം വിമൻസ് കോളേജിൽ സംഗീത വിഭാഗവുമായി ചേർന്നായിരുന്നു പരിപാടി. സംഗീത കച്ചേരിയുടെ ശബ്ദലേഖനം തിരുവോണ നാളിൽ രാത്രി 9:30 ആകാശവാണിയുടെ കേരള നിലയങ്ങൾ പ്രക്ഷേപണം ചെയ്യും. ചിങ്ങപ്പുലരിയിൽ ശബരിമല സന്നിധാനത്ത് വൻ ഭക്തജനത്തിരക്ക്. പമ്പ മേൽശാന്തിമാർ, ശബരിമല ഉൾക്കഴകം എന്നിവരെ തെരഞ്ഞെടുക്കുന്നതിനുള്ള നറുക്കെടുപ്പും നടന്നു. ചിങ്ങമാസ പൂജ പൂർത്തിയാക്കി 21 നടയടച്ചാൽ ഓണപൂജകൾക്കായി ഈ മാസം 24 നട വീണ്ടും തുറക്കും. വിശദാംശങ്ങളുമായി ആകാശവാണി പത്തനംതിട്ട ജില്ലാ പ്രതിനിധി ശ്രീ ജി എസ് ശ്രീധർ.
4: തന്ത്രി കണ്ഠര ബ്രഹ്മദത്തന്റെ മുഖ്യ കാർമ്മികത്വത്തിൽ രാവിലെ പൂജകൾ ആരംഭിച്ചു. ഉഷപൂജയ്ക്ക് ശേഷം പമ്പ മേൽശാന്തിമാരെ തെരഞ്ഞെടുക്കുന്നതിനുള്ള നറുക്കെടുപ്പ് പമ്പയിലും ശബരിമലയിലെ ഉൾക്കഴകത്തെ തെരഞ്ഞെടുക്കുന്നതിനുള്ള നറുക്കെടുപ്പ് സന്നിധാനത്തും നടന്നു. കരുനാഗപ്പള്ളി അമ്പലത്തും കാവ് ദേവസ്വത്തിലെ കുമാരൻ നമ്പൂതിരി, കരുനാഗപ്പള്ളി പടയനാർകുളങ്ങര ദേവസ്വത്തിലെ ഗിരീഷ് നമ്പൂതിരി എന്നിവരെ പമ്പ മേൽശാന്തിമാരായും, ഉള്ളന്നൂർ ഗ്രൂപ്പ് ദേവസ്വം ബോർഡ് ജീവനക്കാരൻ ഗണേഷ് പ്രസാദിനെ ശബരിമല ഉൾക്കഴകമായും നറുക്കെടുപ്പിലൂടെ തിരഞ്ഞെടുത്തു.
0: നെതർലൻഡ്സിൽ നടക്കുന്ന FIH ഹോക്കി ലോകകപ്പ് പൂൾ ഡിയിലെ രണ്ടാം മത്സരത്തിൽ ഇന്ത്യൻ പുരുഷ ടീം ഇന്ന് ഇംഗ്ലണ്ടിനെ നേരിടും. ഇന്ത്യൻ സമയം വൈകുന്നേരം 6:30 മത്സരം. പൂൾ ഡിയിലെ ആദ്യ മത്സരത്തിൽ ഇന്ത്യ വെയിൽസിനെ പരാജയപ്പെടുത്തിയിരുന്നു. ഇന്ത്യ ശ്രീലങ്ക ടെസ്റ്റ് പരമ്പരയിലെ ഒന്നാം ഇന്നിംഗ്സിൽ ശ്രീലങ്ക മറുപടി ബാറ്റിംഗ് ആരംഭിച്ചു. ഒടുവിൽ റിപ്പോർട്ട് കിട്ടുമ്പോൾ ശ്രീലങ്ക 5 വിക്കറ്റ് നഷ്ടത്തിൽ 99 റൺസ് നേടിയിട്ടുണ്ട്. ഇന്ത്യയുടെ ആദ്യ ഇന്നിംഗ്സ് 462 റൺസിന് അവസാനിച്ചു. 167 റൺസ് നേടിയ ദേവദത്ത് പടിക്കലിന്റെ മികച്ച പ്രകടനമാണ് ഇന്ത്യൻ ടീമിന് കരുത്തായത്. പരമ്പരയിലെ രണ്ടാമത്തെയും അവസാനത്തെയും ടെസ്റ്റ് ഞായറാഴ്ച കൊളംബോയിൽ ആരംഭിക്കും. കാണാതായ മത്സ്യത്തൊഴിലാളികളുടെ കുടുംബങ്ങളെ ചേർത്ത് പിടിക്കേണ്ട ഉത്തരവാദിത്തമുണ്ടെന്ന് കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി. ഇവർക്കായുള്ള തെരച്ചിൽ ഫലപ്രദമായി നടന്നതായും സംസ്ഥാനത്തിന് ഇടപെടാൻ പരിമിതിയുള്ളിടത്ത് കേന്ദ്രം ഇടപെട്ടതായും അദ്ദേഹം തിരുവനന്തപുരത്ത് മാധ്യമങ്ങളോട് പ്രതികരിച്ചു. കഴിഞ്ഞ ദിവസം അടിയൊഴുക്കിൽപ്പെട്ട് കാണാതായ കരുനാഗപ്പള്ളി സ്വദേശി 7ാം ക്ലാസ് വിദ്യാർത്ഥി ബിലാന്റെ മൃതദേഹം കണ്ടെത്തി. ചവറ വട്ടക്കായലിൽ നിന്നാണ് മൃതദേഹം കണ്ടെത്തിയത്. ശനിയാഴ്ച വൈകിട്ട് കന്നേറ്റിപ്പാലത്തിന് താഴെ കായലിൽ കൂട്ടുകാരനൊപ്പം കുളിക്കാനിറങ്ങിയപ്പോഴായിരുന്നു അപകടം. സംസ്ഥാനത്ത് കൃഷിനാശം സംഭവിച്ച കർഷകർക്ക് പ്രകൃതിക്ഷോഭ ദുരിതാശ്വാസ ധനസഹായത്തിനും വിള ഇൻഷുറൻസ് നഷ്ടപരിഹാരത്തിനും അപേക്ഷ സമർപ്പിക്കാനുള്ള സമയപരിധി അടുത്ത മാസം 5 വരെ നീട്ടി. ഈ വർഷം ജൂലൈ 29 മുതൽ ആഗസ്റ്റ് 10 വരെ ഉണ്ടായ പ്രകൃതിക്ഷോഭങ്ങളിൽ കൃഷിനാശം സംഭവിച്ചവർക്കാണ് ഇതിനുള്ള അവസരം ലഭിക്കുക. AIMS പോർട്ടൽ വഴിയോ കൃഷിഭവനുമായി ബന്ധപ്പെട്ടോ അപേക്ഷ സമർപ്പിക്കാം. പാലക്കാട് ലഹരി വസ്തുക്കളുമായി ദമ്പതികളും സുഹൃത്തും പിടിയിലായി. കാറിൽ ലഹരി കടത്താൻ ശ്രമിക്കുന്നതിനിടെയാണ് സംഘം ഡാൻസാഫിന്റെ പിടിയിലായത്. രാജ്യത്തെ ഓഹരി വിപണികളിൽ നഷ്ടം. സെൻസെക്സ് 340 പോയിന്റ് നഷ്ടത്തിൽ 77,670 നിഫ്റ്റി 78 പോയിന്റ് നഷ്ടത്തിൽ 24,289 വ്യാപാരം പുരോഗമിക്കുന്നു. സ്വർണവില കൂടി. പവന് 400 രൂപ വർദ്ധിച്ചു. 114,160 രൂപയും ഗ്രാമിന് 14,270 രൂപയുമാണ് ഇന്നത്തെ വില. ഈ മാസത്തെ ഏറ്റവും ഉയർന്ന നിരക്കാണിത്. പ്രധാന വാർത്തകൾ വീണ്ടും. ഇന്ത്യ ആതിഥേയത്വം വഹിക്കുന്ന 12ാമത് ബ്രിക്സ് പരിസ്ഥിതി മന്ത്രിമാരുടെ യോഗം നാളെ ന്യൂഡൽഹിയിൽ. വിഴിഞ്ഞം തുറമുഖത്ത് സമ്പൂർണ്ണ കയറ്റുമതി ഇറക്കുമതി പ്രവർത്തനങ്ങൾ നാളെ ആരംഭിക്കും. ആദ്യ കയറ്റുമതി കണ്ടെയ്നർ മുഖ്യമന്ത്രി VD സതീശൻ ഫ്ളാഗ് ഓഫ് ചെയ്യും. കേന്ദ്രമന്ത്രി സർബാനന്ദ സോനോവാൾ മുഖ്യാതിഥിയാകും. ഓണക്കാലത്തോടനുബന്ധിച്ച് സംസ്ഥാനത്ത് ശക്തമായ സുരക്ഷാ പരിശോധനകൾ ഉറപ്പുവരുത്തുമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. 16 കോച്ചുകളുമായുള്ള ബംഗളൂരു എറണാകുളം വന്ദേ ഭാരത് ട്രെയിൻ സർവീസ് ഇന്നു മുതൽ. കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി എറണാകുളത്ത് ഫ്ളാഗ് ഓഫ് ചെയ്യും. ഇന്ന് ചിങ്ങമൊന്ന്. ഐശ്വര്യത്തിന്റെയും സമൃദ്ധിയുടെയും പൊന്നോണക്കാലത്തിന് തുടക്കമായി. ഓണത്തെ വരവേൽക്കാനൊരുങ്ങി കേരളക്കര. FIH ഹോക്കി ലോകകപ്പ് പൂൾ ഡിയിലെ രണ്ടാം മത്സരത്തിൽ ഇന്ത്യൻ പുരുഷ ടീം ഇന്ന് ഇംഗ്ലണ്ടിനെ നേരിടും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.

0: കാർഷിക സമൃദ്ധിയുടെയും അറിവിന്റെയും വാതിലുകൾ തുറക്കുന്നു. മിത്രനികേതനിൽ പ്രകൃതി കാർഷിക മേളയും പ്രദർശനവും. ആധുനിക ഡ്രോണുകളും കാർഷിക യന്ത്രങ്ങളും മുതൽ ജൈവ ഉൽപ്പന്നങ്ങളും മൂല്യവർദ്ധിത വിഭവങ്ങളും വരെ ഒരു കുടക്കീഴിൽ. AI കൃഷിരീതികൾ, കൂൺ വളർത്തൽ, ബേക്കറി, തേനീച്ച വളർത്തൽ എന്നിവയിൽ സൗജന്യ പരിശീലനങ്ങൾ. കൂടാതെ വൈകുന്നേരങ്ങളിൽ സാംസ്കാരിക സന്ധ്യയും ഗാനമേളയും നാടകവും. ഓഗസ്റ്റ് 1 മുതൽ 18 വരെ മിത്രനികേതനിൽ വച്ച് ഏവർക്കും സ്വാഗതം.
1: ടൈം ട്രാവലർ.
2: പ്രിയ ശ്രോതാക്കളെ, ടൈം ട്രാവലർ ഇന്ന് സഞ്ചരിക്കുന്നത് ആഗസ്റ്റ് 17 തട്ടകത്തിലൂടെയാണ്. 1889 ആഗസ്റ്റ് 17 മലയാളത്തിലെ ലക്ഷണമൊത്ത ആദ്യത്തെ സാമൂഹിക നോവൽ ഇന്ദുലേഖ ഒ ചന്തുമേനോൻ എഴുതി പൂർത്തിയാക്കിയിരിക്കുന്നു. 1945 ആഗസ്റ്റ് 17 മഹാത്മാഗാന്ധിയുമായുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ മൂലം 1939 ആഗസ്റ്റിൽ അഖിലേന്ത്യാ കോൺഗ്രസ് പ്രസിഡന്റ് സ്ഥാനം രാജിവെച്ച സുഭാഷ് ചന്ദ്രബോസ് രണ്ടാം ലോക മഹായുദ്ധം ആരംഭിച്ചതോടെ അച്ചുതണ്ട് ശക്തികൾക്കൊപ്പം ചേർന്ന് ബ്രിട്ടീഷുകാർക്കെതിരെ സായുധ പോരാട്ടം നടത്തുക എന്ന ലക്ഷ്യത്തോടെ ഇന്ത്യ വിട്ടു. 1941 ഏപ്രിലിൽ ബെർലിനിൽ എത്തിച്ചേർന്ന ബോസ് യൂറോപ്പിലെ പ്രവാസി വിപ്ലവകാരികളിൽ ഒരു വിഭാഗത്തെ സംഘടിപ്പിച്ച് ബെർലിൻ കേന്ദ്രമാക്കി ഫ്രീ ഇന്ത്യ സെന്റർ സ്ഥാപിച്ച് ഒരു ഇന്ത്യൻ സേന രൂപീകരിക്കാനുള്ള നീക്കങ്ങൾ ആരംഭിച്ചു. ഏഷ്യൻ രാജ്യങ്ങളിൽ യുദ്ധം വ്യാപിച്ചതോടെ 1943 ഫെബ്രുവരിയിൽ ബെർലിനിൽ നിന്ന് സിംഗപ്പൂരിലെത്തുകയും ഇന്ത്യൻ നാഷണൽ ആർമി രൂപീകരിച്ച് യുദ്ധ മുന്നണിയിലേക്ക് നീങ്ങുകയും ചെയ്തു. ചലോ ഡൽഹി മുദ്രാവാക്യമുയർത്തി 1945 ജനുവരിയിൽ INA ഭടന്മാർ ബർമ്മയിൽ പ്രവേശിച്ചു. എന്നാൽ അപ്പോഴേക്കും അച്ചുതണ്ട് ശക്തികൾക്ക് യൂറോപ്പിലും ഏഷ്യയിലും കനത്ത തിരിച്ചടികൾ കിട്ടിത്തുടങ്ങിയിരുന്നു. 1924 ബ്രിട്ടീഷ് സൈന്യം ബർമ്മയിൽ എത്തിയതറിഞ്ഞ് ബോസും സൈന്യവും റംഗൂണിൽ നിന്ന് ബാങ്കോങ്ങിലേക്ക് യാത്ര തിരിച്ചു. 14 ബാങ്കോങ്ങിലെത്തിയ ആ സംഘത്തെ കാത്തിരുന്നത് ഹിറ്റ്ലറുടെ ആത്മഹത്യയെ തുടർന്ന് ജർമ്മൻ പട്ടാളം ഒരാഴ്ചയ്ക്ക് മുമ്പ് കീഴടങ്ങി എന്ന വാർത്തയാണ്. ജൂലൈ മാസത്തിൽ മലായിലെത്തിയ ബോസിന് ക്യാപ്റ്റൻ ലക്ഷ്മിയിൽ നിന്ന് കിട്ടിയ വാർത്ത ജപ്പാനും കീഴടങ്ങി എന്നുള്ളതാണ്. ഇനി എന്ത് എന്ന പ്രശ്നവുമായി 12 നേതാജി സിംഗപ്പൂരിലെത്തി. താത്കാലിക മന്ത്രിസഭയിലെ അംഗങ്ങളുമായി ഭാവി പ്രവർത്തന പരിപാടികൾ ചർച്ച ചെയ്തു. മരണം വരെ പോരാടുക എന്ന ഉറച്ച നിലപാടാണ് ഇന്ത്യൻ നാഷണൽ ആർമി ഭടന്മാർ സ്വീകരിച്ചത്. നേതാജി ഒളിവിൽ പോയി ആവശ്യമായ ഒരുക്കങ്ങൾ നടത്തണമെന്നും അതിനായി റഷ്യൻ അധിനിവേശ പ്രദേശമായ മഞ്ചൂരിയയിലേക്ക് അദ്ദേഹം പോകണമെന്നും സഹപ്രവർത്തകർ നിർബന്ധിച്ചു. നേതാജി ആ നിർദ്ദേശത്തിന് വഴങ്ങി. 15 നേതാജി സുഭാഷ് ചന്ദ്രബോസ് INA സേനാനികൾക്ക് അവസാനത്തെ സന്ദേശം നൽകി. ഡൽഹിയിലേക്കുള്ള പാതകൾ പലതാണ്, എങ്കിലും നമ്മുടെ ലക്ഷ്യം എപ്പോഴും ഡൽഹി തന്നെ. ഇന്ത്യ സ്വതന്ത്രയാവുക തന്നെ ചെയ്യും, അധികം വൈകാതെ. അടുത്ത ദിവസം ജപ്പാന്റെ ഒരു ബോംബർ വിമാനത്തിൽ ബോസ് കേണൽ ഹബീബുർ റഹ്മാൻ, SA അയ്യർ, പ്രീതം സിംഗ് എന്നിവർക്കൊപ്പം സിംഗപ്പൂരിൽ നിന്ന് യാത്ര തിരിച്ചു. അജ്ഞാത ഭാവിയിലേക്ക് ഒരു സാഹസിക സംരംഭം എന്ന് ബോസ് ആ യാത്രയെ വിശേഷിപ്പിച്ചു. അന്നുച്ചതിരിഞ്ഞ് വിമാനം ബാങ്കോങ്ങിലെത്തി. 17 നേതാജിയും കേണൽ റഹ്മാനും ഒരു ചെറിയ വിമാനത്തിൽ സൈഗോണിലേക്ക് പുറപ്പെട്ടു. അത് ആ ദേശീയ സമരനായകന്റെ അന്ത്യയാത്രയായി ഭവിക്കുകയാണുണ്ടായത്. വൈകുന്നേരം 5:45 പറന്നുയർന്ന വിമാനം തായ്പേക്കടുത്ത് തകർന്നു വീണു. ഗുരുതരമായ പരിക്കേറ്റ അദ്ദേഹത്തെ വൈകാതെ തന്നെ തായ്പേയിലെ സൈനിക ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും 8:00 നേതാജി അന്ത്യശ്വാസം വലിച്ചു. മരിക്കും മുമ്പ് അടുത്തുണ്ടായിരുന്ന കേണൽ റഹ്മാനോട് അദ്ദേഹം ഇങ്ങനെ പറഞ്ഞു: എൻ്റെ അന്ത്യം അടുത്തു. നിങ്ങൾ ഇന്ത്യയിൽ മടങ്ങിച്ചെല്ലുമ്പോൾ എൻ്റെ മാതൃഭൂമിയുടെ മോചനത്തിനു വേണ്ടി അന്ത്യം വരെ ഞാൻ പൊരുതുകയായിരുന്നു എന്ന്.
3: നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് നവനീത. പ്രധാന വാർത്തകൾ. രാഷ്ട്ര നിർമ്മാണത്തിൽ നിർണായക സംഭാവനകൾ നൽകിയവർക്കുള്ള ദേശീയ അനുഭവ പുരസ്കാരങ്ങൾ കേന്ദ്ര സഹമന്ത്രി ജിതേന്ദ്ര സിംഗ് ഇന്ന് ന്യൂഡൽഹിയിൽ സമ്മാനിക്കും. വിഴിഞ്ഞം തുറമുഖത്തിന്റെ സമ്പൂർണ്ണ കയറ്റുമതി ഇറക്കുമതി പ്രവർത്തനങ്ങൾക്ക് നാളെ തുടക്കമാകും. കേന്ദ്രമന്ത്രി സർബാനന്ദ് സോനോവാൾ മുഖ്യാതിഥിയാകും. ഝാർഖണ്ഡിൽ നിയമന പരീക്ഷാ ക്രമക്കേടുകളിൽ പ്രതിഷേധിച്ച് സമരം നടത്തുന്ന വിദ്യാർത്ഥികളുമായി സംസ്ഥാന സർക്കാർ ഇന്ന് ഉച്ചയ്ക്ക് ചർച്ച നടത്തും. ബീഹാറിലെ അശോക്ധാം ക്ഷേത്രത്തിൽ തിക്കിലും തിരക്കിലും 7 മരണം. അനുശോചനം രേഖപ്പെടുത്തി പ്രധാനമന്ത്രി ഉൾപ്പെടെയുള്ള പ്രമുഖർ. അതിശക്തമായ മഴ സാധ്യത കണക്കിലെടുത്ത് ഒഡീഷയിലും പശ്ചിമബംഗാളിലും ഇന്ന് ചുവപ്പ് ജാഗ്രത പ്രഖ്യാപിച്ച് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. BWF ബാഡ്മിന്റൺ ലോക ചാമ്പ്യൻഷിപ്പിന് ഇന്ന് ന്യൂഡൽഹിയിൽ തുടക്കമാകും. വാർത്തകൾ വിശദമായി. രാഷ്ട്ര നിർമ്മാണത്തിൽ നിർണായക സംഭാവനകൾ നൽകിയവർക്കുള്ള ഈ വർഷത്തെ ദേശീയ അനുഭവ പുരസ്കാരം ഇന്ന് സമ്മാനിക്കും. ന്യൂഡൽഹിയിൽ നടക്കുന്ന ചടങ്ങിൽ കേന്ദ്ര സഹമന്ത്രി ജിതേന്ദ്ര സിംഗ് പുരസ്കാരം കൈമാറും. പെൻഷൻ മിത്ര ഹാൻഡ്ബുക്കിന്റെയും രാജ്യവ്യാപകമായ ഡിജിറ്റൽ ലൈഫ് സർട്ടിഫിക്കറ്റ് മാർഗരേഖകളുടെയും പ്രകാശനവും ഉണ്ടാകും. ചോദ്യപേപ്പറുകളിലുണ്ടായ പിശകുകളിലെ പരാതിയെ തുടർന്ന് UGC നെറ്റ് പരീക്ഷയിലെ ഇംഗ്ലീഷ്, കൊമേഴ്സ്, സോഷ്യോളജി എന്നീ വിഷയങ്ങളുടെ പുനഃപരീക്ഷ September 9-10 തീയതികളിൽ നടക്കുമെന്ന് നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി. 9 തീയതി രാവിലെ 9 മുതൽ 12 വരെ ആദ്യ ഷിഫ്റ്റിൽ ഇംഗ്ലീഷും അതേ ദിവസം ഉച്ചയ്ക്ക് 3 മുതൽ വൈകുന്നേരം 6 വരെ കൊമേഴ്സ് പരീക്ഷയും നടക്കും. സോഷ്യോളജി പരീക്ഷ September 10 രാവിലെ 9 മുതൽ 12 വരെ ആദ്യ ഷിഫ്റ്റിൽ നടക്കും. 12th ബ്രിക്സ് പരിസ്ഥിതി മന്ത്രിമാരുടെ യോഗം നാളെ ന്യൂഡൽഹിയിൽ നടക്കും. കേന്ദ്രമന്ത്രി ഭൂപേന്ദ്ര യാദവ് യോഗത്തിൽ അധ്യക്ഷത വഹിക്കും. പ്രതിരോധശേഷി, നവീകരണം, സഹകരണം, സുസ്ഥിരത എന്നിവ കെട്ടിപ്പടുക്കൽ എന്ന ഇന്ത്യയുടെ ബ്രിക്സ് അധ്യക്ഷതയുടെ പ്രധാന പ്രമേയത്തിന് കീഴിലാണ് പരിപാടികൾ സംഘടിപ്പിക്കുന്നത്. പരിസ്ഥിതി വർക്കിംഗ് ഗ്രൂപ്പ്, കാലാവസ്ഥാ വ്യതിയാനം, സുസ്ഥിര വികസനം എന്നിവ കൈകാര്യം ചെയ്യുന്ന മുതിർന്ന ഉദ്യോഗസ്ഥരുടെ യോഗം ഇന്ന് ചേരും. ബീഹാറിലെ അശോക്ധാം ക്ഷേത്രത്തിൽ തിക്കിലും തിരക്കിലും 7 സ്ത്രീകൾ മരിച്ചു. സാവൻ മാസത്തിലെ 3 തിങ്കളാഴ്ച ജലാഭിഷേക ചടങ്ങിനായി ക്ഷേത്ര പരിസരത്ത് ഭക്തർ ഒത്തുകൂടിയപ്പോഴാണ് അപകടം ഉണ്ടായത്. 10-ലധികം പേർക്ക് ഗുരുതരമായി പരിക്കേറ്റു. മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് ബീഹാർ സർക്കാർ 4 ലക്ഷം രൂപ വീതം ധനസഹായം നൽകും. സംഭവത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി, രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്, മുഖ്യമന്ത്രി സാമ്രാട് ചൌധരി എന്നിവർ അതീവ ദുഃഖം രേഖപ്പെടുത്തി. യുവജനങ്ങളെ തെരഞ്ഞെടുപ്പ് പ്രക്രിയയുമായി കൂടുതൽ ബന്ധിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആവിഷ്കരിച്ച ഇലക്ട്രൽ ലിറ്ററസി ക്ലബിന്റെ 2 ഘട്ടത്തിന് ഇന്ന് തുടക്കമാകും. മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ജ്ഞാനേഷ് കുമാർ ELC 2.0 ഇന്ന് പട്നയിൽ ഉദ്ഘാടനം ചെയ്യും. ഒരു റിപ്പോർട്ട്.
4: യുവ പൌരന്മാരെ തെരഞ്ഞെടുപ്പ് പ്രക്രിയയുമായി പരിചയപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെ 2018 തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇലക്ട്രൽ ലിറ്ററസി ക്ലബ്ബുകൾക്ക് തുടക്കമിട്ടത്. ELC 2.0 കീഴിൽ അടുത്ത 6 മാസത്തിനുള്ളിൽ രാജ്യത്തുടനീളമുള്ള 15 ലക്ഷം സ്കൂളുകളിലും 70,000 കോളേജുകളിലും 1,420 സർവകലാശാലകളിലും ഇത്തരം ക്ലബ്ബുകൾ രൂപീകരിക്കാനാണ് ലക്ഷ്യമിടുന്നത്. ഈ ക്ലബ്ബുകളെല്ലാം തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ശൃംഖലയായ ECI നെറ്റുമായി ബന്ധിപ്പിക്കും. തെരഞ്ഞെടുപ്പ് അവബോധം, ഡിജിറ്റൽ ഇടപെടലുകൾ, ജനാധിപത്യ പ്രക്രിയയിൽ പൌരന്മാരുടെ പങ്കാളിത്തം എന്നിവയ്ക്ക് പുതിയ ഉണർവ് നൽകുന്നതിനുള്ള സുപ്രധാന ചുവടുവയ്പ്പാണ് ഇലക്ട്രൽ ലിറ്ററസി ക്ലബ്ബുകൾ. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
3: ഝാർഖണ്ഡിൽ നിയമന പരീക്ഷകളിൽ ക്രമക്കേടുകൾ ആരോപിച്ച് നടക്കുന്ന സമരം 24 ദിവസത്തിലേക്ക് കടന്നു. JSSC CGL പരീക്ഷ റദ്ദാക്കണമെന്നും ക്രമക്കേടുകളിൽ CBI അന്വേഷണം വേണമെന്നും ആവശ്യപ്പെട്ട് വിദ്യാർത്ഥികൾ പ്രതിഷേധം ശക്തമാക്കിയിരിക്കുകയാണ്. അതേസമയം പ്രതിഷേധിക്കുന്ന വിദ്യാർത്ഥികളെ ഇന്ന് ഉച്ചയ്ക്ക് 2 സംസ്ഥാന സർക്കാർ ചർച്ചയ്ക്കായി ക്ഷണിച്ചിട്ടുണ്ട്. 2027 സെൻസസിനായുള്ള സെൽഫ് എന്യൂമറേഷൻ ജമ്മുകശ്മീരിലെ ചില ഇടങ്ങളിലും ലഡാക്കിലും ആരംഭിച്ചു. August 31 വരെയാണ് സമയപരിധി. രാജ്യത്തെ ആദ്യ വെർച്വൽ മൃഗശാല മധ്യപ്രദേശിലെ ഇൻഡോറിൽ പ്രവർത്തനം ആരംഭിച്ചു. മൃഗശാലയിൽ 14D സിനിമാ തിയേറ്ററും വെർച്വൽ ജംഗിൾ സഫാരിയും സജ്ജീകരിച്ചിട്ടുണ്ട്. സാങ്കേതിക വിദ്യയിലൂടെ വന്യജീവികളെയും പ്രകൃതിയെയും കുറിച്ച് പഠിക്കാൻ കുട്ടികൾക്കും വിനോദസഞ്ചാരികൾക്കും ഇവിടെ അവസരം ലഭിക്കും. രാഷ്ട്രപതി ദ്രൌപദി മുർമുവിന്റെ പേരിൽ സമൂഹ മാധ്യമങ്ങളിൽ AI നിർമ്മിത വീഡിയോ പ്രചരിക്കുന്നതായി കേന്ദ്ര സർക്കാർ. റഫാൽ വിമാനങ്ങളുമായി ബന്ധപ്പെട്ട് അന്വേഷണ കമ്മീഷൻ രൂപീകരിക്കുമെന്ന് രാഷ്ട്രപതി പ്രസ്താവന നടത്തുന്ന വീഡിയോ വ്യാജമെന്ന് പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോയുടെ വസ്തുതാ പരിശോധന വിഭാഗം സ്ഥിരീകരിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
5: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AAR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും AAR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
3: മേഖലാ ബാങ്കുകൾക്കായി ഉന്നതതല സമിതി ഉടൻ രൂപീകരിക്കുമെന്ന് കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ. ന്യൂഡൽഹിയിൽ രണ്ട് ദിവസത്തെ പൊതുമേഖലാ ബാങ്ക് കോൺക്ലേവ് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു കേന്ദ്രമന്ത്രി. ശുപാർശകൾ പരിഗണിച്ച് ബാങ്കിംഗ് പരിഷ്കാരങ്ങൾ തീരുമാനിക്കുന്നത് സമിതിയായിരിക്കുമെന്നും ധനമന്ത്രി അറിയിച്ചു. രാജ്യത്തെ ഏറ്റവും സുപ്രധാന വാണിജ്യ കവാടമായി വിഴിഞ്ഞം തുറമുഖം മാറുന്നതിന് ഔദ്യോഗിക തുടക്കം കുറിച്ച് സമ്പൂർണ്ണ കയറ്റുമതി ഇറക്കുമതി എക്സിം പ്രവർത്തനങ്ങൾക്ക് നാളെ തുടക്കമാകും. കൂടുതൽ വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ആകാശവാണി ലേഖകൻ സ്മിതി എം പള്ളുരുത്തി.
6: വിഴിഞ്ഞം തുറമുഖ വികസനത്തിന്റെ അടുത്ത ചുവടുവയ്പായിരിക്കും ഈ നീക്കം. മുഖ്യമന്ത്രി വി ഡി സതീശൻ ആദ്യ കയറ്റുമതി കണ്ടെയ്നർ ഫ്ളാഗ് ഓഫ് ചെയ്യും. കേന്ദ്രമന്ത്രി സർബാനന്ദ സോനോവാൾ മുഖ്യാതിഥിയാകും. ആഗോള ഷിപ്പിംഗ് കമ്പനികൾ, ലോജിസ്റ്റിക് സ്ഥാപനങ്ങൾ, കയറ്റുമതിക്കാർ, നിക്ഷേപകർ, വ്യവസായ പ്രമുഖർ എന്നിവർ പങ്കെടുക്കുന്ന സമ്മേളനത്തിൽ കേരളത്തിന്റെ മാരിടൈം സാമ്പത്തിക വികസന കാഴ്ചപ്പാട് അവതരിപ്പിക്കും.
3: കേരളത്തിൽ 16 കോച്ചുകളുമായി വന്ദേഭാരത് ട്രെയിൻ സർവീസ് ഇന്നു മുതൽ ആരംഭിക്കും. എറണാകുളം റെയിൽവേ സ്റ്റേഷനിൽ ഇന്ന് ഉച്ചയ്ക്ക് 1:30 നടക്കുന്ന ചടങ്ങിൽ കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി ഫ്ളാഗ് ഓഫ് ചെയ്യും. ബംഗളൂരു എറണാകുളം വന്ദേഭാരത് രാവിലെ 5:10 പുറപ്പെട്ട് ഉച്ചയ്ക്ക് 1:50 എറണാകുളത്തെത്തും. തിരികെയുള്ള സർവീസ് ഉച്ചയ്ക്ക് 2:20 പുറപ്പെട്ട് രാത്രി 11 ബംഗളൂരുവിലെത്തും. കേന്ദ്ര വാർത്താവിതരണ പ്രക്ഷേപണ മന്ത്രാലയത്തിന് കീഴിലുള്ള തിരുവനന്തപുരം പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോയുടെ ആഭിമുഖ്യത്തിൽ പ്രാദേശിക മാധ്യമ പ്രവർത്തകർക്കായി ഏകദിന മാധ്യമ ശില്പശാല സംഘടിപ്പിക്കും. ആലപ്പുഴ ചേർത്തലയിലെ വെളിയിൽ കാസിലിൽ നാളെ രാവിലെ നടക്കുന്ന ശില്പശാല ജില്ലാ പോലീസ് മേധാവി വിഷ്ണു പ്രദീപ് ടി കെ ഉദ്ഘാടനം ചെയ്യും. PIB തിരുവനന്തപുരം അഡീഷണൽ ഡയറക്ടർ ജനറൽ റീജിയൻ വി പളനിസ്വാമി ചടങ്ങിൽ അധ്യക്ഷത വഹിക്കും. ഒഡീഷയിലും ഗംഗാതീരത്തോട് ചേർന്നുള്ള പശ്ചിമബംഗാൾ പ്രദേശങ്ങളിലും അതിശക്തമായ മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഇന്ന് ചുവപ്പ് ജാഗ്രത നൽകി. ഛത്തീസ്ഗഡ്, കിഴക്കൻ മധ്യപ്രദേശ്, ഉത്തർപ്രദേശ്, ഉത്തരാഖണ്ഡ് എന്നിവിടങ്ങളിൽ ഓറഞ്ച് ജാഗ്രതയാണ്. ജമ്മുകശ്മീർ, ബീഹാർ, ജാർഖണ്ഡ്, കർണാടക, ഒഡീഷ, തമിഴ്നാട്, പുതുച്ചേരി, കാരക്കൽ, ആന്ധ്രാപ്രദേശ്, തെലങ്കാന, ആൻഡമാൻ നിക്കോബാർ ദ്വീപുകൾ എന്നിവിടങ്ങളിൽ ഇടിയോടുകൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്നും മുന്നറിയിപ്പുണ്ട്. അസമിൽ പ്രളയക്കെടുതികൾ നേരിടുന്ന കുടുംബങ്ങൾക്ക് ഇടക്കാല ധനസഹായം അനുവദിച്ച് മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വ ശർമ്മ. 100,000+ കുടുംബങ്ങൾക്ക് 15,000 രൂപ വീതം അനുവദിച്ചതായി അദ്ദേഹം അറിയിച്ചു. ദുരിതബാധിതർക്ക് ആവശ്യമായ എല്ലാ സഹായങ്ങളും നൽകുമെന്നും മുഖ്യമന്ത്രി ഉറപ്പു നൽകി. BWF ബാഡ്മിന്റൺ ലോക ചാമ്പ്യൻഷിപ്പിന് ഇന്ന് ന്യൂഡൽഹിയിൽ തുടക്കമാകും. വനിതാ സിംഗിൾസിൽ ഇന്ത്യയുടെ PV സിന്ധു അയർലൻഡിന്റെ സോഫിയ നോബിളിനെ നേരിടും. വനിതാ ഡബിൾസിൽ ട്രീസ ജോളി ഗായത്രി ഗോപിചന്ദ് സഖ്യം ആദ്യ റൌണ്ടിൽ സ്പെയിൻ താരങ്ങളെ നേരിടും. വൈകുന്നേരം നടക്കുന്ന പുരുഷ സിംഗിൾസിൽ ഇന്ത്യൻ താരം ആയുഷ് ഷെട്ടി ലോക 1-ാം നമ്പർ താരവും നിലവിലെ ചാമ്പ്യനുമായ ചൈനയുടെ ഷി യു ക്വിയെ നേരിടും. രാജ്യത്തെ ഓഹരി വിപണികളിൽ നഷ്ടം. സെൻസെക്സ് 304 പോയിന്റ് കുറഞ്ഞ് 77,704 നിഫ്റ്റി 67 പോയിന്റ് നഷ്ടത്തിൽ 24,301 വ്യാപാരം തുടരുന്നു. സ്വർണവില കൂടി. പവന് 400 രൂപ വർദ്ധിച്ച് 114,160 രൂപയും ഗ്രാമിന് 14,270 രൂപയുമാണ് ഇന്നത്തെ വില. ഓണത്തോടനുബന്ധിച്ച് ആകാശവാണി തിരുവനന്തപുരം നിലയം ശ്രാവണ സംഗീതിക സംഗീത കച്ചേരി സംഘടിപ്പിച്ചു. തിരുവനന്തപുരം വിമൻസ് കോളേജിൽ സംഗീത വിഭാഗവുമായി ചേർന്നാണ് പരിപാടി സംഘടിപ്പിച്ചത്. ഈ സംഗീത കച്ചേരിയുടെ ശബ്ദലേഖനം തിരുവോണ നാളിൽ രാത്രി 9:30 ആകാശവാണിയുടെ കേരള നിലയങ്ങൾ പ്രക്ഷേപണം ചെയ്യും. അമേരിക്കയിൽ ലാല ചുഴലിക്കാറ്റ് ആഞ്ഞടിച്ചതിനെ തുടർന്ന് ഹവായിൽ കനത്ത വെള്ളപ്പൊക്കവും മണ്ണിടിച്ചിലും. അപകടത്തിൽ ഒരാൾ മരിച്ചു. കൊടുങ്കാറ്റിനെ തുടർന്ന് പേമാരി മിന്നൽ പ്രളയവും ഉണ്ടായി. 8 പ്രധാന ദ്വീപുകളിൽ ഉഷ്ണമേഖലാ കൊടുങ്കാറ്റ് മുന്നറിയിപ്പ് തുടരുകയാണ്. പ്രധാന വാർത്തകൾ വീണ്ടും. രാഷ്ട്രനിർമ്മാണത്തിൽ നിർണായക സംഭാവനകൾ നൽകിയുള്ള ദേശീയ അനുഭവ പുരസ്കാരങ്ങൾ കേന്ദ്ര സഹമന്ത്രി ജിതേന്ദ്രസിംഗ് ഇന്ന് ന്യൂഡൽഹിയിൽ സമ്മാനിക്കും. വിഴിഞ്ഞം തുറമുഖത്തിന്റെ സമ്പൂർണ്ണ കയറ്റുമതി ഇറക്കുമതി പ്രവർത്തനങ്ങൾക്ക് നാളെ തുടക്കമാകും. കേന്ദ്രമന്ത്രി സർബാനന്ദ സോനോവാൾ മുഖ്യാതിഥിയാകും. ഝാർഖണ്ഡിൽ നിയമന പരീക്ഷാ ക്രമക്കേടുകളിൽ പ്രതിഷേധിച്ച് സമരം നടത്തുന്ന വിദ്യാർത്ഥികളുമായി സംസ്ഥാന സർക്കാർ ഇന്ന് ഉച്ചയ്ക്ക് ചർച്ച നടത്തും. ബീഹാറിലെ അശോക്ധാം ക്ഷേത്രത്തിൽ തിക്കിലും തിരക്കിലും 7 മരണം. അനുശോചനം രേഖപ്പെടുത്തി പ്രധാനമന്ത്രി ഉൾപ്പെടെയുള്ള പ്രമുഖർ. അതിശക്തമായ മഴ സാധ്യത കണക്കിലെടുത്ത് ഒഡീഷയിലും പശ്ചിമബംഗാളിലും ഇന്ന് ചുവപ്പ് ജാഗ്രത പ്രഖ്യാപിച്ച് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. BWF ബാഡ്മിന്റൺ ലോക ചാമ്പ്യൻഷിപ്പിന് ഇന്ന് ന്യൂഡൽഹിയിൽ തുടക്കമാകും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 6:30.

0: സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം 1:00.
1: കാർഷിക സമൃദ്ധിയുടെയും അറിവിന്റെയും വാതിലുകൾ തുറക്കുന്നു മിത്രനികേതനിൽ പ്രകൃതി കാർഷിക മേളയും പ്രദർശനവും. ആധുനിക ഡ്രോണുകളും കാർഷിക യന്ത്രങ്ങളും മുതൽ ജൈവ ഉൽപ്പന്നങ്ങളും മൂല്യവർദ്ധിത വിഭവങ്ങളും വരെ ഒരു കുടക്കീഴിൽ. AI കൃഷിരീതികൾ, കൂൺ വളർത്തൽ, ബേക്കറി, തേനീച്ച വളർത്തൽ എന്നിവയിൽ സൗജന്യ പരിശീലനങ്ങൾ. കൂടാതെ വൈകുന്നേരങ്ങളിൽ സാംസ്കാരിക സന്ധ്യയും ഗാനമേളയും നാടകവും. August 1 to 18 മിത്രനികേതനിൽ വച്ച് ഏവർക്കും സ്വാഗതം.
2: ഇത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.
3: ചിങ്ങദിന പ്രത്യേക ഗാനമാലിക.

ചിങ്ങം ഒന്ന് കൊല്ലവർഷത്തിന്റെ ആരംഭം, മലയാളം കലണ്ടർ ആരംഭിക്കുന്ന മാസം, അതായത് പുതുവത്സര പഞ്ചാംഗം ആരംഭിക്കുന്നത്. കർക്കിടക രാശിയിൽ നിന്ന് ചിങ്ങരാശിയിലേക്ക് മാറുന്ന സമയം ചിങ്ങം ഒന്നെന്ന ദിവസത്തെ സിംഹസംക്രാന്തി എന്നും അറിയപ്പെടുന്നു. സമൃദ്ധിയുടെയും ഐശ്വര്യത്തിന്റെയും വരവറിയിച്ച് പൊന്നോണം വിരുന്നിനെത്തുന്ന മാസത്തിലെ ആദ്യ ദിനം. സിംഹം എന്ന പദം ലോപിച്ചുണ്ടായ ചിങ്ങം സിംഹം അഥവാ ലിയോ എന്ന നക്ഷത്രഘടനയെ സൂചിപ്പിക്കുന്നു. തമിഴ് മാസങ്ങളായ ആവണി, പൂരുട്ടാശി എന്നിവ ചിങ്ങമാസ സമയത്താണ്.

കൊയ്തെടുത്ത നെല്ലുകൊണ്ട് പത്തായം നിറച്ചിരുന്ന പഴയകാലത്തിൻ്റെ ഗൃഹാതുരത, തിരിമുറിയാതെ മഴ പെയ്തിരുന്ന കർക്കടകത്തിൻ്റെ ദുരിതങ്ങൾ മലയാളി മറക്കാൻ തുടങ്ങുന്ന ദിവസം. മലയാളിയുടെ സങ്കല്പത്തിലെ ചിങ്ങമാസം വർണ്ണങ്ങളുടേതാണ്. തുമ്പയും മുക്കുറ്റയും തുടങ്ങി പൂക്കുന്ന ചെടികളെല്ലാം മഹാബലിയെ വരവേൽക്കാൻ അണിഞ്ഞൊരുങ്ങുന്ന മാസം. സ്വർണവർണ്ണമുള്ള നെൽക്കതിരുകൾ പാടങ്ങൾക്ക് ശോഭ പകർന്നിരുന്ന കാലം. മഴക്കോളുമാറി മാനം തെളിയുന്നതിൻ്റെ തുടക്കം.

ഉള്ളിൽ മുറുക്കി പാരാകെ പഴമകൾ തോറ്റും പാണന്നൊരു കൈ നീട്ടം വില്ലിന്മേൽ താളം കൊട്ടി വീണക്കുടമുള്ളിൽ മുറുക്കി പാരാകെ പഴമകൾ തോറ്റും പാണന്നൊരു കൈ നീട്ടം ചെണ്ടതകിൽ ചെങ്കിലമീളം പുലികളിയുടെ പൂത്തിരുവ

കനവ് വെതച്ചൊരു ചെറുമനു കൈനീട്ടും മുണ്ടകനും മുത്തും വിളയാ ചെമ്പാവിൻ കതിരുകൾ ഉതിരാൻ കണ്ടം പൂട്ടി കനവ് വെതച്ചൊരു ചെറുമനു കൈനീട്ടും പുത്തരി വിത്തുകൾ

0: வில்லின் மேல் தாளம் கொட்டி வீணக்குடமுள்ளில் முறுக்கி பாராகே பழமகதோற்றும் பானன்.
1: ചിങ്ങമാസത്തിൽ ഓണം കൂടാതെ മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട്. ചിങ്ങമാസത്തിലെ ചതയൻ നക്ഷത്രത്തിലാണ് നാരായണ ഗുരു ജയന്തി, അതുകൂടാതെ ശ്രീകൃഷ്ണ ജയന്തി.

വിവാഹങ്ങളുടെ കാലം കൂടിയാണ് ചിങ്ങമാസം. വീട് പാലുകാച്ചൽ, പല കടകളും ആരംഭിക്കൽ, അങ്ങനെ പല തുടക്കങ്ങളും ചിങ്ങമാസത്തിലാണ്. കുട്ടിക്കാലത്ത് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, അച്ഛനും അമ്മയും അപ്പൂപ്പനുമൊന്നും ഇംഗ്ലീഷ് കലണ്ടർ ആയിരുന്നില്ല നോക്കിയിരുന്നത്. അവർക്ക് മലയാളം കലണ്ടറായിരുന്നു പ്രധാനം. ചിങ്ങം ഒന്നിന് തലേന്ന് അവർ ആണ്ടറുതിയായി കണ്ടിരുന്നു. വീട് മുഴുവൻ കഴുകി വൃത്തിയാക്കും, പാത്രങ്ങളെല്ലാം കഴുകും, മുറ്റം മുഴുവൻ അടിച്ചുവാരും. ചിങ്ങം ഒന്നിന് രാവിലെ വിളക്കു തെളിയിക്കും. മിക്കവാറും എല്ലാവരും അമ്പലത്തിൽ പോകും. ഇന്ന് അതൊക്കെ കുറഞ്ഞു. എന്തൊക്കെ പറഞ്ഞാലും സന്തോഷമുള്ള കാലമായിരുന്നു അത്.

സൂര്യൻ അതിന്റെ പൂർണ്ണ പ്രഭയിൽ ജ്വലിച്ചു കാണുന്ന കാലമാണ് ചിങ്ങം. ചിങ്ങ സംക്രമം മുതൽ ചിങ്ങ അവസാനം വരെ ഓരോ പുലരിയിലും പടിഞ്ഞാറ്റയിൽ നിറകുംഭമായി ചിങ്ങവെള്ളം ഒരുക്കി വയ്ക്കുന്ന പതിവുണ്ടായിരുന്നു. വീട്ടുപറമ്പിലെ കിണറ്റിൽ നിന്ന് ആ ദിവസം ആദ്യം കോരിയെടുക്കുന്ന വെള്ളമാണ് ചിങ്ങവെള്ളം. അത് സൂര്യന് നേരെ 3 തവണ തർപ്പണം ചെയ്ത ശേഷം തേച്ചു കഴുകി വൃത്തിയാക്കിയ മുരുടയിൽ നിറയ്ക്കുന്നു. അതിൽ തുമ്പപ്പൂവും തുളസിയും ഇടുന്നു. ചെറിയൊരു താളിലെ ഇറുത്തെടുത്ത് അതിന്റെ വായ മൂടുന്നു. ഇതാണ് ചിങ്ങവെള്ളം.

എന്തെല്ലാം തരത്തിലുള്ള ആചാരങ്ങൾ അല്ലേ? പക്ഷേ സൂക്ഷ്മമായി പരിശോധിച്ചാൽ എല്ലാം ചെന്നെത്തി നിൽക്കുന്നത് കൃഷിയിലാണെന്ന് കാണാം. കൃഷിയായിരുന്നു അന്ന് മനുഷ്യൻ എല്ലാത്തിൻ്റെയും അടിസ്ഥാനം. കൃഷിയാകട്ടെ സൂര്യനെ ആശ്രയിച്ചായിരുന്നു നിലനിന്നിരുന്നത്. അതുകൊണ്ടാണ് സർവേശ്വരനായി സൂര്യനെ നോക്കിക്കണ്ടത്. കൃഷിയെ നിലനിർത്താൻ ഏതറ്റം വരെയും പോകാനും അന്നുള്ള ആളുകൾ തയ്യാറായിരുന്നു. അതിനവർ ആചാരങ്ങളിലും വിശ്വാസങ്ങളിലും എത്തിച്ചേർന്നു. ഒപ്പം കഠിനമായി അധ്വാനിക്കുകയും ചെയ്തു. അധ്വാനവും അതുമായി ബന്ധപ്പെട്ട ആചാരങ്ങളുമാണ് ചിങ്ങമാസവും ഞാറ്റുവേലയും ഏകാദശിയുമൊക്കെ. അതിനപ്പുറം അതിനെ വിമർശനാത്മകമായി കാണരുതെന്നു മാത്രം. എല്ലാ ശ്രോതാക്കൾക്കും ഹൃദ്യമായ കാർഷികാശംസകൾ, ഒപ്പം ഓണാശംസകളും.

ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ചിങ്ങദിന പ്രത്യേക ഗാനമാലിക. അവതരണം വിഷ്ണു മോഹൻ, സൂഷ്മ എസ്. തയ്യാറാക്കിയത് എൽ ആർ മധുജൻ. സാങ്കേതിക നിർവഹണം അബി സ്റ്റീഫൻ.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

0: കരുണാ സായി റേഡിയോ ടൈം ചെയർ ടൈം ചെയർ
1: സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം 2 മിനിറ്റ്.
0: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാ സായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാ സായി റേഡിയോ ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.
2: ശ്രുതിസ്മൃതികൾ, മലയാള സിനിമയിലെ സുവർണ ഗീതങ്ങൾ.
3: നദി എന്ന ചിത്രത്തിലെ ഗാനമാണ് ആദ്യം. വയലാറിന്റെ രചനയ്ക്ക് ദേവരാജന്റെ സംഗീതം, ആലപിച്ചത് യേശുദാസ്.

ഇന്ദ്രവല്ലരി പൂജോടി വരും. ഈ ഗാനം ഗന്ധർവക്ഷേത്രം എന്ന ചിത്രത്തിലേതാണ്. ഗാനരചന വയലാർ രാമവർമ്മ, സംഗീതം ദേവരാജൻ, പാടിയത് യേശുദാസ്.

മഞ്ജു ഭാഷിണി മണിയറ വീണയിൽ. ഈ പാട്ട് പാടിയത് യേശുദാസാണ്. ഇതിന്റെ ഗാനരചന വയലാർ രാമവർമ്മയും സംഗീതം രാഘവൻ മാസ്റ്റർ. ചിത്രം കൊടുങ്ങല്ലൂരമ്മ.

കളിത്തോഴിലെന്ന ചിത്രത്തിനു വേണ്ടി ജയചന്ദ്രൻ പാടിയ മഞ്ഞലയിൽ മുങ്ങിത്തോർത്തി എന്ന ഗാനം. ഗാനരചന പി ഭാസ്കരൻ, സംഗീതം ജി ദേവരാജൻ.

0: ശ്രുതി സ്മൃതികൾ, മലയാള സിനിമയിലെ സുവർണ ഗീതങ്ങൾ.
1: ഇത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

ഇത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

0: കരുണ സായി റേഡിയോ
1: സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം 3 മണി.
2: കാർഷിക സമൃദ്ധിയുടെയും അറിവിന്റെയും വാതിലുകൾ തുറക്കുന്നു. മിത്രനികേതനിൽ പ്രകൃതി കാർഷിക മേളയും പ്രദർശനവും. ആധുനിക ഡ്രോണുകളും കാർഷിക യന്ത്രങ്ങളും മുതൽ ജൈവ ഉൽപ്പന്നങ്ങളും മൂല്യവർദ്ധിത വിഭവങ്ങളും ഒരേ കുടക്കീഴിൽ. AI കൃഷിരീതികൾ, കോൺ വളർത്തൽ, ബേക്കറി, തേനീച്ച വളർത്തൽ എന്നിവയിൽ സൗജന്യ പരിശീലനങ്ങൾ. കൂടാതെ വൈകുന്നേരങ്ങളിൽ സാംസ്കാരിക സന്ധ്യയും ഗാനമേളയും നാടകവും. ഓഗസ്റ്റ് 18 മുതൽ 20 വരെ മിത്രനികേതനിൽ ഏവർക്കും സ്വാഗതം.
0: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.
3: മാനസിക ലോകം. മനസ്സും മസ്തിഷ്കവും പിന്നെ നമ്മളും.

0: മാനസം, മനസ്സിന്റെ കാണാപ്പുറങ്ങൾ.
1: ആധുനിക മനഃശാസ്ത്രത്തിലും നാഡീശാസ്ത്രത്തിലും വലിയ വിപ്ലവം സൃഷ്ടിച്ച ഒരു പ്രധാന കണ്ടെത്തലാണ് ഡോക്ടർ സ്റ്റീഫൻ പോജസ് വികസിപ്പിച്ചെടുത്ത പോളിവാഗൽ തിയറി. നമ്മുടെ ചുറ്റുപാടുകൾ നാഡീവ്യൂഹത്തെ എങ്ങനെ സ്വാധീനിക്കുന്നുവെന്നും സുരക്ഷിതത്വബോധം ഒരാളുടെ വളർച്ചയെയും സർഗാത്മകതയെയും എങ്ങനെ നിർണയിക്കുന്നുവെന്നുമാണ് ഈ സിദ്ധാന്തം ലളിതമായി വിശദീകരിക്കുന്നത്. നമ്മുടെ ശരീരത്തിലെ 10-ാം ജോഡി കപാല നാഡിയായ വാഗസ് നാഡി കേന്ദ്രീകരിച്ചാണ് ഈ പഠനങ്ങൾ നടക്കുന്നത്. പരമ്പരാഗതമായി നാഡീവ്യൂഹത്തിന് 2 അവസ്ഥകളാണ് ഉള്ളതെന്നായിരുന്നു ധാരണയെങ്കിൽ, പോളിവാഗൽ തിയറി ഇതിനെ 3 തലങ്ങളിലായി തരംതിരിക്കുന്നു. നാം ജീവിക്കുന്ന സാഹചര്യങ്ങൾ സുരക്ഷിതമാണെന്ന് തലച്ചോർന്നു തോന്നുമ്പോൾ നാഡീവ്യൂഹം സോഷ്യൽ എൻഗേജ്മെന്റ് എന്ന അവസ്ഥയിലായിരിക്കും. ഈ ഘട്ടത്തിൽ മാത്രമേ മനുഷ്യർക്ക് മറ്റുള്ളവരുമായി നല്ല രീതിയിൽ ആശയവിനിമയം നടത്താനും സർഗാത്മകമായി ചിന്തിക്കാനും പുതിയ കാര്യങ്ങൾ പഠിക്കാനും സാധിക്കുകയുള്ളൂ. എന്നാൽ ചുറ്റുപാടുകളിൽ ഭീഷണിയുണ്ടെന്ന് തോന്നുമ്പോൾ ശരീരം ഫ്ലൈറ്റ് ഓർ ഫൈറ്റ് എന്ന പ്രതിരോധ അവസ്ഥയിലേക്ക് മാറുന്നു. സാഹചര്യം അതിഭീകരമാണെന്നും മരണഭയമുണ്ടെന്നും തോന്നുമ്പോൾ ശരീരം പൂർണമായും നിശ്ചലമാകുന്ന അവസ്ഥയെയാണ് 3-ാമത്തെ തലമായി ഈ സിദ്ധാന്തം വിശേഷിപ്പിക്കുന്നത്. ഇതൊരു കേവലമായ ശാസ്ത്ര സിദ്ധാന്തം മാത്രമല്ല, മറിച്ച് മനുഷ്യബന്ധങ്ങളുടെയും മാനസികാരോഗ്യത്തിന്റെയും കാതലായ വശമാണ്. ഒരു കുട്ടിക്ക് പഠനത്തിൽ മികവ് പുലർത്തണമെങ്കിലോ ഒരു കലാകാരന് മികച്ച സൃഷ്ടികൾ നടത്തണമെങ്കിലോ അവർക്ക് തങ്ങളുടെ ചുറ്റുപാടുകളിൽ പൂർണമായ സുരക്ഷിത ബോധം അനുഭവപ്പെടണം. ഭയമോ ആശങ്കയോ ഉള്ള സാഹചര്യത്തിൽ നമ്മുടെ നാഡീവ്യൂഹം അതിജീവിക്കാനുള്ള നെട്ടോട്ടത്തിലായിരിക്കും. അവിടെ സർഗാത്മകതയ്ക്ക് സ്ഥാനമുണ്ടാകില്ല. സുരക്ഷിത ബോധം അനുഭവപ്പെടുമ്പോൾ മാത്രമേ ഹൃദയമിടിപ്പും ശ്വസനവും സാധാരണ നിലയിലാവുകയും തലച്ചോറിലെ ചിന്താശേഷിയെ നിയന്ത്രിക്കുന്ന ഭാഗങ്ങൾ സജീവമാവുകയും ചെയ്യൂ. വ്യക്തിത്വ വികസനം, മാനസിക സമ്മർദ്ദങ്ങളെ അതിജീവിക്കൽ, തകർന്ന ബന്ധങ്ങളെ കൂട്ടിയോജിപ്പിക്കൽ എന്നിവയിലെല്ലാം പോളിവാഗൽ തിയറി ഇന്ന് പ്രായോഗികമായി ഉപയോഗിക്കപ്പെടുന്നുണ്ട്. ചുരുക്കത്തിൽ നമ്മെ വളരാൻ സഹായിക്കുന്നത് വെറും അറിവുകളല്ല, മറിച്ച് നമ്മുടെ നാഡീവ്യൂഹത്തിന് അനുഭവപ്പെടുന്ന ആഴത്തിലുള്ള സുരക്ഷിതത്വമാണ് എന്നതാണ് ഈ സിദ്ധാന്തം നൽകുന്ന മഹത്തായ പാഠം.

0: മാനസിക ലോകത്തിൽ ഇനി ജെൻസിയുടെ മാനസികാരോഗ്യ പ്രശ്നങ്ങൾ എന്താണ് എന്ന് നോക്കാം. ജെൻസി എന്നറിയപ്പെടുന്ന യുവതലമുറ മുമ്പത്തെ തലമുറകളെ അപേക്ഷിച്ച് മാനസികാരോഗ്യ പ്രശ്നങ്ങളിൽ, പ്രത്യേകിച്ച് ഉത്കണ്ഠയിൽ, കൂടുതൽ ബുദ്ധിമുട്ടുകൾ നേരിടുന്നതായി വിദഗ്ധർ അഭിപ്രായപ്പെടുന്നു. നമ്മുടെ കുട്ടികൾക്ക് സന്തോഷവും സമാധാനവും ഇല്ലെങ്കിൽ അവർക്ക് ശോഭനമായ ഭാവി ഉണ്ടാവുകയില്ല. അതുകൊണ്ട് മാതാപിതാക്കളും രക്ഷിതാക്കളും ഈ പ്രശ്നങ്ങളെക്കുറിച്ച് ബോധവാന്മാരായിരിക്കേണ്ടത് അത്യാവശ്യമാണ്. ജനസി നേരിടുന്ന മാനസികാരോഗ്യ പ്രശ്നങ്ങൾക്ക് പിന്നിൽ ഒരുപാട് കാരണങ്ങളുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു വില്ലനാണ് സോഷ്യൽ മീഡിയയുടെ അമിതമായ ഉപയോഗം. സോഷ്യൽ മീഡിയ ഒരു നല്ല ഉപകരണമാണെങ്കിലും അതിന്റെ നിരന്തരമായ ലഭ്യത അഥവാ കോൺസ്റ്റന്റ് ആക്സസ് നമ്മുടെ കുട്ടികളുടെ മാനസികാവസ്ഥയെ ദോഷകരമായി ബാധിക്കുന്നു. സോഷ്യൽ മീഡിയയിൽ എല്ലാവരും തങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും സന്തോഷകരമായ നിമിഷങ്ങൾ മാത്രമാണ് പങ്കുവയ്ക്കുന്നത്. ഇത് കാണുന്ന കൗമാരക്കാർ തന്റെ ജീവിതം മറ്റുള്ളവരുടേതുമായി താരതമ്യം ചെയ്യുകയും താൻ മതിയായവനല്ല എന്ന തോന്നൽ ഉണ്ടാക്കുകയും ചെയ്യുന്നു. അതുപോലെ പ്രധാനമായ ഒരു കാര്യമാണ് ഫോമോ അഥവാ ഫിയർ ഓഫ് മിസ്സിംഗ് ഔട്ട്. താൻ ഇല്ലാത്ത ഒരു സ്ഥലത്ത് മറ്റുള്ളവർ സന്തോഷിക്കുന്നുണ്ടാകും എന്ന ഭയം. ഇത് കുട്ടികളെ എപ്പോഴും ഫോണിൽ ശ്രദ്ധിച്ചിരിക്കാനും ഉറക്കമില്ലായ്മയിലേക്കും നയിക്കുന്നു. ഇനിയുള്ളത് സൈബർ ഭീഷണികളാണ്. ഓൺലൈൻ ഇടങ്ങളിൽ നെഗറ്റീവ് കമന്റുകളും സൈബർ ആക്രമണങ്ങളും കുട്ടികളുടെ ആത്മവിശ്വാസം പൂർണ്ണമായും തകർക്കുന്നു. മാത്രമല്ല ഇന്നത്തെ ലോകം വളരെ വേഗത്തിൽ മാറിക്കൊണ്ടിരിക്കുകയാണ്. അക്കാദമിക രംഗത്തെ സമ്മർദ്ദം, കരിയർ സാധ്യതകളെക്കുറിച്ചുള്ള അനിശ്ചിതത്വം, ലോകമെമ്പാടുമുള്ള വലിയ പ്രശ്നങ്ങളെക്കുറിച്ചുള്ള വിവരങ്ങൾ, അതായത് കാലാവസ്ഥാ വ്യതിയാനം, യുദ്ധങ്ങൾ എന്നിവയെല്ലാം ജെൻസിയുടെ ഉത്കണ്ഠ വർദ്ധിപ്പിക്കുന്നു. ഒരു ടീനേജർ അല്ലെങ്കിൽ ട്യൂൺ, അതായത് 10-നും 12-നും ഇടയിലുള്ളവർ ഉത്കണ്ഠ അനുഭവിക്കുന്നുണ്ടെങ്കിൽ അത് മുതിർന്നവരുടെ പോലെ അത് വ്യക്തമായ ലക്ഷണങ്ങളിലൂടെ പ്രകടിപ്പിക്കണമെന്നില്ല. മാതാപിതാക്കൾ സൂക്ഷ്മമായി ശ്രദ്ധിച്ചാൽ മാത്രം കണ്ടെത്താൻ കഴിയുന്ന ചില പ്രധാന ലക്ഷണങ്ങളെക്കുറിച്ച് പറയാം. ഉറക്കമില്ലായ്മ അഥവാ ഇൻസോമിനിയ, അതുമല്ലെങ്കിൽ അമിതമായ ഉറക്കം, രാത്രിയിൽ ഉറങ്ങാൻ ബുദ്ധിമുട്ടുക, പേടി സ്വപ്നങ്ങൾ കാണുക അല്ലെങ്കിൽ എപ്പോഴും ഉറങ്ങാൻ ശ്രമിക്കുക, സ്കൂളിൽ പോകേണ്ട സമയത്തോ സാമൂഹിക പരിപാടികൾക്ക് മുൻപോ വ്യക്തമായ കാരണമില്ലാതെ വയറുവേദനയോ തലവേദനയോ ഉണ്ടാവുക, മാനസിക സമ്മർദ്ദം ശരീരം പ്രകടിപ്പിക്കുന്ന രീതിയാണ്. വിശപ്പില്ലായ്മ അല്ലെങ്കിൽ അമിതമായി ഭക്ഷണം കഴിക്കൽ തുടങ്ങി അമിതമായ ദേഷ്യം അല്ലെങ്കിൽ പ്രകോപനം അഥവാ ഇറിറ്റബിലിറ്റി, സാധാരണ കാര്യങ്ങൾക്ക് പോലും പെട്ടെന്ന് ദേഷ്യപ്പെടുകയോ അക്രമാസക്തരാവുകയോ ചെയ്യുക. ഉത്കണ്ഠയുള്ള കുട്ടികൾക്ക് അവരുടെ വികാരങ്ങളെ നിയന്ത്രിക്കാൻ പ്രയാസമാണ്. സാമൂഹിക ഒഴിഞ്ഞുമാറ്റം അഥവാ സോഷ്യൽ വിഡ്രോവൽ, മുൻപ് ഇഷ്ടപ്പെട്ടിരുന്ന കൂട്ടുകാരുമായുള്ള ഇടപെടലുകൾ കുറയ്ക്കുക, ഒറ്റയ്ക്കിരിക്കാൻ കൂടുതൽ ഇഷ്ടപ്പെടുക, ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ കഴിയാതെ വരിക, അതുവഴി സ്കൂളിലെ പ്രകടനത്തിൽ ഗണ്യമായ ഇടിവ് സംഭവിക്കുക, കാരണം ഉത്കണ്ഠ തലച്ചോറിലെ ചിന്താശേഷിയെ ബാധിക്കും. ഭാവിയിലെ കാര്യങ്ങളെക്കുറിച്ചോ സംഭവിക്കാത്ത കാര്യങ്ങളെക്കുറിച്ചോ അമിതമായി സംസാരിക്കുക, എനിക്കെന്തെങ്കിലും സംഭവിക്കുമോ, എല്ലാവരും എന്നെ കളിയാക്കുമോ എന്നിങ്ങനെയുള്ള ചോദ്യങ്ങൾ ആവർത്തിക്കുക, ചെറിയ കാര്യങ്ങളിൽ പോലും സ്വന്തമായി ഒരു തീരുമാനമെടുക്കാൻ കഴിയാതെ വരിക, സ്ഥിരമായ ഉറപ്പുകൾ തേടൽ അഥവാ റീഅഷുറൻസ് സീക്കിംഗ്, ഞാൻ ഇത് നന്നായി ചെയ്തോ, നിങ്ങൾക്ക് എന്നെ ഇഷ്ടമല്ലേ എന്നിങ്ങനെ നിരന്തരം ചോദ്യങ്ങൾ ചോദിച്ച് മാതാപിതാക്കളിൽ നിന്ന് ഉറപ്പ് തേടിക്കൊണ്ടിരിക്കുക. ഈ ലക്ഷണങ്ങളിൽ ഏതെങ്കിലും ഒരാഴ്ചയിലധികം തുടർച്ചയായി കാണുകയാണെങ്കിൽ അത് ഒരു സഹായം തേടാനുള്ള സമയമായി എന്ന് മാതാപിതാക്കൾ മനസ്സിലാക്കണം. ഉത്കണ്ഠ ഒരു ദൗർബല്യമല്ല, മറിച്ച് ചികിത്സ ആവശ്യമുള്ള ഒരു മെഡിക്കൽ അവസ്ഥയാണ്. പല മാതാപിതാക്കളും ഇത് പ്രായത്തിന്റെ പ്രശ്നമാണ്, തനിയെ മാറും എന്ന് കരുതി അവഗണിക്കാറുണ്ട്. എന്നാൽ ചികിത്സിക്കാതെ വിടുന്ന ഉത്കണ്ഠ ഭാവിയിൽ വിഷാദം, മറ്റു ഗുരുതരമായ മാനസികാരോഗ്യ പ്രശ്നങ്ങൾ എന്നിവയിലേക്ക് നയിച്ചേക്കാം. ഇതിനൊക്കെയുള്ള പ്രതിവിധി എന്തെന്നറിയുമോ? കുട്ടികളെ കുറ്റപ്പെടുത്താതെ വിധിയെഴുതാതെ അവരോട് സംസാരിക്കുക, അവർ പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധയോടെ കേൾക്കുക, മൊബൈൽ ഫോൺ ഉപയോഗത്തിന് കൃത്യമായ സമയപരിധിയും സ്ഥലപരിധിയും വയ്ക്കുക, ഉറങ്ങുന്നതിന് 1 മണിക്കൂർ മുൻപ് മൊബൈൽ ഉപയോഗം പൂർണ്ണമായി ഒഴിവാക്കുക. ഉത്കണ്ഠയുടെ ലക്ഷണങ്ങൾ പ്രകടമാണെങ്കിൽ ഒരു ചൈൽഡ് ആൻഡ് അഡോളസൻസ് സൈക്കോളജിസ്റ്റിന്റെയോ തെറാപ്പിസ്റ്റിന്റെയോ സഹായം തേടാൻ മടിക്കരുത്. കോഗ്നിറ്റീവ് ബിഹേവിയറൽ തെറാപ്പി പോലുള്ള ചികിത്സാരീതികൾ കൗമാരക്കാരിലെ ഉത്കണ്ഠ കുറയ്ക്കുന്നതിൽ വളരെ ഫലപ്രദമാണ്. ഓർക്കുക, നമ്മുടെ കുട്ടികളുടെ ശാരീരിക ആരോഗ്യം പോലെ തന്നെ പ്രധാനമാണ് മാനസികാരോഗ്യവും. അവർക്ക് സുരക്ഷിതമായ ഒരു ഇടം നൽകുകയും ആവശ്യമുള്ളപ്പോൾ സഹായം നൽകുകയും ചെയ്യേണ്ടത് ഓരോ മാതാപിതാക്കളുടെയും കടമയാണ്.
1: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ബോധപൗർണമി, അവതരണം പുലിയൂർ ശ്രീകണ്ഠൻ.

0: മാനസിക ലോകത്തിൽ ഇനി ബോധപൗർണമി. ബോധപൗർണമിയിൽ ഇന്ന് ജെൻസിയുടെ മാനസികാരോഗ്യ പ്രശ്നങ്ങളെക്കുറിച്ച് കേൾക്കാം.
1: ഇരുപത്തിയേഴ് വയസ്സുള്ള ഒരു ചെറുപ്പക്കാരനെയും കൊണ്ട് അയാളുടെ അച്ഛനും അമ്മയും വന്നിരിക്കുകയാണ്. ഒരു പ്രത്യേകതരം പ്രശ്നമാണ്. അവർ മുഖവിരയിട്ട് പറഞ്ഞു, ഇങ്ങനെയുള്ള ഒരു അവസ്ഥ ലോകത്തിൽ വേറെ ആർക്കെങ്കിലും ഉണ്ടോ എന്ന് ഞങ്ങൾക്കറിയില്ല ഡോക്ടർ, ഞങ്ങൾ പറയാം. എന്താണെന്ന് ചോദിച്ചപ്പോൾ, ചെറുപ്പം തൊട്ടേ വളരെ ഒറ്റപ്പെട്ട് കഴിയുന്ന ഒരു സ്വഭാവമുള്ള ഒരാളായിരുന്നു. സുഹൃത്തുക്കളൊന്നും ഇല്ല, സുഹൃത്തുക്കൾ വേണമെന്ന് താല്പര്യവുമില്ല. പലപ്പോഴും ഇവൻ ഒറ്റപ്പെട്ടൊക്കെ ഇരിക്കുന്ന കാണുമ്പോൾ ആദ്യം മാതാപിതാക്കൾക്ക് സന്തോഷം തോന്നുമായിരുന്നു. കാരണം കമ്പനി കൂടി വഷളായി പോവില്ലല്ലോ. ഈ കൗമാരപ്രായത്തിലെ കുട്ടികൾ എത്തുമ്പോൾ കമ്പനി കൂടി കുട്ടികൾ വഷളാകുക എന്നുള്ളതാണല്ലോ മാതാപിതാക്കളുടെ ഒരു വലിയ ഒരു ആശങ്ക. ഇവിടെ അങ്ങനെ കമ്പനി കൂടി വഷളാകുന്ന അവസ്ഥയൊന്നും വരില്ലല്ലോ എന്ന് വിചാരിച്ചു. പക്ഷെ കുറച്ച് കഴിഞ്ഞപ്പോഴാണ് ഒരു കടയിൽ പോയി സാധനം വാങ്ങാൻ പറഞ്ഞാലോ അത്തരം കാര്യങ്ങൾക്കൊക്കെ മടിയാണ്. ഒരു മനുഷ്യരുമായിട്ടുള്ള ആശയവിനിമയം വരുന്ന കാര്യങ്ങൾക്കൊന്നും താല്പര്യമില്ല. എന്നാൽ കൂട്ടുകാർ കൂട്ടുകൂടി നടക്കുന്ന ഒന്ന് കണ്ടാൽ അതിലൊരു വിഷമവും, അവനോട് ചോദിച്ചു നോക്കുകയാണ് നിനക്ക് കൂട്ടുകാരുടെ കൂടെയൊക്കെ പോകണമെന്നില്ലെന്ന് ചോദിച്ചാൽ എനിക്ക് വേണ്ട, എന്നെ ആരും ശല്യപ്പെടുത്താതിരുന്നാൽ മതി എന്നുള്ളതാണ്. ഒരു ഒരു തണുപ്പൻ പ്രകൃതമാണ്, ഒരു നിസ്സംഗമായ മനോഭാവമാണ്. ഈ വഴക്ക് പറഞ്ഞാലും പ്രതികരണമില്ല, ഇനി രണ്ട് നല്ല വാക്ക് പറഞ്ഞ് ഒന്ന് പ്രോത്സാഹിപ്പിക്കാമെന്ന് വിചാരിച്ചാലും പ്രതികരണമില്ല. അവനിഷ്ടമുള്ളതേ അവൻ ചെയ്യൂ, അവൻ്റെ വേഗതയിലേ അവൻ കാര്യങ്ങൾ ചെയ്യൂ. ഇപ്പം വീട്ടുകാർക്കൊന്നും പറയുന്ന വേഗതയിലൊന്നും അവർ കാര്യങ്ങൾ ചെയ്യില്ല. സ്കൂളിൽ പോകാൻ തന്നെ പലപ്പോഴും മടിയാണ്, എങ്കിലും പോകുന്നു. പോയി കഴിഞ്ഞാൽ തന്നെ ആരോടും മിണ്ടില്ല, പഠിക്കാനുള്ള കാര്യങ്ങൾ മാത്രം നോക്കുന്നു, വരുന്നു. പഠിത്തമൊക്കെ കുഴപ്പമില്ലാതെ ചെയ്യുന്നുണ്ട്, പക്ഷെ മറ്റുള്ളവരുമായി സഹകരിച്ചുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ വലിയ ബുദ്ധിമുട്ടാണ്. ഇപ്പോൾ ഹൈസ്കൂളിലേക്കൊക്കെ എത്തിയപ്പോൾ പ്രോജക്റ്റ് അങ്ങനത്തെ ചില കാര്യങ്ങൾ രണ്ട് മൂന്ന് കുട്ടികൾ ചേർന്നൊക്കെ ചെയ്യാൻ പറഞ്ഞപ്പോൾ അതൊക്കെ ഇദ്ദേഹത്തിന് വലിയ പ്രയാസം. ഇദ്ദേഹം ഒറ്റയ്ക്ക് സ്വന്തമായിട്ട് ആ പ്രോജക്റ്റൊക്കെ ചെയ്തുകൊണ്ട് പോയി സബ്മിറ്റ് ചെയ്തു. അപ്പം മറ്റ് കുട്ടികൾ ഇത് അറിഞ്ഞുപോലുമില്ല. അവരിത് ചെയ്ത് റെഡിയാക്കിക്കൊണ്ട് വന്നപ്പോഴത്തേക്ക് അതാ ഇദ്ദേഹം ഒറ്റയ്ക്ക് അത് സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇങ്ങനത്തെ സ്വഭാവമുള്ള ഒരാളാണ്. അപ്പോൾ കഴിഞ്ഞ കുറച്ച് നാളായിട്ട്, ഇപ്പോൾ കോളേജിലൊക്കെ എത്തിയതിനു ശേഷം ഈ ശീലം തുടരുന്നു, കഴിഞ്ഞ കുറച്ച് നാളായിട്ട് വല്ലാത്ത പ്രശ്നങ്ങളാണ്. അതായത് ഇടയ്ക്ക് പെട്ടെന്ന് പേടി തോന്നുന്നതായിട്ട് പറയുന്നു, ആൾക്കാരൊന്നും ശരിയല്ല എന്നൊക്കെ പറഞ്ഞു. പക്ഷെ അധിക ദിവസം ഒന്നും നീണ്ടു നിൽക്കില്ല, ഒന്നോ രണ്ടോ ദിവസം കഴിയുമ്പോൾ അതൊക്കെ അങ്ങ് മാറും. പിന്നെ ചില ആവർത്തിച്ചുള്ള ചില ചിന്തകൾ, അത് പ്രത്യേകിച്ചും ഈ മതം, ദൈവവിശ്വാസം, തത്വചിന്ത, ആത്മീയത, ഇത്തരം വിഷയങ്ങളെക്കുറിച്ചുള്ള ചില ചോദ്യങ്ങളും ചില സംസാരങ്ങളും ഒക്കെയാണ്. അത് വീട്ടിലെ വീട്ടുകാരോട് മാത്രമേ പറയൂ, നിർബന്ധിച്ചവരെ അത് അടിച്ചേൽപ്പിക്കുകയൊന്നുമില്ല. അപ്പൊ എന്താണ് നീ ഇങ്ങനെ ഒന്നും മിണ്ടാതിരിക്കുന്നതെന്നൊക്കെ ചോദിച്ചാൽ, ഇങ്ങനത്തെ മനുഷ്യൻ മരണത്തിന് ശേഷം എന്ത് സംഭവിക്കും എന്നൊക്കെ ഇങ്ങനെ വളരെ കാര്യമുള്ള വിഷയങ്ങളാണ്. പക്ഷെ അതിനെക്കുറിച്ച് ഇങ്ങനെ നിരന്തരം സംസാരിച്ചുകൊണ്ടിരിക്കും, അതാണ് എൻ്റെ മനസ്സിൽ ആശയക്കുഴപ്പം ഉണ്ടാക്കുന്നത് എന്ന രീതിയിൽ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ ഡിഗ്രി പാസ്സായി, ഡിഗ്രി പാസ്സായതിനു ശേഷം തീരെ വെളിയിലോട്ട് ഇറങ്ങാതെയായി, വീട്ടിൽ തന്നെ ഇരിക്കുകയാണ്. അപ്പോൾ പി എസ് സി പരീക്ഷകൾക്കൊക്കെ വേണ്ടി പരിശീലിക്കുന്നുണ്ട്. പരിശീലിക്കുന്നതൊക്കെ സ്വന്തമായിട്ടാണ് ചെയ്യുന്നത്, ഒരു കോച്ചിങ് സെന്ററിൽ പോകാനോ അങ്ങനെയൊന്നുമില്ല. അദ്ദേഹം തന്നെ അതിൻ്റെ പുസ്തകങ്ങളും കാര്യങ്ങളും കണ്ടെത്തി പഠിക്കുന്നുണ്ട്. ഒരു ജോലി കിട്ടുകയും ചെയ്തു. പക്ഷെ ജോലി കിട്ടി, അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് ഒരു ഒരു പഞ്ചായത്ത് ഡിപ്പാർട്ട്മെന്റിൽ കിട്ടിയ ഒരു ജോലിയാണ്. അവിടെ ഒരുപാട് ആളുകളുമായിട്ട് ഇടപെടണം, കാരണം ആ ഓഫീസിൽ ഒരു

എന്നിട്ട് പറയുകയാണ്, രാവിലെ ഒരു കറുത്ത പശുവിനെ കൊണ്ടുവരണം. വീട്ടുകാർ ചോദിച്ചു, എന്തിനാണ് കറുത്ത പശുവിനെ? അല്ല, ഞാൻ രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഈ കറുത്ത പശുവിനെ അവിടെ നിർത്തിയിരിക്കണം. ആ പശുവിൻ്റെ പുറം ഭാഗം കണ്ടിട്ട് നല്ല ശകുനമാണെങ്കിലേ ഞാൻ പോകൂ. കാരണം അറിയാമല്ലോ, നേരത്തെ ചെയ്ത രണ്ട് ജോലികളും നമുക്ക് പൂർത്തിയാക്കാൻ പറ്റിയില്ല. കാരണം ആ ശകുനം മോശമായിട്ടുള്ള ദിവസമാണ് ഞാൻ ആ ഇന്റർവ്യൂവിന് പോയത്. അതുകൊണ്ട് അത് വരാതിരിക്കാൻ വേണ്ടിയിട്ട് എവിടുന്നെങ്കിലും ഒരു കറുത്ത പശുവിനെ കൊണ്ടു. ഇപ്പം നഗരമധ്യത്തിൽ ജീവിക്കുന്ന മാതാപിതാക്കൾ അന്ധാളിച്ചു പോയി, ഈ കറുത്ത പശുവിനെ കൊണ്ടുവരാൻ രാവിലെ ഇവിടെ പോകും. ഈ കറുത്ത പശുവിനെ രാവിലെ കിട്ടിയില്ല എന്ന ഒറ്റ കാരണം കൊണ്ട് അദ്ദേഹം ആ ഇന്റർവ്യൂവിന് പോകാൻ വിസമ്മതിച്ചു. അദ്ദേഹത്തിന് അനായാസം കിട്ടുമായിരുന്ന ആ ജോലി, അദ്ദേഹം ആ ഇന്റർവ്യൂവിന് പോയില്ല എന്നിരിക്കും. അപ്പൊ ഇത്തരം അന്ധവിശ്വാസങ്ങൾ വല്ലാതെ വല്ലാതെ കൂടി വരുന്നു. പലപ്പോഴും എല്ലാ മനുഷ്യർക്കും ചെറിയ തോതിലൊക്കെയുള്ള വിശ്വാസങ്ങളൊക്കെ കണ്ടേക്കാം, പക്ഷെ ആ വിശ്വാസങ്ങളുടെ അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കുമെങ്കിലും ആ വിശ്വാസം വളരെ ഉറക്കം മുറകെ പിടിച്ച് നമ്മുടെ ജീവിതത്തിന് തകരാറ് വരുന്ന രീതിയിലേക്കൊന്നും പൊതുവെ പോകാറില്ല. പക്ഷെ ഇവിടെ ഇദ്ദേഹം ഇങ്ങനെയാണ് പറയുന്നത്, ഇദ്ദേഹത്തിന്റെ മനസ്സിൽ ഇതുപോലത്തെ കുറെ അന്ധവിശ്വാസങ്ങളാണ്. ആ അന്ധവിശ്വാസങ്ങൾ പൂർത്തീകരിക്കപ്പെട്ടാലേ അദ്ദേഹം എന്തെങ്കിലും ചെയ്യൂ എന്നുള്ളൊരു നിർബന്ധമാണ്. ഈ ഒരു അവസ്ഥയ്ക്ക് സ്കിസോടൈപ്പൽ പേഴ്സണാലിറ്റി ഡിസോർഡർ എന്ന് പറയാം. ഒരു വ്യക്തിത്വ വൈകല്യമായിട്ട് കരുതപ്പെടുന്നുണ്ട്. വ്യക്തിത്വ വൈകല്യമല്ല മസ്തിഷ്കത്തിന്റെ വളർച്ചയിലെ ഒരു വ്യതിയാനമാണ് എന്ന് മറ്റു ചില ആളുകളും പറയുന്നുണ്ട്. അപ്പൊ ഇതിന്റെ ഒരു പ്രത്യേകത, ഇവർക്ക് ഒട്ടും മറ്റുള്ളവരുമായി സംസർഗമില്ല, സുഹൃത്തുക്കളില്ല, ഊഷ്മളമായ വൈകാരിക ബന്ധങ്ങളില്ല, അത് ഉണ്ടാകണമെന്ന ആഗ്രഹവുമില്ല. ഒറ്റയ്ക്ക് അവർ വളരെ കംഫർട്ടബിൾ ആണ്. അതുപോലെ ഇടയ്ക്കിടയ്ക്ക് ചില സംശയങ്ങളും ഭയങ്ങളും ഒക്കെ വരും. പ്രത്യേകിച്ച് അവർക്ക് കടുത്ത മാനസിക സമ്മർദ്ദം വരുമ്പോൾ ചില മിഥ്യാവിശ്വാസങ്ങളൊക്കെ വരും, താൽക്കാലികമായിരിക്കും. ആവർത്തിച്ചുള്ള ചില ചിന്തകൾ അവരുടെ മനസ്സിനെ മഥിക്കും. ആ ചിന്തകളുടെ അടിസ്ഥാനത്തിൽ അവരിങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കും, ഉത്തരം കിട്ടാത്ത ചോദ്യങ്ങളായിരിക്കും, മണിക്കൂറുകളോളം അതിനുവേണ്ടി സമയം കളയും. അന്ധവിശ്വാസങ്ങൾ, നേരത്തെ സൂചിപ്പിച്ച പശുവിനെ കണി കണ്ടാല് രാവിലെ ഇന്റർവ്യൂവിന് പോകും എന്ന് പറയുന്ന പോലത്തെ അന്ധവിശ്വാസം, ഇതെല്ലാം ചേർന്നൊരവസ്ഥയാണ് സ്കിസോടൈപ്പൽ ഡിസോർഡർ. തീർച്ചയായിട്ടും അത് ചെറുപ്പം തൊട്ടേ വരുന്ന ഒരു അവസ്ഥയായതുകൊണ്ട് ദീർഘകാലത്തെ ചികിത്സ വേണ്ടി വരും. പലപ്പോഴും ഇവര് ചികിത്സയോട് സഹകരിക്കാനും സാധ്യത കുറവാണ്. കാരണം ഇവരുടെ ഈ അവസ്ഥയിൽ വളരെ സുഖമായിട്ട് ജീവിക്കുകയാണ്. എനിക്ക് സമൂഹം പറയുന്ന പോലെ ഒന്നും ജീവിക്കാൻ പറ്റില്ല, ഞാനിങ്ങനെ ജീവിച്ചോളാം, എന്നെ ശല്യം ചെയ്യാൻ ഇങ്ങോട്ട് വരരുത് എന്നുള്ളൊരു മനോഭാവമായിരിക്കും ഇവർക്ക്. അതുകൊണ്ട് തന്നെ ചികിത്സയിലേക്ക് വരാൻ ബുദ്ധിമുട്ടാണ്. പക്ഷെ വളരെയധികം സമ്മർദ്ദം ചെലുത്തി വേണം ചികിത്സയിലേക്ക് കൊണ്ടുവരാൻ. ദീർഘകാലം നീണ്ടു നിൽക്കുന്ന ചികിത്സകൾ വേണ്ടി വരും. ഇപ്പൊ തലച്ചോറിലെ ഡോപ്പമിന്റെ അളവ് ക്രമീകരിക്കുന്ന ചില മരുന്നുകൾ വേണ്ടി വരും ഇവരുടെ ഈ മിഥ്യാവിശ്വാസങ്ങളെ ഒന്ന് മാറ്റിയെടുക്കാൻ. അതോടൊപ്പം തന്നെ ദീർഘകാലം നീണ്ടു നിൽക്കുന്ന മനഃശാസ്ത്ര ചികിത്സകളും വേണ്ടി വരും. തലച്ചോറിലെ രാസവസ്തുക്കൾ ക്രമീകരിക്കുന്നതിനോടൊപ്പം മനസ്സിലെ ചിന്താ വൈകല്യങ്ങൾ തിരുത്താനുള്ള ബൗദ്ധിക പെരുമാറ്റ ചികിത്സ, കോഗ്നിറ്റീവ് ബിഹേവിയർ തെറാപ്പി, വ്യക്തിബന്ധങ്ങൾ ഊഷ്മളമാക്കാനുള്ള ഇന്റർപേഴ്സണൽ തെറാപ്പി, ഇങ്ങനെയുള്ള ചില ചികിത്സാ രീതികളും വേണ്ടി വരും. ദീർഘകാലം നീണ്ടു നിൽക്കുന്ന ചികിത്സയിലൂടെ ക്രമേണ ഇവരുടെ ഈ പെരുമാറ്റ വ്യത്യാസങ്ങൾ കുറച്ചുകൊണ്ടുവന്ന് അത് നിയന്ത്രണ വിധേയമാക്കാം. നമസ്കാരം.

ഒരിക്കലും ഒരു സാധാരണ ഡയറി പോലെ ആയിരിക്കില്ല മനഃശാസ്ത്രജ്ഞന്റെ ഡയറി. അതിൽ നിറയെ ജീവിതമായിരിക്കും, ജീവിത പ്രശ്നങ്ങളായിരിക്കും, അന്ധസംഘർഷങ്ങളായിരിക്കും, ടെൻഷനും സ്ട്രെസ്സും ഒക്കെ ആയിരിക്കും, പരിഹാരമേ ഇല്ലെന്ന് തോന്നുന്ന പ്രശ്നങ്ങളായിരിക്കും. 25 വർഷത്തെ പരിചയത്തിനിടയിൽ ഞാൻ അനുഭവിച്ച, ഞാൻ കണ്ട കാര്യങ്ങൾ, ഒരു മനഃശാസ്ത്രജ്ഞൻ എന്ന നിലയിൽ എന്റെ ഡയറിക്കുറിപ്പുകൾ, ഇതിലെല്ലാം വായിക്കുക എന്നത് പ്രായോഗികമല്ല. സമാനമായ പ്രശ്നങ്ങൾ അനുഭവിക്കുന്നവർക്ക് ഏതെങ്കിലും വിധത്തിൽ പ്രയോജനപ്പെടും എന്ന് കരുതുന്ന ചില ഡയറിക്കുറിപ്പുകളാണ് മാനസിക ലോകത്തിൽ ഞാൻ നിങ്ങളുടെ മുമ്പിൽ വായിക്കുന്നത്. ഓർമ്മകൾ ഒളിച്ചോടിയ വഴി എന്നാണ് ഈ പേജിലെ സംഭവത്തിന് ഞാനിട്ടിരിക്കുന്ന ശീർഷകം. അത്രമേൽ വിചിത്രവും എന്നാൽ സങ്കീർണവുമായ ഒരു മനഃശാസ്ത്ര അനുഭവമാണത്. ഡിസോസിയേറ്റീവ് ഫ്യൂജ് എന്ന് ശാസ്ത്രം വിളിക്കുന്ന അവസ്ഥ, സ്വന്തം സ്വത്വവും കഴിഞ്ഞ കാലവും പൂർണ്ണമായി മറന്ന് പുതിയൊരു സ്ഥലത്തേക്ക് അപ്രതീക്ഷിതമായി ഒളിച്ചോടുന്ന അപൂർവമായ

ഒരു മാനസികാവസ്ഥ. കഥ തുടങ്ങുന്നത് ഒരു സന്ധ്യാസമയത്താണ്. നഗരത്തിലെ തിരക്കേറിയ ഒരു ബസ് സ്റ്റാൻഡിൽ അയാൾ തനിച്ചിരിക്കുകയായിരുന്നു. കയ്യിൽ ലഗേജുകളൊന്നുമില്ല, പാൻസിന്റെ പോക്കറ്റിൽ കുറച്ച് പണം മാത്രം. പോലീസുകാർ വന്ന് പേരും വിവരങ്ങളും ചോദിച്ചപ്പോൾ അയാൾ പകച്ചുപോയി. താൻ ആരാണെന്നോ എവിടെ നിന്നാണ് വന്നതെന്നോ തനിക്കൊരു കുടുംബമുണ്ടോ അതൊന്നും അയാൾക്കറിയില്ലായിരുന്നു. ഏതാനും മാസങ്ങൾക്ക് ശേഷമാണ് അയാൾ ക്ലിനിക്കിലെത്തുന്നത്. ആ സമയം അത്രയും അയാൾ മറ്റൊരു നഗരത്തിൽ തികച്ചും വേറൊരു പേരിൽ ചെറിയൊരു കടയിൽ ജോലി ചെയ്ത് ജീവിക്കുകയായിരുന്നു. തനിക്കൊരു പഴയ ജീവിതമുണ്ടായിരുന്നു എന്ന് അയാൾ ഓർത്തിരുന്നതേയില്ല. മാനസിക വിശകലനത്തിലൂടെയും ചികിത്സയിലൂടെയും ഞങ്ങൾ അയാളുടെ പഴയ ഓർമ്മകളിലേക്ക് പതിയെ സഞ്ചരിച്ചു. അന്നാണ് ആ വലിയ സത്യം പുറത്തു വന്നത്. അയാളുടെ പഴയ ജീവിതം അതികഠിനമായ മാനസിക പിരിമുറുക്കങ്ങളാൽ നിറഞ്ഞതായിരുന്നു. ജോലിയിലെ പരാജയം, തീരാത്ത കടബാധ്യതകൾ, കുടുംബത്തിലെ വഴക്കുകൾ, ഈ സഹിക്കാനാവാത്ത സമ്മർദ്ദങ്ങളിൽ നിന്നും ആഘാതങ്ങളിൽ നിന്നും രക്ഷപ്പെടാൻ അയാളുടെ മസ്തിഷ്കം കണ്ടെത്തിയ ഒരു സുരക്ഷാ മാർഗമായിരുന്നു ആ ഓർമ്മക്കുറവ്. സങ്കടങ്ങളും ആകുലതകളും നിറഞ്ഞു നിന്ന സ്വന്തം സ്വത്വത്തെ മനസ്സ് പൂർണ്ണമായി മായ്ച്ചു കളഞ്ഞു. അതൊരു തരത്തിൽ ഓടിയൊളിക്കലായിരുന്നു സ്വന്തം ജീവിതത്തിൽ നിന്നുള്ള ഒളിച്ചോട്ടം. മരുന്നുകളെക്കാൾ തെറാപ്പിയിലൂടെ അല്പാൽപമായി പഴയ ഓർമ്മകൾ തിരിച്ചുകൊണ്ടുവരിക എന്നതായിരുന്നു ഏറ്റവും വലിയ വെല്ലുവിളി. ഓർമ്മകൾ ഓരോന്നായി തിരിച്ചെത്തുമ്പോൾ ഉണ്ടാകുന്ന ഉൾഭയത്തെ നേരിടാൻ അയാളെ പ്രാപ്തനാക്കേണ്ടിയിരുന്നു. മാസങ്ങൾ നീണ്ട ശ്രമങ്ങൾക്കൊടുവിൽ അയാൾ തന്റെ കുടുംബത്തിലേക്കും യഥാർത്ഥ ജീവിതത്തിലേക്കും മടങ്ങിയെത്തി. പക്ഷേ ആ അനുഭവം ഒരു വലിയ പാഠമാണ് തന്നത്. മനുഷ്യ മനസ്സിന് താങ്ങാൻ കഴിയാത്തത്ര ആഘാതങ്ങൾ ഉണ്ടാകുമ്പോൾ സ്വയം സംരക്ഷിക്കാൻ അത് ചെയ്യുന്ന വിചിത്രമായ വഴികളിലൊന്നാണ് ഡിസോസിയേഷൻ, ഡിസോസിയേറ്റീവ് ഫ്യൂജ്. ഞാൻ എന്നെ മറന്ന് മറ്റെവിടെയോ മറ്റൊരു പേരിൽ, മറ്റൊരു ഐഡന്റിറ്റിയിൽ, മറ്റൊരു ജോലിയിൽ ജീവിക്കേണ്ടി വരിക. ഒന്നോർത്തു നോക്കൂ, എത്ര ഭീകരമായിരിക്കും അത്. ആർക്കറിയാം, ആരുമില്ലാതെ നമ്മുടെ ഗ്രാമത്തിൽ, നഗരത്തിൽ വന്ന് വേറൊരു ജോലി ചെയ്ത് മറ്റൊരു പേരിൽ ജീവിക്കുന്ന ആൾ വേറെ എവിടെയോ അച്ഛനും അമ്മയും എല്ലാവരുമുള്ള ആളായിരിക്കും അല്ലേ? പ്രശ്നങ്ങളിൽ നിന്ന് ഒളിച്ചോടുകയല്ല, മറിച്ച് അതിനെ അഭിമുഖീകരിക്കാൻ മനസ്സിനെ പ്രാപ്തമാക്കുക എന്നതാണ് പ്രധാനം. ഇന്നും എന്റെ മുന്നിൽ വരുമ്പോൾ അയാളുടെ കണ്ണുകളിൽ ആ പഴയ ഭയത്തിന്റെ നിഴൽ കാണാം. താൻ വീണ്ടും എന്നെങ്കിലും തന്നെ തന്നെ മറന്നുപോകുമോ എന്ന ഭയം അതുണ്ടാവില്ല. തെറാപ്പികളിലൂടെ അയാളെ അയാളുടെ ഐഡന്റിറ്റിയിൽ വ്യക്തമായി ഞങ്ങൾക്ക് എത്തിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇങ്ങനെ മറന്നുപോകുന്ന, സ്വയം മറന്നുപോകുന്ന, അല്ലെങ്കിൽ മറ്റുള്ളവരെ മറന്നുപോകുന്ന എത്രയോ കഥകൾ ഈ ഡയറിയുടെ താളുകളിൽ ഇനിയുമുണ്ട് എന്ന് നിങ്ങൾക്കറിയുമോ? അതൊക്കെ ഓരോ ആഴ്ചയായി ഞാൻ നിങ്ങളോട് സംവദിക്കാം.

0: കാതോട് കാതോരം ശ്രോതാക്കളുടെ ഇഷ്ടഗാനങ്ങൾ.
1: എൻ്റെ പേര് രുക്മിണി എന്നാണ്. ഞാൻ ഗുരുവായൂരിൽ നിന്നാണ് വരുന്നത്. എനിക്കിന്ന് കേൾക്കാൻ താല്പര്യമുള്ള പാട്ട് കൺകളിരുണ്ടാകും.

ഇത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

0: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കാതോട് കാതോരം, ശ്രോതാക്കളുടെ ഇഷ്ടഗാനങ്ങൾ.
1: ഹായ്, എൻ്റെ പേര് അഫ്ര. ഞാൻ ഇവിടെ പാട്ട് സജസ്റ്റ് ചെയ്യുന്നത് സർക്കിട്ടിട്ട് ദ ഹോപ്പ് എന്ന് പറഞ്ഞ പാട്ടാണ്.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യ ആവിഷ്കാരം.

എൻ്റെ പേര് മേഘ, ഞാൻ കൊല്ലത്തുനിന്നാണ് വരുന്നത്. അപ്പം എൻ്റെ ഫ്രണ്ട് ആയിഷയ്ക്ക് വേണ്ടി ഞാൻ 1000 കണ്ണുമായി കാത്തിരുന്നു ഞാൻ ഈ പാട്ട് ഞാൻ ഡെഡിക്കേറ്റ് ചെയ്യുന്നു.

0: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.
1: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കാതോട് കാതോരം, ശ്രോതാക്കളുടെ ഇഷ്ടഗാനങ്ങൾ.
2: എൻ്റെ പേര് നന്ദന, ഞാൻ കൊല്ലത്തുനിന്ന് വരുന്നു. ഇന്നെനിക്ക് കരുണാസായി റേഡിയോയിലൂടെ കേൾക്കാൻ ഇഷ്ടമുള്ള പാട്ട് വാനം ജായു എന്ന പാട്ടാണ്, അനാർക്കലി സിനിമയിൽ.

0: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് കാതോട് കാതോരം, ശ്രോതാക്കളുടെ ഇഷ്ടഗാനങ്ങൾ.
1: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യ ആവിഷ്കാരം.

0: ഇത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.
1: മലയാള ചലച്ചിത്ര പുരസ്കാര വിശേഷങ്ങൾ കോർത്തിണക്കിയ പ്രത്യേക പരിപാടി.
2: പുരസ്കാര ഗീതങ്ങൾ.

0: 1995 മികച്ച ഗാനരചനയ്ക്കുള്ള പുരസ്കാരം ഗിരീഷ് പൊത്തഞ്ചേരിക്കാണ്. അഗ്നിദേവൻ എന്ന ചിത്രത്തിലെ ഗാനരചനകളായിരുന്നു പ്രധാനം. എം ജി ശ്രീകുമാർ ആലപിച്ച ഗാനം നമുക്ക് കേൾക്കാം.
1: അക്ഷര നക്ഷത്രം കോർത്ത

1996 മികച്ച സംഗീത സംവിധായകനുള്ള പുരസ്കാരം ലഭിച്ചത് ഇളയരാജയ്ക്കായിരുന്നു. കാലാപാനി എന്ന ചിത്രത്തിലെ ഗാനങ്ങൾക്ക് ഈണമിട്ടതിനായിരുന്നു പുരസ്കാരം. എം ജി ശ്രീകുമാറും കെ എസ് ചിത്രയും ചേർന്ന് ആലപിച്ച ഗാനം ഇതാണ്.

1996 മികച്ച ഗായകൻ കെ ജെ യേശുദാസും മികച്ച ഗായിക കെ എസ് ചിത്രയുമായിരുന്നു. മഴയെത്ത മുൻപേ എന്ന ചിത്രത്തിലെ ഗാനത്തിന് യേശുദാസിനും ദേവരാഗം എന്ന ചിത്രത്തിലെ ഗാനത്തിന് ചിത്രയ്ക്കും പുരസ്കാരം ലഭിച്ചു. ദേവരാഗത്തിലെ ശശികല ചാർത്തിയ എന്ന പാട്ട് നമുക്ക് കേൾക്കാം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ, ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസൈ റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ, ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം, കരുണാസൈ റേഡിയോ 91.2 FM.

0: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.
1: വാട്സപ്പ് ഗാനം. ശ്രോതാക്കൾ വാട്സപ്പിലൂടെ പാടി അയച്ച ഗാനങ്ങൾ.
0: ശ്രോതാക്കൾക്ക് വാട്സാപ്പ് ഗാനത്തിലൂടെ ഇന്ന് കേൾക്കാം രമേശ്വര ദാസ് വെള്ളനാട് ആലപിച്ച ഗാനം.

ശ്രോതാക്കൾ, ഇതുവരെ വാട്സാപ്പ് ഗാനത്തിൽ കേട്ടത് രമേശ്വരദാസ് വെള്ളനാട് ആലപിച്ച ഗാനം. ശ്രോതാക്കൾക്കും ഇതുപോലെ വാട്സപ്പ് ഗാനത്തിൽ നിങ്ങളുടെ പ്രിയ ഗാനങ്ങൾ പാടി അയക്കാവുന്നതാണ്. അയക്കേണ്ട നമ്പർ 8891773912. നമ്പർ ഒരിക്കൽ കൂടി 8891773912 എന്ന നമ്പറിലേക്ക്.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ, ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

കടപ്പാടുകളില്ലാതെ ജീവിക്കുവാൻ കഴിഞ്ഞു എന്ന് വരില്ല. പക്ഷേ മുറിപ്പാടുകൾ സൃഷ്ടിക്കാതെയാണ് ജീവിക്കുന്നത് എന്ന് ഉറപ്പുവരുത്താനും കഴിയണം. പൊതുജന ബോധവൽക്കരണ ശ്രവണാർത്ഥം കരുണാസായി റേഡിയോ.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യ ആവിഷ്കാരം.

0: ആധുനിക കാലത്തെ രക്ഷിതാക്കൾ തങ്ങളുടെ കുട്ടികൾക്ക് വേണ്ടി സർവ സ്വാതന്ത്ര്യവും മികച്ച വിദ്യാഭ്യാസവും ഭൗതിക സൗകര്യങ്ങളും ഒരുക്കാൻ കഠിനമായി പരിശ്രമിക്കുന്നവരാണ്. എന്നാൽ ഈ ഓട്ടത്തിനിടയിൽ അറിഞ്ഞോ അറിയാതെയോ പല വീടുകളിലും സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വലിയ വിടവാണ് വൈകാരികമായ അസാന്നിധ്യം. ഡോക്ടർ ജോൺ ഡിലോണി ഉൾപ്പെടെയുള്ള മനഃശാസ്ത്രജ്ഞർ ചൂണ്ടിക്കാട്ടുന്നത് പോലെ മാതാപിതാക്കൾ ശാരീരികമായി കുട്ടികളുടെ കൂടെ ഉണ്ടാകാം, അവരെ സ്കൂളിൽ വിടുന്നുണ്ടാകാം, ഭക്ഷണം നൽകുന്നുണ്ടാകാം, അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റുന്നുണ്ടാകാം. എന്നാൽ മനസ്സുകൊണ്ട് അവർ പലപ്പോഴും ദൂരെ എവിടെയോ ആയിരിക്കും. സ്മാർട്ട് ഫോണുകൾ, ജോലിയിലെ സമ്മർദ്ദം, അല്ലെങ്കിൽ സ്വന്തം ജീവിതത്തിലെ പരിഹരിക്കപ്പെടാത്ത മാനസിക വിഷമങ്ങൾ എന്നിവ മാതാപിതാക്കളെ കുട്ടികളിൽ നിന്ന് വൈകാരികമായി അകറ്റുന്നു. കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഈ സാഹചര്യം വലിയ ആശയക്കുഴപ്പമാണ് ഉണ്ടാക്കുന്നത്. തങ്ങളുടെ അടിസ്ഥാന ആവശ്യങ്ങളെല്ലാം നിറവേറ്റപ്പെടുന്നുണ്ടെങ്കിലും തന്റെ സങ്കടങ്ങൾ ആരും കാണുന്നില്ലെന്നും താൻ ശരിക്കും ആദരിക്കപ്പെടുന്നില്ലെന്നും കുട്ടിക്ക് തോന്നുന്നു. ഇതിനെ വൈകാരികമായ ഏകാന്തത എന്ന് വിളിക്കാം. ഒരു കുടുംബത്തിനകത്ത് ജീവിക്കുമ്പോഴും കുട്ടി അനുഭവിക്കുന്ന ഈ ഏകാന്തത പ്രകടമായ അവഗണനയോളം തന്നെ ഹാനികരമാണ്. തന്നെ ആരും ശ്രദ്ധിക്കുന്നില്ല എന്ന ബോധം, കുട്ടികളിൽ എന്റെ വികാരങ്ങൾക്ക് വിലയില്ല അല്ലെങ്കിൽ എനിക്ക് ആരുമില്ല എന്നൊക്കെയുള്ള തെറ്റായ ധാരണകൾ വളർത്തുന്നു. ഇത് അവരുടെ ആത്മവിശ്വാസത്തെയും ലോകത്തോടുള്ള കാഴ്ചപ്പാടിനെയും ദോഷകരമായി ബാധിക്കുന്നു. കൗമാരത്തിലേക്കും മുതിർന്ന പ്രായത്തിലേക്കും കടക്കുമ്പോൾ ഇത്തരം കുട്ടികൾ ഒന്നുകിൽ അമിതമായ പെർഫെക്ഷനിസ്റ്റുകളാകാനോ അല്ലെങ്കിൽ മറ്റുള്ളവരെ എപ്പോഴും പ്രീണിപ്പിക്കാൻ ശ്രമിക്കുന്നവരാകാനോ സാധ്യതയുണ്ട്. ചിലർ ദേഷ്യത്തിലൂടെയും വാശികളിലൂടെയും തങ്ങളുടെ ഉള്ളിലെ ശൂന്യത പ്രകടിപ്പിക്കും. ഉപരിതലത്തിലെല്ലാം ശരിയാണെന്ന് തോന്നുമ്പോഴും ഉള്ളിൽ സ്നേഹത്തിന്റെ അഭാവം അവരെ വേട്ടയാടിക്കൊണ്ടിരിക്കും. മസ്തിഷ്ക വികാസത്തിന്റെ ഘട്ടത്തിൽ ഒരു കുട്ടിക്ക് ലഭിക്കേണ്ട സുരക്ഷിത ബോധം എന്നത് മാതാപിതാക്കളുടെ കണ്ണുകളിലെ തിളക്കവും അവർ നൽകുന്ന ശ്രദ്ധയുമാണ്. അത് ലഭിക്കാതെ വരുമ്പോൾ തലച്ചോറിലെ നാഡീവ്യൂഹങ്ങൾ ഭയത്തിന്റെയും ഉത്കണ്ഠയുടെയും പാതകൾ നിർമ്മിക്കാൻ തുടങ്ങുന്നു. ആധുനിക ജീവിതശൈലി മാതാപിതാക്കളെ പലപ്പോഴും ബേൺ ഔട്ട് അഥവാ മാനസിക വളർച്ചയിലേക്ക് നയിക്കുന്നുണ്ട്. സ്വന്തം വികാരങ്ങളെ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് പഠിക്കാൻ മാതാപിതാക്കൾ തങ്ങൾക്കുണ്ടായ അതേ വൈകാരിക ശൂന്യത അറിയാതെ മക്കളിലേക്കും പകരുന്നു. മികച്ച സ്കൂളുകളും ട്യൂഷനുകളും നൽകുന്നതിനേക്കാൾ പ്രധാനം കുട്ടിയുടെ കണ്ണുകളിലേക്ക് നോക്കി സംസാരിക്കാനും അവർ പറയുന്നത് ക്ഷമയോടെ കേൾക്കാനും സാധിക്കുക എന്നതാണ്. ഒരു കുട്ടിയുടെ മസ്തിഷ്കം സുരക്ഷിതത്വമായി തിരിച്ചറിയുന്നത് ശാന്തമായ സാന്നിധ്യത്തെയാണ്. ആ സാന്നിധ്യം ഇല്ലാതാകുമ്പോൾ വസ്ത്രത്തിനും ഭക്ഷണത്തിനും അപ്പുറമുള്ള ഒരു വൈകാരിക ലോകം അവിടെ തകരുകയാണ്. എന്നാൽ ഇത് മാതാപിതാക്കളെ കുറ്റപ്പെടുത്താനുള്ള ഒരു നിരീക്ഷണമായി കാണരുത്, മറിച്ച് ബന്ധങ്ങൾ വീണ്ടെടുക്കാനുള്ള ഒരു ആഹ്വാനമായി ഇതിനെ കാണണം. കുട്ടികൾക്ക് വേണ്ടത് പരിപൂർണരായ മാതാപിതാക്കളെ അല്ല, മറിച്ച് തങ്ങളുമായി വൈകാരികമായി ബന്ധമുള്ള മാതാപിതാക്കളെയാണ്. തെറ്റുകൾ സംഭവിച്ചാൽ അത് കുട്ടികളോട് തുറന്നു പറയാനും അവരോട് ക്ഷമ ചോദിക്കാനും മാതാപിതാക്കൾ തയ്യാറാകണം. ഓരോ ദിവസവും ഫോണുകൾ മാറ്റിവെച്ച് കുട്ടികളോടൊപ്പം ചിലവഴിക്കുന്ന നിശ്ചിത സമയം ആ ബന്ധത്തിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരും. കേവലം ഉപദേശിക്കുന്നതിന് പകരം അവരെ കേൾക്കാൻ ശ്രമിക്കുക. അവരുടെ കൊച്ചു കൊച്ചു വിശേഷങ്ങളിൽ ആത്മാർത്ഥമായ താല്പര്യം കാണിക്കുക. വീടിനുള്ളിൽ ചില സാങ്കേതിക വിദ്യ വിമുക്തമായ ഇടങ്ങളോ സമയമോ കണ്ടെത്തുന്നത് വലിയ ഗുണം ചെയ്യും. ഭക്ഷണം കഴിക്കുമ്പോഴോ അല്ലെങ്കിൽ ഉറങ്ങാൻ പോകുന്നതിന് മുൻപോ ഉള്ള സമയം സംഭാഷണങ്ങൾക്കായി മാറ്റിവെക്കാം. ഇത്തരം ചെറിയ മാറ്റങ്ങൾ കുട്ടികളുടെ നാഡീവ്യൂഹത്തെ ശാന്തമാക്കാനും അവർക്ക് വലിയൊരു സുരക്ഷിത ബോധം നൽകാനും സഹായിക്കും. ഒരു ആലിംഗനമോ അല്ലെങ്കിൽ തോളിൽ തട്ടി നൽകുന്ന പ്രോത്സാഹനമോ ആ കുഞ്ഞിന് നൽകുന്ന ഊർജം പറഞ്ഞറിയിക്കാൻ കഴിയില്ല. സ്നേഹമെന്നത് അനുഭവങ്ങളിലൂടെയാണ് കൈമാറേണ്ടത്, പണത്തിലൂടെയല്ല. ഓരോ മാതാപിതാക്കളും സ്വന്തം മാനസികാരോഗ്യം ശ്രദ്ധിക്കേണ്ടത് കുട്ടികളുടെ വളർച്ചയ്ക്ക് അത്യാവശ്യമാണ്. നിങ്ങൾ സമാധാനത്തോടെ ഇരിക്കുമ്പോൾ മാത്രമേ നിങ്ങളുടെ കുഞ്ഞിന് സമാധാനം നൽകാൻ സാധിക്കൂ. പഴയ രീതിയിലുള്ള അടിച്ചമർത്തപ്പെട്ട വികാരങ്ങളെ മാറ്റിവെച്ച് തുറന്ന സംസാരത്തിലൂടെയും സ്നേഹത്തിലൂടെയും വീടിനുള്ളിൽ പുതിയൊരു സംസ്കാരം വളർത്തിയെടുക്കാം. കുട്ടിക്ക് ലഭിക്കുന്ന ഏറ്റവും വലിയ വിദ്യാഭ്യാസം അവർ തന്റെ വീട്ടിൽ നിന്ന് അനുഭവിക്കുന്ന വൈകാരികമായ കരുതലാണ്. ആ കരുതൽ അവരെ ജീവിതകാലം മുഴുവൻ കരുത്തരായി നിലനിർത്തും. നിങ്ങൾ ഒരു നിമിഷം നിങ്ങളുടെ തിരക്കുകൾ മാറ്റിവെച്ച് കുഞ്ഞിന്റെ മുഖത്തേക്ക് നോക്കുമ്പോൾ അവിടെ വിരിയുന്ന ആ പുഞ്ചിരിയാണ് യഥാർത്ഥ വിജയം. ആ നിമിഷങ്ങളിൽ നിങ്ങൾ അവർക്ക് നൽകുന്നത് ആ ജീവനാന്തം നിലനിൽക്കുന്ന ആത്മവിശ്വാസമാണ്. നീ എനിക്ക് പ്രിയപ്പെട്ടവനാണ്, നിന്റെ വാക്കുകൾ എനിക്ക് പ്രധാനമാണ് എന്ന സന്ദേശം വാക്കുകളില്ലാതെ തന്നെ അവരിലേക്കെത്തുന്നു. സ്നേഹമെന്നത് ഒരു സാന്നിധ്യമാണ്. ആ സാന്നിധ്യമാകാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കും. ഇന്നത്തെ ആധുനിക ലോകത്ത് നമുക്ക് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ആ വൈകാരിക ബന്ധം വീണ്ടെടുക്കാൻ നമുക്കൊന്നിച്ച് ശ്രമിക്കാം. അവസാനമായി, മാറ്റമെന്നത് ഒരു വലിയ തീരുമാനത്തിലൂടെയല്ല, മറിച്ച് ചെറിയ പ്രതിദിന ശീലങ്ങളിലൂടെയാണ് ഉണ്ടാകേണ്ടത്. ഇന്നു മുതൽ കുറച്ച് സമയം നിങ്ങളുടെ കുട്ടികൾക്കായി നീക്കിവെക്കൂ. അവർ പറയുന്നത് കണ്ണുകളിലേക്ക് നോക്കി കേൾക്കൂ. ആ ചെറിയ മാറ്റം നിങ്ങളുടെ കുടുംബത്തിന്റെ ഭാവി തന്നെ മാറ്റിമറിക്കും. സ്നേഹവും കരുതലുമുള്ള മാതാപിതാക്കളായി മാറാൻ നമുക്ക് സാധിക്കട്ടെ. നമ്മുടെ കുട്ടികൾക്ക് നൽകാൻ കഴിയുന്ന ഏറ്റവും വലിയ സ്വത്ത് അവരെ നാം എങ്ങനെ സ്നേഹിച്ചു എന്നതാണ്. ആ സ്നേഹത്തിന്റെ തണലിൽ അവർ ആരോഗ്യത്തോടെയും സന്തോഷത്തോടെയും വളരട്ടെ. വരാനിരിക്കുന്ന തലമുറയുടെ മാനസികാരോഗ്യം നമ്മുടെ കൈകളിലാണ്. അത് കാത്തുസൂക്ഷിക്കാൻ നമുക്ക് സ്നേഹം കൊണ്ട് ഒരു പ്രതിരോധ കവചം തീർക്കാം. സമാധാനപൂർണമായ ഒരു നാളേക്ക് വേണ്ടി നമുക്ക് ഒന്നിച്ച് നീങ്ങാം. ഓരോ കുഞ്ഞും സ്നേഹിക്കപ്പെടാൻ അർഹരാണ്. ആ സ്നേഹം അവർക്ക് നിരുപാധികമായി നൽകാം. വീടുകൾ സമാധാനത്തിന്റെ തുരുത്തുകളായി മാറട്ടെ. അവിടെ സ്നേഹം എന്നും നിറഞ്ഞു നിൽക്കട്ടെ.
1: രക്ഷിതാക്കൾ അറിയാൻ
2: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് രക്ഷിതാക്കൾ അറിയാൻ.
3: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ, ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസൈ റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ, ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം, കരുണാസൈ റേഡിയോ 91.2 FM.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

0: സാംസ്കാരിക ഇടങ്ങളിൽ ഇന്ന് സ്നേഹതീരം ബീച്ചിനെ കുറിച്ച് കേൾക്കാം. തൃശൂരിന്റെ പടിഞ്ഞാറൻ തീരത്ത് അറബിക്കടലിന്റെ സൗന്ദര്യം ആസ്വദിക്കാൻ പറ്റിയ ഏറ്റവും മികച്ച ഇടമാണ് സ്നേഹതീരം ബീച്ച്. വെറുമൊരു കടൽത്തീരം എന്നതിലുപരി കൃത്യമായ പ്ലാനിങ്ങോടെ വികസിപ്പിച്ചെടുത്ത ഒരു സാംസ്കാരിക വിനോദ സമുച്ചയമാണിത്. കേരളത്തിലെ മറ്റു ബീച്ചുകളെ അപേക്ഷിച്ച് ശുചിത്വത്തിന്റെ കാര്യത്തിൽ സ്നേഹതീരം ഏറെ മുന്നിലാണ്. ടൂറിസം വകുപ്പിന്റെ കീഴിൽ വളരെ മികച്ച രീതിയിലാണ് ഈ പ്രദേശം സംരക്ഷിക്കപ്പെടുന്നത്. ബീച്ചിനോട് ചേർന്ന് തന്നെയുള്ള വിശാലമായ പാർക്ക് കുട്ടികൾക്ക് ഏറെ പ്രിയപ്പെട്ടതാണ്. കളിയുപകരണങ്ങളും മനോഹരമായ പൂന്തോട്ടവും ഇവിടെ സജ്ജീകരിച്ചിട്ടുണ്ട്. വൈകുന്നേരങ്ങളിൽ ചെറിയ കലാപരിപാടികൾ അവതരിപ്പിക്കാൻ അനുയോജ്യമായ തുറന്ന വേദികൾ ഇവിടെയുണ്ട്. നാടൻ കലകളെ പ്രോത്സാഹിപ്പിക്കുന്നതിനായി വിവിധ കൂട്ടായ്മകൾ ഇവിടെ ഒത്തുചേരാറുമുണ്ട്. തീരദേശ സംസ്കാരത്തിന്റെ ഭാഗമായ രുചികരമായ കടൽ വിഭവങ്ങൾ ലഭിക്കുന്ന നാടൻ ഭക്ഷണശാലകൾ സ്നേഹതീരത്തിന്റെ മറ്റൊരു പ്രത്യേകതയാണ്. നമ്മുടെ നാട്ടിലെ പൊതു ഇടങ്ങൾ എങ്ങനെ മാതൃകാപരമായി നിലനിർത്താമെന്നതിന് സ്നേഹതീരം ബീച്ച് ഒരു വലിയ പാഠമാണ്. നാലുമണിക്കാറ്റുപോലെ തന്നെ കുടുംബങ്ങൾക്കും സൗഹൃദങ്ങൾക്കും ഒത്തുചേരാൻ സുരക്ഷിതമായ ഒരിടം എന്ന നിലയിലാണ് ഇത് പ്രശസ്തമായത്. തളിക്കുളം ഗ്രാമപഞ്ചായത്തിന്റെയും ടൂറിസം വകുപ്പിന്റെയും സംയുക്തമായ ഇടപെടലുകൾ ഈ പ്രദേശത്തിന്റെ വികസനത്തിൽ വലിയ പങ്കുവഹിച്ചിട്ടുണ്ട്. സൂര്യാസ്തമനം കാണാൻ താൽപര്യമുള്ളവർക്ക് വൈകുന്നേരങ്ങളിൽ ഇവിടെ ചിലവഴിക്കുന്നത് വലിയൊരു അനുഭവം തന്നെയായിരിക്കും. തിരക്കുകളിൽ നിന്നൊഴിഞ്ഞ് സമാധാനപരമായൊരു സായാഹ്നം ആഗ്രഹിക്കുന്നവർക്ക് തൃശൂരിലെ ഈ സ്നേഹതീരം മികച്ചൊരു തെരഞ്ഞെടുപ്പാണ്.
1: സാംസ്കാരിക ഇടങ്ങൾ. ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് സാംസ്കാരിക ഇടങ്ങൾ.
2: ഇത് കരുണാസ്വായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്നു കേൾക്കൂ. കരുണാസ്വായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

0: ദരുണ സായി റേഡിയോ ടൈം ചെയർ ടൈം ചെയർ
1: സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം 6 മണി.
2: കാർഷിക സമൃദ്ധിയുടെയും അറിവിന്റെയും വാതിലുകൾ തുറക്കുന്നു. മിത്രനികേതനിൽ പ്രകൃതി കാർഷിക മേളയും പ്രദർശനവും. ആധുനിക ഡ്രോണുകളും കാർഷിക യന്ത്രങ്ങളും മുതൽ ജൈവ ഉൽപ്പന്നങ്ങളും മൂല്യവർദ്ധിത വിഭവങ്ങളും ഒരേ കുടക്കീഴിൽ. AI കൃഷിരീതികൾ, കോൺ വളർത്തൽ, ബേക്കറി, തേനീച്ച വളർത്തൽ എന്നിവയിൽ സൗജന്യ പരിശീലനങ്ങൾ. കൂടാതെ വൈകുന്നേരങ്ങളിൽ സാംസ്കാരിക സന്ധ്യയും ഗാനമേളയും നാടകവും. ഓഗസ്റ്റ് 18 മുതൽ 20 വരെ മിത്രനികേതനിൽ ഏവർക്കും സ്വാഗതം.
0: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.
1: പ്രബോധന ചിന്ത.
3: ഏകാഗ്രത. സാക്ഷാത്കാരത്തിന് ചിത്തം ഏകാഗ്രമാക്കണം. നിങ്ങളുടെ സത്തയെ പരിപൂർണ ജ്ഞാനവുമായി ഇണക്കുന്ന വിധത്തിൽ ഈ യത്നത്തിൽ ബാഹ്യവസ്തുക്കളെ സംബന്ധിക്കുന്ന കൽപ്പനകളും അലയുന്ന ചിന്തകളും ഉന്മൂലനം ചെയ്യണം. വ്യക്തിത്വത്തെക്കുറിച്ചുള്ള ആശയങ്ങൾ ഇല്ലാതാക്കണം. ദുഃഖ സംവേദനകൾ ഇല്ലാതാക്കണം. അസ്ഥിരബോധം ഇല്ലാതാക്കണം. പകരമായി അഹമില്ലായ്മ, ശൂന്യത, രൂപരാഹിത്യം തുടങ്ങിയ ആര്യഭാവനകൾ വളർത്തണം. ഇതുവഴി വികാര വായ്പകൾ വാർന്നുപോകും, പൂർണ്ണമായ പ്രസന്നത കൈവരും. ഏകാഗ്രതയ്ക്ക് വേണ്ടിയുള്ള ഈ പ്രയത്നം ഫലിക്കുമ്പോൾ അതിനെ തുടർന്നുണ്ടാകുന്നത് നിഷ്ക്രിയാത്മകവും സ്വീകാര്യ വ്യഗ്രവുമായ മനോനിലയാണ്. ആ നിലയിൽ നിങ്ങൾ സമ്പൂർണ്ണ ജ്ഞാനത്തിന്റെ ആനന്ദപൂർണമായ മേഖലയിലേക്ക് കടക്കുന്നു. ഗാഢമായ ആന്തരിക പരിവർത്തനം അനുഭവിക്കുന്നു. നിങ്ങളിൽ സർവഭൂത അനുകമ്പ നിറയുന്നു. സാക്ഷാത്കാരത്തിലേക്കുള്ള ഈ പാതയിൽ ഒരു വലിയ അപകടം പതിയിരിപ്പുണ്ട്. അതിനെക്കുറിച്ച് നിങ്ങൾക്ക് ബോധമുണ്ടാകണം. മാനസിക വ്യാപാരങ്ങൾ അമർത്തുന്നതുകൊണ്ട് പ്രസന്നത കൈവരിക്കാമെന്ന് ചിലർക്ക് ചിലപ്പോൾ തോന്നിയേക്കാം. ഇത് അബദ്ധമാണ്. കാരണം ബോധപൂർവമായ ചിന്തകളെ അമർത്തിയാലും അവയ്ക്ക് അസാധാരണമായ മാനസിക സ്വഭാവങ്ങൾ നിലനിൽക്കും. പ്രസന്നത കൈവരുന്നത് സംഘത്തെക്കുറിച്ചും വിവേചനത്തെക്കുറിച്ചുമുള്ള എല്ലാ ചിന്തകളും ഇല്ലാതാക്കിയാലാണ്.

0: ശാന്തിരാഗങ്ങൾ.
1: പ്രിയ ശ്രോതാക്കളെ, ശാന്തിരാഗം കേൾക്കാം. ശാന്തിരാഗത്തിൽ ഇന്ന് ആദ്യം
2: സ്നേഹസീമ എന്ന ചിത്രത്തിലെ ഗാനം, ആലപിച്ചത് പി ലീല.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ, ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസൈ റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ, ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം, കരുണാസൈ റേഡിയോ 91.2 FM.

ഈ ഭൂമി നമ്മുടേത് മാത്രമല്ല, നമുക്ക് പിന്നാലെ വരുന്നവർക്ക് കൂടിയുള്ളതാണ്. ആലോചിച്ചു നോക്കൂ, നമുക്ക് മുന്നേ ഇവിടെ ഉണ്ടായിരുന്നവർ ഈ ഭൂമിയെ ധൂർത്തടിച്ചിരുന്നുവെങ്കിൽ ഇപ്പോൾ നമ്മൾ അനുഭവിക്കുന്ന ഒന്നും ഇപ്പോൾ ഇവിടെ ഉണ്ടാകുമായിരുന്നില്ല. ഈ പുഴയും മണ്ണും മരവുമെല്ലാം വരും തലമുറകൾക്ക് വേണ്ടിയും നമുക്ക് കൈമാറേണ്ടതുണ്ട്. പരിസ്ഥിതി നമുക്ക് കിട്ടുന്ന ഔദാര്യമാണ്, അതിനെ ഇല്ലായ്മ ചെയ്യരുത്. പൊതുജന ബോധവൽക്കരണ പ്രചരണാർത്ഥം കരുണാസായി റേഡിയോ.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസൈ റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ, ജീവിത പാഠങ്ങളുടെ ശ്രവ്യ ആവിഷ്കാരം, കരുണാസൈ റേഡിയോ 91.2 FM.

0: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സാന്ദ്യരാഗങ്ങൾ.
1: പ്രിയ ശ്രോതാക്കളെ, നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സാന്ധ്യരാഗങ്ങൾ. സാന്ധ്യരാഗങ്ങളിൽ ഇനി പി. സുശീല ആലപിച്ച ഗാനം കേൾക്കാം, ചിത്രം രാജാങ്കണം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ, ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യ ആവിഷ്കാരം കരുണാസായി റേഡിയോ 91.2 FM.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

0: ദരുണസായി റേഡിയോ ടൈം ചെയർ ടൈം ചെയർ
1: സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം 7 മണി. ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ, ജീവിത പാഠങ്ങളുടെ ശ്രവ്യ ആവിഷ്കാരം, കരുണാസായി റേഡിയോ 91.2 FM.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

0: നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് നരേന്ദ്രമോഹൻ. പ്രധാന വാർത്തകൾ. സംസ്ഥാനത്തിന്റെ വികസന ചരിത്രത്തിൽ പുതിയ അധ്യായം കുറിച്ച് വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്ത് സമ്പൂർണ്ണ കയറ്റുമതി ഇറക്കുമതി പ്രവർത്തനങ്ങൾക്ക് നാളെ തുടക്കമാകും. ബാങ്കിംഗ് മേഖലയിലെ പരിഷ്കരണത്തിനായി ഉന്നതതല സമിതിയെ കേന്ദ്ര സർക്കാർ ഉടൻ നിയോഗിക്കുമെന്ന് ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ. പരീക്ഷാ നടത്തിപ്പുമായി ബന്ധപ്പെട്ട മാനദണ്ഡങ്ങൾ കർശനമായി പാലിക്കണമെന്ന് നിർദ്ദേശം നൽകി കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി പ്രഹ്ലാദ് ജോഷി. എറണാകുളം ബംഗളൂരു വന്ദേ ഭാരത് എക്സ്പ്രസ് ഇനി 16 കോച്ചുകളുമായി സർവീസ് നടത്തും. ഔദ്യോഗിക ഫ്ളാഗ് ഓഫ് കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി എറണാകുളത്ത് നിർവഹിച്ചു. ഐശ്വര്യത്തിന്റെയും സമൃദ്ധിയുടെയും പൊന്നോണക്കാലത്തിന് തുടക്കമിട്ട് ഇന്ന് ചിങ്ങം 1. ഓണത്തിരക്കിലേക്ക് കടന്ന് നാടും നഗരവും. ശ്രീലങ്കയ്ക്കെതിരായ ടെസ്റ്റ് ക്രിക്കറ്റ് പരമ്പരയിലെ ഒന്നാം മത്സരത്തിന്റെ മൂന്നാം ദിനത്തിൽ 178 റൺസിന്റെ ലീഡുമായി ഇന്ത്യ. വാർത്തകൾ വിശദമായി. സംസ്ഥാനത്തിന്റെ വികസന ചരിത്രത്തിൽ പുതിയ അധ്യായം കുറിക്കാൻ വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം ആഗോളതലത്തിലേക്ക് വാതിൽ തുറക്കുന്നു. വിഴിഞ്ഞം തുറമുഖത്തു നിന്നും സമ്പൂർണ്ണ കയറ്റുമതി ഇറക്കുമതി എക്സിം പ്രവർത്തനങ്ങൾക്ക് നാളെ തുടക്കമാകും. മുഖ്യമന്ത്രി വി ഡി സതീശൻ ആദ്യ കയറ്റുമതി കണ്ടെയ്നർ ഫ്ളാഗ് ഓഫ് ചെയ്യും. കേന്ദ്രമന്ത്രി സർബാനന്ദ സോണോവാൾ ചടങ്ങിൽ മുഖ്യാതിഥിയാകും. യൂറോപ്പ് ഉൾപ്പെടെയുള്ള വിദേശ വിപണികളിലേക്ക് വിഴിഞ്ഞത്തുനിന്നും നേരിട്ട് ചരക്കുകൾ അയക്കാൻ സംവിധാനം ഒരുങ്ങുന്നതോടെ യാത്രാസമയവും ചെലവും വലിയ തോതിൽ കുറയും. സംസ്ഥാന സർക്കാരിന്റെ മിഷൻ സമുദ്ര പദ്ധതിയുടെ പ്രഖ്യാപനവും ലോഗോ പ്രകാശനവും ചടങ്ങിൽ നടക്കും. വികസിത ഭാരതം ലക്ഷ്യമിട്ട് ബാങ്കിംഗ് മേഖലയിലെ പരിഷ്കരണത്തിനായി ഉന്നതതല സമിതിയെ കേന്ദ്ര സർക്കാർ ഉടൻ നിയോഗിക്കുമെന്ന് കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ. പൊതുമേഖലാ ബാങ്ക് കോൺക്ലേവ് ന്യൂഡൽഹിയിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. ഇന്ത്യൻ ബാങ്കുകൾ ശക്തമായ അവസ്ഥയിലാണെന്നും കിട്ടാക്കടങ്ങൾ എക്കാലത്തെയും താഴ്ന്ന നിലയിലെത്തിയതായും ധനമന്ത്രി വ്യക്തമാക്കി.
1: So the committee would probably have that material before them, even as they deliberate. And even as they deliberate, to give us their thoughts and also the recommendations, which will help us to clearly understand where the committee wants India to go towards Vikasit Bharat, and in that, the role of banks.
0: ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് സെക്രട്ടറി, നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി ഡയറക്ടർ ജനറൽ, മറ്റ് മുതിർന്ന ഉദ്യോഗസ്ഥർ എന്നിവരുമായി കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി പ്രഹ്ലാദ് ജോഷി ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി. പരീക്ഷാ നടത്തിപ്പുമായി ബന്ധപ്പെട്ട മാനദണ്ഡങ്ങൾ കർശനമായി പാലിക്കണമെന്ന് മന്ത്രി യോഗത്തിൽ നിർദ്ദേശിച്ചു. പരീക്ഷാ നടപടിക്രമങ്ങളിൽ സമഗ്രമായ മാറ്റങ്ങൾ അടിയന്തരമായി നടപ്പിലാക്കാനും മന്ത്രി നിർദ്ദേശം നൽകി. പരീക്ഷാ സംവിധാനം പരിഷ്കരിക്കുന്നതിനായി NTA സ്വീകരിച്ച നടപടികളെക്കുറിച്ച് ഉദ്യോഗസ്ഥർ മന്ത്രിയെ ധരിപ്പിച്ചു. പെൻഷൻ നടപടിക്രമങ്ങൾ കൂടുതൽ ലളിതമാക്കുന്നതിൽ കേന്ദ്ര സർക്കാർ തുടർന്നും ശ്രദ്ധ ചെലുത്തുമെന്ന് കേന്ദ്രമന്ത്രി ഡോക്ടർ ജിതേന്ദ്രസിംഗ്. ന്യൂഡൽഹിയിൽ ദേശീയ അനുഭവ് അവാർഡുകൾ സമ്മാനിക്കുകയായിരുന്നു അദ്ദേഹം. പെൻഷൻ ഫോമുകളിൽ നിന്നും അനാവശ്യമായ വ്യവസ്ഥകൾ നീക്കം ചെയ്ത് സങ്കീർണമായ നടപടിക്രമങ്ങൾ ലളിതവൽക്കരിച്ചതായും അദ്ദേഹം പറഞ്ഞു. ചടങ്ങിൽ പെൻഷൻ മിത്ര ഹാൻഡ്ബുക്ക്, ഡിജിറ്റൽ ലൈഫ് സർട്ടിഫിക്കറ്റ് മാർഗരേഖ എന്നിവ മന്ത്രി പ്രകാശനം ചെയ്തു.
2: So most of these retiring colleagues are in the prime of their health, also prime of their expertise, prime of their experience. Aur isliye unko is tarah se chutti pe na jaane diya jaye, unki sevaen, unka yogdan kisi na kisi tarah se rashtra nirman ke karya aaye aur kis prakar aa sakta hai, ye unke sath charcha karne ka madhyam bane.
0: ഖനന നിയമ ഭേദഗതി ബില്ലിലെ വ്യവസ്ഥകൾ പുനഃപരിശോധിക്കണമെന്നാവശ്യപ്പെട്ട് മുഖ്യമന്ത്രി വി ഡി സതീശൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് കത്തയച്ചു. ബിൽ മുന്നോട്ട് വയ്ക്കുന്ന വിവിധ മാനദണ്ഡങ്ങൾ സംസ്ഥാനങ്ങളുടെ ഭരണഘടനാപരമായ അധികാരത്തെ ബാധിക്കുമെന്ന് കത്തിൽ പറയുന്നു. ധാതു നിക്ഷേപമുള്ള ഭൂമിയുടെ മേൽ സംസ്ഥാനത്തിന്റെ ധനപരമായ അധികാരം പരിമിതപ്പെടുത്താൻ ബിൽ കാരണമാകുമോ എന്ന ആശങ്കയും കത്തിൽ പങ്കുവയ്ക്കുന്നു. IS പിന്തുണയുള്ള ഷഹ്സാദ് ഭട്ടി നെറ്റ്വർക്ക് എന്ന ഭീകര സംഘടനയുടെ 200-ലധികം പ്രവർത്തകരെ അറസ്റ്റ് ചെയ്തതായി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. ഭീകരതയോട് ഇന്ത്യ പുലർത്തുന്ന വിട്ടുവീഴ്ചയില്ലാത്ത നയത്തിന്റെ ഭാഗമായാണ് സുരക്ഷാസേനയുടെ നടപടിയെന്നും അദ്ദേഹം സാമൂഹ്യമാധ്യമത്തിൽ കുറിച്ചു. 12th ബ്രിക്സ് പരിസ്ഥിതി മന്ത്രിമാരുടെ യോഗം നാളെ ന്യൂഡൽഹിയിൽ നടക്കും. കേന്ദ്രമന്ത്രി ഭൂപേന്ദ്ര യാദവ് യോഗത്തിൽ അധ്യക്ഷത വഹിക്കും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: എറണാകുളം ബംഗളൂരു വന്ദേ ഭാരത് എക്സ്പ്രസ് ഇനി 16 കോച്ചുകളുമായി സർവീസ് നടത്തും. സർവീസ് വിപുലീകരണത്തിന്റെ ഔദ്യോഗിക ഫ്ളാഗ് ഓഫ് എറണാകുളത്ത് കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി നിർവഹിച്ചു. വിശദാംശങ്ങളുമായി എറണാകുളത്തു നിന്നും ആകാശവാണി പ്രതിനിധി പി നഹീമ.
4: നിലവിലുള്ള 8 കോച്ചുകൾക്ക് പകരം 16 കോച്ചുകളാക്കിയാണ് സർവീസ് വിപുലീകരിക്കുന്നത്. നിലവിൽ 530 സീറ്റുകൾ ആയിരുന്നിടത്ത് ഇനി 598 അധിക സീറ്റുകൾ ഉണ്ടാകും. ദക്ഷിണ റെയിൽവേ തിരുവനന്തപുരം ഡിവിഷന്റെ നേതൃത്വത്തിലാണ് പരിപാടി. ഓണം ഉൾപ്പെടെയുള്ള ഉത്സവകാലത്ത് യാത്രക്കാരുടെ തിരക്ക് വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ കൂടുതൽ പേർക്ക് യാത്രാ സൌകര്യം ലഭ്യമാക്കുകയാണ് ഇതിലൂടെ ലക്ഷ്യമിടുന്നത്.
0: ഐശ്വര്യത്തിന്റെയും സമൃദ്ധിയുടെയും പൊന്നോണക്കാലത്തിന് തുടക്കമിട്ട് ഇന്ന് ചിങ്ങം 1. പുതുവർഷപ്പിറവിയുടെ നവ്യാനുഭവത്തിനൊപ്പം കർഷക ദിനം കൂടിയായാണ് മലയാളികൾ പൊന്നിൻ ചിങ്ങമാസത്തിലെ ആദ്യ ദിനത്തെ വരവേൽക്കുന്നത്. പൂവിളികളുടെ മനോഹര നാളുകൾക്ക് തുടക്കമിട്ട് ഇന്നലെ അത്തം പിറന്നതോടെ ഓണാവേശത്തിലേക്ക് മലയാളികൾ കടന്നുകഴിഞ്ഞു. ഓണത്തിരക്കിലേക്ക് നാടും നഗരവും ഉണർന്നതോടെ ഓണവിപണികളും സജീവമായിട്ടുണ്ട്. തിരഞ്ഞെടുപ്പ് പ്രക്രിയ കൂടുതൽ കാര്യക്ഷമമാക്കുന്നതിന്റെ ഭാഗമായി ബീഹാറിലെ നളന്ദ സർവകലാശാലയിൽ 500 ബൂത്ത് ലെവൽ ഓഫീസർമാരുമായി സംവദിച്ച് മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ ഗ്യാനേഷ് കുമാർ. പട്നയിൽ ഇലക്ഷൻ ലിറ്ററസി ക്ലബ് 2.0 പദ്ധതിക്കും അദ്ദേഹം തുടക്കം കുറിക്കും. ഹിമാചൽ പ്രദേശിലെ ഗോത്രമേഖലയായ ചമ്പയിൽ മേഘവിസ്ഫോടനം. മലവെള്ളപ്പാച്ചിലിൽ പാലം ഉൾപ്പെടെ ഒലിച്ചുപോയി. ആളപായം റിപ്പോർട്ട് ചെയ്തിട്ടില്ല. തമിഴ്നാടിന് കാവേരിയിലെ ജലം വിട്ടുനൽകുന്നതുമായി ബന്ധപ്പെട്ട് കാവേരി ജലമാനേജ്മെന്റ് അതോറിറ്റി പുറപ്പെടുവിച്ച നിർദ്ദേശങ്ങൾ കർണാടക പാലിക്കണമെന്ന് സുപ്രീംകോടതി. തമിഴ്നാട് സർക്കാർ സമർപ്പിച്ച ഹർജി പരിഗണിക്കവെയാണ് സുപ്രീംകോടതിയുടെ ഉത്തരവ്. സിക്കിമിലെ തീവ്ര വോട്ടർ പട്ടിക പുതുക്കലിന്റെ അടിസ്ഥാന വർഷം 2002 നിശ്ചയിച്ച തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ തീരുമാനത്തിൽ ഇടപെടാൻ വിസമ്മതിച്ച് സുപ്രീംകോടതി. അടിസ്ഥാന വർഷം 2002 പകരം 1993 നിശ്ചയിക്കാൻ നിർദ്ദേശം നൽകണമെന്നാവശ്യപ്പെട്ട് ഒരു സന്നദ്ധ സംഘടന സമർപ്പിച്ച പൊതു താൽപര്യ ഹർജി കോടതി തള്ളി. ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത്, ജസ്റ്റിസ് ജോയ് മാലിയ ബാഗ്ചി, ജസ്റ്റിസ് വി മോഹന എന്നിവരടങ്ങിയ ബെഞ്ചാണ് ഹർജി തള്ളിയത്. ബിജെപിയുടെ പുതിയ ദേശീയ ഭാരവാഹികളുടെ പട്ടിക പാർട്ടി ദേശീയ അധ്യക്ഷൻ നിതിൻ നബീൻ പുറത്തിറക്കി. കേരളത്തിൽ നിന്നും ബിജെപി നേതാവ് കെ സുരേന്ദ്രനെ ദേശീയ സെക്രട്ടറിയായി നിയമിച്ചു. അനിൽ ആന്റണി ബിജെപി ദേശീയ സെക്രട്ടറിയായി തുടരും. ശ്രീലങ്കയിൽ നടക്കുന്ന ഇന്ത്യ ശ്രീലങ്ക ടെസ്റ്റ് ക്രിക്കറ്റ് പരമ്പരയിലെ 1 മത്സരത്തിന്റെ 3 ദിനം കളി അവസാനിക്കുമ്പോൾ ഇന്ത്യയ്ക്ക് 178 റൺസിന്റെ ലീഡ്. ആതിഥേയരായ ശ്രീലങ്കയുടെ 1 ഇന്നിംഗ്സ് 284 റൺസിന് അവസാനിച്ചു. 3 ദിനത്തിൽ 9 വിക്കറ്റിന് 460 റൺസ് എന്ന നിലയിൽ ബാറ്റിംഗ് പുനരാരംഭിച്ച ഇന്ത്യ 462 റൺസിനാണ് പുറത്തായത്. ന്യൂഡൽഹിയിൽ നടക്കുന്ന BWF ലോക ബാഡ്മിന്റൺ വനിതാ സിംഗിൾസിൽ ഇന്ത്യയുടെ PV സിന്ധു 2 റൌണ്ടിൽ പ്രവേശിച്ചു. വനിതാ ഡബിൾസിൽ സ്പെയിൻ സഖ്യത്തെ പരാജയപ്പെടുത്തി ഇന്ത്യയുടെ ട്രീസ ജോളി ഗായത്രി ഗോപിചന്ദ് സഖ്യം 2 റൌണ്ടിലേക്ക് മുന്നേറി. പുരുഷ ഡബിൾസിൽ MR അർജുൻ ഹരിഹരൻ അംശകരുൺ സഖ്യവും 2 റൌണ്ടിൽ കടന്നു. ഹോർമുസ് കടലിടുക്കിലൂടെയുള്ള കപ്പൽ ഗതാഗതം നിയന്ത്രിക്കുന്നതിനുള്ള കരാറിൽ ഒമാനുമായി ധാരണയിലെത്തിയതായി ഇറാൻ വിദേശകാര്യ വക്താവ് ഇസ്മായിൽ ബഗായി. എന്നാൽ വാണിജ്യ കപ്പലുകൾക്കായി ഹോർമുസ് പൂർണ്ണമായും തുറക്കുന്നത് സംബന്ധിച്ച അമേരിക്കയുടെ നിബന്ധനകളെല്ലാം പാലിക്കുന്ന വിധത്തിലാണോ കരാർ എന്ന കാര്യത്തിൽ വ്യക്തത ആയിട്ടില്ല. അമേരിക്ക ഇറാൻ സമാധാന കരാറിനായുള്ള 60 ദിവസത്തെ ചർച്ചാ കാലാവധി അവസാനിക്കാറായ സാഹചര്യത്തിലാണ് പ്രഖ്യാപനം. ഖത്തറിലുള്ള പ്രവാസികൾക്ക് ഇന്ത്യയിലേക്ക് നേരിട്ട് പണം അയക്കുന്നതിനുള്ള UPI അധിഷ്ഠിത POS ട്രാൻസ്ഫർ സേവനം ആരംഭിച്ചതായി കേന്ദ്ര വാർത്താവിനിമയ മന്ത്രാലയം. ഖത്തർ പോസ്റ്റ് ഔട്ട്ലെറ്റുകൾ വഴി നേരിട്ട് പണം അയക്കാനാണ് സംവിധാനം ഒരുക്കിയിരിക്കുന്നത്. ചോദ്യപേപ്പറുകളിലുണ്ടായ പിശകുകളിലെ പരാതിയെ തുടർന്ന് UGC നെറ്റ് പരീക്ഷയിലെ ഇംഗ്ലീഷ്, കൊമേഴ്സ്, സോഷ്യോളജി എന്നീ വിഷയങ്ങളുടെ പുനഃപരീക്ഷ 9-10 തീയതികളിൽ നടക്കുമെന്ന് നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി. 9 തീയതി രാവിലെ 9 മുതൽ 12 വരെ ആദ്യ ഷിഫ്റ്റിൽ ഇംഗ്ലീഷും അതേ ദിവസം ഉച്ചയ്ക്ക് 3 മുതൽ വൈകുന്നേരം 6 വരെ കൊമേഴ്സ് പരീക്ഷയും നടക്കും. സോഷ്യോളജി പരീക്ഷ 10 രാവിലെ 9 മുതൽ 12 വരെ ആദ്യ ഷിഫ്റ്റിൽ നടക്കും. പ്രധാന വാർത്തകൾ വീണ്ടും. സംസ്ഥാനത്തിന്റെ വികസന ചരിത്രത്തിൽ പുതിയ അധ്യായം കുറിച്ച് വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്ത് സമ്പൂർണ്ണ കയറ്റുമതി ഇറക്കുമതി പ്രവർത്തനങ്ങൾക്ക് നാളെ തുടക്കമാകും. ബാങ്കിംഗ് മേഖലയിലെ പരിഷ്കരണത്തിനായി ഉന്നതതല സമിതിയെ കേന്ദ്ര സർക്കാർ ഉടൻ നിയോഗിക്കുമെന്ന് ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ. പരീക്ഷാ നടത്തിപ്പുമായി ബന്ധപ്പെട്ട മാനദണ്ഡങ്ങൾ കർശനമായി പാലിക്കണമെന്ന് നിർദ്ദേശം നൽകി കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി പ്രഹ്ലാദ് ജോഷി. എറണാകുളം ബംഗളൂരു വന്ദേ ഭാരത് എക്സ്പ്രസ് ഇനി 16 കോച്ചുകളുമായി സർവീസ് നടത്തും. ഔദ്യോഗിക ഫ്ളാഗ് ഓഫ് കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി എറണാകുളത്ത് നിർവഹിച്ചു. ഐശ്വര്യത്തിന്റെയും സമൃദ്ധിയുടെയും പൊന്നോണക്കാലത്തിന് തുടക്കമിട്ട് ഇന്ന് ചിങ്ങം 1. ശ്രീലങ്കയ്ക്കെതിരായ ടെസ്റ്റ് ക്രിക്കറ്റ് പരമ്പരയിലെ 1 മത്സരത്തിന്റെ 3 ദിനത്തിൽ 178 റൺസിന്റെ ലീഡുമായി ഇന്ത്യ. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 8:35.

കണ്ണാന്തളി, കഥയും കവിതയും സംഗീതകലയുമായി ഇത്തിരി നേരം കരുണാസൈ റേഡിയോയിൽ ഇനി കേൾക്കാം കണ്ണാന്തളി. കണ്ണാന്തളിയിൽ ഇന്നാദ്യം ഒരു കവിത കേൾക്കാം.

ിൽ കണ്ടു ഞാൻ നിന്നെ ഒരാനന്ദ ഹേമന്ത സന്ധ്യയിൽ. അന്നത്തെ നിന്റെ പുടവയും ഒന്നാം പിറ പോലെ നെറ്റിയിൽ ചാർത്തിയ ചന്ദനത്തിൻ്റെ വരക്കുറിയും നിന്റെ ചുണ്ടിൽ വിളർന്നു വിളരാതെ നിന്നൊരാ പുഞ്ചിരിയും പുടവത്തുമ്പുലയാതെ മന്ദമണയും പദങ്ങളിൽ തത്തുന്ന വെൺപ്രാവിണതൻ നടയഴകും നിന്നെ എൻ്റെ മനസ്സിൽ അതേപടി വാർത്തെടുത്ത് അന്നേ പ്രതിഷ്ഠിച്ചിരിപ്പു ഞാനോ മനി. ആവില്ലെനിക്കു മറക്കുവാനക്കാഴ്ച ആദ്യമായി ദർശിച്ച സൂര്യോദയം പോലെ. ആവില്ലെനിക്കു മറക്കുവാനക്കാഴ്ച ആദ്യമായി ദർശിച്ച സൂര്യോദയം.

തുടുത്തുപോയി. മുന്തിരിക്കൊയ്ത്തിനു വന്നൊരു കാനന കന്യകയെപ്പോലെ നിന്നു നീയെങ്കിലും വന്ന കാര്യം മറന്നെന്ന പോലൊന്നു പകച്ചുവോ? നേർക്കുനേർക്കന്നാദ്യമായി കാൺമിതെങ്കിലും പൊയ്പോയ ജന്മങ്ങൾ തന്നിടവേളകൾ പിന്നിട്ടു പിന്നെയും കണ്ടുമുട്ടുന്നതായി തോന്നിയോ? ശാന്തമാമെന്നന്തരംഗത്തിലെന്തിന്ന ശാന്തിതൻ ചിറ്റലമാലയുണർത്തി നീ. മഞ്ഞിൻ മറച്ചുള്ളിൽ നിന്ന് ഉരുഷസിൻ്റെ മഞ്ഞിമ പോൽ എന്നെ മാടി വിളിച്ചു നീ. മഞ്ഞിൻ മറയ്ക്കുള്ളിൽ നിന്ന് ഉരുഷസിൻ്റെ മഞ്ഞിമ പോൽ എന്നെ മാടി വിളിച്ചു നീ.

പാൽക്കുടമേന്തി നടക്കുമ്പോഴും പകൽ സ്വപ്നത്തിൽ എന്നടുത്തെത്തുന്ന ഗോപിക. ഏക്താരയിൽ ശ്രുതിമീട്ടി എൻ പേർ ചൊല്ലി ഏകയായെന്നെ തിരയുമാരാധിക. എൻ പ്രിയ കിന്നരം മീട്ടി വാഴ്ത്തും ശ്യാമസുന്ദരിയാമൻ യെരൂശലേം കന്യക. തേനും തിനയും തിരഞ്ഞുപോകെ എൻ്റെ പ്രാണനിലെ തേൻകുഴമ്പായിരുന്നവൾ. എൻ്റെ വള്ളം തിരിച്ചെത്തും വരെ വഴിക്കണ്ണുമായൻ കുടിൽ മുറ്റത്തു നിൽപ്പവൾ. എൻ്റെ വള്ളം തിരിച്ചെത്തും വരെ വഴിക്കണ്ണുമായൻ കുടിൽ മുറ്റത്തു നിൽപ്പവൾ. വാഴ്വിൻ നിലങ്ങളിൽ പുന്നൽ കതിരും നിലാവും ഒരുമിച്ചു കൊയ്യുവാൻ വന്നവൾ. നാടോടികളായലയുമ്പോഴും എൻ്റെ കൂടെയല്ലാതെ ഉറങ്ങാൻ മടിച്ചവൾ. ഏതു ജന്മത്തിലും എന്നെ പിരിയുവാനാവാത്ത സ്നേഹാതുരത്വമായി വന്നു നീ. ഏതു ജന്മത്തിലും എന്നെ പിരിയുവാനാവാത്ത സ്നേഹാതുരത്വമായി വന്നു നീ.

ഉപ്പിലെ പാൽക്കാരി പെൺകിടാവിൻ മുഖം കാണുന്നു നിന്നിൽ ഞാൻ. എന്റെ പുല്ലാങ്കുഴൽ പാട്ടു കേൾക്കുന്നിടത്തെല്ലാം മറന്നു നീയോടിയെത്തുന്നതും നീ ചാരി നിൽക്കവേ താനേ തളിർക്കുന്ന നീലക്കടമ്പിൻ കുളിർച്ഛായയിൽ നമ്മൾ മേളിച്ചിരിപ്പതും രാസോത്സവങ്ങൾ തന്നേകാന്തഹർഷം നുകർന്നിരിക്കുന്നതും കോപതാപങ്ങളിൽ പോലും ഓരോമന കൗതുകം നിന്നിൽ ഞാൻ കണ്ടു രസിപ്പതും പിന്നിട്ടു പോന്നതാം ഏതോ പുരാതന ജന്മസ്മൃതികളായി എന്നിലുണരുന്നു. പിന്നിട്ടു പോന്നതാമേതോ പുരാതന ജന്മസ്മൃതികളായി എന്നിൽ

സ്വീകരിച്ചൊരാത്മാക്കൾ നാം നിന്നോട് യാത്ര ചോദിക്കാതെ ഒരക്ഷരം മിണ്ടാതെ പുല്ലാങ്കുഴലുമെടുക്കാതെ താലപ്പുലിയേന്തി നിന്ന മഹാരാജധാനിയൊന്നിൻ മടിത്തട്ടിലണഞ്ഞ ഞാൻ നീരവം നിന്നെയോർത്തോമനെ വാർത്ത കണ്ണീരിൻ കഥയാരറിയുന്നു കൈവിട്ടൊരൻ മുളന്തണ്ടിനെയോർത്ത് എൻ പ്രിയപ്പെട്ട നിന്നെയോർത്ത് അന്തരാ നീറിത്തപിച്ചു ഞാൻ കൈവിട്ടൊരൻ മുളന്തണ്ടിനെയോർത്ത് എൻ പ്രിയപ്പെട്ട നിന്നെയോർത്ത് അന്തരാ നീറിത്തപിച്ചു ഞാൻ സ്നേഹപാത്രത്തെ സ്വയം വിടിഞ്ഞിട്ട് ഒരു സ്നേഹകണത്തിനായി ദാഹിച്ചെരിഞ്ഞു ഞാൻ സ്നേഹപാത്രത്തെ സ്വയം വിടിഞ്ഞിട്ട് ഒരു സ്നേഹ

മനസ്സിൽ മഴ പെയ്യിക്കാൻ കവിക്ക് കഴിയും. കഥ പറഞ്ഞ് കഥ പറഞ്ഞ് മനസ്സിൽ ചലച്ചിത്രം വിരിയിക്കാൻ നോവലിസ്റ്റിന് കഴിയും. ഒരെഴുത്തുകാരനോ എഴുത്തുകാരിയോ അവരുടെ അനുഭവങ്ങളെക്കുറിച്ചോ എഴുതാനുള്ള സാഹചര്യങ്ങളെക്കുറിച്ചോ പറയുന്നത് കേൾക്കാൻ രസമാണ്. കണ്ണാന്തലയിൽ ഇനി തട്ടകം. തട്ടകത്തിൽ ഇന്ന് എ. അയ്യപ്പൻ സംസാരിക്കുന്നു.

0: എഴുത്ത് പഠിച്ച കാലത്ത് എഴുത്തു തുടങ്ങിയത് കാരണം ഈ കയ്യക്ഷ നന്നാൻ വേണ്ടിയിട്ടാണ് ഞാൻ എഴുതി തുടങ്ങിയത്. ഇവിടെ കൊള്ളാവുന്ന കയ്യക്ഷരത്തിൽ ഒരാൾ ഞാനാണ്, ബെറ്റർ. ഈ ഇന്ത്യയിലെ ഏത് സാഹിത്യകാരനുമായിട്ടും കയ്യക്ഷരത്തിൻ്റെ കാര്യത്തിൽ, കൈയടക്കത്തിൻ്റെ കാര്യത്തിലല്ല, കയ്യക്ഷരം, അക്ഷരം എന്ന് പറയുന്നതിന് അക്ഷരം അയ്യപ്പൻ എന്ന് തന്നെ വിളിക്കുന്നത് തന്നെ. ഞാൻ ഈ കൊച്ചുനാളിൽ നിങ്ങളുടെയൊക്കെ പ്രായത്തിൽ തുടങ്ങിയതാണ് അക്ഷരം മാഗസിൻ. എനിക്ക് കണ്ടു ഈ 22 വയസ്സുള്ളപ്പോഴാണ്. അപ്പോൾ എന്നെ ആദ്യം അനുബന്ധിച്ചത് എം ഗോവിന്ദനാണ്. അദ്ദേഹം അതുപോലെ ഒരു സംഭവം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ സമീക്ഷ, ഇങ്ങനെ ഈ കുട്ടിക്കാലത്ത് തന്നെ ഈ കുറ്റക്കേട് കാണിച്ചു തുടങ്ങിയെന്ന് എൻ്റെ ചോദിച്ചത് അതാണ്. പല പത്രവാദികളുമായിട്ട് നല്ല ബന്ധമുണ്ട്. കവിത ഇതുവരെ തിരിച്ചു വന്നിട്ടില്ല എൻ്റെ ഇത്രയും പ്രായത്തിനിടയ്ക്ക്. അച്ചടിക്കാതിരുന്നിട്ടുണ്ട്, പിന്നെ ഒരു കാലത്ത് അവർ തന്നെ അച്ചടിപ്പിച്ചിട്ടുണ്ട്. തിരിച്ചയക്കാതെ അത് തന്നെ ഞാൻ വീണ്ടും മാതൃഭൂമിക്ക് കൊടുത്തിട്ടുണ്ട്. അവർ തന്നെ നശിപ്പിക്കേണ്ട ഒരു ഗതി അവർക്ക് വന്നുള്ള ബാല്യകാലമാണ്. ഞാനിപ്പോൾ ഈ വാസിറ്റീസ് ഇപ്പോൾ ജീവിച്ചിരിക്കുന്ന കാലത്തെക്കാളും ദുരന്തമായിരുന്നുണ്ട് ബാല്യകാലം എന്നൊക്കെ പറഞ്ഞത്. കഷ്ടപ്പാടും അതാണ്. എൻ്റെ അമ്മയെ വളരെ കഷ്ടപ്പെട്ടിട്ട് തന്നെ വളർത്തിയത്. ഇപ്പം എൻ്റെ പെങ്ങൾ എനിക്ക് ഇഷ്ടമൊന്നുമില്ല, കണ്ടില്ലേ, ഭയങ്കര സുഭിക്ഷ, അവാർഡും അല്ലേ, കൂട്ടുകാർ അല്ലേ, കാർ, ഒരു പ്രശ്നമില്ല. ആസിറ്റീസ് ഞാൻ വളരെ ഒരു പ്രശ്നമില്ല. പക്ഷേ എൻ്റെ ഉള്ളിൽ കിടക്കുന്നത് എന്താ അത് നിങ്ങൾക്കറിയില്ല. ഏത് നിമിഷവും തട്ടിപ്പോകാവുന്ന ഒരു ഒരു ഇത് തന്നെ. അങ്ങനെയാണ് ഡോക്ടർ കൺസെൻറ്റ്. പക്ഷെ അത് അതിജീവിച്ചാണ് ഞാൻ ജീവിക്കുന്നത്. ഇപ്പോൾ ഞാൻ എൻ്റെ തന്നെ അനുകർത്താവാണ്. ഞാൻ എന്നെ അനുകരിക്കുകയാണ്, അല്ലാതെ വേറെ ഞാൻ ബേഴ്സത്തിനെയോ കേസിനെയോ ഇവിടുത്തെ ആരെയും അനുകരിച്ചിട്ടില്ല. ഞാൻ എന്നെ തന്നെയാണ് അനുകരിക്കുന്നത്. കാരണം എൻ്റെ ഒരു എനിക്കൊരു ജീവിതമേ ഉള്ളൂ. എന്നെ തന്നെ അനുകരിക്കാതെ എനിക്ക് മാർഗമില്ല, ഒരേ അനുഭവമേ ഉള്ളൂ. അതാണ് ഇപ്പോഴും ആൾക്കാർ പറയാറുണ്ട്, എൻ്റെ അടുത്ത കൂട്ടുകാർ ശശി, കയ്യ ശങ്കരപ്പിള്ള എല്ലാവരും ഇങ്ങനെ നിൽക്കുന്നു മാറി താമസിച്ചൂടെയെന്ന് പറഞ്ഞു. ഉള്ള വീട്ടിൽ തന്നെ താമസിക്കുന്ന വൃത്തിയില്ലാതിരിക്കുമ്പോൾ ഇനി മാറണം. എൻ്റെ വീട്ടിൽ നിന്ന് ഞാൻ എപ്പോൾ പോകും എന്ന് ഏത് മനസ്സാണ് ഏത് കണ്ണാണ് നീ പറയാൻ പറ്റില്ല. പ്രസവം വച്ചിട്ടിരിക്കുന്ന അപ്പുറത്തെ ആൾക്കാർ പറയുന്നത് ഈ മനുഷ്യൻ ഇതുവരെ പഠിത്തം മതിയാക്കിയില്ലെന്ന്, ഇപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുകയെന്നാണ്. പുസ്തകവായന ഒരേ എഴുത്ത് ഇവരെ വിചാരം അതാണ് ഈ നാട്ടിൻപുറ ഒരു പ്രശ്നം. അത് പഠിത്തം തുടങ്ങിയത് യൂണിവേഴ്സിറ്റിയിൽ നിന്നൊന്നുമല്ല, പുസ്തകം വായിച്ചിട്ടാണ്. അത് സജീവമായിരുന്നു അന്ന്. അന്ന് ഇന്നത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും ഇന്നത്തെ SFI ഒന്നുമല്ല. ഈ പണ്ട് ഈ കമ്മ്യൂണിസ്റ്റുകാരൊക്കെ ഒളിവിൽ ഇരുന്ന് താമസിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് ആ അനുഭവം കുട്ടിക്കാലത്ത് തന്നെ എനിക്കുണ്ടായി. എന്നെ പോലീസ് തിരക്കി അടിയന്തരാവസ്ഥ. ആ സമയത്ത് ഞാൻ ഈ പോലീസ് സ്റ്റേഷനിൽ കയറി പിന്നെ കപ്പ വിടുന്നതെന്നും നിങ്ങൾ പറഞ്ഞു കുട്ടികളുണ്ടാക്കുന്ന ഏർപ്പാടാണ്. പക്ഷെ അതിൻ്റെ ഇത് മേൽനോട്ടം എനിക്കില്ല, ചെയ്തത് ശരിയാണെന്ന് ഇപ്പോഴും എനിക്ക് തോന്നുന്നുണ്ട്. പക്ഷെ അന്ന് ഞാൻ എന്നെ നെഹ്റു എന്ന് വിളിച്ചിരുന്നത്. സമാധാനം വെള്ളം ഉടുപ്പേ ഉള്ളൂ. എൻ്റെ നാടിനോട് തന്നെയാണ് മമത കൂടുതൽ എന്നോട് തന്നെയാണ്. നല്ല പ്രയോഗബന്ധങ്ങളുണ്ടായിരുന്നു. ഈ ഒരാൾ എന്നെ അവളെ മാത്രം അല്ലെങ്കിൽ അവൾ അദ്ദേഹത്തെ മാത്രം അങ്ങനെയൊന്നുമല്ല, ഇത്തിരി ഉണ്ടായിരുന്നു. ഭരിക്കുന്നത് വരെ പ്രേമം ഉണ്ടാവും. നിങ്ങൾ ഈ പിന്നെ കിഴവനം കടലിൽ എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട്. സംഭവം എന്ന് പറഞ്ഞാൽ ദർശൻ നോവൽ, അതിനകത്ത് പിന്നെ അയാളുടെ ഏതാണ് ഞാൻ ഈ അത്യാവശ്യമുള്ള സംഭവങ്ങളെല്ലാം മറക്കും. എൻ്റെ പ്രിയപ്പെട്ട എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിനെ മറക്കും. എൻ്റെ ഒരു കിഴവനുണ്ട്, സാന്തിയാഗോ. അയാൾ പറയുന്നതാണ്, അയാൾ പറയുന്നതല്ല ഈ നോവലിസ്റ്റിന്, മാൻ കാൻ ബി ഡിസ്ട്രോയ്ഡ് ബട്ട് നോട്ട് ഡിഫീറ്റഡ് എന്ന് പറയുന്നുണ്ട്. മനുഷ്യനെ നശിപ്പിക്കുവാനാവും, തോൽപ്പിക്കാനാവില്ലെന്ന്. അല്ലെങ്കിൽ ഈ റിവോൾവർ ഇങ്ങനെ അയാളുടെ സ്വന്തം അങ്ങനെ അങ്ങനെ മരിച്ചതിനാണ്. എത്ര യാതനകളിലൂടെ പോയാലും ഇതുവരെ മരിക്കാൻ തോന്നിട്ടില്ല. സത്യം മരിക്കാൻ പോകുന്ന യാതന തുല്യം ആണ്. പക്ഷേ ഇതുവരെ എനിക്ക് അവിടെ ഞാൻ ഭീരുവാണ്. കാരണം എനിക്ക് കാണണം, എനിക്ക് നദിയും നിങ്ങളെയും മഴവില്ലും അത് ഇതൊക്കെ ഇതൊക്കെ ഇതൊക്കെ റൊമാൻറ്റിക്കായിട്ട് പറയുകയാണെങ്കിൽ പോലും അത് കണ്ടേ. പ്രണയം എന്ന് പറഞ്ഞാലേ ഈ പഴയ പ്രേമത്തിൻ്റെ ശക്തിയൊന്നുമില്ല, മനസ്സിലല്ലേ. അവർ സൈക്കിൾ ആയിട്ട് വരുന്ന ഒരുത്തൻ പ്രണയിച്ച് കഴിയുന്ന നടക്കണം ഇത് കഴിഞ്ഞിരിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ആ ചോക്ലേറ്റ് പ്രേമമല്ലേ ഇപ്പം ഒരു മെസ്സഡസോ ഒരു അംബാസിഡറോ അല്ലെങ്കിൽ കാറുമായിട്ട് അതാണ് പ്രണയത്തിൻ്റെ രീതി അങ്ങോട്ട് മാറിക്കഴിഞ്ഞു. സാമ്പത്തികമായിട്ടുള്ള ഒരു അടിത്തറയില്ലെങ്കിൽ പ്രണയവുമില്ല, പെങ്ങളുമില്ല, ചങ്ങാത്തവുമില്ല, ഒന്നുമില്ല. ഇന്ന് ഇന്നത്തെ അവസ്ഥ എനിക്ക് ബോധ്യപ്പെടുത്തിയതാണ്. ഇപ്പം ഈ ചങ്ങമ്പുഴയുടെ പ്രണയം കൊണ്ട് ഇവിടെ ആരെങ്കിലും നടക്കുന്നുണ്ടോ? ഇടപ്പള്ളിയുടെ അതാണ് അപ്പം തന്നെ അവർക്ക് പരാജയങ്ങളെ ഉണ്ടായിട്ടുള്ളൂ ഈ ഇടപ്പള്ളിക്കും ചങ്ങമ്പുഴയ്ക്കും ആ കാലത്ത്. ഈ കാലത്തെ കുറിച്ചൊന്നും പറയണ്ട.
1: ക്യാമ്പസുകളേക്കാൾ സാഹിത്യവും സംസ്കാരവും മറ്റെവിടെയും ചർച്ച ചെയ്യപ്പെടില്ല തന്നെ. കോഴിക്കോട് സർവകലാശാലയിലെ ബ്യൂട്ടി സ്പോട്ടിലിരുന്നാണ് ഗബ്രിയൽ ഗാർസിയ മാർക്യൂസിന്റെയും എം മുകുന്ദന്റെയും മാജിക്കൽ റിയലിസം ചർച്ച ചെയ്യപ്പെട്ടത്. എം ഡി കഥകളിലെ യാഥാസ്ഥിതികത്വവും പുരോഗമനാശയങ്ങളും തമ്മിലുള്ള ദ്വന്ദ്വയുദ്ധത്തെ ഫ്രോയിഡിന്റെ ആശയങ്ങളോട് ചേർത്തു വായിച്ചത്. എം ജിയുടെ ഹോസ്റ്റൽ വരാന്തകളിലിരുന്നാണ് വിൻസെന്റ് വാൻഗോഗും വർഗീസും ചെഗുവേരയും ചർച്ച ചെയ്യപ്പെട്ടത്. അവിടെ ഇരുന്നാണ് ഭൂമൻ ഹസാരികയും സന്താൾ നൃത്തവും ബാവുൽ സംഗീതവും പൂതപ്പാട്ടുമൊക്കെ വർത്തമാനങ്ങളിൽ നിറഞ്ഞത്. ചെനക്കൽ കവിതാ ഹോട്ടലിലേക്കുള്ള വഴിത്തരകളിൽ വച്ചാണ് ബാലചന്ദ്രൻ ചുള്ളിക്കാടിന്റെ കവിതകൾ ആവർത്തിച്ചു ചൊല്ലിയത്. മാനാഞ്ചിറയിലിരുന്നാണ് ബഷീറിയൻ കഥകളിലെ നവോത്ഥാനങ്ങളെക്കുറിച്ച് സംവദിച്ചത്. തീപിടിച്ച കൗമാരങ്ങൾ, ചിന്തയ്ക്ക് കനൽവേവിന്റെ മണം, ആശയങ്ങളുടെ പെരുങ്കളിയാട്ടങ്ങൾ. കണ്ണാന്തലയിൽ ഇനി കനൽവേവ്.

0: പ്രിയ ശ്രോതാക്കളെ, കണ്ണാന്തളി തുടരുന്നു. കണ്ണാന്തളിയിൽ ഇനി ഒരു നാടകം കേൾക്കാം.
1: കുടുംബ ബന്ധങ്ങളിലും വ്യക്തിബന്ധങ്ങളിലും ഉണ്ടാകുന്ന മൂല്യച്യുതിയുടെ നേർക്കാഴ്ച. മാനുഷിക ബന്ധങ്ങൾ കാറ്റിൽ പറത്തിക്കൊണ്ട് നാം മയക്കുമരുന്നിനും മൊബൈലിനും അടിമയാകുമ്പോൾ നമുക്ക് നഷ്ടമാകുന്നത് നമ്മുടെ ജീവിതമാണ് എന്ന സന്ദേശം പകർന്നുകൊണ്ടും മാതാപിതാക്കളെയും മുതിർന്നവരെയും അധ്യാപകരെയും യുവതലമുറ ബഹുമാനിക്കണമെന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ടും ഞങ്ങൾ നിങ്ങൾക്ക് മുന്നിൽ സമർപ്പിക്കുന്നു നാടകം വെളിപാട്.

പോണൂന്ന് കേട്ടു. ഏ, ഈ വെളിച്ചപ്പാട് അറിയാണ്ട് ആരാ വെളിപാട് നടത്തുന്നത്? വെളിപാടിന് അധികാരി വെളിച്ചപ്പാടാണ്. അമ്മയുടെ അരുളപ്പാടാണ് വെളിപാട്. വെളിച്ചപ്പാടിന്റെ സ്ഥാനം കൈയടക്കി വെളിപാട് നടത്തുന്നത് ആരാ? ഏ, എന്തോ, എന്താ എന്താ എന്താ, നാടകോ? നാടകത്തിനും വെളിപാടുണ്ടോ? ഉണ്ടെങ്കിൽ അതൊന്ന് കണ്ടുകളയാം. കൊള്ളാവുന്ന വെളിപാടാണെങ്കിൽ കണ്ടു പഠിക്കണം. നിങ്ങളോടൊപ്പം ഞാനും നാടകം കാണാം. ദാ, ഏ, വെളിപാട് പറയുന്ന വെളിച്ചപ്പാടും നാടക വെളിപാട് കാണുന്നുണ്ട്. നമുക്ക് കാണാം അല്ലേ?

0: ശാലിനി, ശാലിനി,
1: ആ എന്താ? ദാ വരുന്നു.
0: നാളെ അല്ലേ രാഹുലിന്റെ പാരന്റ് ടീച്ചർ മീറ്റിംഗ്. നീ സ്കൂളിൽ പോണം, എനിക്ക് തൃശൂറിൽ കോൺഫറൻസിന് പോണം.
1: അതൊന്നും പറഞ്ഞാ പറ്റില്ല, എനിക്കാണെ നാളെ ഓഫീസിൽ 100 കൂട്ടം പണിയുള്ളതാ.
0: ആ ഒന്നും പറയണ്ട, നീ തന്നെ പോണം.
1: നിങ്ങളെ കൊണ്ട് ഞാൻ തോറ്റു.
2: നിങ്ങൾക്ക് രണ്ടുപേർക്കും സമയമില്ലെങ്കിൽ ഞാൻ പോകാം അവന്റെ കൂടെ.
0: അമ്മയ്ക്ക് വയസ്സാം കാലത്ത് വേറെ പണിയൊന്നുമില്ലേ? അവന്റെ കാര്യം ഞങ്ങൾ നോക്കിക്കോളാം.
2: ഓ, എന്താന്ന് വെച്ചാ ചെയ്യ്, ആരെങ്കിലും പോണോന്ന് വെച്ച് പറഞ്ഞേ ഉള്ളൂ.

0: എന്തോ നാടാ ഇത്.
1: ഹേ മാം, ഡാഡ്, നിങ്ങൾ വരണമെന്നില്ല. ഫ്രീ ആകുമ്പോ സാറിന്റെ കൂടെ ഒരു വീഡിയോ ചാറ്റ് ചെയ്താൽ മതി,
0: അല്ലെങ്കിൽ ഒരു വോയിസ് മെസ്സേജ് അയച്ചാലും മതി.

0: കേട്ടാ, ബസ് വരാറായി, ഞാൻ പോവാ.
1: ആ ഞാനും വരുന്നു.
2: എടാ, നീ എന്തേലും ഒന്ന് കഴിച്ചിട്ട് പോ.
3: ആദ്യം പല്ല് തേച്ചൊന്ന് ചോദിക്ക്.
2: അതൊക്കെ അവൻ അറിയാം. എടാ രാഹുല്, ഞാൻ എല്ലാം എടുത്തു വെച്ചിട്ടുണ്ടേ. നിങ്ങൾ എന്തോന്നാ രാവിലെ മൊബൈലിൽ കളിക്കുവാണോ? വല്ല ബ്ലൂവെയിലും ആണോ?
3: അതൊക്കെ പണ്ടേ കളിച്ചു കഴിഞ്ഞതാ.

0: ഓ വന്നോ, എന്താ ലേറ്റ് ആയത്?
1: സാർ കോച്ചിങ്.
0: നന്നായി, കോച്ചി കോച്ചി നടന്നോ. ടേക്ക് യുവർ സീറ്റ്. ഓക്കെ, വാട്ട് ഇസ് എ പ്ലസ് ബി ദ ഹോൾ സ്ക്വയർ? അഞ്ജു, വാട്ട് ഇസ് എ പ്ലസ് ബി ദ ഹോൾ സ്ക്വയർ?
2: റിപ്പീറ്റ് ദ ക്വസ്റ്റ്യൻ സാർ.
0: ഗെറ്റ് ഔട്ട്.
2: താങ്ക് യു സാർ.
0: റെഡി
1: സാർ. എ പ്ലസ് ബി പ്ലസ്.
0: നല്ല കോച്ചിങ്. രാഹുൽ
3: സാർ, എ സ്ക്വയർ പ്ലസ് ബി ബി സ്ക്വയർ.
0: മതി മതി, ഈ ഇടയായി നിനക്ക് ഇത്തിരി ഉഴപ്പ് കൂടുന്നുണ്ട്. ഷാരൺ
4: സാർ, എ സ്ക്വയർ പ്ലസ് ടു എ ബി പ്ലസ് ബി സ്ക്വയർ.
0: വെരി ഗുഡ്. ഓക്കെ, ഡു സം ക്വസ്റ്റ്യൻസ്.
2: എന്താണ് അവിടെ?
3: ആ ഒന്നുമില്ലടാ.
2: അളയാ അളി, ഒരു സെൽഫി എടുടാ.
3: ആ ശരി.
0: എന്താ ഇത്? കൊള്ളാം, ക്ലാസ്സിലാണ് സെൽഫി, ഇതാണ് പരിപാടി. നിന്റെ പാരന്റ്സിനെ ഞാൻ ഇന്ന് വിളിച്ച് പറയുന്നുണ്ട്.

0: ആ ഹലോ,
1: ഹലോ, രാഹുലിന്റെ അമ്മയല്ലേ?
0: അതെ.
1: ഞാൻ രാഹുലിന്റെ സാറാണ്. അവൻ ക്ലാസ്സിൽ മൊബൈൽ ഫോൺ കൊണ്ടുവന്നു. നിങ്ങൾ ഈ കാര്യം ശ്രദ്ധിക്കുന്നില്ലേ?
0: അല്ല, എന്റെ മോൻ അങ്ങനെയൊന്നും ചെയ്യില്ല. ചിലപ്പോ അറിയാതെ എങ്ങാനും ബാഗിൽ.
1: അറിയാതെ ഒന്നും അല്ല, അവനെ ശ്രദ്ധിക്കണം. നല്ലവണ്ണം പഠിച്ചോണ്ടിരുന്ന കുട്ടിയാ. ഇപ്പോ നല്ല ഉഴപ്പാണ്. അനാവശ്യ കൂട്ടുകളൊക്കെ ഉണ്ടെന്നാ തോന്നുന്നത്.
0: ആ, ഞാൻ ശ്രദ്ധിച്ചോളാം സാർ.
2: അമ്മ, ഞാൻ ഇപ്പോ വരാം. ഫ്രെഡിയുടെ വീട്ടിൽ പോണം.
0: നീ ഇപ്പൊ വന്ന് കേറിയതല്ലേ ഉള്ളൂ.
2: അതിനെന്താ, ഞാൻ ഉടനെ വരാം.
0: നീ ഇപ്പൊ പോകണ്ട.
2: അതെന്താ ഞാൻ പോയാലോ?
0: പോകണ്ടെന്ന് വെച്ചാ പോകണ്ട.
2: അതെന്താ ഞാൻ പോയാലോ?
0: പോകണ്ടെന്നല്ലേ പറഞ്ഞേ.
2: അതെന്താ ഞാൻ പോയാലെന്നാ?

0: എടാ ഫ്രെഡി, നീ കാര്യം പറയടാ.
1: സാധനമൊക്കെ റെഡിയാണ്, കാശ് കൊടുക്കണം. കാശ് എപ്പോ തരാ സാധനം തരും? ഡ്രഗ്സിന്റെ കാര്യത്തിൽ കടമില്ല.
0: എടാ കാശ് ഇപ്പൊ എന്റെ കയ്യിലില്ല, ഞാൻ കാശ് എങ്ങനെയെങ്കിലും ഒപ്പിച്ച് തരാം. എനിക്ക് സാധനം കിട്ടിയേ പറ്റൂ.
1: മുമ്പൊക്കെ അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ട്, ഇപ്പൊ കാശ് ഉണ്ടെങ്കിലേ കാര്യം നടക്കൂ.
0: അളിയ, നീ കാറാണ് ഞാൻ ഡ്രഗ്സ് ഉപയോഗിച്ച് തുടങ്ങിയത്. എന്താടാ നീ ഇപ്പൊ ഇങ്ങനെ കിട്ടൂലെന്നൊക്കെ പറഞ്ഞ?
2: നീ എന്താടാ ഫോണിൽ പറഞ്ഞത്?
0: ഒന്നുമില്ല. നിങ്ങൾ എന്തിനാണ് എന്റെ പുറകെ ഇങ്ങനെ നടക്കുന്നത്?
2: മക്കളെ, ഞാൻ എന്തൊക്കെയാടാ ഈ കേൾക്കുന്നത്? നീ ആരോടാ സംസാരിച്ചത്?
0: നാശം, വയസ്സായ വല്ല മൂലയിലും പോയിരിക്കണം.
2: അമ്മേ, അച്ഛാ.
3: എന്താ, എന്തു പറ്റി?
2: ഒന്നുമില്ല, ഒന്ന് തലകറങ്ങിയത്.
4: അതൊന്നും അല്ല, ചേട്ടൻ അമ്മുമ്മയെ പിടിച്ച് തള്ളിയതാ.
3: രാഹുലേ, രാഹുലേ, എന്താടാ ഇത്? ആ ഇങ്ങിതാ.
1: അളിയാ, ഫ്രെഡിയാടാ. ഇന്നത്തേക്ക് ഇവിടെ സാധനം ഒപ്പിച്ച് തരാം. കാശില്ല, ഡ്രഗ്സിന്റെ പരിപാടി ഇനിയേ നടക്കൂല.
3: എടാ നിന്നെ ഞാൻ.
2: അവനെ തല്ലാനും കൊല്ലാനും ഒന്നും പോണ്ട. എല്ലാവർക്കും തിരക്കോടെ തിരക്ക്. സ്നേഹം കൊടുക്കേണ്ടടുത്ത് നിങ്ങൾ അവനൊരു മൊബൈൽ ഫോണാണ് വാങ്ങിച്ചു കൊടുത്തത്. മക്കളെ ശ്രദ്ധിച്ച് വളർത്തണം.
4: ഞാൻ മാത്രം ശ്രദ്ധിച്ചാ പോരല്ലോ.
3: ആ ഇനി എന്റെ കുറ്റം.
5: ഹലോ, രാഹുലല്ലേ?
3: അല്ല, അവന്റെ തന്ത. നിനക്ക് എന്തോന്ന് വേണോടാ?
5: ആ തന്തയെ തന്നെയാ വേണ്ടത്. ഇത് പോലീസ് സ്റ്റേഷനിൽ നിന്ന് എസ് ഐയാ. തന്റെ മോന്റെ കൂട്ടുകാരൻ ഫ്രെഡി എന്നൊരുത്തൻ ഞങ്ങളുടെ പിടിയിലായിട്ടുണ്ട്. ഡ്രഗ്സാണ് കേസ്. തന്റെ മോനും കൂട്ടാളിയാണ്. ഞങ്ങൾ അങ്ങോട്ട് വരണോ അതോ താൻ അവനെ ഇങ്ങോട്ട് കൊണ്ടുവരുമോ?
3: ആ ഞാൻ അവനെ കൊണ്ടുവരാം സാർ.
4: അയ്യോ, എന്റെ മോനെ കൊണ്ടുപോകല്ലേ.
2: അയ്യോ അച്ഛ, വേണ്ട അച്ഛ, അവന് പോലീസിന് കൊടുക്കല്ലേടാ.
0: അച്ഛ രക്ഷിക്കണം. അമ്മ, ഞാൻ ഒരിക്കലും സാധനം കൈ കൊണ്ടുപോലും തൊടത്തില്ല. എന്നെ കൊണ്ടു പോവല്ലേ. അമ്മ അച്ഛനോട് പറയ്, ഞാൻ തെറ്റ് ചെയ്യൂല അച്ഛ.
3: എന്തായാലും സ്റ്റേഷനിൽ പോയിട്ട് തീരുമാനിക്കാം.
6: കണ്ടില്ലേ നാടക വെളിപാട്? ഒരു കുടുംബം മുഴുക്ക കണ്ണീര് കുടിക്കണോ? നഞ്ചെന്തിന് നാനാഴി, ഒന്നു മതി. പഠിക്കേണ്ട പ്രായത്തിൽ എന്തിനീ പൊല്ലാപ്പ് പരിപാടി? ജീവിതം കുട്ടിച്ചോറാക്കല്ലേ കുട്ടികളെ. നാടക വെളിപാടിതു നാടിൻ വെളിപാട്, നാടക വെളിപാടിതു നാടിൻ വെളിപാട്.
7: മൊബൈലിനും മയക്കുമരുന്നിനും അടിയറ വച്ച് നീർക്കുമിളകൾ പോലെ പൊട്ടിച്ചിതറുവാനുള്ളതല്ല ദൈവം തന്ന ഈ വിലയേറിയ ജീവിതം. ഈ ദുരന്തത്തിൽ നിന്നും ഫീനിക്സ് പക്ഷിയെ പോലെ നമുക്ക് പറന്നുയരാം.

ഭാവവൈചിത്രങ്ങൾ കൊണ്ട് നമ്മുടെ സംവേദനക്ഷമതകളെ സാക്ഷാത്കൃതമാക്കിയ എത്രയെത്ര കലാവിരുന്നുകൾ: കഥകളി, ഓട്ടംതുള്ളൽ, ചാക്യാർകൂത്ത്, പാഠകം, കാക്കാരിശി നാടകം, ചവിട്ടു നാടകം, മാർഗംകളി, അങ്ങനെ എന്തെല്ലാം. കൈരളിയെ സാംസ്കാരിക തട്ടകമാക്കിയ കലയുടെ സമ്മോഹനങ്ങൾ.

കണ്ണാന്തളിയിൽ ഇനി കേൾക്കാം പാട്ടിൻ്റെ പൊരുൾ. പാട്ടിൻ്റെ പൊരുളിൽ ഇന്ന് വാലിട്ടെഴുതിയ നീലക്കടക്കണ്ണിൽ എന്ന പാട്ടിൻ്റെ സൗന്ദര്യത്തിലൂടെ ഒരു സഞ്ചാരം.

0: പാട്ടിന്റെ പൊരുളിൽ ഇന്ന് ബിച്ചു തിരുമല രചന നിർവഹിച്ച് ഇളയരാജ ഇണമിട്ട വാരിട്ടെഴുതിയ നീലക്കടക്കണ്ണിൽ എന്ന പാട്ടിനെ കുറിച്ച് കേൾക്കാം. മലയാള ചലച്ചിത്ര ഗാനശാഖയിൽ ഗ്രാമീണ പ്രണയത്തെ ഇത്രത്തോളം മനോഹരമായും താളാത്മകമായും ആവിഷ്കരിച്ച മറ്റൊരു ഗാനം വിരളമായിരിക്കും. ബിച്ചു തിരുമലയുടെ വരികളിൽ ഇളയരാജ സംഗീതം നൽകിയ ഈ ഗാനം ഒരു പെൺകുട്ടിയുടെ ശാലീന സൗന്ദര്യത്തെയും അവളോടുള്ള അനുരാഗത്തെയും കേരളീയമായ ബിംബങ്ങളിലൂടെ അവതരിപ്പിക്കുന്നു. ഗാനത്തിന്റെ തുടക്കത്തിൽ തന്നെ നായികയുടെ കണ്ണുകളെ വർണ്ണിക്കാൻ കവി ഉപയോഗിക്കുന്ന ഉപമകൾ ശ്രദ്ധേയമാണ്. വാലിട്ടെഴുതിയ നീലക്കടക്കണ്ണിൽ മീനോ ഇളം മാനോ, കണ്ണുകളെ മീനിനോടും മാനിനോടും ഓലഞ്ഞാലി കുരുവിയോടും ഉപമിക്കുമ്പോൾ അവളുടെ നോട്ടത്തിലെ ചടുലതയും നിഷ്കളങ്കതയുമാണ് കവി വരച്ചു കാട്ടുന്നത്. പീലി വീശിയാടും മാമയിൽ എന്ന ബിംബം അവളുടെ സൗന്ദര്യത്തിലെ ആഡംബരത്തെയും പ്രസരിപ്പിനെയും സൂചിപ്പിക്കുന്നു. പ്രകൃതിയിലെ ജീവജാലങ്ങളുമായി നായികയുടെ അഴകിനെ ബന്ധിപ്പിക്കുന്നത് മലയാള കവിതയിലെ സുന്ദരമായ ഒരു ശൈലിയാണ്. ഗാനത്തിന്റെ ആദ്യ ഖണ്ഡികയിൽ കേരളത്തിന്റെ ഉത്സവ സംസ്കാരവും കാർഷിക പാരമ്പര്യവുമാണ് നിറഞ്ഞു നിൽക്കുന്നത്. ഇല്ലം നിറ നിറ നിറ വല്ലം നിറ ചൊല്ലും കിളി വിഷുക്കണി കന്നിക്കിളി. ഇല്ലം നിറ വല്ലം നിറ എന്നത് ഐശ്വര്യത്തിന്റെ പ്രതീകമാണ്. വിഷുക്കണിയും കന്നിക്കിളിയും ചേർന്ന് സൃഷ്ടിക്കുന്ന പശ്ചാത്തലം ഒരു ഗ്രാമീണ പെൺകുട്ടിയുടെ ജീവിതത്തിലെ വിശുദ്ധിയും സമൃദ്ധിയും വിളിച്ചോതുന്നു. അവൾ വളർന്നു വരുന്ന പ്രായത്തെയും യൗവനത്തെയും തുമ്പിലകൾ പിന്നി കുമ്പിളുകൾ തുന്നുന്നതിനോട് ഉപമിക്കുന്നതിലൂടെ പ്രകൃതിയുടെ മാറ്റങ്ങൾ അവളുടെ വളർച്ചയിൽ പ്രതിഫലിക്കുന്നത് കവി കാട്ടിത്തരുന്നു. ഗാനത്തിന്റെ രണ്ടാം ഭാഗം ശുഭകരമായ ഒരു മംഗല്യ മുഹൂർത്തത്തിലേക്കാണ് നമ്മെ കൂട്ടിക്കൊണ്ടുപോകുന്നത്. പൊന്നും കുല നിറപറ വെള്ളിത്തിര നാദസ്വരം തകിലടി താലപ്പൊലി. നാദസ്വരവും തകിലടിയും താലപ്പൊലിയും ഒരു വിവാഹത്തിന്റെ ആഘോഷമായ അന്തരീക്ഷം സൃഷ്ടിക്കുന്നു. നാല് നില പന്തലിൽ താലി കെട്ടുമ്പോൾ കാമുകൻ അവളിൽ തിരയുന്നത് ആ നിമിഷത്തിലെ നാണവും തുടർക്കിനാക്കളുമാണ്. ഒരു പെൺകുട്ടിയുടെ സ്വപ്നങ്ങളും അവളുടെ കാമുകന്റെ പ്രതീക്ഷകളും ഇവിടെ ഒന്നിക്കുന്നു. ഇളയരാജയുടെ സംഗീതമാകട്ടെ ഗാനത്തിലെ ഗ്രാമീണ ഭാവത്തെ പൂർണ്ണമായും ഉൾക്കൊള്ളുന്നു. പാട്ടിന്റെ താളം ഒരു ഗ്രാമീണ ഉത്സവത്തിന്റെ സന്തോഷം ശ്രോതാക്കളിൽ നിറയ്ക്കുന്നു. വാലിട്ടെഴുതിയ നീലക്കടക്കണ്ണിൽ എന്ന ഗാനം കേവലമൊരു പ്രണയഗീതമല്ല, അത് കേരളീയ ഗ്രാമീണതയുടെയും ഐശ്വര്യത്തിന്റെയും പ്രണയ സ്വപ്നങ്ങളുടെയും ഒരു മനോഹരമായ സംഗമമാണ്. വരികളിലെ ലാളിത്യവും ഭാവപൊലിമയും ഈ ഗാനത്തെ തലമുറകൾക്കിപ്പുറവും മലയാളികളുടെ പ്രിയപ്പെട്ട പാട്ടായി നിലനിർത്തുന്നു.
1: കണ്ണന്തലയിൽ ഇനി കേൾക്കാം പെണ്ണെഴുത്ത്.
2: ഡേവിഡ് ഡിയോപ് രചിച്ച വിഖ്യാതമായ കൃതിയാണ് അറ്റ് നൈറ്റ് ഓൾ ബ്ലഡ് ഈസ് ബ്ലാക്ക്. ഒന്നാം ലോകമഹായുദ്ധത്തിന്റെ പശ്ചാത്തലത്തിൽ ആഫ്രിക്കൻ സൈനികരുടെ അനുഭവങ്ങൾ വിവരിക്കുന്ന ഈ നോവൽ 2021 ഇന്റർനാഷണൽ ബുക്കർ പ്രൈസ് നേടുന്ന ആദ്യത്തെ ഫ്രഞ്ച് നോവലായി ചരിത്രം സൃഷ്ടിച്ചു. ഫ്രാൻസിനു വേണ്ടി ഒന്നാം ലോകമഹായുദ്ധത്തിൽ പോരാടാനെത്തിയ സെനഗലീസ് സൈനികനായ ആൽഫ എൻഡിയയെ കേന്ദ്രീകരിച്ചാണ് കഥ വികസിക്കുന്നത്. യുദ്ധക്കളത്തിൽ വെച്ച് തന്റെ ആത്മമിത്രമായ മാഡംബ ദിയോപ് ശത്രുക്കളുടെ കുത്തേറ്റ് ദാരുണമായി കൊല്ലപ്പെടുന്നു. മരണത്തിന് തൊട്ടുമുമ്പ് തന്നെ കൊന്നുതരാൻ മാഡംബ യാചിക്കുന്നുണ്ടെങ്കിലും ആൽഫയ്ക്ക് അതിന് കഴിയുന്നില്ല. സുഹൃത്തിനെ രക്ഷിക്കാനായില്ല എന്ന കുറ്റബോധം ആൽഫയുടെ മാനസിക നിലയെ തകിടം മറിക്കുന്നു. ഇതിനെ തുടർന്ന് ശത്രു സൈനികരോട് പ്രതികാരം ചെയ്യാനായി അയാൾ രാത്രികാലങ്ങളിൽ നടത്തുന്ന ക്രൂരമായ കൃത്യങ്ങളും അതിലൂടെ അയാൾക്കുണ്ടാകുന്ന മാനസിക പരിവർത്തനവുമാണ് നോവൽ ചർച്ച ചെയ്യുന്നത്. യുദ്ധം മനുഷ്യനെ എങ്ങനെ വെറുമൊരു കൊലയന്ത്രമാക്കി മാറ്റുന്നു എന്ന് നോവൽ വരച്ചുകാട്ടുന്നു. പട്ടാപ്പകൽ ശത്രുവിനെ കൊല്ലുന്നത് വീരകൃത്യം ആയി കാണുന്ന സൈന്യം രാത്രിയിൽ അതേ കൃത്യം ചെയ്യുന്ന ആൽഫയെ

ഭ്രാന്തൻ ആയിട്ടാണ് മുദ്രകുത്തുന്നത്. യുദ്ധത്തിലെ ഇത്തരം വൈരുദ്ധ്യങ്ങളെ ഗ്രന്ഥകാരൻ ചോദ്യം ചെയ്യുന്നു. ഫ്രഞ്ച് ഭാഷ നന്നായി അറിയാത്ത ആഫ്രിക്കൻ സൈനികരെ അപരിഷ്കൃതർ എന്ന് വിളിച്ചുകൊണ്ട് ഫ്രഞ്ച് സൈന്യം അവരെ അപകടകരമായ മുൻനിര പോരാട്ടങ്ങളിലേക്ക് തള്ളിവിടുന്നു. വംശീയത എങ്ങനെയാണ് യുദ്ധക്കളത്തിൽ പോലും നിലനിൽക്കുന്നതെന്ന് പുസ്തകം വെളിപ്പെടുത്തുന്നു. സുഹൃത്തിന്റെ മരണം ആൽഫയുടെ ഉള്ളിൽ സൃഷ്ടിക്കുന്ന ആഘാതം വിവരിക്കാൻ മന്ത്രം പോലെ ആവർത്തിക്കുന്ന വരികൾ ഡിയോപ്പ് ഉപയോഗിക്കുന്നു. യുദ്ധം ശാരീരികമായി മാത്രമല്ല ആന്തരികമായും ഒരു മനുഷ്യനെ എങ്ങനെ നശിപ്പിക്കുന്നു എന്ന് ഇത് കാണിച്ചു തരുന്നു. ആൽഫയുടെ പെരുമാറ്റത്തെ നമ്മുടെ മസ്തിഷ്കത്തിലെ അമിഗ്ഡല നൽകുന്ന ഫൈറ്റ് ഓർ ഫ്ലൈറ്റ് പ്രതികരണത്തിന്റെ അതിരൂക്ഷമായ അവസ്ഥയായി കാണാം. അതിഭീകരമായ ഒരു അപകടത്തെ നേരിടുമ്പോൾ അമിഗ്ഡല ഉണർത്തുന്ന ഭയവും ദേഷ്യവും നിയന്ത്രിക്കാൻ അയാളുടെ പ്രീ ഫ്രോണ്ടൽ കോർട്ടെക്സിന് കഴിയാതെ വരുന്നു. ഇത് അയാളെ യുക്തിരഹിതമായ ക്രൂരതകളിലേക്ക് നയിക്കുന്നു. വളരെ ലളിതമായ എന്നാൽ കവിത തുളുമ്പുന്ന ഭാഷയിലാണ് ഡിയോപ്പ് ഈ നോവൽ രചിച്ചിരിക്കുന്നത്. ആൽഫയുടെ ചിന്തകളിലൂടെ കടന്നുപോകുന്ന വായനക്കാരന് അയാളുടെ മാനസിക വ്യഥകളും ഏകാന്തതയും കൃത്യമായി അനുഭവപ്പെടും. അറ്റ് നൈറ്റ് ഓൾ ബ്ലഡ് ഈസ് ബ്ലാക്ക് എന്ന പേര് തന്നെ യുദ്ധക്കളത്തിൽ മരിച്ചു വീഴുന്ന എല്ലാവരുടെയും രക്തത്തിന് ഒരേ നിറമാണെന്നും അവിടെ ജാതിയോ വർണ്ണമോ ഇല്ലെന്നുമുള്ള വലിയ സത്യം വിളിച്ചു പറയുന്നു. യുദ്ധത്തിന്റെ രാഷ്ട്രീയം പറയുന്നതിനൊപ്പം തന്നെ ഒരു മനുഷ്യന്റെ ആന്തരിക തകർച്ചയുടെ ആഴമളക്കുന്ന കൃതി എന്ന നിലയിൽ ഈ നോവൽ ലോക സാഹിത്യത്തിൽ വലിയ ചർച്ചകൾക്ക് വഴി തുറന്നു.

പ്രിയ ശ്രോതാക്കളെ, അക്ഷരങ്ങളിലൂടെ സമൃദ്ധമായ സംസ്കാരം, സംസ്കാരത്തിലൂടെ സമ്പന്നമായ ജീവിതം, അതിൻ്റെ അർത്ഥവ്യാപ്തികൾ കഥയായും കവിതയായും മനസ്സിലൂടൊഴുകിയ വാക്കുകൾ ഇന്നത്തെ കണ്ണാന്തളി ഇവിടെ സമാപിക്കുന്നു.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്തു കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ, ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം കരുണാസായി റേഡിയോ 91.2 FM.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ, ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ, ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

0: ദരുണ സായി റേഡിയോ
1: സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം 9:00.
0: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ, ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

ഒറ്റക്കമ്പിനാദം. ഒറ്റക്കമ്പിനാദത്തിൽ ഇന്ന് ബാലൻ കെ നായർ അഭിനയിച്ച ചലച്ചിത്രങ്ങളിലെ വിശേഷങ്ങൾ കേൾക്കാം. ഇന്ത്യൻ ചലച്ചിത്ര രംഗത്ത് ഏറെ ശ്രദ്ധിക്കപ്പെട്ട ഒരു അഭിനേതാവ് ബാലകൃഷ്ണൻ നായർ എന്ന ബാലൻ കെ നായർ. നാടക അഭിനയമായിരുന്നു ജീവൻ. കുട്ടിക്കാലത്ത് തന്നെ സ്വന്തമായി നാടക സമിതി രൂപീകരിച്ചു. വിവാഹത്തെ തുടർന്ന് ഷൊർണൂരെത്തി. ബാലകൃഷ്ണൻ അവിടെ സ്വന്തമായി ഓട്ടോമൊബൈൽ വർക്ക്ഷോപ്പ് ആരംഭിച്ചുവെങ്കിലും രാത്രികാലങ്ങളിൽ നാടക ക്യാമ്പുകളിൽ സജീവമായി. അത്രയേറെ അഭിനിവേശം നാടക അഭിനയത്തോട് ബാലകൃഷ്ണൻ നായർക്കുണ്ടായിരുന്നു. 1960 ഹിന്ദി സിനിമാ ലോകത്തിലെ നിത്യഹരിത നായകനായിരുന്ന ദേവാനന്ദിന്റെ ഡ്യൂപ്പായി വേഷമിട്ടുകൊണ്ടാണ് ചലച്ചിത്രം എന്ന വിശാലമായ ലോകത്തേക്ക് ബാലകൃഷ്ണൻ നായർ രംഗപ്രവേശം ചെയ്തത്. തുടർന്ന് 1970 പ്രശസ്ത സംവിധായകൻ എ വിൻസെന്റ് സംവിധാനം ചെയ്ത നിഴലാട്ടം സിനിമയിൽ ഒരു വേഷം, ചെറിയ വേഷം, അത് പക്ഷേ ഒരു തുടക്കം തന്നെയായിരുന്നു. ബാലകൃഷ്ണൻ എന്ന വ്യക്തിയിൽ നിന്ന് ബാലൻ കെ നായർ എന്ന നടനിലേക്കുള്ള ഒരു വലിയ രസതന്ത്ര പരിണാമമായിരുന്നു അതിനുശേഷം സംഭവിച്ചത്.

സർഹദ് എന്ന ചലച്ചിത്രത്തിൽ ദേവാനന്ദന്റെ ഡ്യൂപ്പായി ആരംഭിച്ച ചലച്ചിത്ര അഭിനയം അന്ന് ഒപ്പമുള്ളവർ പോലും കരുതിയിരുന്നില്ല. ഈ മനുഷ്യൻ ഇന്ത്യൻ ചലച്ചിത്ര ലോകത്തിന്റെ അവിഭാജ്യ ഘടകമാവുമെന്ന്. ഉള്ളിന്റെ ഉള്ളിൽ കടുകുമണി പോലെ ഉണ്ടായിരുന്ന അഭിനയകല പളങ്കുമണി പോലെ പ്രോജ്വലമായത് ഒരു സംഭവമാണ്, അധ്വാനമാണ്, അഭിനിവേശമാണ്. ചലച്ചിത്രത്തിലെത്തും മുമ്പേ തന്നെ ഈഡിപ്പസ്, ഒഥല്ലോ, ആരയൻ, അനാര്യൻ, ഉടഞ്ഞ വിഗ്രഹം തുടങ്ങിയ നാടകങ്ങളിലൂടെ ബാലൻ കെ നായർ കലാലോകത്ത് ശ്രദ്ധിക്കപ്പെട്ടിരുന്നു. പി എൻ മേനോൻ, ഐ വി ശശി, എ വിൻസെന്റ് തുടങ്ങിയ സംവിധായകർ ബാലൻ കെ നായരെ ഏറ്റെടുക്കുകയായിരുന്നു എന്ന് വേണം പറയാൻ.

0: ഒറ്റക്കമ്പി നാദം.
1: കുട്ടിയടത്തി, മാപ്പുസാക്ഷി, ചെമ്പരത്തി, പണിമുടക്ക്, മഴക്കാറ്, ചായം, ദർശനം, ഗായത്രി, ഉദയം കിഴക്കു തന്നെ, അർച്ചന ടീച്ചർ, കടമ്പ്, ആറാട്ട്, അനുഭവങ്ങളെ നന്ദി. ഇവർ അങ്ങാടി, മീൻ, തുഷാരം, ഈ നാട്, അഹിംസ, ഇന്നല്ലെങ്കിൽ നാളെ, തടാകം, ജോൺ ജാഫർ ജനാർദ്ദനൻ, അശ്വരഥം, വാളെടുത്തവൻ വാളാൽ തുടങ്ങി എത്രയോ ചിത്രങ്ങൾ. അതുകൊണ്ടൊന്നും തീരുന്നില്ല, 1970-നും 1980-നും ഇടയ്ക്ക് തന്നെ 67 ചിത്രങ്ങൾ. ഇതിൽ 74-ലെ മികച്ച സഹനടനുള്ള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം ബാലൻ കെ നായർക്ക് ലഭിച്ചു. മലയാളത്തിലെ ആദ്യത്തെ സിനിമാസ്കോപ്പ് ചിത്രമായ തച്ചോളി അമ്പുവിൽ മായൻകുട്ടി എന്ന കഥാപാത്രത്തെ ബാലൻ കെ നായർ അവിസ്മരണീയമാക്കി. അദ്ദേഹത്തിന്റെ മികച്ച കഥാപാത്രങ്ങളിൽ ഏറെ മുന്നിൽ നിൽക്കാൻ കഴിവുള്ള ഒരു കഥാപാത്രമാണ് മായൻകുട്ടി എന്ന് നിസ്സംശയം പറയാം. മായൻകുട്ടി 1978-ലെ മികച്ച നടനുള്ള പുരസ്കാരം ബാലൻ കെ നായർക്ക് നേടിക്കൊടുത്തു. വ്യത്യസ്ത ഭാവതലങ്ങളിലൂടെ അഭിനയിച്ച കഥാപാത്രങ്ങൾക്കെല്ലാം തന്റേതായ മികവ് നൽകാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിലും അതിഥിയിലെ രാഘവനും തച്ചോളി അമ്പുവിലെ മായൻകുട്ടിയും അഭിനയത്തിന്റെ ഉന്നത ശ്രേണി കൈവരിക്കുന്നു എന്നതിൽ സംശയമില്ല. അതുപോലെ അതുല്യമായ വേഷപ്പകർച്ച ബാലൻ കെ നായർ സാധ്യമാക്കിയത് അഗ്നി എന്ന ചിത്രത്തിലെ അറവുകാരൻ മൂസ എന്ന കഥാപാത്രത്തിലൂടെ.

0: ഒറ്റക്കമ്പി നാദം.
1: 1976 ഓപ്പോൾ എന്ന ചലച്ചിത്രം വെള്ളിത്തിരയിലെത്തുന്നത്. ഓപ്പോളിൽ ബാലൻ കെ നായർ ഗോവിന്ദൻ കുട്ടിയായി. എം ടി വസുദേവൻ നായരുടെ കഥയായിരുന്നു ഓപ്പോൾ. കെ എസ് സേതുമാധവന്റെ സംവിധാനം. ആരെയും വിസ്മയിപ്പിക്കുന്ന അഭിനയ മുഹൂർത്തം കാഴ്ചവെച്ച് ബാലൻ കെ നായർ ഓപ്പോളിലൂടെ ദേശീയ പുരസ്കാരം നേടിയെടുത്തു. നാളിതുവരെ മലയാള ചലച്ചിത്രവേദിയിൽ രൂപം കൊണ്ടിട്ടുള്ള ചിത്രങ്ങളിൽ നിന്നും തികച്ചും വ്യത്യസ്തമായ ഒരു കഥാതന്തുവായിരുന്നു ഓപ്പോളിൻ്റേത്. മാളുവിന് തന്റെ കാമുകനിൽ നിന്ന് ജന്മം കൊള്ളുന്ന അപ്പു അമ്മയെ അമ്മയാണെന്നറിയാതെ

ഓപ്പോൾ എന്ന് വിളിച്ചാണ് വളരുന്നത്. ഓപ്പോളിന്റെ വിവാഹം നടന്നു കാണണമെന്ന് അപ്പു ആഗ്രഹിക്കുന്നു. ഗോവിന്ദൻകുട്ടി ഓപ്പോളിന് വിവാഹം കഴിച്ചു. ഓപ്പോളിനൊപ്പം പോകാൻ അപ്പു വാശി പിടിക്കുകയും കൂടെ പോവുകയും ചെയ്യുന്നു. എന്നാൽ ഓപ്പോളിന് തന്നോട് പഴയ പോലെ സ്നേഹമില്ലെന്ന് അപ്പുവിന് തോന്നുന്നു. അതിന് കാരണം ഗോവിന്ദൻകുട്ടിയാണെന്നത് കൊണ്ട് തന്നെ അയാളോട് അവന് ശത്രുത ഉണ്ടാകുന്നു. വീട് വിട്ടിറങ്ങുകയും പിന്നീട് ഒരു ഗുഹയിൽ നിന്ന് കണ്ടെത്തുകയും നിവൃത്തിയില്ലാതെ എല്ലാ കാര്യങ്ങളും മാളു ഗോവിന്ദൻകുട്ടിയോട് തുറന്നു പറയുകയും ചെയ്യുന്നു. എന്നാൽ ഗോവിന്ദൻകുട്ടിയാവട്ടെ പിതൃസഹജമായ വാത്സല്യത്തോടെ തന്റെ മകനായി തന്നെ അപ്പുവിനെ സ്വീകരിക്കുകയും ചെയ്യുന്നു. സംഭവ ബഹുലമായ ഒരു കഥ, അതിന്റെ ചലച്ചിത്ര ആവിഷ്കാരം. ഓപ്പോൾ മലയാള ചലച്ചിത്ര ചരിത്രത്തിൽ സവിശേഷമായ ഒരു ഏടാണ്. ഗോവിന്ദൻകുട്ടി അത്രയേറെ സവിശേഷമായ ഒരു കഥ.

0: അരികിൽ വരുമോ.
1: ഓപ്പോളിലെ അഭിനയത്തിന് ദേശീയ പുരസ്കാരം ബാലൻ കെ നായർക്ക് ലഭിച്ചു. ഒപ്പം അപ്പുവിനെ അവതരിപ്പിച്ച മാസ്റ്റർ അരവിന്ദന് മികച്ച ബാലനടനുള്ള ദേശീയ പുരസ്കാരവും മികച്ച ഗായികയ്ക്കുള്ള പുരസ്കാരം എസ് ജാനകിക്കും ലഭിച്ചു. മികച്ച രണ്ടാമത്തെ ചിത്രത്തിനും മികച്ച സംവിധായകനുള്ള സംസ്ഥാന പുരസ്കാരവും ആ വർഷം ഓപ്പോളിന് ലഭിച്ചു. മലയാളത്തിൽ ദേശീയ പുരസ്കാരം ലഭിച്ച മൂന്നാമത്തെ നടനായിരുന്നു ബാലൻ കെ നായർ. 1981 മുതൽ 85 വരെയുള്ള വർഷങ്ങളിലെ കണക്കെടുത്താൽ 132 ചിത്രങ്ങളിൽ ബാലൻ കെ നായർ അഭിനയിച്ചതായി കാണാം. സംഭാഷണത്തെ പൊലിപ്പിച്ചു നിർത്താൻ കഴിവുള്ള ബാലൻ കെ നായരുടെ ശരീരഭാഷ ഓരോ കഥാപാത്രത്തിനും അനുയോജ്യമാക്കി തീർക്കാൻ എടുക്കുന്ന സമയദൈർഘ്യം, മുഖത്തെ ഭാവവ്യത്യാസങ്ങളെല്ലാം ഒരു പാഠശാലയിൽ നിന്നെന്ന പോലെ പിന്നാലെ വന്നവർക്ക് പഠിച്ചെടുക്കാനുള്ളതാണ് എന്നതിൽ സംശയമില്ല.

വേഷം മാറുമ്പോൾ കഥാപാത്രം മാറും എന്നതായിരുന്നില്ല ബാലൻ കെ നായരുടെ സിനിമാ രസതന്ത്രം. ജന്മസിദ്ധി കൊണ്ടുള്ള അഭിനയ പ്രതിഭയായിരുന്നു ബാലൻ കെ നായർ. അഭ്യാസം കൊണ്ട് കഷ്ടപ്പെട്ടുണ്ടാക്കിയ താരപദവി ആയിരുന്നില്ല അത്. ഒരു ചെറിയ വേഷമാണെങ്കിൽ പോലും ആ വേഷത്തെ മനോഹരമാക്കുവാനുള്ള ബാലൻ കെ നായരുടെ അഭിനയ തന്ത്രം സംവിധായകർക്ക് അത്ഭുതമായിരുന്നു. കൂടുവിട്ട് കൂടുമാറുന്ന ഒരു മാന്ത്രികന്റെ വേഗത പോലെയും ചുറുചുറുക്കോടെയും കഥാപാത്രത്തിൽ നിന്ന് കഥാപാത്രത്തിലേക്കുള്ള അദ്ദേഹത്തിന്റെ കടന്നുകയറ്റം ആരെയും വിസ്മയിപ്പിക്കുക തന്നെ ചെയ്യും.

0: ഒറ്റക്കമ്പി നാദം.
1: വില്ലൻ വേഷമായാലും അച്ഛൻ വേഷമായാലും രാഷ്ട്രീയക്കാരനായാലും കൂലിവേലക്കാരനായാലും ആ കഥാപാത്രങ്ങൾക്കെല്ലാം തന്നെ തന്റെ അഭിനയ മേന്മ കൊണ്ട് വിജയം കൈവരിക്കാൻ ബാലൻ കെ നായർ ശ്രദ്ധിച്ചു. എങ്കിലും തുഷാരത്തിലെ ബ്രിഗേഡിയർ രാജശേഖരൻ, വളർത്തുമൃഗങ്ങളിലെ സർക്കസുകാരൻ കുമാരൻ മാസ്റ്റർ, ത്രാസത്തിലെ ശ്മശാന സൂക്ഷിപ്പുകാരൻ ശങ്കുണ്ണി, ചാട്ടയിലെ കാളവേലു, ഈ നാടിലെ സഖാവ് കൃഷ്ണപിള്ള, പടയോട്ടത്തിലെ അറയ്ക്കൽ മൂത്തമരക്കാർ, കടമ്പയിലെ കേശവൻ എന്നിവ ബാലൻ കെ നായരുടെ അഭിനയ പാടവം കൊണ്ട് അദ്വിതീയമായ കഥാപാത്രങ്ങളാണ്. പടയോട്ടം മലയാളത്തിലെ ആദ്യത്തെ 70mm ചിത്രമാണ്. ഒരു വില്ലനോട് പ്രേക്ഷകന് വെറുപ്പോ നീരസമോ അവമതിപ്പോ തോന്നുന്നുവെങ്കിൽ അതിന്റെ ക്രെഡിറ്റ് മുഴുവൻ അത് അഭിനയിക്കുന്ന നടനുള്ളതാണ്.

ചിന്നക കാല നോക്കു കുട്ടികളേ, ഉത്സവത്തിനും പെരുന്നാളിനും അമ്മമാർ തന്നു വെച്ച ഒന്നരെ മുണ്ടുമായി പോരരുതോടി. ആ മൂളി അലങ്കാരികളെ ഉന്തിച്ചിരിക്കുന്ന കാല നോക്കു കുട്ടികളേ, ഉത്സവത്തിനും പെരുന്നാളിനും അമ്മമാർ തന്നു വെച്ച ഒന്നരെ മുണ്ടുമായി പോരരുതോടി.

ഒരു വെഹിക്കിൾ മെക്കാനിക് എന്ന നിലയിൽ ജീവിതം തുടങ്ങുകയും നാടക മേഖലയിലൂടെയും ബോളിവുഡിലെ ദേവാനന്ദന്റെ ട്യൂപ്പായി തുടർന്ന് മലയാള സിനിമയിലെത്തുകയും സിനിമാവേദിക്ക് 280 ചിത്രങ്ങളിലൂടെ നിരവധി കഥാപാത്രങ്ങളെ സമ്മാനിക്കുകയും ചെയ്ത ബാലൻ കെ നായർ മലയാള സിനിമാവേദിയിൽ തന്റേതായ ഒരിടം തീർക്കുകയും ചെയ്ത ഇന്ത്യൻ അഭിനേതാവ്. 2000 ഓഗസ്റ്റ് 26 അഭിനയത്തിന്റെ ആ രാജശില്പി വിട പറഞ്ഞു.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ, ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

0: ദരുണസായി റേഡിയോ സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം 10 മണി.
1: ഇത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

0: സുഗതം ഈ നേരം.
1: സുഗതം ഈ നേരത്തിലേക്ക് സുസ്വാഗതം. ഏതോ ഒരു പുസ്തകം പെട്ടെന്ന് മറിച്ചു നോക്കിയപ്പോൾ കണ്ടതാണ് പണ്ടെങ്ങോ ഒരു പത്രത്തിൽ വന്ന ഒരു ബോക്സ് പരസ്യം. തീവണ്ടിയിൽ വെച്ചൊരു സഞ്ചി നഷ്ടപ്പെട്ടുപോയി. അതെടുത്ത ആൾ അതിലുണ്ടായിരുന്ന പേഴ്സ് എടുത്തുകൊള്ളുക. എന്നാൽ അതിൽ രണ്ട് കഥകളുണ്ടായിരുന്നു. അതെങ്ങനെയെങ്കിലും തിരികെ തരണം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ടായിരുന്നു ആ പരസ്യം. സംഗതി എന്താണെന്ന് വെച്ചാൽ, ആർട്ടിസ്റ്റ് നമ്പൂതിരിയുടെ പക്കൽ നിന്നാണ് സഞ്ചി മോഷണം പോയിരിക്കുന്നത്. ആഴ്ചപ്പതിപ്പ് വരേണ്ടതായ ഒരു കഥയും മറ്റൊരു നോവലിന്റെ അവസാന ഭാഗവുമാണ് നഷ്ടപ്പെട്ടിരിക്കുന്നത്. പരസ്യം കണ്ടോ ഇല്ലയോ, കള്ളൻ ഒന്നും തിരികെ കൊണ്ടു കൊടുത്തില്ല. കഥ സക്കറിയയുടേതായിരുന്നു. അത് പിന്നെയും എഴുതാൻ സക്കറിയയ്ക്ക് കഴിഞ്ഞില്ല. നോവൽ ഏതായിരുന്നു എന്നറിയുമോ? അതാണ് രസം. സാക്ഷാൽ ദൈവത്തിന്റെ വികൃതികൾ. അതിന്റെ കരട് എം മുകുന്ദന്റെ പക്കലുണ്ടായിരുന്നത് കൊണ്ട് കൊള്ളാം. തീവണ്ടിയിൽ നിന്നും ബസ്സിൽ നിന്നുമൊക്കെ എന്തെങ്കിലും മോഷ്ടിക്കുന്നവരോട് ഒരഭ്യർത്ഥന: എത്ര പണം മുടക്കിയാലും വാങ്ങാൻ കിട്ടാത്ത പലതും അങ്ങനെ പലരുടെയും ബാഗുകളിലുണ്ടാവും. മറന്നുപോകരുത്, പണമെടുത്ത് ബാഗ് വലിച്ചെറിയുന്ന ആൾക്കാർ കള്ളന്മാർ. ഒട്ടും മറക്കരുത്.

1924 റെഡീമർ എന്ന ബോട്ട് പല്ലനയാറ്റിൽ മറിഞ്ഞു. കുമാരനാശാൻ വിട പറഞ്ഞു. അദ്ദേഹത്തിന്റെ പെട്ടിയിൽ രണ്ട് കൃതികളുണ്ടായിരുന്നു. ഒന്ന്, അവതാരിക എഴുതാൻ ആശാനെ ഏൽപ്പിച്ചിരുന്ന കെ കൃഷ്ണന്റെ ജീവചരിത്രം. മറ്റൊന്ന് കരുണ. അപകടത്തിൽ ജീവചരിത്രം നഷ്ടപ്പെട്ടു, കരുണ നഷ്ടപ്പെട്ടില്ല. കരുണ ആശാൻ എഴുതിയിരുന്നത് പെൻസിൽ കൊണ്ടായിരുന്നു എന്നത് കൈരളിയുടെ ഭാഗ്യം. അല്ലാതെന്തു പറയാൻ അല്ലേ. വേമ്പനാട്ട് കായൽ ആശാനെ വാരിപ്പുണർന്നു, പക്ഷേ കരുണയോട് കാരുണ്യം കാണിച്ചു.

പുസ്തകങ്ങൾ കടം കൊടുക്കരുത്, അത് തിരികെ കിട്ടില്ല. അങ്ങനെ പറഞ്ഞത് ഞാനല്ല കേട്ടോ, അനാറ്റോലി ഫ്രാൻസ് എന്ന് പറയുന്ന എഴുത്തുകാരനാണ്. അതൊരു ഭയങ്കര സത്യമാണ്. വായിച്ചിട്ട് കൊണ്ടുവരാം എന്ന് പറഞ്ഞാണ് എടുത്തുകൊണ്ട് പോകുന്നത്, പക്ഷെ തരില്ല. ഈ പുസ്തകം ഞാനൊന്ന് കൊണ്ടുപോയിക്കോട്ടെ എന്നൊരാൾ ചോദിച്ചാൽ പറ്റില്ല എന്ന് പറയാൻ നമുക്ക് കഴിയില്ല. പക്ഷെ ഞാൻ പറയുന്നത് കൊടുക്കരുത് എന്നാണ്. പുസ്തകമെടുക്കാൻ എത്ര ലൈബ്രറികളുണ്ട്? അല്ലെങ്കിൽ ഒരെണ്ണം വാങ്ങി വായിക്കട്ടെ. സ്വർണം കടം കൊടുത്ത് കിട്ടിയില്ലെങ്കിൽ അത്യാവശ്യം നിങ്ങൾക്കൊരു പോലീസ് കേസെങ്കിലും കൊടുക്കാം. പുസ്തകം തിരികെ തന്നില്ലെന്ന് പറഞ്ഞ് നിങ്ങൾക്ക് ഏതെങ്കിലും പോലീസ് സ്റ്റേഷനിൽ ചെന്ന് പരാതിപ്പെടാനാവുമോ? പക്ഷെ പണ്ട് എന്റെ സുഹൃത്ത് പോലീസ് സ്റ്റേഷനിൽ പുസ്തകം എടുത്തുകൊണ്ടുപോയ ആൾക്കെതിരെ പരാതി കൊടുത്തു. പോലീസ് അയാളെ വിളിച്ച് പുസ്തകം കൊടുപ്പിച്ചു. പോലീസിന്റെ സാന്നിധ്യത്തിൽ പുസ്തകം MT മഞ്ഞായിരുന്നു. ആ പുസ്തകം കണ്ടിട്ട് അവിടെ നിന്ന് കോൺസ്റ്റബിൾ ചോദിച്ചത് ഞാനിപ്പോഴും മറന്നിട്ടില്ല, ഈ ഉണക്ക പുസ്തകത്തിന് വേണ്ടിയാണോ ഡേ നീ കേസ് കൊടുത്തത് എന്ന്. ഇതിനകത്ത് എന്തൊന്ന് സ്വർണോ? സാറേ, ഇത് മഞ്ഞാണ്. മഞ്ഞൊക്കെ വെളുപ്പാൻ കാലത്ത്. നീ ഇവിടുന്ന് പോവാൻ നോക്ക് മെനക്കെടുത്താതെ. പരാതി കൊടുത്ത ആളും പുസ്തകം എടുത്ത ആളും ഞാനും ചിരിക്കാതെ എന്ത് ചെയ്യാൻ? മഞ്ഞൊക്കെ വെളുപ്പാൻ കാലത്ത്. തർക്കിക്കാൻ പറ്റില്ലല്ലോ അല്ലേ?

പുസ്തകം പോലെ പണ്ടുകാലത്ത് കടം കൊടുത്താൽ തിരിച്ചു കിട്ടാത്തൊരു സാധനമായിരുന്നു കാസറ്റ്. നമ്മൾ നല്ല വസന്തഗീതങ്ങൾ കേട്ട് അങ്ങനെ ഇരിക്കുകയായിരിക്കും. അപ്പോഴായിരിക്കും സുഹൃത്തിന്റെ വരവ്. അവനും കേൾക്കും, പാട്ടെല്ലാം ഇഷ്ടപ്പെടും. പോകാനിറങ്ങുമ്പോൾ കാസറ്റ് കടം വേണം. കൊടുക്കില്ല എന്ന് എങ്ങനെ പറയും? ചൊവ്വാഴ്ച കൊണ്ടുവരാം എന്ന് ആശൻ ഉറപ്പിച്ചു പറയും. മനസ്സില്ലാ മനസ്സോടെ നമ്മളത് ടേപ്പ് റെക്കോർഡറിൽ നിന്ന് എടുത്തു കൊടുക്കും. വസന്തഗീതങ്ങൾ ദേ പോകുന്നു. ഇനി അതൊരിക്കലും തിരിച്ചു വരില്ല. ചൊവ്വകൾ പലതും കടന്നുപോകും. നിങ്ങൾ പലവട്ടം ചോദിക്കും, ടേപ്പിനകത്തായിപ്പോയി, മറന്നുപോയി, ഇന്നലെയും കൂടെ എടുത്തു വെച്ചതാണ്, ശോ, എന്നിട്ട് ഇറങ്ങിയപ്പോൾ മറന്നുപോയി എന്നിങ്ങനെയുള്ള ന്യായീകരണങ്ങൾ കേട്ട് കേട്ട് മടുക്കും. എന്റെ വിലപ്പെട്ട എത്ര കാസറ്റുകൾ സുഹൃത്തുക്കളായ ദുഷ്ടന്മാർ കൊണ്ടുപോയിട്ടുണ്ട് എന്നറിയുമോ? ഇപ്പോഴും അവർ സുഹൃത്തുക്കളാണ്. ആണ്ടിലൊരിക്കൽ ആ കാസറ്റിനെ കുറിച്ച് ചോദിച്ചെന്നിരിക്കട്ടെ, നമ്മൾ എന്തോ വലിയ തെറ്റ് ചെയ്തതുപോലെ തിരിച്ചു ചോദിക്കും, നീ ഇപ്പോഴും അത് മനസ്സിൽ വെച്ചുകൊണ്ടിരിക്കുകയാണോ എന്ന്. എന്തു പറയാൻ അല്ലേ? എനിക്കറിയാം ഇതെന്റെ മാത്രം കഥയല്ലെന്ന്, കേൾക്കുന്ന നിങ്ങളുടെയും കൂടെ കഥയാണെന്ന്. അതുമാത്രമാണ് ഏക ആശ്വാസവും.

നഷ്ടപ്പെട്ട പലതും ഓർമ്മയിൽ വരികയാണ്. കെ പി എസ് സിയുടെ രണ്ടാം ഘട്ട നാടക ഗാനങ്ങൾ, പമ്പയുടെ തീരത്ത് പഞ്ചമി നിലാവത്ത് പണ്ടൊരു കന്യക തപസ്സിരുന്നു എന്നാരംഭിക്കുന്ന വയലാറിന്റെ പാട്ടുൾപ്പെടെയുള്ള കാസറ്റാണ്. അതുപോയി. പണ്ടത്തെ ജനയുഗ മാസികയിൽ എൻ്റെ ഒരു കവിത അച്ചടിച്ചു വന്നു. നല്ല കവിതയായിരുന്നു എന്നാണ് ഓർമ്മ. നീ എന്തിനീ സൂര്യചരമത്തിൽ ഇപ്പോൾ നടുങ്ങുന്നു എന്ന വരിയൊക്കെ ഇപ്പോഴും ഓർമ്മയുണ്ട്. അത് വീട്ടിൽ ചെന്നിരുന്ന് വായിച്ചാലേ സമാധാനമാവൂ എന്ന് പറഞ്ഞ് എടുത്തുകൊണ്ടുപോയി ഒരു സുഹൃത്ത്. വർഷം 25 കഴിഞ്ഞു, തിരിച്ചു വന്നിട്ടില്ല, വരികയുമില്ല. ആ മാസികയും പോയി, ആ കവിതയും പോയി, സുഹൃത്ത് കൂടെയുണ്ട്. ഗബ്രിയേൽ ഗാർസിയ മാർക്കേസിന്റെ ഏകാന്തതയുടെ 100 വർഷങ്ങളുടെ പഴയ പ്രതി പോയി, തിരികെ കിട്ടിയിട്ടില്ല. ഈ പറയുന്ന എന്റെ കയ്യിൽ നിന്നും പലതും നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്, അതിൽ സംശയമൊന്നുമില്ല. എന്റെ സുഹൃത്ത് അജി, അവൻ എഴുതിയ തേന്മാവ് പൂക്കുംകാലം എന്ന നോവലിന്റെ കയ്യെഴുത്തു പ്രതി വായിച്ചു നോക്കി അവതാരിക എഴുതി തരാൻ വേണ്ടി തന്നതാണ്. അലമാരയുടെ മുകളിൽ എവിടെയോ വെച്ചു എന്നൊരു തെറ്റ് ഞാൻ ചെയ്തു. 2 അതവിടെ ഇരുന്നു എന്നതും ശരിയാണ്. പക്ഷേ അമ്മ അതെടുത്ത് ആക്രിക്കടയിൽ കൊടുക്കും എന്ന് ആര് കരുതുന്നു? എന്നാ കേട്ടോളൂ, അങ്ങനെ സംഭവിച്ചു. അജിയുടെ തേന്മാവ് പൂക്കും കാലത്തെ 2 കടലാസ് ഏത്തക്കായ പൊതിഞ്ഞ് എന്റെ വീട്ടിൽ തന്നെ തിരികെ എത്തി. അങ്ങനെ പല വീടുകളിൽ അജിയുടെ തേന്മാവ് പൂത്തു. പിന്നൊരിക്കലും അവൻ ആ നോവൽ ഒന്നുകൂടെ എഴുതാൻ ശ്രമിച്ചിട്ടില്ല. 2 കവിത പോലും എഴുതിയില്ല. അത് മലയാളിയുടെ ഭാഗ്യമെന്നാണ് അവന്റെ മറ്റു സുഹൃത്തുക്കൾ പറയുന്നത്. പക്ഷെ എനിക്ക് മനോവേദനയുണ്ട്. എന്നാൽ ഇപ്പോഴും അവൻ എൻ്റെ നല്ല സുഹൃത്ത് തന്നെയാണ് കേട്ടോ.

കുട്ടിക്കാലത്തും കൗമാരകാലത്തും അങ്ങനെ പ്രിയപ്പെട്ടതായി നമ്മൾ സൂക്ഷിച്ചിരുന്ന എന്തൊക്കെ ഉണ്ടായിരുന്നു? അതൊക്കെ എങ്ങനെയാണ് നഷ്ടപ്പെട്ടു പോകുന്നത്? ഞാൻ ആലോചിച്ചിട്ടുണ്ട്. മഞ്ചാടിമണികൾ, കുന്നിക്കുരുമുത്തുകൾ, 10-ാം ക്ലാസ്സിലെ ജോമെട്രി ബുക്കുകൾ, അതൊക്കെ പലതും അമ്മ ആക്രിക്ക് കൊടുത്തു. 10-ലെ പുസ്തകങ്ങൾ രമേശിന് കൊടുത്തു. പക്ഷെ രമേശനത് ഗുണപ്പെട്ടില്ല. 9-ലെ റിസൾട്ട് വന്നപ്പോൾ രമേശൻ തോറ്റു. ആ പുസ്തകങ്ങൾ അവന്റെ കയ്യിൽ നിന്നും പോയി. അന്ന് കൂട്ടുകാർ തന്ന ചില കാർഡുകൾ, പേനകൾ, സമ്മാനങ്ങൾ, നിധി പോലെ സൂക്ഷിച്ചു വെച്ചിരുന്നവ, പക്ഷെ അതൊക്കെ എപ്പോഴും നഷ്ടപ്പെട്ടു. എത്ര അന്വേഷിച്ചിട്ടും വീണ്ടും കിട്ടാതെ പോകുന്നവ. ഇപ്പോഴോർക്കുമ്പോഴും ഒരു വിഷമം തോന്നും. അന്ന് സത്യത്തിൽ അതൊന്നും വെക്കാൻ ഒരു ഇടമുണ്ടായിരുന്നില്ല. മേശയില്ല, അലമാരയില്ല. എവിടേക്കയോ കൊണ്ടുവയ്ക്കും, എങ്ങനെയോ നഷ്ടപ്പെട്ടു പോകും. ഇന്ന് മേശയുണ്ട്, അലമാരയുണ്ട്. വയ്ക്കാൻ അന്നത്തെ ആ പഴയ നിധികളില്ല എന്നു മാത്രം.

ഏറ്റവും വലിയ സന്തോഷം സുഹൃത്തുക്കളെ നഷ്ടപ്പെട്ടിട്ടില്ല എന്നതാണ്. കൂടുതൽ സുഹൃത്തുക്കൾ വന്നു ചേർന്നു എന്നതാണ്. കല്ലാറിൽ നിന്ന് ശിവൻകുട്ടിയും പേരറിഞ്ഞുകൂടാത്ത ഊരിൽ നിന്ന് ലളിതയും അശ്വതിയുമൊക്കെ സൗഹൃദത്തിന്റെ ആകാശങ്ങളിൽ നക്ഷത്രങ്ങളായി പൂക്കുന്നു. സൗഹൃദം ഇലകൊഴിയാത്ത മരമാണ്, നാൾതോറും സമർത്ഥമാകുന്ന മരം. നിലാവിന്റെ ചന്ദനച്ചാർത്തിൽ ശീതളിമയേറ്റ് അത് കൂടുതൽ ഹരിതാഭമാകുന്നു. സുഹൃത്തേ, ഞാൻ സുധീന്ദ്രബാബു. സമയം കിട്ടുമ്പോൾ വായിക്കുവാൻ രണ്ടുവരി കുറിച്ചിടുന്നു. മനസ്സെടുത്തു ഞാൻ എവിടെ വയ്ക്കട്ടെ, മരം കൊത്തിതൻ പൊത്തിലൊളിച്ചു വയ്ക്കട്ടെ, നിൻ മുടിപ്പൂവിൻ ഇതളിൽ കൊരുത്തു വയ്ക്കട്ടെ. മനസ്സെടുത്തു ഞാൻ എവിടെ വയ്ക്കട്ടെ, മണ്ണിന്റെ നനവിൽ കുഴിച്ചു വയ്ക്കട്ടെ, വെണ്ണിന്റെ മടിയിൽ ഉണക്കി വയ്ക്കട്ടെ. സുഹൃത്തിന്റെ കവിതകൾ, അത് എന്റെ ആത്മാംശം കൂടിയാകുന്നു.

പുസ്തകം നഷ്ടപ്പെട്ടാലും കാസറ്റ് തിരികെ കിട്ടാതെ ആയാലും ഒക്കെ നമ്മൾ സഹിച്ചെന്ന് വരും. എന്നാൽ ആത്മസുഹൃത്ത് കൈവിട്ടുപോയാൽ അത് സഹിക്കാൻ കഴിഞ്ഞു എന്ന് വരില്ല. എന്നാലും ഒന്ന് ഓർത്തു നോക്കൂ, 5-ാം ക്ലാസ്സിൽ അല്ലെങ്കിൽ 6-ാം ക്ലാസ്സിൽ ഒരിക്കലും പിരിയില്ലെന്ന് അന്ന് നനച്ചിരുന്ന സുഹൃത്തുക്കൾ, അവരൊക്കെ ഇപ്പോൾ എവിടെയാണ്? എവിടെ വെച്ചാണ് അവരെയൊക്കെ നഷ്ടപ്പെട്ടത്? ക്ലാസ് മാറിയപ്പോഴോ അതോ സ്കൂള് മാറിയപ്പോഴോ? അങ്ങനെയൊക്കെ പറയാം, സത്യം. പക്ഷെ അതൊന്നുമല്ല. പുതിയ കൂട്ടുകാർ വന്നു, അവർക്കും പുതിയ കൂട്ടുകാരെ കിട്ടി. നമ്മളറിയാതെയാണ് നമ്മൾ പല വഴികൾ പിരിഞ്ഞു പോയത്, മറന്നുപോയത്.

ഏറ്റവും ചെറിയ പ്രായത്തിൽ കയ്യിലുണ്ടായിരുന്ന ഏറ്റവും വിലപ്പെട്ട എന്തൊക്കെ ഇപ്പോഴും കൈവശമുണ്ട്. വെറുതെ ഒരു രസത്തിന് ഓർത്തു നോക്കുന്നത് നല്ലതായിരിക്കും. എന്റെ കയ്യിലിരിക്കുന്നതിൽ വെച്ച് ഏറ്റവും പഴക്കമുള്ളതൊരു പേനയാണ്, ഒരു വലിയ കടും ചുവപ്പുള്ള ഒരു ഫൗണ്ടൻ പെൻ, പിന്നെ ഒരു പുസ്തകം, ചങ്ങമ്പുഴയുടെ രമണൻ. അതെനിക്ക് തന്നത് ഇന്ദിരാദേവി ടീച്ചറാണ്. അന്ന് ഞാൻ എഴുതിയ കവിത വായിച്ചിട്ട് സമ്മാനമായി തന്നതാണ്. വരുന്നിതാ ഒരു കൊച്ചുപുഴ എന്നതായിരുന്നു കവിത എന്നെനിക്ക് ഓർമ്മയുണ്ട്. അച്ഛനെനിക്കും വാങ്ങിത്തന്നു പുത്തനുടുപ്പം സമ്മാനം, സമ്മാനം ഞാൻ അണിഞ്ഞുകൊണ്ടേ പള്ളിക്കൂട പടിവാതിൽ എന്നായിരുന്നു കവിത തുടങ്ങിയത്. ഞാനെന്ന് ആറാം ക്ലാസ്സിലോ മറ്റോ ആണ്. വരി മറന്നിട്ടില്ല, അതൊരു സന്തോഷം. കൃഷ്ണൻകുട്ടി സാറ് പറഞ്ഞിട്ടാണ് ഞാനത് ഇന്ദിരാദേവി ടീച്ചറിനെ കാണിച്ചത്. ഒരു കൊച്ചുകുട്ടിയുടെ വികൃതിയായി, പക്ഷെ അവരതിനെ കണ്ടില്ല. ക്ലാസ്സിൽ എല്ലാവരുടെ മുമ്പിലും അവരത് വായിച്ചു കേൾപ്പിച്ചു. എല്ലാവരും കൈയടിച്ചു. അന്ന് കിട്ടിയ കൈയടിയുടെ സുഖം, രസം, അഭിമാനം, അതിൻ്റെ ആ ഒരിത് പിന്നെ ഒരു കൈയടിയിൽ നിന്നും കിട്ടിയിട്ടില്ല തന്നെ. ടീച്ചറാണ് മാലിയുടെ കൃതികൾ വായിക്കാൻ എന്നെ പ്രേരിപ്പിച്ചത്. പത്താം ക്ലാസ് വരെ ടീച്ചർ എന്നെ പഠിപ്പിച്ചു. അതിനിടയിൽ ഞാൻ ആരെയെല്ലാം വായിച്ചു? കവിതകൾ, കഥകൾ, അങ്ങനെയൊരു ലോകം, അങ്ങനെയൊരു ലോകം. അതൊക്കെ എന്നേ നഷ്ടപ്പെട്ടുപോയി. ശേഷിക്കുന്നത് രമണനും ആ ഫൗണ്ടൻ പേനയുമാണ്. നിധി പോലെ അതിപ്പോഴും എൻ്റെ പക്കലുണ്ട്. ടീച്ചർ ഓർമ്മയായി, പക്ഷേ ഫൗണ്ടൈൻ പേനയും നിധി പോലെ എൻ്റെ ഓർമ്മയിൽ ഇപ്പോഴും ബാക്കി നിൽക്കുന്നു. ശരിക്കും മെറ്റീരിയലായിട്ട് തന്നെ, അനുഭവങ്ങളായിട്ട് തന്നെ. അതൊക്കെ എടുത്തു നോക്കുമ്പോൾ, ഓർത്തു നോക്കുമ്പോൾ ഒരു സുഖം, ഒരു സന്തോഷം.